ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റ് 19 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 29, കൊല്ലവർഷം 1201, മിഥുനം 5. 2026 ജൂൺ മാസം 19 തീയതി, വെള്ളിയാഴ്ച. 102.3 MHz FM ബാൻഡിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഒരു പുതിയ ദിവസത്തിന്റെ വെളിച്ചത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാം പുതുക്കിയെടുക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓരോ പ്രഭാതവും ജീവിതം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ അവസരമാണ്. ഇന്നലെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ആരൊക്കെയോ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ചില പ്രതീക്ഷകൾ തകർന്നിട്ടുണ്ടാകാം. പക്ഷേ പ്രഭാതങ്ങളിൽ ഒരിക്കലും തോൽവിയുടെ ഭാഷയിൽ സംസാരിക്കരുത്. അവയെല്ലാം പുതുതായി തുടങ്ങാനുള്ള സന്ദേശമാണ് ഈ പ്രഭാതം നൽകുന്നത്. ജീവിതം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നില്ല. ചില വഴികൾ പെട്ടെന്ന് അവസാനിക്കും. ചില ബന്ധങ്ങൾ പാതി വഴിയിൽ നഷ്ടപ്പെടും. ചില മനുഷ്യർ നമ്മളെ തെറ്റിദ്ധരിക്കും. ചില സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും.

0: എന്നതുപോലെ മുന്നോട്ട് പോകണമെന്നില്ല. ചില വഴികൾ പെട്ടെന്ന് അവസാനിക്കും. ചില ബന്ധങ്ങൾ പാതി വഴിയിൽ നഷ്ടപ്പെടും. ചില മനുഷ്യർ നമ്മളെ തെറ്റിദ്ധരിക്കും. ചില സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ അതുകൊണ്ട് ജീവിതം അർത്ഥശൂന്യമാകുന്നില്ല. കടലിന് തിരമാലകളില്ലാത്ത ദിവസങ്ങളില്ല. ആകാശത്തിന് മേഘങ്ങളില്ലാത്ത സമയമില്ല. മനുഷ്യജീവിതത്തിനും പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയില്ല. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ പരാജയമല്ല, അവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എത്ര ശക്തരാണെന്നറിയുന്നത് സുഖസമയങ്ങളിലല്ല, പ്രതിസന്ധികൾ വരുമ്പോഴാണ്. ഇരുട്ട് വരുമ്പോഴാണ് വെളിച്ചത്തിൻ്റെ വില മനസ്സിലാകുന്നത്. ദാഹം വരുമ്പോഴാണ് വെള്ളത്തിൻ്റെ മഹത്വം അറിയുന്നത്. ഒറ്റപ്പെടുമ്പോഴാണ് മറ്റൊരു മനുഷ്യൻ്റെ സാന്നിധ്യം എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം. കേവലം ഒരു പരാജയം സംഭവിച്ചാൽ മതി, ചിലർ തകരും, ചിലർ പഠിക്കും. ഒരു വിമർശനം കേട്ടാൽ ചിലർ മിണ്ടാതാകും, ചിലർ കൂടുതൽ മെച്ചപ്പെടും. അതുകൊണ്ട് അനുഭവങ്ങളല്ല മനുഷ്യനെ നിർണയിക്കുന്നത്, അവയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ജീവിതത്തെ നിർണയിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ പലർക്കും ഒരു പ്രശ്നമുണ്ട്. അവർ സ്വന്തം ജീവിതത്തെ ആസ്വദിക്കുന്നില്ല. അവർ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുകയാണ്. ആരുടെയോ വീടുമായി സ്വന്തം വീടിനെ താരതമ്യം ചെയ്യുന്നു. ആരുടെയോ ജോലിയുമായി സ്വന്തം ജോലിയെ താരതമ്യം ചെയ്യുന്നു. ആരുടെയോ സന്തോഷവുമായി സ്വന്തം ജീവിതത്തെ അളക്കുന്നു. പക്ഷേ ഓരോ ജീവിതത്തിനും സ്വന്തം സമയമുണ്ട്. ഓരോ മനുഷ്യനും സ്വന്തം യാത്രയുണ്ട്. മരങ്ങളിൽ പോലും എല്ലാ പൂക്കളും ഒരേ സമയത്ത് വിരിയുന്നില്ല. ചില പൂക്കൾ നേരത്തെ വിരിയും, ചിലത് വൈകി വിരിയും. അതുകൊണ്ട് വൈകുന്നത് പരാജയമല്ല. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത് വലിയ മാറ്റങ്ങളല്ല, ചെറിയ മനോഭാവ മാറ്റങ്ങളാണ്. നന്ദിയില്ലാത്ത മനസ്സ് എപ്പോഴും ദരിദ്രമാകും. നന്ദിയുള്ള മനസ്സ് ചെറിയ കാര്യങ്ങളിലും സമ്പന്നത കണ്ടെത്തും. ഒരു ചായക്കപ്പ്, ഒരു മഴ, ഒരു സുഹൃത്തിൻ്റെ സന്ദേശം, ഒരു കുഞ്ഞിൻ്റെ ചിരി, ഒരു പ്രഭാതക്കാറ്റ്, ഇതൊക്കെയും സന്തോഷത്തിൻ്റെ രൂപങ്ങളാണ്. പക്ഷേ ധൃതിയിലായ മനുഷ്യർക്ക് ഇവ കാണാതെ പോകുന്നു. ജീവിതം എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ള ഓട്ടം മാത്രമല്ല, അതൊരു അനുഭവമാണ്. യാത്രക്കിടയിൽ കാണുന്ന കാഴ്ചകളെ ആസ്വദിക്കാനും പഠിക്കണം. ചിലർ ജീവിതം മുഴുവൻ സമ്പാദിക്കുന്നു, പക്ഷെ ജീവിക്കാൻ മറക്കുന്നു. ചിലർ വീട് പണിയുന്നു, പക്ഷേ അതിനുള്ളിൽ സമാധാനം പണിയുന്നില്ല. ചിലർ വലിയ പേരുകൾ നേടുന്നു, പക്ഷേ ഉള്ളിൽ സന്തോഷം നഷ്ടപ്പെടുന്നു. അതിനാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം പുറത്തുള്ള നേട്ടങ്ങൾ മാത്രമല്ല, രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വയം വെറുക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. വേദനകൾക്കിടയിലും പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ ഒരിക്കലും പൂർണ്ണമായി മാറില്ല. ചില ഓർമ്മകൾ എന്നും ഉള്ളിലുണ്ടാകും. പക്ഷേ മനുഷ്യൻ്റെ മഹത്വം വേദന ഇല്ലാത്തതിലല്ല, വേദനയോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നതിലാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: PM വികസിത് ഭാരത് റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. VD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററികാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ചുകൊണ്ട് കേരളത്തിലും ദേശീയതലത്തിലും ഇന്ന് വായനാ ദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ

0: സമർപ്പിക്കാം. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ലെ രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ്പ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ കാനഡയ്ക്ക് ഖത്തറിനെതിരെ തകർപ്പൻ ജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡയുടെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ബാലാമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം, 7:35 FM ഡയറി തുടരും, ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്ര ദീപ്തി. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, പ്ലൂറൽ എഫ്യൂഷൻ അഥവാ നെഞ്ചിലെ വെള്ളക്കെട്ട്, ശ്വാസകോശ വിഭാഗം മേധാവിയും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ പരമേശ് അയ്യപ്പത്തുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00 കേരള സംസ്ഥാന ബജറ്റ് തത്സമയ പ്രക്ഷേപണം. 11:00 സംസ്ഥാന ബജറ്റ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:05 ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. 5:10 വികസിത ഭാരത് റോസ്കാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്കാർ മേള 2026 തത്സമയ പ്രക്ഷേപണം. വൈകിട്ട് 6:50 കാർഷിക ജീവനം, വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി അമ്മിണിയുടെ കൃഷിവിശേഷങ്ങൾ, പള്ളുരുത്തിയിലെ ക്ഷീരകർഷക രംഭ ചന്ദ്രബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 FM ഈവനിങ് നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തരികുലം. രാത്രി 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ, അഡിനോയിഡും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. രാത്രി 9:15 സംസ്ഥാന ബജറ്റ് 2026, തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന അവലോകനം. 9:30 സാഹിത്യ സുരഭി, വായനയുടെ അപരലോകം, ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കെ സച്ചിദാനന്ദൻ, ദേശമംഗലം രാമകൃഷ്ണൻ, സോക്രട്ടീസ് കെ ബാലത്ത്, ഫ്രാൻസിസ് നൊറോണ, ഗ്രേസി, എൻ സുധീർ, VM ഗിരിജ, പ്രിയ AS, മനോജ് കുറൂർ, PF മാത്യൂസ്. തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഈ പരിപാടിയിൽ നമ്മുടെ പ്രകൃതി. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെലറിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ തൻവി ഖുറാന. Prime Minister Narendra Modi has said that India is emerging as a trusted partner to the world. Addressing Indian diaspora in Paris last night, Mr. Modi said there was a time when relations between countries were determined solely by trade. But today, trust has become just as important alongside trade.
5: Har desh reliable supply chain chahta hai. Har desh stable partnership chahta hai. Har desh ऐसे साथियों की तलाश में है जिन पर लंबे समय तक भरोसा किया जा सके और ऐसे समय में भारत विश्व में एक ट्रस्ट

പ്രഭാതഗീതം, രഹന, സിബില്ല, മഷ്ഹൂദ്, നിലമ്പൂർ ഷാജി, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയത്. ആദ്യ ഗാനം രഹന പാടിയത്.

ഗാനരചന കെ പി മൂസ ഭായ്, സംഗീതം തങ്കൻ കുണ്ടുപറമ്പ്. റബ്ബേ നീ രക്ഷിക്കാൻ അർഹനല്ലേ, റഹ്മത്തിൻ വാതിൽ തുറക്കുകില്ലേ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അടുത്ത ഗാനം പാടിയവർ സിബില്ല മഷ്ഹൂദ്, നിലമ്പൂർ ഷാജി. ഭൂമി ആകാശമേഴും പടച്ചോനള്ള.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. അള്ളാഹുവിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. രചനാസംഗീതം ബാപ്പു വെള്ളിപ്പറമ്പ്.

എം ജി ശ്രീകുമാർ, രഹന സിബില്ല മഷ്ഹൂദ്, നിലമ്പൂർ ഷാജി എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 15 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8ാം ഘട്ടം ഇന്നു മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ നടക്കും. സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ഹയർ സെക്കൻഡറി ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം 2026 June 1-18 യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ട് ഹാജരാകുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446453247. 9446453247. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കും. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.in എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യാം. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872-43-8566, 04872-43-8566. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്.

0: ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9495000915 9495000915 എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. 0484280993 എന്ന നമ്പറിൽ വിളിക്കുക, വിശദാംശങ്ങൾ അറിയാം. നമ്പർ ഒരിക്കൽ കൂടി, 0484280993. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,100 രൂപ, അൺഗാർബിൾഡ് 69,100 രൂപ, റബ്ബർ RSS4 27,600, RSS5 27,100 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് വിരാമമിട്ട് സമാധാന കരാറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാനും ഒപ്പുവച്ചു. ഇതോടെ 3 മാസത്തിലേറെ അടഞ്ഞുകിടന്ന ഹോർമോസ് കടലിടുക്ക് തുറന്നു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ 9 അവതരിപ്പിക്കും. കഴിഞ്ഞ സർക്കാർ January 29 അവതരിപ്പിച്ച ബജറ്റ് പുതുക്കിയുള്ള ബജറ്റായിരിക്കും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കുക. കൊച്ചി, കൊല്ലം, കണ്ണൂർ, കോട്ടയം എന്നീ ജില്ലകളിൽ വ്യാജരേഖ ചമച്ച് കോടികളുടെ അവയവ കച്ചവടം നടത്തിയെന്ന കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങി. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം ജില്ലകളിലെ പ്രമുഖ ആശുപത്രികളിലടക്കം 10 ഇടങ്ങളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് രാത്രി വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സ്ഥിതിയെന്ന് KSEB. ഈ മാസം പ്രതീക്ഷിച്ച അളവിൽ മഴ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. KSRTCയിൽ യാത്ര ചെയ്യുന്നവരിൽ ഏറെയും തൊഴിലാളികളാണെന്നും 10% മാത്രം വരുന്ന ഉയർന്ന വരുമാനക്കാരുടെ പേരിൽ സൌജന്യ സ്ത്രീ യാത്ര നിഷേധിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി. സംസ്ഥാനത്ത് 21 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഈ മാസം ആകെ 110 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഫിഫ 2026 ലോകകപ്പ് ഫുട്ബോളിൽ ക്രൊയേഷ്യയെ 4-2 കീഴടക്കി ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിനു വേണ്ടി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, മാർക്കസ് റാഷ്ഫഡ് എന്നിവരാണ് ഗോൾ നേടിയത്. ഫിഫ ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ ഉസ്ബെക്കിസ്ഥാനെ കീഴടക്കി കൊളംബിയ. ഗ്രൂപ്പ് കെയിൽ അരങ്ങേറിയ മത്സരത്തിൽ 3-1 ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ നേടിയത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 25 സെക്കൻഡ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജികർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ബാലാമണിയമ്മ എഴുതിയ പുസ്തകങ്ങൾ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം അനഘ സി എം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ.

0: കോതമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: പ്രിയ ശ്രോതാക്കളെ, ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിന്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു, ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ എൽ ബി സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888 0484-2424-397 0484-2424-387 നമ്പർ ആവർത്തിക്കാം. 9446455888 0484-2426397 0484-2426387 ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു, ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ.
6: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
7: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
8: വന്ദനം ഗ്രന്ഥങ്ങളെ, ക്രമാൽ തേനൂറി വന്നിടും പാരിന്റെ സൗരഭാണുക്കളെ.
9: എന്റെ വായനയുടെ തുടക്കം അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയിൽ നിന്നാണ്.
7: വായനയുടെ അപരലോകം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി
6: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:55. പ്രിയമുള്ളവരെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ എഫ് എം ഡയറി.
10: ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322105142.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുന്നത്.

0: ഇരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, PMVBRY ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
2: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും ിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതികവിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
2: വി ഡി ധനുജൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം

0: ഇരുപത്തൊന്നിന് നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് കെ എസ് ഇ ബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ കെ എസ് ഇ ബി അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേസമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽപരം കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാഡ കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങിവെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് രണ്ട് താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും. സ്വാഗതം, സുപ്രഭാതം, പ്രിയമുള്ളവരെ. ഇന്ന് വായനാ ദിനമാണ്. ഓരോ പുസ്തകവും ഓരോ അനുഭവങ്ങളാണ് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. വായന ശീലമാക്കാം, അറിവിനെ ആനന്ദമാക്കാം. FM ഡയറി.

ആദ്യം ചിന്താശകലം. ജീവിതം ഒരു പർവ്വതാരോഹണം പോലെയാണ്, ഒരിക്കലും താഴേക്ക് നോക്കരുത്. എഡ്മണ്ട് ഹിലാരി. ജീവിതം ഒരു പർവ്വതാരോഹണം പോലെയാണ്, ഒരിക്കലും താഴേക്ക് നോക്കരുത്. എഡ്മണ്ട് ഹിലാരിയുടെ

ജീവിതം ഒരു പർവ്വതാരോഹണം പോലെയാണ്, ഒരിക്കലും താഴേക്ക് നോക്കരുത്. എഡ്മണ്ട് ഹിലാരിയുടെ ഈ വാക്കുകളോടെ ഇന്നത്തെ എഫ് എം ഡയറി ആരംഭിക്കുന്നു. ചോദ്യത്തിലേക്ക്. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്നത്തെ ചോദ്യം ആവർത്തിക്കാം. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പറയാം വിശദമായി പതിവ് പോലെ. എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ടുമുൻപ്.

0: നാട്ടു വിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നൃത്ത നൃത്യങ്ങൾ വൈകിട്ട് 6. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാഘോഷം വൈകിട്ട് 6. പുക്കാട്ടുപടി വള്ളത്തോള സ്മാരക വായനശാലയിൽ വായന പക്ഷാചരണം 2026 നാടാകെ വായനക്കൂട്ടം ഉദ്ഘാടനം വൈകിട്ട് 6 വായനശാല ഹാളിൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്ത. കൊച്ചി നൊവാൽസ് മോട്ട്കോട്ട് ട്രെയിനർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 1 ക്ലാസ് LLM ബിരുദാനന്തര ബിരുദവും ദേശീയ മോട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മുൻ പരിചയവും. LLM യോഗ്യതയില്ലാത്ത ദേശീയ അന്തർദേശീയ മോട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ രജിസ്ട്രാർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് HMT കോളനി PO കളമശ്ശേരി 683503 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. രജിസ്ട്രാർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് HMT കോളനി PO കളമശ്ശേരി 683503. അവസാന തീയതി ഈ മാസം 24. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484255990 0484255990. വെബ്സൈറ്റ് www.nuals.ac.in www.nuals.ac.in.
1: Try Underdog Waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. 20-ാം തീയതി പുലർച്ചെ 12:30 USA vs ഓസ്ട്രേലിയ, പുലർച്ചെ 3:30 ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡ് vs മൊറോക്കോ, രാവിലെ 6 ബ്രസീൽ vs ഹെയ്റ്റി, രാവിലെ 8:30 ടർക്കിയെ vs പരഗ്വേ, 20-ാം തീയതി രാത്രി 10:30 നെതർലൻഡ്സ് കൊമ്പ് കോർക്കുന്നു സ്വീഡനുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 7:15. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി.
3: വിഭിന്ന അർത്ഥങ്ങളിൽ ഒരേ പദം പ്രയോഗിക്കുന്ന പതിവ് എല്ലാ ഭാഷകളിലുമുണ്ട്. സ്കൂളുകളിലെ മലയാളം ക്ലാസ്സുകളിൽ പണ്ട് പദങ്ങളുടെ നാനാർത്ഥ പഠനം പ്രധാനമായിരുന്നു. പലപ്പോഴും പദത്തിന് സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള വിഭിന്നാർത്ഥ പദങ്ങൾ പഠിച്ചെടുക്കുന്ന അഭ്യാസമായിരുന്നു അത്. കുറി എന്ന പദത്തിൻ്റെ വിഭിന്നാർത്ഥങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ ക്രിയാരൂപം എടുത്താൽ കുറിക്കുന്നു, കുറിച്ചു, കുറിക്കും എന്നീ രൂപങ്ങളുണ്ട്. എഴുതുക എന്ന സാമാന്യാർത്ഥത്തിൽ ഈ പദം

0: ഉപയോഗിക്കുന്നു. കുറിച്ചതിന് കുറിപ്പ് എന്ന് പറയും. പലതരം കുറികളുണ്ട്. പഴയ കുറിമാനം എന്നത് വിവരം അറിയിക്കാനുള്ള എഴുത്താണ്. തച്ചോളി ഒതയനും കതിരൂർ കുരുക്കളും തമ്മിൽ പൊന്നിയം പുത്തൻകളരിയിൽ സംഘപ്പൊയ്ത്ത് കുറിക്കുന്നു. ചില പാട്ടുകളിൽ എതിരാളിയെ മതിലൂർ ഗുരുക്കൾ എന്നാണ് പരാമർശിക്കുന്നത്. ഇവിടെ കുറി രേഖപ്പെടുത്തലാണ്. പലതരം കുറികളുണ്ട്. ക്രിസ്ത്യാനികൾക്കിടയിൽ വധുവിൻ്റെയും വരൻ്റെയും ഇടവകകളിൽ നിന്ന് അവരുടെ ഇടവകാംഗത്വം സാക്ഷ്യപ്പെടുത്തുന്ന രേഖയ്ക്ക് ദേശക്കുറി എന്നാണ് പറയുക. ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എഴുതുന്ന കുറിപ്പടിയും എഴുത്താണല്ലോ. കുറി ക്ഷണക്കത്തുമാണ്. കല്യാണക്കുറി ഒഴിവാക്കാനാവാത്ത ഘടകമാണല്ലോ. കല്യാണവുമായി ബന്ധപ്പെട്ട് കുറിക്കല്യാണവും ചങ്ങാതിക്കുറിയുമുണ്ട്. ഇവിടെ എഴുത്ത് എന്നുള്ള അർത്ഥമല്ല പ്രസക്തം. കുറി മുഹൂർത്തം കൂടിയാണ്. വിവാഹത്തിന് കുറിയിടുക എന്നാൽ മുഹൂർത്തം നിശ്ചയിക്കലാണ്. കുറി ലക്ഷ്യം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. കുറിക്ക് വെച്ചാൽ മതിൽക്കെങ്കിലും കൊള്ളണം എന്നൊരു പഴഞ്ചൊല്ല് ഗുണ്ടർട്ട് ഉദ്ധരിക്കുന്നുണ്ട്. കുറിക്ക് കൊള്ളുന്ന മറുപടി ഉണ്ടല്ലോ. ഇനി മറുപടിക്ക് പഴയ മലയാളത്തിൽ മറുകുറി എന്നും പ്രയോഗമുണ്ടായിരുന്നു. കുറി നറുക്കുകൂടിയാണ്. അവൻ്റെ വസ്ത്രങ്ങൾക്കായി അവർ കുറിയിട്ടു എന്ന് മലയാളം ബൈബിളിൽ പ്രയോഗമുണ്ട്. കായലരികത്ത് വളകിലുക്കിയ സുന്ദരിയോട് പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന കാമുകൻ്റെ അർത്ഥനയുള്ള ഗാനം പ്രസിദ്ധമാണല്ലോ. ചിട്ടി എന്ന അർത്ഥത്തിലും കുറി പ്രയോഗിക്കുന്നു. അക്കാര്യത്തിനായി ഞാനൊരു കുറി ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമ്പാദ്യ പദ്ധതിയായ ചിട്ടിയെയാണ് പരാമർശിക്കുന്നത്. കുറിക്ക് തവണ എന്നും അർത്ഥമുണ്ട്. ഇക്കുറി മഴ കനക്കും, എത്ര കുറി പറയണം എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ. കുറിക്ക് തിലകം അഥവാ പൊട്ട് എന്നും അർത്ഥമുണ്ട്. നീയാം തൊടുകുറി കളകായികെന്നു മേഷ, കുളിക്കും നേരത്തിനിപ്പുറം വിക്രമ നിർവര ധരാഹന്ത കൽപ്പാന്തതോയെ എന്ന പുനന്നമ്പൂതിരിയുടെ ആശംസ പ്രസിദ്ധമാണല്ലോ. തൊടുകുറിക്ക് ശ്രേഷ്ഠമായത്, അലങ്കരിക്കുന്നത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. പഴയ മലയാളത്തിൽ ജാതിസൂചകമായ കുറികളുണ്ടായിരുന്നു. തച്ചോളിപ്പാട്ടുകളിൽ നായർകുറി 5 തീയർകുറി 3 എന്നിങ്ങനെ പരാമർശങ്ങൾ കാണാം. കുറിയും കൂട്ടവും എന്നാണ് പ്രയോഗമെങ്കിൽ ഷണ്ഠകൂടൽ അഥവാ വഴക്കിടൽ എന്നാണ് അർത്ഥം. പഴയ സാഹിത്യകൃതികളിൽ കുറിക്കൂട്ട് പരാമർശിക്കപ്പെടുന്നു. കർപ്പൂരം, അഖിൽ, കസ്തൂരി, ചന്ദനം എന്നിവ ചേർത്തുണ്ടാക്കുന്ന സുഗന്ധ ലേപനമാണത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം വീണ്ടും കേൾക്കുക രാത്രി 8:50. KCB അറിയിപ്പ്. തൃക്കാക്കര സെക്ഷന്റെ പരിധിയിൽ തുതിയൂർ, ആനമുക്ക്, രാമകൃഷ്ണ ടെമ്പിൾ റോഡ്, ആദർശ് സ്കൂൾ റോഡ്, ഇന്ദിരാനഗർ, മൂലംപള്ളി, താണപാടം, TV സെന്റർ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കെൽട്രോൺ ജൂലൈയിൽ ആരംഭിക്കുന്ന മാധ്യമ പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ പരിശീലനമാണ് നൽകുന്നത്. ബിരുദം, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി നാളെയാണ്. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ITകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.labourwelfare

0: പെയർ ഫണ്ട് ഡോട്ട് ഐ എൻ വഴി അപേക്ഷിക്കണം. www.laborwelfarefund.in. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. പെരുമ്പാവൂർ നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതി വികസന വകുപ്പിന്റെ പെൺകുട്ടികൾക്കുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിന് ട്യൂഷൻ ടീച്ചർമാരെ 2026-27 അധ്യയന വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. ട്യൂഷൻ ടീച്ചർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ വനിതകളായിരിക്കണം. യോഗ്യത: ഹൈസ്കൂൾ തലം, ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സ്റ്റഡീസ്, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് BEd യോഗ്യതയുള്ളവരായിരിക്കണം. UP തലം, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിന് അധ്യാപക യോഗ്യതയുള്ളവരായിരിക്കണം. അപേക്ഷകർ വെള്ളപേപ്പറിൽ പേര്, വിവരം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ വ്യക്തമായി എഴുതി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 4 PM to 5 PM വരെ. അപേക്ഷകൾ നേരിട്ട് കുറുപ്പംപടിയിലുള്ള കൂവപ്പടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9947025581, 9947025581. ഒരു നമ്പർ കൂടി പറയാം: 8547630088 8547630088. സംശയങ്ങൾക്ക് രാവിലെ 10 AM മുതൽ വൈകിട്ട് 5 AM വരെയുള്ള സമയങ്ങളിൽ വിളിക്കുക. FM ഡയറി തുടരുകയാണ്.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
4: കമൽ സംവിധാനം ചെയ്ത് 1996 പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ പുഴയും കടന്ന്. ദിലീപ്, മഞ്ജു വാര്യർ, മോഹിനി, ബിജു മേനോൻ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറിമസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സേവനവാർത്ത. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റൊഴിവ്. യോഗ്യരായവർ ഈ മാസം 24 വൈകിട്ട് 3 മണിക്കകം അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 04662-27-03-35, 04662-27-03-35. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ 1 വർഷം അംഗത്വ കാലയളവ് പൂർത്തിയാക്കിയവരുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഈ മാസം 25 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 04812-30-07-62 എന്ന നമ്പറിൽ വിളിക്കുക. 04812-30-07-62.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഫോൺ 8129110087.
6: വൃക്കയിൽ പലതരം മുഴകളുണ്ടാകാം. ക്യാൻസർ ആയിട്ടുള്ള മുഴകളും ക്യാൻസർ അല്ലാത്തതുമായ മുഴകളുണ്ടാകാം. മെയിൻലി ഏറ്റവും കൂടുതലായിട്ട് വൃക്കയിൽ കാണുന്ന മുഴകൾ എന്ന് പറഞ്ഞത് സിമ്പിൾ സിസ്റ്റുകളാണ്. ചെറിയ കൊമള പോലെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അസുഖമാണ് റീനൽ സിസ്റ്റ് എന്ന് പറയുന്നത്. ഈ റീനൽ സിസ്റ്റ് തന്നെ പലതരം കാറ്റഗറീസ് ഉണ്ട്. കോംപ്ലക്സ് സിസ്റ്റും ഉണ്ട്, സിമ്പിൾ സിസ്റ്റുകളും ഉണ്ട്. സിമ്പിൾ സിസ്റ്റുകൾ സാധാരണ രീതിയിൽ വല്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കോംപ്ലക്സ് സിസ്റ്റുകൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മാത്രമല്ല, അതല്ലാതെ കൊഴുപ്പ് കൂടിയ വെള്ളം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പാടകൾ കാണുക, അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻസ് കാണുക, അല്ലെങ്കിൽ സിസ്റ്റിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ

0: സോളിഡ് ആയിട്ടുള്ള കോമ്പണൻസ് കാണുക. ഇതെല്ലാം കോംപ്ലക്സ് സിസ്റ്റം എത്തപ്പെടുന്നതാണ്. പ്യുർ ആയിട്ടുള്ള ക്ലിയർ വെള്ളത്തിന് പകരം എന്തെങ്കിലും കട്ടികൂടിയ സാധനങ്ങൾ അതിനകത്ത് അടിഞ്ഞുകൂടുകയാണെങ്കിൽ അത് കോംപ്ലക്സ് സിസ്റ്റമായിട്ട് നമ്മൾ കണക്കാക്കുകയും അതിൻ്റെ ഉള്ളിൽ ക്യാൻസറിന്റെ ചാൻസുകൾ വളരെ കൂടുകയും ചെയ്യും. പലതരം കാറ്റഗറി അനുസരിച്ചുള്ള ക്യാൻസറിന്റെ റിസ്ക് കൂടുകയും ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് റീനൽ സിസ്റ്റുകൾ. പിന്നെ കാണുന്നതാണ് ആൻജിയോമയലൈപ്പമ പോലത്തെയുള്ള ബിനൈൻ ട്യൂമേഴ്സ്. കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ചെറിയ രക്തക്കുഴലിൽ നിന്നുണ്ടാകുന്ന ആൻജിയോമയോലൈപ്പമ എന്ന് പറയുന്നത് അതൊരു ബിനൈൻ കണ്ടീഷനാണ്. അത് ക്യാൻസർ പോലെ പടരുകയോ അങ്ങനൊന്നും ചെയ്യാറില്ല. പക്ഷെ അതിന് ചില രോഗികളിൽ അത് ബ്ലീഡിംഗ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യാം, രക്തസ്രാവമായിട്ട് വരാം. അങ്ങനെയുള്ളപ്പോൾ അതിന് ചികിത്സ ആവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ചികിത്സ പോലും വേണ്ടി വരുന്നില്ല. ചില കണ്ടീഷനുകളിൽ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ചില സ്വകാര്യങ്ങളായ സ്ത്രീകളിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ഉള്ള സമയത്ത് രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മൂന്നാമത്തെ ഒരു മുഴകൾ എന്ന് പറയുന്നത് കിഡ്നി ക്യാൻസറിൽ വരുന്ന മുഴകളാണ്. അതും തന്നെ ചില ചെറിയ മുഴകളിലൊക്കെ ബിനൈൻ അഡിനോമസ് എന്ന് പറയുന്നുണ്ട്, അത് ക്യാൻസർ അല്ലാതെ അഗെയിൻ ബിനൈൻ കണ്ടീഷനാണ്, അത് നിർദോഷികയാണ്. പക്ഷെ ഇപ്പോൾ കിഡ്നി ക്യാൻസറിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ട് അൾട്രാസൗണ്ട് പോലത്തെ സ്കാനിങ് സി ടി സ്കാൻ പോലത്തെ നമ്മൾ റുട്ടീനായിട്ട് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ കൂടുതൽ കിഡ്നി ക്യാൻസറുകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ ഒരു 3% അല്ലെങ്കിൽ മുതൽ 5% വരെയുള്ള ക്യാൻസറുകൾ കിഡ്നി ക്യാൻസറുകളാണ്. ഇത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മൾ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 2:1 ഇത് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും ഇത് കൂടുതലും ഒരു 55-60-65 വയസ്സ് കഴിയുമ്പോഴാണ് കൂടുതലും ഇത് കണ്ടുവരുന്നെങ്കിലും ഇപ്പോഴത്തെ ഇത് ട്രെൻഡ് അനുസരിച്ച് ചെറുപ്പക്കാരിലും കാണുന്നുണ്ട്. 40 വയസ്സിന് താഴെയുള്ളവരിൽ കിഡ്നി ക്യാൻസറിൽ ഉള്ള ഇൻസിഡൻസ് വളരെ കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ ജനറ്റിക് മ്യൂട്ടേഷൻസും ഒക്കെ ആണ്. കിഡ്നി ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അവർ പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. പുകവലിക്കുന്ന ആൾക്കാരിൽ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അമിത വണ്ണം ഉള്ളവരിൽ വളരെ കൂടുതലായിട്ട് കിഡ്നി ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, അതായത് BP കൂടുതലുള്ളവർക്ക് കിഡ്നി ക്യാൻസർ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ 3 കാറ്റഗറീസ് ഉള്ള ആൾക്കാരിലാണ് കിഡ്നി ക്യാൻസർ കൂടുതലായിട്ടും വരുന്നത്. പിന്നെ പറയാനുള്ളത് പാരമ്പര്യമായിട്ട് വരുന്ന ചില ക്യാൻസറുകളുണ്ട്. നമ്മുടെ റിലേറ്റീവ്സിനുണ്ടായെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് കിഡ്നി ക്യാൻസർ, അത് ഫെമിലിയൽ റീനൽ സെൽ കാർസിനോമ, അത് വേറെ പല ക്യാൻസറുകളും കൂട്ടത്തോടെ വരുന്നതായിരിക്കും. ചിലപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയിൽ ഒരു മുഴയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബ്രെയിനിൽ ഒരു മുഴ, പല മുഴകളിലും ഒരുമിച്ച് ഒരു ആളിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ വരുവാണെങ്കിൽ ഫെമിലിയൽ റീനൽ സെൽ കാർസിനോമ എന്ന് പറയാറുണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ റോയ് ജോൺ.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 12 വരെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. gci.polyadmission.org. SSLC തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9747-53-2054 9747-53-2054. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലായി നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് www.sskkr.kar.nic.in സന്ദർശിക്കുക. www.sskkr.kar.nic.in. FM ഡയറിയിൽ ഇനി

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: എന്നതയ്യ ആലോചിച്ചു കൂട്ടുന്നേ?
2: ഞാൻ എന്നെ ആലോചിച്ചാലും അത് നടക്കത്തില്ല.
1: അങ്ങനെ പറയരുത്, ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ചാലും നടക്കുന്നുണ്ടല്ലോ.
2: അതല്ല എന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ.
1: എന്നാ ആഗ്രഹങ്ങള്? എന്നാ അഭിലാഷങ്ങള്?
2: ഒരു വലിയ കോടീശ്വരനാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
1: ആ, എങ്ങനെയുള്ള ആളുകളെയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നെ?
2: എങ്ങനെ പറ്റിക്കുന്നു?
1: ഇഷ്ടം പോലെ ആപ്പ് ഇറങ്ങിയിരിക്കുമല്ലേ.
2: ആ, ലോൺ തരാമെന്ന് പറയുന്ന ആപ്പല്ലേ?
1: അത് പടുകുഴി ആപ്പ്.
2: ആ,
1: ഇത് ഷെയറിൽ പണമിടൂ, പണക്കാരനാകും.
2: ഓ, ആ വലിയ കൂട്ടിട്ട ആളുടെ പരസ്യം കണ്ടിട്ടുണ്ട്.
1: അത് തന്നെ. വന്നിട്ട് പറയും, ഞാനൊരു മധ്യവർഗ കുടുംബക്കാരനായിരുന്നു,
2: ഇപ്പോൾ ഞാൻ കോടീശ്വരനായി, നിങ്ങൾക്ക് വാകണ്ടേ.
1: ഇത് കേട്ട് പല മനുഷ്യന്മാര് കേറി തലവെക്കും, കാശു പോകും.
2: ഓൺലൈൻ വഴി ഇതുപോലെ പരിചയമില്ലാത്ത ആപ്പുകളെ ഇൻസ്റ്റാൾ ചെയ്യാതിരുന്നാ പോരെ.
1: മതി, അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഭദ്രമായിരിക്കട്ടെ.
2: എന്നാലും എന്റെ കാര്യമാ കഷ്ടം.
1: ദേ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് എന്നതാ മനുഷ്യ കുഴപ്പം?
2: കൊച്ചുനാള് മുതലേ ആഗ്രഹിക്കുന്നു, ഒന്നും നടക്കുന്നില്ലെന്ന്.
1: ഓഹ്, തെളിച്ചങ്ങോട്ട് പറ.
2: സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഡ്രൈവർ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
1: എന്നിട്ട്
2: യാത്രക്കാരനായി.
1: ഓ,
2: പിന്നെ എനിക്ക് ആഗ്രഹം ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു.
1: എന്നിട്ടോ?
2: രോഗിയായി. പിന്നെ എനിക്ക് ഒരു പോലീസുകാരനാകണമെന്നായിരുന്നു ആഗ്രഹം.
1: എന്നിട്ടിപ്പം കള്ളനായി, പെരുങ്കൊള്ളൻ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: പ്രിയമുള്ളവരെ, ഒരറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിന്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888. 0484-243-97, 0484-243-87. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9446455888, 0484-24-26-397, 0484-24-26-387. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 7:24:37. FM ഡയറി 1-ാം ഭാഗം പൂർണ്ണമാവുകയാണ്. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ അറിവും ആനന്ദവും ഇടചേർത്ത് FM ഡയറി തുടരും. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻവിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി

0: സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹർ ദേശ് റിലയബിൾ സപ്ലൈ ചെയിൻ ചാഹത്താ ഹൈ, ഹർ ദേശ് സ്റ്റേബിൾ പാർട്ണർഷിപ്പ് ചാഹത്താ ഹൈ, ഹർ ദേശ് ഐസേ സാഥിയോ കി തലാസ് മേ ഹൈ ജിൻ പർ ലംബേ സമയ തക് ഭരോസ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കേ രൂപ മേ ഉഭർ രഹാ ഹൈ.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധ സ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले तीन दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसिफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF

0: സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർദ്ധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചേക്കും. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. പി എൻ പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ലക്ഷദ്വീപ് ബിജെപി പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതിപത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ഗോളിനാണ് ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 24 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 30, ആ അത്ഭുത ദൃശ്യം, തുടർച്ച. കസ്തൂരി രംഗയ്യങ്കാരെ പോലുള്ള സുഹൃത്തുക്കളുടെ നിർബന്ധപൂർവമായ ക്ഷണം മൂലം വക്കീൽ ജോലിക്കായി മദ്രാസിൽ വന്ന് താമസമുറപ്പിക്കാൻ രാജഗോപാലാചാരി അതിന് തൊട്ടുമുൻപ് മാത്രമാണ് സേലം വിട്ടത്. പൊതുജീവിതത്തിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഈ കണ്ടുപിടുത്തം ഞാൻ നടത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 ദിവസം താമസിച്ചു കഴിഞ്ഞാണ്. ഞങ്ങൾ പാർത്തിരുന്ന ബംഗ്ലാവ് ശ്രീ കസ്തൂരി രംഗയ്യങ്കാരുടേതായിരുന്നതിനാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിഥികളാണെന്നായിരുന്നു എൻ്റെ ധാരണ. മഹാദേവ ദേശായിയാണ് എന്നെ തിരുത്തിയത്. സഹജമായ ലജ്ജാശീലം കൊണ്ട് എപ്പോഴും പിന്നിൽ വർത്തിച്ചിരുന്ന രാജഗോപാലാചാര്യയുമായി അദ്ദേഹം വളരെ വേഗം അടുത്ത സമ്പർക്കം സ്ഥാപിച്ചു. എന്നെ ജാഗ്രതപ്പെടുത്തിക്കൊണ്ട് മഹാദേവ് ഉപദേശിച്ചു, ആ മനുഷ്യനുമായി കൂടുതൽ അടുക്കണം. അദ്ദേഹം എന്നോടൊരു ദിവസം പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. സമരത്തിൻ്റെ പദ്ധതികൾ ഞങ്ങൾ ദിവസവും ഒരുമിച്ച് ചർച്ച ചെയ്തു. എന്നാൽ പൊതുയോഗങ്ങൾ കൂടുന്നതിനപ്പുറം യാതൊരു പരിപാടിയെക്കുറിച്ചും അന്നെനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. റൗളറ്റ് ബിൽ അവസാനം നിയമമായാൽ അതിനെതിരെ എങ്ങനെ സമാധാനപരമായ നിഷേധം സാധിക്കുമെന്ന് കണ്ടെത്താനാവാതെ ഞാൻ കുഴഞ്ഞു. സർക്കാർ ഒരവസരം തന്നാലല്ലേ ആ നിയമം ലംഘിക്കാനാവൂ. അതില്ലാതെ ഞങ്ങൾക്ക് മറ്റു നിയമങ്ങൾ സമാധാനപൂർവം ലംഘിക്കാമോ? ലംഘിക്കാമെങ്കിൽ അത് ഏതുവരെ? ഇവയും ഇത്തരം അനവധി പ്രശ്നങ്ങളുമായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം. ഈ വിഷയം ആലോചിച്ച് തീരുമാനിക്കാൻ ശ്രീ കസ്തൂരി രംഗയ്യങ്കാർ നേതാക്കന്മാരുടെ ഒരു ചെറിയ സമ്മേളനം വിളിച്ചുകൂട്ടി. അതിൽ മുഖ്യ പങ്ക് വഹിച്ചവരിൽ ഒരാൾ ശ്രീ വിജയരാഘവൻ ആചാര്യയായിരുന്നു. സത്യാഗ്രഹ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് ഒരു സമ്പൂർണ്ണ വിവരണം ഞാൻ തയ്യാറാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അത് എന്റെ കഴിവിനപ്പുറമാണെന്ന് തോന്നുകയും ഞാനത് അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തു. ഈ സമാലോചനകൾ നടന്നുകൊണ്ടിരിക്കെ റൗളറ്റ് ബിൽ നിയമമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന വാർത്ത കിട്ടി. അന്ന് രാത്രി ഈ പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കെ ഞാൻ ഉറങ്ങിപ്പോയി. അതിരാവിലെ പതിവിനു മുമ്പേ ഞാൻ ഉറക്കമുണർന്നു. അപ്പോഴും ഞാൻ ഉറക്കത്തിനും ഉണർവിനും മധ്യേ ഒരു മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് സ്വപ്നത്തിലെന്ന പോലെ ആ ആശയം എന്നിൽ വന്നുദിച്ചു. രാവിലെ തന്നെ എല്ലാ വിവരവും ഞാൻ രാജഗോപാലാചാര്യയോട് പറഞ്ഞു. ഒരു പൊതു ഹർത്താൽ ആചരിക്കണമെന്ന് രാഷ്ട്രത്തോട് മുഴുവൻ നമ്മൾ ആവശ്യപ്പെടണമെന്ന ആശയം കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നത്തിൽ എന്നിലേക്ക് വന്നു. സത്യാഗ്രഹം ഒരു ആത്മശുദ്ധീകരണ പ്രക്രിയ ആണ്. നമ്മുടേത് ഒരു പാവനമായ സമരവുമാണ്. അത് ഒരു ആത്മശുദ്ധീകരണ കർമ്മത്തോടെ തുടങ്ങുന്നത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ആളുകളും ആ ദിവസം ജോലി ഉപേക്ഷിക്കുകയും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള ദിവസമായി ആചരിക്കുകയും ചെയ്യട്ടെ. മുസൽമാന്മാർ ഒരു ദിവസത്തിലധികം ഉപവസിക്കാനിടയില്ല. അതിനാൽ ഉപവാസം 24 മണിക്കൂർ സമയത്തേക്കായിരിക്കണം. നമ്മുടെ ഈ അഭ്യർത്ഥന എല്ലാ പ്രവശ്യകളും സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ബോംബെ, മദ്രാസ്, ബീഹാർ, സിന്ധ് എന്നിവയുടെ കാര്യം എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഹർത്താൽ ഉചിതമായി ആചരിച്ചാൽ തന്നെ നമുക്ക് സംതൃപ്തിക്ക് വേണ്ടുവോളം കാരണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാജഗോപാലാചാരി ഉടനെ എന്റെ നിർദ്ദേശം സഹർഷം സ്വീകരിച്ചു. പിന്നീട് വിവരമറിയിച്ചപ്പോൾ മറ്റു സ്നേഹിതന്മാരും അത് സ്വാഗതം ചെയ്തു. ഹർത്താലിൻ്റെ ദിവസമായി ആദ്യം നിശ്ചയിച്ചത് 1919 മാർച്ച് 30 പിന്നീടത് ഏപ്രിൽ 6 ജനങ്ങൾക്ക് ഹർത്താലിനെപ്പറ്റി ഇങ്ങനെ കുറഞ്ഞ ദിവസത്തെ മുന്നറിയിപ്പേ കിട്ടിയുള്ളൂ. പ്രവർത്തനം ഉടനെ തുടങ്ങേണ്ടിയിരുന്നതിനാൽ കൂടുതൽ നീണ്ടകാലത്തെ മുന്നറിയിപ്പ് സാധിക്കാതെ വന്നു. എന്നാൽ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കറിയാം? ഇന്ത്യ മുഴുവൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പട്ടണങ്ങളും ഗ്രാമങ്ങളുമെല്ലാം അന്ന് സമ്പൂർണ്ണ ഹർത്താൽ ആചരിച്ചു. അത് ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ
0: 9447007786.
2: രാഗലയം

0: ഈണം നൽകി യേശുദാസാണ് പ്രസ്തുത ഗാനം ആലപിച്ചിരിക്കുന്നത്. 29-ാം മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൽ ജന്യമായ ആരഭി എന്ന രാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രസ്തുത ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളെ പരിചയപ്പെടുമ്പോൾ ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം എന്നിവ ആരോഹണത്തിലും കാക്കളി നിഷാദവും അന്തരഗാന്ധാരവും അടക്കം പൂർണ്ണതയോടു കൂടിയുള്ള അവരോഹണമാണ് ഈ രാഗത്തിന്. രാഗത്തിന്റെ ആരോഹണ അവരോഹണങ്ങളെ നമുക്കൊന്ന് പാടി നോക്കാം. സരിമ പദ സനിതാപമഗരീ സ, പല്ലവിയിലെ സ്വരങ്ങളൊന്നും നമുക്കൊന്ന് പാടി നോക്കാം.
1: ദസദാപമഗരീ മമ പ,
0: അടുത്ത വരിയും അതേ സ്വരങ്ങൾ തന്നെ ആവർത്തിക്കുന്നു.
1: മപ്പ

0: രാഗലയം അവതരിപ്പിച്ചത് രാജീവ് സബര്യ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 30 സെക്കൻഡും. എഫ് എൻ ഡയറി തുടരുന്നു. നോവൽ പാരായണം.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
3: അത്ര ലഘുവായ ഒരു പ്രശ്നമായിരുന്നില്ല അത്. ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഇടവഴിയിലൂടെ നടക്കാൻ കഴിയാതാവുക, പുഴക്കടവിൽ കുളിക്കുവാൻ സാധിക്കാതാവുക. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉടൻ കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണിത്. ഒരാളാണ് ഇങ്ങനെ എല്ലായിടങ്ങളിലും പെൺകുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യം ഈ പ്രശ്നമെത്തിയത് രാമറിന്റെ മുന്നിലായിരുന്നു. വന്നവർ

0: എല്ലാം പറഞ്ഞു. കണ്ണച്ചന്റെ കൊയ്യക്കാരനാണ് മരുതൻ. ഓനാണ് ഞാളെ പെൺകുട്ടികളെ സ്വീപ്പാക്കുന്നത്. ഓനെ നിലയ്ക്ക് നിർത്തേണ്ടത് കണ്ണച്ചനാണ്. ഓറോട് ഞാക്ക് ഇത് പറയാൻ വിഷമമുണ്ട്. ഇനി രാമർ തന്നെ വേണം ഒരു നിവൃത്തി ഉണ്ടാക്കാൻ. എന്തു ചെയ്യണമെന്നറിയാതെ രാമർ കുഴങ്ങുകയായിരുന്നു. ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ് മരുതൻ. സാമാന്യ ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് അസാധാരണ ശക്തി കൊടുത്താലുള്ള കുഴപ്പങ്ങളാണ് മരുതനിലൂടെ പ്രകടമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നവും. മരുതൻ കണ്ണച്ചന്റെ പണിക്കാരനാണെങ്കിലും പോക്കർ ഹാജി ചാർത്തിക്കൊടുത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. ആരെയും കണ്ടറിഞ്ഞു മാനിക്കുന്ന ശീലവും മരുതനില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലോ ഉപദേശിച്ചാലോ മാറുന്ന സ്വഭാവവുമല്ല മരുതന്റേത്. പ്രായമായ പെൺമക്കളുള്ളവരുടെ മനസ്സിൽ മരുതൻ ഒരാധിയായിട്ട് നാളുകളേറെയായി. അവനെക്കുറിച്ചുള്ള പരാതി രാമറിനോട് ആദ്യം പറഞ്ഞത് മേൽപ്പറമ്പിൽ അന്തുറുവായിരുന്നു. കണ്ണച്ചന്റെ വീട്ടിലേക്ക് തിരക്കിട്ട് പോകുന്നതിനിടയിലാണ് അന്തുറു പ്രശ്നം അവതരിപ്പിച്ചത്. കടപ്പുറത്ത് നിന്ന് മീൻ വാങ്ങി കൊട്ടകൾ കാവിൽ തൂക്കി വരികയായിരുന്നു അയാൾ. രാമറെ കണ്ടയുടനെ മീൻകാവ് തോളിൽ നിന്ന് ഇറക്കി നിലത്തുവെച്ചു. വൈകിപ്പോയാൽ മീനിന് ആവശ്യക്കാർ കുറയുമെന്ന കാര്യം പോലും അയാൾ മറന്നിരുന്നു. അന്തുറു പറഞ്ഞു, എന്റെ മോൾ ഐസു മെലഞ്ഞാന്ന് പുഴയിൽ കുളിക്കാൻ പോയി. പുഴയിൽ ഇറങ്ങിയപ്പോഴുണ്ട് തെങ്ങിന്റെ മോളിൽ മരുതേ. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ തെങ്ങിന്റെ ചോട്ടിൽ മരുതേ. പിന്നെയും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് പുഴേന്റെ കരയിൽ മരുതേ. പിന്നെയും കുറച്ച് കഴിഞ്ഞ് നോക്കാൻ കഴിഞ്ഞില്ല. അപ്പോളേക്കും മരുതൻ ഓളുടെ കണ്ണടക്കം പൊത്തി പിടിച്ചിനു. ഓളെന്താ ചെയ്യുക? എന്റെ മോൾ ഐസക്ക് ഇനി കുളിക്കാൻ പോവാൻ പറ്റൂലേ? കണ്ണച്ചനോട് പറഞ്ഞ് രാമർ ഒരു നിവൃത്തി ഉണ്ടാക്കി തരണോ? പുഴക്കരയിൽ ചകിരിയുടെ ചീഞ്ഞ മണം പൊറ്റ പിടിച്ചു കിടക്കുന്ന ഒരിടത്തിരുന്ന് ചകിരി തല്ലുന്ന കുങ്കിയമ്മ അതിനേക്കാൾ വലിയ ദേഷ്യത്തിലായിരുന്നു. ചകിരിയെ അല്ല തല്ലുന്നത്, മറിച്ച് മരുതനെ തന്നെയാണെന്ന ഭാവമായിരുന്നു അവർക്ക്. വർദ്ധിച്ച ദേഷ്യത്തോടെ ചകിരി തല്ലുന്നതിനിടയിൽ കുങ്കിയമ്മ പറഞ്ഞു, നിന്റെ തീയെ മരിച്ചതിന് ശേഷം മറ്റുള്ളവന്റെ കുണ്ട കോരിയിട്ടാണ് ഞാള് കയ്യുന്നത്. മോളെ പോറ്റുന്ന കഷ്ടപ്പാട് എനിക്കറിയൂ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനും മോളും ചെറ്റയ്ക്കുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഉണർന്നപ്പോ ഒരു കെട്ട മണ എന്റെ മൂക്കിലേക്ക് കയറി. അതൊരു കൊയ്യക്കാരന്റെ മണ ആണല്ലോ എന്ന് നിരീച്ച് എന്നെ കുറങ്ങാൻ കഴിഞ്ഞില്ല. ഓ നേടിയോ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച് മോള് നല്ല ഉറക്കത്തിലായിനു. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടതെന്താന്നോ, നിങ്ങളെ മരുതനുണ്ടല്ലോ എന്റെ മോളുടെ നെഞ്ചത്ത് കയറാൻ നോക്കുന്ന്. നിലാവിളിച്ചുള്ളതുകൊണ്ട് ഞാനത് കണ്ട്. ചേറ്റന്റെ ഓല പൊളിച്ചാവും അകത്ത് കടന്നത്. ഞാൻ ഉയ്യാരം കൂട്ടി. മോൾ ഉണർന്നപ്പോ മോൾ ഒച്ച വെച്ച്. അന്നേരം ഓ ഇറങ്ങി ഓടി. കൊള്ള നായിന്റെ മോയ്. കല്ലിന്റെ പുറത്ത് ചകിരി ഇല്ലാതിരുന്നിട്ടുകൂടി വർദ്ധിച്ച ദേഷ്യത്തോടെ കുങ്കിയമ്മ കയ്യിലിരുന്ന കോലുകൊണ്ട് നിലത്തടിച്ചു. അതിന്റെ ചിതറിയ ഒച്ച തെല്ലു നേരത്തേക്ക് അവിടെ മാറ്റുലിക്കൊണ്ട്. കുങ്കിയമ്മ മരുതനെ കുറെ ശപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരാ, നിങ്ങൾ കണ്ണച്ചനോട് പറയണോ? വടകരയിലേക്കുള്ള പച്ചത്തേങ്ങ തോണിയിൽ കയറ്റി അങ്ങാടിയിലേക്ക് മടങ്ങുന്ന വഴി പെട്ടെന്ന് ഒരിടവഴിയുടെ വളവിൽ ചങ്ങാരത്തു താഴെ ഉണക്കൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവന്റെ കയ്യിൽ നിവർത്തി പിടിച്ച ഒരു കത്തിയുണ്ടായിരുന്നു. കണ്ടപാടെ അവൻ തിരക്കി, ഏടെ ആ മരുതേ? ഉണക്കന്റെ മകളോടും മരുതൻ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടാകുമെന്ന് അവന്റെ നിൽപ്പ് കണ്ടപ്പോൾ തോന്നി. പക്ഷേ മരുതനുമായി നേരിട്ട് മുട്ടിയാൽ ഉണക്കന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്താണിവന്റെ ഭാവം? മരുതനെ കണ്ടിട്ട് എന്താ കാര്യം? രാമർ ചോദിച്ചു. ഓ, എന്റെ കയ്യിൽ ഈ കത്തി കൊടുക്കൂ, എന്നിട്ട് പറയും ഈ കത്തി കൊണ്ട് എന്നെ എന്റെ മോളിയും കൊന്നു തരേ. മാനത്തോടെ പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചാകുന്നതല്ലേ നല്ലത്? അത് ഓന്റെ കൈയോണ്ട് എന്റെ ആയിക്കോട്ടെ. പിന്നീട് സംസാരിക്കാനാവാതെ ഉണക്കൻ ആ വഴിയിൽ തന്നെ തളർന്നിരുന്നു പോയി. അയാളെ ആശ്വസിപ്പിക്കുവാനെന്നോണം രാമർ ഉണക്കന്റെ തോളിൽ കൈകളമർത്തി. എന്നിട്ട് പറഞ്ഞു, എന്താ ഉണ്ടായതെന്ന് പറ, വല്ല നിവർത്തി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അത് കേട്ട ഉണക്കൻ കരഞ്ഞു. അതിനിടയിൽ അയാൾ പറഞ്ഞു, ഞാട്ടിപ്പണി കഴിഞ്ഞ് കയറിച്ചായപ്പോ എന്റെ മോള് പുരയിലെത്തി. മേക്കഴുകാൻ ഓള് മാറപ്പുരയിലേക്ക് കയറിയതാണ്. മേൽമുണ്ടയച്ച് വെള്ളം മേത്തൊഴിക്കാൻ നോക്കുമ്പോ മാറപ്പുരന്റെ മൂലക്കൊരിളക്കോ വല്ല നായോ മറ്റോ എന്ന് കരുതി തെളിച്ച് പായിക്കാൻ നോക്കിയപ്പോ എന്തോ ഒന്ന് കയ്യിൽ പിടിച്ചു. പിന്നെ ഓൻ ചാടി വീണ് ഓളെ വായ പൊത്തി പിടിച്ച്. ഓ, കൊച്ചുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓളെ നെഞ്ചത്ത് കടിച്ച് പറിച്ചവൻ പോയത്. രണ്ടു ഭാഗത്തും ചോരൊലിക്കാണ്. എന്റെ മോള് ചാകൂന്ന് പറഞ്ഞ് പുരയിലിരിപ്പുണ്ട്. ഒന്നുകിലും ഓനെ ഞാൻ കൊല്ലു, അല്ലെങ്കിൽ ഓ ഞാളെ കൊല്ലടോ. ഇതിനും പുറമെ വേറെയും ചില ആരോപണങ്ങൾ കൂടി മരുതനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്.

സേവന വാർത്ത. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിധവ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ 2026 വർഷത്തേക്കുള്ള വിവാഹിത പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നാളിതുവരെ സമർപ്പിക്കാത്തവരും 2019 December 31 വരെ പെൻഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാക്കിയിട്ടില്ലാത്തതുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും

ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപവൽക്കരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04862233036 എന്ന നമ്പറിൽ വിളിക്കുക. 04862233036

കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് അഡ്മിഷൻ തുടരുന്നു.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. എറണാകുളത്ത്. എന്റെ പേര് സണ്ണി എന്നാണ്. എന്റെ മകൻ പി ജി ഡി എം എന്ന് പറഞ്ഞൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ജോലി സാധ്യതയുള്ള കോഴ്സാണെന്ന് അറിയാം.
2: അത് എവിടെയാണ്? പി ജി ഡി വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അത് രണ്ടു കൊല്ലത്തെയാണോ ഒരു കൊല്ലത്തെയാണോ?
3: രണ്ടു കൊല്ലത്തെ.
2: അപ്പൊ എം ബി എയുടെ ഇക്വലന്റ് ആണ്. ഡിഗ്രി കഴിഞ്ഞ് എം ബി എയുടെ മാതിരി ഒരു ഡിഗ്രിയാണ് പി ജി ഡി. നല്ലതാണ്.
3: ഡിഗ്രി കഴിഞ്ഞാണ്
2: നല്ലതാണ്. പക്ഷെ അതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് പാസ്സായാൽ ജോലി കിട്ടണം. ജോലി മേടിച്ചു തരുന്നത് സ്ഥാപനങ്ങളാണ്, പഠിക്കുന്ന കോളേജുകളാണ്. അപ്പൊ അത് കാരണം നിങ്ങൾ ആ കുട്ടി പഠിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പ്ലേസ്മെന്റ് ഓഫീസറെയും പ്രിൻസിപ്പളെയും കണ്ടിട്ട് ഈ കുട്ടിക്ക് ജോലി കിട്ടാൻ, ജോലി മേടിച്ചു കൊടുക്കാനൊരു സഹായം അവർ ചെയ്യും. പക്ഷേ പ്ലേസ്മെന്റ് മേടിക്കാനുള്ള ആർജം നമുക്ക് കിട്ടണം. അപ്പൊ ആ കുട്ടീനെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക, പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഇന്റർവ്യൂ ടെസ്റ്റ് പാസ്സാണുള്ള കഴിവ് കൊടുക്കുക, ജി ഡി പാസ്സാണുള്ള കഴിവ്, പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ ചേർത്തിട്ട് പാസ്സാകുമ്പോൾ ജോലി കിട്ടും. എല്ലാം നല്ല തീരുമാനമാണ്. മുമ്പോട്ട് പോയിക്കോളൂ കേട്ടോ. ഓക്കെ.

0: 102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് രാജ്യത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂവെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തും. മിനിമം വേതനം ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 35 ദിവസമായി സമരം തുടരുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് സമഗ്ര മേഖലയെയും സ്പർശിച്ച വികസനമാണ് നടപ്പാക്കുന്നതെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ന്യൂസിലൻഡിൽ ഉറുഗ്വയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ.

0: പൂൾ എയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വേഴാമ്പൽ കീഴും വേനൽ കുടീരം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗ്രേറ്റ് ഹോൺബിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് പൈഡ് ഹോൺബിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മല മുഴക്കി വേഴാമ്പൽ. ഇത് ഇന്ത്യയിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഇടതൂർന്ന വനങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും ആകർഷകമായ പക്ഷികളിലൊന്നാണ്. ശ്രദ്ധേയമായ രൂപത്തിനും ആകർഷകമായ പെരുമാറ്റത്തിനും പേരുകേട്ട പക്ഷിയാണ് മല മുഴക്കി വേഴാമ്പൽ. കാടുകളിൽ ഇവയുടെ ശബ്ദം മുഴക്കി കേൾക്കുന്നതുകൊണ്ടാണ് ഇവയെ മല മുഴക്കി വേഴാമ്പലെന്ന് വിളിക്കുന്നത്. വലിപ്പമുള്ള ശരീരവും കൊക്കിനു മുകളിൽ കാണപ്പെടുന്ന കറുപ്പ് കലർന്ന തൊപ്പി പോലെയുള്ള ഒരു ഘടനയും വേഴാമ്പലുകളുടെ പ്രത്യേകതയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ആൺ വേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരവും 5 അടിയോളം ചിറകളവും 2 മുതൽ 4 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. തൂവലുകൾ പ്രധാനമായും കറുപ്പും വെളുപ്പും നിറത്തിലാണ് കാണപ്പെടുന്നതെങ്കിലും തലയുടെ പിറകിലും കൊക്കിലും തൊപ്പി പോലെയുള്ള ഘടനയിലും മഞ്ഞ നിറമാണുള്ളത്. വേഴാമ്പലുകൾ കൂടുതലായും പഴങ്ങളാണ് ഭക്ഷിക്കുന്നത്. എന്നിരുന്നാലും അവർ ചെറിയ സസ്തനികൾ, ഉരഗങ്ങൾ, പ്രാണികൾ എന്നിവയും ഭക്ഷണമാകാറുണ്ട്. വിത്ത് വിതരണക്കാർ എന്ന നിലയിലുള്ള ഇവയുടെ പങ്ക് വന ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യവും വൈവിധ്യവും നിലനിർത്തുന്നതിൽ നിർണായകമാണ്. വേഴാമ്പലുകളുടെ ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ വശങ്ങളിലൊന്നാണ് അവയുടെ കൂടുകൂട്ടൽ. മുട്ടയിടാനായി പെൺപക്ഷി കൂട്ടിൽ കടന്ന ശേഷം വിസർജ്യവും ചെളിയും മരത്തൊലിയുമെല്ലാം ഉപയോഗിച്ച് കൊക്കുകൾ മാത്രം പുറത്ത് കാണും വിധം കൂടിൻ്റെ ബാക്കി ഭാഗം അടയ്ക്കുന്നു. തൻ്റെ തൂവലുകൾ പൊഴിച്ചുകൊണ്ട് പെൺപക്ഷി കുഞ്ഞുങ്ങൾക്ക് പതുപതുത്ത കൂടൊരുക്കും. മുട്ടകൾ വിരിയും വരെ പെൺപക്ഷി കൂടിന് വെളിയിൽ വരാറില്ല. ഇതേസമയം ആൺപക്ഷിയാണ് തീറ്റ തേടി പെൺപക്ഷിക്ക് നൽകുന്നത്. മുട്ട വിരിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം കൂടിൻ്റെ അടച്ച ഭാഗം പൊളിച്ച് അമ്മക്കിളി പുറത്തു വരും. കുഞ്ഞുങ്ങൾ കൂടിൻ്റെ ദ്വാരം ചെറുതാക്കും. പിന്നീട് ആൺപക്ഷിയും പെൺപക്ഷിയും കുട്ടികൾക്ക് തീറ്റ കൊടുക്കും. സാധാരണ ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് പ്രജനനകാലം. ഏകദേശം 35 മുതൽ 50 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. ജീവിതത്തിൽ ഇവയ്ക്ക് ഒരു ഇണ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും വേട്ടയാടലും മൂലം മല മുഴക്കി വേഴാമ്പൽ നിലവിൽ IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ എന്ന പട്ടികയിലാണുള്ളത്. വനനശീകരണവും അനധികൃത വന്യജീവി വ്യാപാരവും അവരുടെ ജനസംഖ്യയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ആവാസ വ്യവസ്ഥ സംരക്ഷണം, ഈ പക്ഷികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാടികൾ എന്നിവ സംരക്ഷണ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: ഇപ്പോൾ സമയം 8:05. FM ഡയറി തുടരുന്നു.
2: രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ പ്ലൂറൽ എഫ്യൂഷൻ അഥവാ നെഞ്ചിലെ വെള്ളക്കെട്ട്, ഇതേക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ശ്വാസകോശ വിഭാഗം മേധാവിയും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ പരമേശ് അയ്യപ്പത്തുമായി അഭിമുഖം.
3: ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് നെഞ്ചിലെ വെള്ളക്കെട്ട് അഥവാ നീർക്കെട്ട് എന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ ഡോക്ടറോട് ആദ്യത്തെ ചോദ്യം എന്നുള്ളത്, ശ്വാസകോശത്തിലെ വെള്ളക്കെട്ട് അല്ലെ നീർക്കെട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
4: നമ്മൾ എപ്പോഴും ഒ പിയിൽ ഇരിക്കുമ്പം കേൾക്കുന്ന ഒരു വാചകമാണ് നീർക്കെട്ട് നീർക്കെട്ട് എന്ന് പറയുന്നത്. അത് ഏത് വിഭാഗത്തിലുള്ള ഡോക്ടർമാരും കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് മുട്ടിനാണെങ്കിലും നീർക്കെട്ട് പറയും, ശിരസിനാണെങ്കിലും നീർക്കെട്ട് പറയും, ശരീരത്തിൽ മസിൽസിൽ നീർക്കെട്ട് പറയും. നീർക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു ഇൻഫ്ലമേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പം നമ്മളെന്നവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമായും വെള്ളക്കെട്ട് എന്നുള്ള അവസ്ഥയാണ്. നീർക്കെട്ട് ഏത് അവയവത്തിന് എപ്പോൾ വേണമെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒക്കെ വരുമ്പോൾ വരാവുന്നതാണ്. ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് പ്ലൂറൽ എഫ്യൂഷൻ, ചെസ്റ്റിലുള്ള വെള്ളക്കെട്ടിനെ പ്ലൂറൽ എഫ്യൂഷൻ എന്നാണ് പറയുക. അത് ലങ്സിന്റെ പുറത്ത്, ശ്വാസകോശത്തിന്റെ പുറത്ത് അറകളുണ്ട്, ഒരു പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറയും. ആ ക്യാവിറ്റിയിലുള്ളിൽ നമ്മുടെ വെള്ളം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുക.
3: ഈ ശ്വാസകോശത്തിൽ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്

0: പറഞ്ഞല്ലോ, അത് രൂപപ്പെടുന്നത് എങ്ങനെയാണ്?
1: സാധാരണഗതിയിൽ നമ്മുടെ ലങ്സിന് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഒരു നെഞ്ചിലുള്ള ചെസ്റ്റ് വാളിനോട് ഒരു ഫ്രിക്ഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ അളവിലൊരു ഫ്ലൂയിഡ് അവിടെ ഉണ്ടാകും. എന്നാൽ പല പെത്തോളജിക്കൽ കണ്ടീഷനുകളിൽ, അസുഖങ്ങളിൽ, ഈ വെള്ളത്തിന്റെ അളവ് വളരെയധികം കൂടും. അത് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഒരു ഇന്ത്യൻ സെറ്റപ്പിൽ കാണുന്നത് ഇൻഫെക്ഷൻസ് തന്നെയാണ്. ഇൻഫെക്ഷൻസിൽ ട്യൂബർക്ലോസിസ് പോലെയുള്ള, TB പോലെയുള്ള അസുഖങ്ങൾ, ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ, അതിലൊക്കെ നമുക്ക് ലങ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിൽ വെള്ളക്കെട്ട് കാണാം. ഇതിന് ഒരു സൈഡിലോ രണ്ട് സൈഡിലോ ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഒരു സൈഡിൽ വരുന്നത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസുകളും കാര്യങ്ങളും കൊണ്ട്, ഒന്ന്. രണ്ട്, ലങ് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളിൽ വരാറുണ്ട്. പുറമേൽ നിന്നുള്ള ക്യാൻസറുകൾ, ഇപ്പം ലൈക്ക് വേറെ ചെസ്റ്റ് വാളിലല്ലാതെ ഇപ്പം മറ്റുള്ള ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ പടരുന്നതിൻ്റെ ലക്ഷണമായിട്ട് വരാറുണ്ട്. പിന്നെ ഈ ഇൻഫെക്ഷനും ക്യാൻസറുകളും അല്ലാതെ തന്നെ പലപ്പോഴും വേറെ പല അസുഖങ്ങളിലും, അതായത് ഒരു കാർഡിയാക് ഫെയിലിയർ, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ വെള്ളക്കെട്ട് വരാറുണ്ട്. അത് രണ്ട് സൈഡിലുമായിട്ടും മോസ്റ്റ്ലി സാധാരണ വരാറുണ്ട്. വലത് സൈഡിലാണ് കൂടുതൽ കാണുക. അതുപോലെ കിഡ്നി ഫെയിലിയർ, അതുപോലെ തന്നെ ശരീരത്തിലെ പ്രോട്ടീൻ്റെ അളവ് കുറയുക, പൊതുവേ ഉള്ള നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട്, കാലിലൊക്കെ നീര് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പോലെ തന്നെ ചെസ്റ്റിലും വെള്ളക്കെട്ട് വരാറുണ്ട്.
0: ശ്വാസകോശത്തിലെ വെള്ളക്കെട്ട് ഡോക്ടർ പറഞ്ഞല്ലോ, അതിന് പ്രത്യക്ഷത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗിക്ക് മനസ്സിലാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: സാധാരണ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ പതിയെ പതിയുള്ള ശ്വാസം മുട്ട് കൂടിക്കൂടി വരികയാണ്. അപ്പം നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കിതപ്പ്, ശ്വാസം മുട്ട്. ആദ്യം ചിലപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും കിതപ്പ് വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് നിരപ്പിൽ കൂടെ നടക്കുമ്പോഴോ നമ്മൾ ഇരിക്കുമ്പോഴോ വളരെയധികം അളവിൽ വെള്ളം വരികയാണെങ്കിൽ നമ്മൾ അറ്റ് റെസ്റ്റിൽ പോലും ശ്വാസം മുട്ട് വരും. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ. പിന്നെ ഈ പ്ലൂറൽ ഇൻഫെക്ഷനോ അങ്ങനെ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിൽ നല്ല ചെസ്റ്റ് പെയിൻ തുടക്കത്തിലുണ്ടായിരിക്കും. വെള്ളം വന്നു കഴിയുമ്പോൾ പിന്നെ പെയിൻ കുറയും സാധാരണഗതിയിൽ. പിന്നെ പഴുപ്പ് പോലെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ പെയിൻ അതുപോലെ തന്നെ പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കും. ആ ഭാഗത്ത് നല്ല ചൂടൊക്കെ ഉണ്ടായിരിക്കും, നെഞ്ചിൽ ചൂടൊക്കെ ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഇതാണ് അതിൻ്റെ ലക്ഷണം. പിന്നെ എന്താണോ പ്രൈമറി റീസൺ അതിൻ്റെ സിംപ്റ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ കൂടെ പനി ഉണ്ടായിരിക്കാം, ചുമ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും.
0: ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങൾ, ശ്വാസമുട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റ് രോഗങ്ങൾ കൊണ്ടും ഉണ്ടാവാമല്ലോ. അപ്പോൾ ഈ വെള്ളക്കെട്ട് കൊണ്ടാണ് ഇതുണ്ടാവുന്നത് എന്നുള്ള ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് നടത്തുന്നത്?
1: പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും റെസ്പിറേറ്ററി സിംപ്റ്റംസ് വരിക. അത് പലപ്പോഴും ശ്വാസം മുട്ട്, ചുമ, കിതപ്പ് പോലുള്ള സംഗതികളായിട്ടായിരിക്കും പേഷ്യൻസ് വരുന്നുണ്ടായിരിക്കുക. അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം പൾമണറി മെഡിസിനിലാണ് നമ്മൾ ആദ്യം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശോധന, നമ്മൾ ഈവൻ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ആ വെള്ളം കളക്ഷൻ ഉണ്ടെങ്കിൽ ആ സൈഡിലുള്ള എയർ എൻട്രി, ഇപ്പം നമ്മൾ സ്റ്റെതോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ആ സൈഡിലേക്കുള്ള എയർ എൻട്രി കുറവായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ പെർക്കഷൻ പോലുള്ള ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം മോഡറേറ്റ് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ, വളരെ കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റേ തന്നെയാണ്. എക്സ്റേയിൽ തന്നെ വളരെ മിനിമൽ എഫ്യൂഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മിസ് ചെയ്ത് പോകാം. അതിന് മുകളിലുള്ളതെല്ലാം നമുക്ക് എക്സ്റേയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വളരെ മിനിമൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട് എന്നുള്ളൊരു സസ്പെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുക നെഞ്ചിൻ്റെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വഴി വളരെ ഈസി ആയിട്ട് ഒരു റേഡിയേഷനും ഇല്ലാതെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ലൈക്ക് CT പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങളും കൂടിയും നോക്കാനായിട്ട് നമ്മൾ പലപ്പോഴും CT പോലെയുള്ള ടെസ്റ്റുകൾ കൂടിയും പ്രൈമറി ആയിട്ട് ഈ ഫ്ലൂയിഡിൻ്റെ ഇതിനു വേണ്ടി ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് പലപ്പോഴും എക്സാമിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് ലങ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഇപ്പോൾ വേറൊരു അവയവത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ അതുപോലെ ചില ചില ലക്ഷണങ്ങൾ കാരണം ഇപ്പോൾ ഒരു കാർഡിയക് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കാർഡിയോളജി ഡോക്ടറിൻ്റെ അടുത്തോട്ട് വിട്ടിട്ട് അതിൻ്റെ ചികിത്സയായിരിക്കും കൂടുതൽ കൊടുക്കുക.
0: ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് ക്യാൻസർ ഉണ്ടാകുമ്പോൾ ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാവും എന്നാണ്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
1: അപ്പൊ ഈ ക്യാൻസറിൽ തന്നെ നമുക്കിപ്പം പ്രൈമറി ലങ്സിൽ വരുന്ന ക്യാൻസർ, അത് വളരെ ലേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ക്യാൻസർ വിഭാഗത്തിൽ പെടുന്ന ഒരു സംഗതിയാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു തൈറോയിഡിലുള്ള മുഴയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുപിടിക്കും. ബിക്കോസ് പുറമേക്ക് കാണുന്നതാണ്, വിസിബിൾ ആയിട്ടുള്ളതാണ്. ഈ ലങ്സിനുള്ള ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറുനാരങ്ങ രൂപത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും വലുപ്പമുണ്ടെങ്കിൽ പോലും നമുക്ക് യാതൊരുവിധ സിംപ്റ്റംസ് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ അത് വളരെ പെരിഫറി, ലങ്സിൻ്റെ വളരെ പുറന്തോടിനോടടുത്ത്, അതായത് നെഞ്ചുംകൂടിനോട് അടുത്തുള്ള ട്യൂമറുകളൊക്കെ ആണെങ്കിലാണ് സാധാരണഗതിയിൽ ഇത് ഫ്ലൂയിഡ് കളക്ഷനോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഫ്ലൂയിഡ് കളക്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയി എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട്. ഇത് ലങ്ങിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റുള്ള ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണുന്ന ഈ

0: കുടൽമാല അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പോലെയുള്ള ക്യാൻസറുകളുടെ ഒക്കെ സ്പ്രെഡ് വരുന്ന അവസ്ഥയിൽ പലപ്പോഴും ഈ ഫ്ലൂയിഡ് കളക്ഷൻ വരാറുണ്ട് ചെസ്റ്റിൽ.
1: അല്ല, മറ്റ് സ്ഥലങ്ങളിൽ ക്യാൻസർ വരുമ്പോൾ സാധാരണ ഈ ഫ്ലൂയിഡ് കളക്ഷൻ വരുമോ? ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന ക്യാൻസർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ഷൻ ഇതിൽ വരുമോ?
0: അതിന്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ ഒരു അവയവത്തിൽ ഉത്ഭവിക്കുന്ന ഒരു ട്യൂമർ അത് ആ അവയവത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റേജ് വൺ എന്നാണ് പറയുക. അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രന്ഥികളോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സ്റ്റേജ് ടു, ഞാൻ ഒരു പൊതുവായിട്ടുള്ള കാര്യം പറയുന്ന. പിന്നെ അടുത്തുള്ള അവയവങ്ങളെ ബാധിക്കുന്ന സമയത്ത് അതിന് സ്റ്റേജ് ത്രീ എന്നൊക്കെ പറയാം. ഡിസ്റ്റന്റ് ആയിട്ടുള്ള, ഇപ്പം നമുക്ക് ബോൺ ബ്ലഡ് വഴി സ്പ്രെഡായി, ഇപ്പം നമുക്ക് വേറെ എല്ലിൽ പടർന്നു പോകുന്നു, അതുപോലെ തന്നെ ഇതുപോലെ ചെസ്റ്റിലോട്ട് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു, അതൊക്കെ സ്റ്റേജ് ഫോർ ആയിരിക്കും ഇത് പറയുന്നത്. അപ്പം അതിൽ ബേസിക്കലി ആ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ മാലിഗ്നന്റ് സെൽസ് അതായത് ക്യാൻസർ സെൽസ് പോസിറ്റീവ് ആണെങ്കിലാണ് അതിന് സ്റ്റേജിങ് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറെ പല കാരണങ്ങൾ കൊണ്ടും ഫ്ലൂയിഡ് വരാം. പക്ഷെ ഒരു പ്രൈമറി ക്യാൻസർ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരാൾക്ക് ഫ്ലൂയിഡ് വരുമ്പോൾ നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യുക അത് ഇതുകൊണ്ട് തന്നെയുള്ള ായിരിക്കണം, അത് റൂൾ ഔട്ട് ചെയ്യണം എപ്പോഴും.
1: വെള്ളക്കെട്ട് ഉണ്ടായാൽ അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ, പരിശോധനകൾ എന്തൊക്കെയാണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോളജിക്കൽ ടെസ്റ്റുകളെല്ലാം നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ആ ഫ്ലൂയിഡ് നീഡിൽ വെച്ചിട്ട് ഒരു ലോക്കൽ അനസ്തീഷ്യ വെച്ച് ഒരു ഒ പി ഡി പ്രൊസീജിയറായിട്ട് നമുക്കത് ആ ഫ്ലൂയിഡ് പുറത്തോട്ടെടുത്ത് പരിശോധനയ്ക്ക് വിടാം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബേസിക്കലി ആ എടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ അനുസരിച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു അനുമാനത്തിലൊക്കെ സാധാരണ എത്താൻ പറ്റാറുണ്ട്. എല്ലായ്പ്പോഴും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല പരിശോധനകളും ലബോറട്ടറി പരിശോധനകൾ ചെയ്യേണ്ടി വരും. ഇൻഫെക്ഷൻ കൊണ്ടാണോ, ടി ബി ഇൻഫെക്ഷൻ പോലെയുള്ളതാണോ, ന്യൂമോണിയ കൊണ്ടുള്ള ബാക്ടീരിയ കൊണ്ടാണോ, ക്യാൻസർ സെൽസ് പോസിറ്റീവ് ആണോ, അതല്ലെങ്കിൽ ഈ കാർഡിയക് ഫെയിലർ പോലുള്ള സംഗതികളിൽ വരുന്ന ചില ചില ഇതുകൾ കൂടും. പ്രോ ബി എൻ പി പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് മുഖാന്തരം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും.
1: ശ്വാസകോശത്തിൽ വരുന്ന വെള്ളക്കെട്ട് സൂചി കൊണ്ട് കുത്തിയെടുക്കുക എന്ന് പറഞ്ഞല്ലോ, അത് എത്രത്തോളം സേഫാണ്?
0: അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എസ്പെഷ്യലി ഇപ്പം അൾട്രാസൗണ്ട് ഇതും കൂടി വന്നതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഒ പി ഡി പ്രൊസീജിയറാണ് ബേസിക്കലി. അതൊരു അഡ്മിറ്റ് ആക്കി ചെയ്യേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല.
1: ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന അസുഖമാണ് ടി ബി, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം എന്ന് പറയുന്നത്. ഇത് വരുമ്പോഴും വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയില്ലേ? അത് കണ്ടെത്താനുള്ള മാർഗം എന്തൊക്കെയാണ്? പരിശോധനകൾ എന്തൊക്കെയാണ്?
0: അതിന് പല പരിശോധനകളുണ്ട്. ബേസിക്കലി ട്യൂബർക്ലോസിന് വേറെയും പല ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം. വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കാം, ചുമ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, എക്സ്റേയിൽ വേറെ നെഞ്ചിനുള്ളിൽ വേറെ ക്യാവിറ്റി പോലുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കാം. എടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ തന്നെ ചില ബയോകെമിക്കൽ ടെസ്റ്റുകളുണ്ട്. എ ഡി എ പോലെയുള്ള ബയോകെമിക്കൽ ടെസ്റ്റുകളിൽ അത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം അനുമാനിക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. മൈക്രോബയോളജിക്കലി ചിലപ്പോൾ നമുക്ക് പലപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല. ടി ബി കഫത്തിൽ പോസിറ്റീവ് ആകുന്ന അത്രയ്ക്കും തോത് നമുക്ക് വെള്ളത്തിൽ ഈ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കുന്നതിൽ ടി ബിയുടെ ബാക്ടീരിയ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഈ നീഡിൽ ആസ്പിറേഷൻ എന്നുള്ളതിൽ നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ പൾമണറി വിഭാഗത്തിൽ ചെയ്യുന്നത് ഒരു മെഡിക്കൽ തൊറാക്കോസ്കോപ്പി അല്ലെങ്കിൽ പ്ലൂറോസ്കോപ്പി എന്ന് പറയുന്ന, അതും ഒരു വളരെ ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. പക്ഷെ നീഡിൽ പോലെ ഒരു ചെറിയ ഒരു സംഗതിയല്ല ചെയ്യുക. ഒരു ഒരു സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു നിക്ക് ഇട്ടിട്ട് അതിനകത്ത് കൂടെ നമ്മളൊരു വീഡിയോ സ്കോപ്പ് ഈ പ്ലൂറൽ ക്യാവിറ്റി നെഞ്ചിൻ്റെ ഉള്ളിലുള്ള, ലങ്സിലല്ല, ലങ്സിന് പുറത്തുള്ള നെഞ്ചും കൂടിൻ്റെ ഇടയിലുള്ള ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തോട്ട് നമ്മളത് കൊണ്ടുപോവുകയും ആ ഫ്ലൂയിഡ് അല്ലാതും അതുപോലെ തന്നെ അണ്ടർ വിഷനിൽ സക്ഷൻ ചെയ്ത് കളയുകയും അപ്പോൾ നമുക്ക് ക്യാവിറ്റിയിൽ അതായത് ഈ പ്രതലത്തിൽ കാണുന്ന അസുഖങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പ്ലൂറയാണോ കോട്ടിംഗ് ആണോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഏരിയകളുണ്ടോ, പഴുപ്പ് പോലുള്ള കാര്യങ്ങളുണ്ടോ, ട്യൂമർ പോലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ബയോപ്സി പോലുള്ള കാര്യങ്ങൾ എടുക്കാം. ആ ബയോപ്സി എടുക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ ടി ബിയുടെ പരിശോധനയ്ക്കും ടി ബിയുടെ കൾച്ചറിനും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെത്തോളജിയിൽ നിന്നും ബയോകെമിസ്ട്രിയിൽ നിന്നും മൈക്രോബയോളജി ലാബിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളിൽ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
1: ഇപ്പം വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചികിത്സാ രീതികളാണ് പൊതുവെ ചെയ്യുന്നത്?
0: പ്രൈമറിലി ഇതിന്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രൈമറി കാര്യം. ഡയഗ്നോസിസ് നമ്മൾ ക്ലിൻ ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ തൊറാക്കോസ്കോപ്പിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്നോസിസും തെറാപ്പിയും ഏകദേശം ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥയാണത് ബേസിക്കലി. അതായത് ഇപ്പോൾ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നീങ്ങാനും ബുദ്ധിമുട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആൾക്ക് ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെള്ളം ഉടനടി അങ്ങ് എടുത്ത് കളയുകയാണ് നീഡിൽ വെച്ച് നമുക്ക് അത് മുഴുവനായിട്ട് എടുത്ത് കളയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഇത് സക്ഷൻ ചെയ്ത് കളയുകയും

0: അതിനൊപ്പം തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ ആ പ്രതലങ്ങൾ നോക്കിയിട്ട് ബയോപ്സി പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്കത് ഡയഗ്നോസ്റ്റിക് കാര്യവും നടക്കും, തെറാപ്യൂട്ടിക് അതായത് പരിപൂർണമായിട്ടുള്ള കാര്യവും നടക്കും. അതിൻ്റെ ഉള്ളിലുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ടി ബി ആണെങ്കിൽ നമ്മൾ ഒരു 6 മന്ത്സ് ഓഫ് ടി ബിയുടെ മരുന്ന് കൊടുക്കും, ന്യൂമോണിയ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് അത് ഏത് ബാക്ടീരിയ ആണ് ഫംഗലാണോ അങ്ങനെയൊക്കെയുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള കോഴ്സ് കൊടുക്കുക. ക്യാൻസർ പോലുള്ള കാര്യങ്ങളാണ് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്നൊക്കെ നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും, അതിനനുസരിച്ച് ചികിത്സിക്കുക.
1: ഈ വെള്ളക്കെട്ട് ഒരു തവണ ചികിത്സിച്ച് ഭേദമായി എന്ന് വെച്ചോളൂ, അത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
0: അതും ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈമറി ഡയഗ്നോസിസ്. അതായത് ഇപ്പം ഒരു ന്യൂമോണിയ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ക്യൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ട്യൂബർക്ലോസിസ് പോലെയുള്ള അസുഖങ്ങളും അതായത് പൊതുവെ ഇൻഫെക്ഷൻസുകൾ പരിപൂർണമായിട്ട് ചികിത്സിച്ച് പിന്നീട് അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷണറി മെഷറൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ക്യാൻസർ പോലെയുള്ള ഇതിൽ നമ്മുടെ ക്യാൻസറിന്റെ കൺട്രോൾ അനുസരിച്ചിട്ട് ആണ് പലപ്പോഴും ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫ്ലൂയിഡ് കളക്ഷൻ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കളക്ഷൻ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഈ സൂചി കുത്തി ആസ്പിരേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ചെയ്യേണ്ടി വരാറുള്ളത്. തെറാപ്യൂട്ടിക് അത് രോഗിക്ക് ഒരു പാലിയേഷൻ ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴല്ല വളരെ വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ്, ഒരു ഇൻഡ്വെല്ലിംഗ് പ്ലൂറൽ കത്തീറ്റർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ബേസിക്കലി ഈ വളരെ ചെറിയ ഒരു പേനയുടെ റീഫിലിൻ്റെ അത്രയ്ക്ക് വലുപ്പമുള്ള ഒരു കത്തീറ്റർ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു കത്തീറ്റർ നമ്മൾ ടണൽഡ് ആയിട്ട് നെഞ്ചുംകൂടിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ വെക്കും. അപ്പം എന്നുവെച്ചാൽ റിപ്പീറ്റഡ്ലി വരാൻ സാധ്യതയുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കൊരു ബേസിക്കലി ഈ ഫ്ലൂയിഡ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഈ ടണൽഡ് കത്തീറ്റർ വഴി രോഗിക്ക് തന്നെ അല്ലെങ്കിൽ രോഗിനെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് തന്നെ വീട്ടിൽ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടുള്ള സീക്വൻഷ്യലി ഇടയ്ക്കിടയ്ക്കായിട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിപ്പോൾ ഇന്ത്യൻ സെറ്റപ്പിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് നമുക്കിപ്പം, പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ വരുന്നുണ്ട്.
1: അങ്ങനെ ഒരു കത്തീറ്റർ ഇടുമ്പോൾ അത് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവുകയും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും ഇല്ലേ?
0: ആ, അതിൻ്റെ ഏറ്റവും ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്കേജ് വരിക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ രണ്ട് കാര്യങ്ങളുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാറില്ല. ഈ ഫ്ലൂയിഡ് അകത്ത് കെടുക്കുന്നത് അതിനേക്കാൾ റിസ്ക്കാണ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള. എപ്പോഴും ഒരു സാധ്യതയുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലി നമുക്ക് വളരെ കുറവാണ് കാണാറുള്ളത്.
1: അക്കാര്യം കൂടെ ശ്രദ്ധിക്കണം,
0: ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം.
1: ഈ നെഞ്ചിലെ വെള്ളക്കെട്ട് അത് ഒരു ഫേറ്റൽ, ജീവന് ഭീഷണിയാവുന്ന രീതിയിലേക്ക് മാറാറുണ്ടോ?
0: വളരെ പെട്ടെന്ന് അക്യൂട്ടായിട്ട് വളരെ അധികം അളവിൽ വെള്ളം വരുന്നു, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ള റെസ്പിറേറ്ററി സിസ്റ്റം ഉള്ള ഒരു വ്യക്തി, ഇപ്പോൾ ഒരു COPD ആണ്, ലങ്സിൻ്റെ കപ്പാസിറ്റി കുറവുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ള വ്യക്തിയാണെങ്കിൽ പെട്ടെന്നൊരളവിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊരു ശ്വാസം മുട്ട് കൂടാനും ഓക്സിജൻ ശരീരത്തിൽ കുറഞ്ഞു പോകാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മോസ്റ്റ്ലി അത് എമർജൻസി ആയിട്ടായിരിക്കും വരിക. പിന്നെ വേറൊരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോനോമോതറാക്സ്. ഇതിനുള്ളിൽ വെള്ളം കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ എയറും കൂടി തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അത് ബേസിക്കലി ഉടനടി തന്നെ അത് ഡ്രെയിൻ ചെയ്ത് കളയണം. ഒരു ട്യൂബ് ഇട്ട് അത് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ആ ലങ്സ് ചുരുങ്ങിയിരിക്കുന്ന മുഖാന്തരമുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസും സർക്കുലേറ്ററി പ്രോബ്ലംസും, അതായത് ഓക്സിജൻ കുറഞ്ഞു പോകുക, BP കുറഞ്ഞു പോകുക പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്.
1: ശ്വാസം മുട്ടലും നെഞ്ചിൽ വേദനയൊക്കെ ആണല്ലോ ഇതിന്റെ പ്രൈമറി സിംപ്റ്റമായി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു രോഗി എന്താണ് ചെയ്യേണ്ടത്?
0: ഇത് സാധാരണ ഇപ്പം നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്ന ഹാർട്ട് അറ്റാക്കാണ് ആലോചിക്കുക. അതുപോലെയുള്ള സെൻട്രൽ പെയിൻ വരാം, പക്ഷേ ഇത് വളരെ സൈഡിലായിരിക്കും, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും വരുന്നുണ്ടാവുക. കക്ഷത്തിൻ്റെ അടിയിലുള്ള ഏരിയകളിലോ ഒക്കെ ആയിരിക്കും സാധാരണഗതിയിൽ വരുന്നുണ്ടാവുക, ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും. വലത്തെ സൈഡിലാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്കത് ഹാർട്ടിനെ സംബന്ധിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതലായിട്ട് ലങ്സ് സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് അനുമാനിക്കാം. പക്ഷേ നോൺ മെഡിക്കൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അനുമാനങ്ങൾ പാടില്ല. എപ്പോഴും അതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ എത്തി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ECG ഒരു എക്സ്റേയും ഇല്ലാത്ത ഒരു ആശുപത്രി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഈസി ആയിട്ടത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, വേർതിരിച്ചറിയാൻ പറ്റും.
1: ഈ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ, അതായത് പ്രതിരോധിക്കാൻ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ, അതനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു രോഗി അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരാള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പം ഞാനിതൊരു പ്രിവെൻഷന്റെ ആസ്പെക്ട് നമുക്ക് പറയാം. ഇതിനകത്ത് ഇപ്പൊ പ്രൈമറി ഏതെങ്കിലും നമുക്കൊരു അസുഖം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ദേ ഷുഡ് ബി ട്രീറ്റിംഗ്, അതായത് അവരവരുടെ അവസ്ഥകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിട്ട് ചർച്ച ചെയ്യുകയും

0: അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇറ്റ്സ് എ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ അസുഖങ്ങളും ക്യൂർ അല്ലല്ലോ. നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ട് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട അസുഖങ്ങളാണ്. ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിലും ശരി, ബ്ലഡ് പ്രഷർ ആണെങ്കിലും ശരി, കാർഡിയക് ഡിസീസസ് ആണെങ്കിലും ശരി. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥകളിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള മരുന്നുകളും കറക്റ്റായിട്ടുള്ള ചെക്കപ്പും നമ്മൾ തന്നെ, നമുക്കൊരു അവബോധം, നമുക്ക് ഓക്കെ നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്ന്. റെസ്പിറേറ്ററി സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം COPD പോലുള്ള, അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ, ആസ്മ പോലുള്ള വ്യക്തികൾക്കൊക്കെ നമ്മൾ ഈ ഫ്ലൂയിഡ് കളക്ഷൻ്റെ കാര്യം അല്ല പറയുന്നത്, ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് റെഗുലറായിട്ട് വാക്സിനേഷൻസ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ന്യൂമോണിയയുടെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഒരു ഡോസ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ യഥാസമയം ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങൾ, ഇപ്പം H1N1 പോലുള്ള അസുഖങ്ങൾ കണ്ടമാനം കാണുന്നുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ സാധാരണ കാണുന്നതാണ്. അതിനെതിരുള്ള വാക്സിൻ സീക്വൻഷ്യലായിട്ട് എല്ലാ വർഷവും എടുക്കുക എന്നുള്ളതൊക്കെ, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസ് വ്യക്തി എന്നുള്ള രീതിയിലും ആ ആളുടെ കുടുംബത്തിലും പിന്നെ പൊതുവെ സമൂഹത്തിലും ആ ഇൻഫെക്ഷൻസ് പടരാനായിട്ടുള്ള ചാൻസസ് കുറയ്ക്കും. ഈ സമൂഹത്തിലൊക്കെ കൺട്രോൾ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത അളവിന് മുകളിലുള്ള ആളുകൾ വാക്സിനേറ്റഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈ പകർച്ചവ്യാധി എന്നുള്ള പ്രോസസ്സ് നമുക്ക് തടയാൻ പറ്റില്ല.
1: ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നന്ദി.
2: പ്ലൂറൽ എഫ്യൂഷൻ അഥവാ നെഞ്ചിലെ വെള്ളക്കെട്ട്, ഇതേക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ശ്വാസകോശ വിഭാഗം മേധാവിയും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ പരമേശ് അയ്യപ്പത്തുമായി ഇതുവരെ സംസാരിച്ചത് ആർ ഉണ്ണികൃഷ്ണൻ.
3: രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന്
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

0: എൻ്റെ വായനയുടെ തുടക്കം അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയിൽ നിന്നാണ്.
1: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി
2: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: രാവിലെ 9 മണിക്ക് കേരള സംസ്ഥാന ബജറ്റ് തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 11 മണിക്ക് സംസ്ഥാന ബജറ്റ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. വൈകിട്ട് 5:10 വികസിത ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം വൈകിട്ട് 5:10. വൈകിട്ട് 6:50 കാർഷിക ജീവനം. വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി അമ്മിണിയുടെ കൃഷിവിശേഷങ്ങൾ. പള്ളുരുത്തിയിൽ ക്ഷീരകർഷക രംഭ ചന്ദ്രബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. അഡിനോയിഡും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം.

സേവന വാർത്ത. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 7994926081 എന്ന നമ്പറിൽ വിളിക്കുക. 7994926081. എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡാർജിലിംഗ്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജന്മസ്ഥലവും ഹിമാലയത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നുമാണ് ഡാർജിലിംഗ്. 1954 നവംബർ 4 ഹിമാലയൻ മൌണ്ടനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. വളരെ പെട്ടെന്ന് തന്നെ HMI പർവ്വതാരോഹണ മേഖലയിലെ മികവിന്റെ കേന്ദ്രമായി മാറി. ചിന്താശകലം, ജീവിതം ഒരു പർവ്വതാരോഹണം പോലെയാണ്, ഒരിക്കലും താഴേക്ക് നോക്കരുത്. എഡ്മണ്ട് ഹില്ലാരി. പ്രിയമുള്ളവരെ, ഇന്നത്തെ FM ഡയറി സമാപിക്കുകയാണ്. പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാൻ, ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പ്രകൃതിയെ അറിയുക, വായനയെ ദിനചര്യയാക്കുക. സന്തോഷം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 MHz. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരേ, നമസ്കാരമുണ്ട്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഒരിടത്ത് വലിയൊരു പണ്ഡിത സഭ നടക്കുക. അപ്പോ ആ സഭയിലേക്ക് ഒരു വ്യക്തി കയറി വന്നു. വന്ന ഉടനെ അദ്ദേഹം സഭയിൽ ഇരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരെയും താണു തൊഴുത് തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു. ഇത് കണ്ട് മറ്റ് പണ്ഡിതർ അന്താളിച്ചു. അല്പജ്ഞാനിയായിരിക്കും, അതാ ഈ വിനയം എന്ന് കരുതി ആരും തന്നെ അയാളെ മാനിച്ചില്ല. വാദപ്രതിവാദം ആരംഭിച്ചു. നമ്മുടെ വിനയാന്യുതനും പതുക്കെ പതുക്കെ വാദത്തിൽ പങ്കുകൊണ്ടു. പണ്ഡിതർ കൂട്ടായിട്ടും പിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കും അദ്ദേഹത്തെ നേരിട്ടു. അയാളുടെ പ്രകടനത്തിന് മുന്നിൽ പക്ഷേ അവരെല്ലാം ചൂളിപ്പോയി. കേമന്മാരെന്ന് സ്വയം നിനച്ചിരുന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിന് മുന്നിൽ തോറ്റു എന്ന് മാത്രമല്ല, അയാളുടെ ഏഴ് അയൽപ്പക്കത്ത് പോലും വരാൻ പറ്റിയുമില്ല. അവർക്ക് അയാളെ അംഗീകരിക്കാതെ തരമില്ലെന്ന് വന്നു. വാദത്തിൽ വിജയശ്രീലാളിതനായ അയാൾ മറ്റ് പണ്ഡിതരെ അഭിവാദ്യമർപ്പിച്ച് സഭയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞു: കുനിഞ്ഞു കയറണം, തെളിഞ്ഞ് ഇറങ്ങണമെന്ന്. വിനയം അല്പജ്ഞാനമായി തെറ്റിദ്ധരിച്ച പണ്ഡിതർ ഇളിപ്യരായി. നമസ്കാരം.

0: വല്ലതുമൊക്കെ പിടികിട്ടിയോ എന്തോ? കിട്ടിയിരുന്നെങ്കിൽ സമാധാനം. തുടങ്ങാം. ഹലോ, VPS ലേക് ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ടാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ.
2: ഹലോ, ആരാ?
0: ബിന്ദു ആണോ?
2: അതെ
0: ബിന്ദു, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
2: താങ്ക് യു,
0: വെൽക്കം. എന്താണ് വിശേഷം?
2: പ്രതീക്ഷിക്കാത്ത കോളാണല്ലോ.
0: അങ്ങനെയാണ്, നമ്മള് പ്രതീക്ഷിക്കാതെ വീട്ടിൽ വരുന്നവരാണ്. ചായ ഒക്കെ ഉണ്ടോ?
2: സന്തോഷം.
0: ചായയാണോ കാപ്പിയാണോ, എന്താ തരാൻ ഉദ്ദേശം?
2: എന്തുവേണെങ്കിലും തരാം, എന്താ ഇഷ്ടം വെച്ചാൽ അത് തരാം.
0: വിരുന്ന് വന്നതല്ലേ,
2: പറയണമെന്നുള്ളു, മുന്നേ പറയണമെന്നുള്ളു.
0: ഓക്കെ, എവിടെയാ വീട്?
2: എന്റെ സ്വന്തം വീട് പറൂര്, പറൂരാണ്.
0: ഓക്കെ.
2: വിവാഹം കഴിച്ചേക്കുന്നത് കാലടിയിൽ, ശ്രീമൂലനഗരം എന്ന് പറയും.
0: അപ്പൊ ഇപ്പൊ കാലടിയിലാ ഉള്ളത്?
2: ഞാനില്ല, ഇപ്പൊ ഞാൻ എന്റെ വീട്ട് പറൂർക്ക് വന്നേക്കാം.
0: അതെന്താ വിശേഷം? പറവൂർക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് അങ്ങോട്ട് വിട്ടത്?
2: എന്റെ വീടാണ്, എന്റെ വീട്ടിലൊന്ന് വന്നതാ ഞാൻ.
0: കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ?
2: കുട്ടികളൊക്കെ, കുട്ടികളെ മൂത്താളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവൾക്ക് 11 വയസ്സ് കഴിഞ്ഞ രണ്ടും കുട്ടികളെ ട്വിൻസ് ആണ്. ദേവപ്രിയ ഒരു തവണ 6 ലേക്കായി.
0: ഓക്കെ.
2: രണ്ടാമത്തെ ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രെഗ്നന്റ് ആണ്.
0: ശരി ശരി. അപ്പൊ വീട്ടിലെ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണോ കാലടിയില്?
2: ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഹസ്ബൻഡ് 3 വർഷമായി ഇല്ലാണ്ടായിട്ട്.
0: ശരി ശരി, സോറി. അപ്പൊ വീട് പൂട്ടിയിട്ട് വരികയാണോ?
2: അതെ, ഏഴ് ആളുടെ പ്രെഗ്നന്റ് ആയപ്പോ അവന് ചാലാത്ത ഹോസ്പിറ്റലിലാണ് ജോലി രണ്ടുപേർക്കും. അപ്പൊ അവന് നൈറ്റ് കയറണം. അപ്പൊ മോള് ഒറ്റക്കായ കാരണം ഞാൻ നിക്കാൻ വേണ്ടി വന്നതാ മോളുടെ അടുത്ത്.
0: അത് ശരി.
2: നൈറ്റ്. ഭയങ്കര സന്തോഷമായി എനിക്ക്.
0: എനിക്കും ഭയങ്കര സന്തോഷമായി. വിശേഷമൊക്കെ അറിഞ്ഞു, കുട്ടികളുടെ കാര്യമൊക്കെ അറിഞ്ഞു, ഒരുപാട് ഒരുപാട് സന്തോഷം. മോളുടെ ഡെലിവറി എപ്പോഴായിട്ട് വരും?
2: അത് ആഗസ്റ്റ് സെപ്റ്റംബർ, ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഉണ്ടാവും.
0: അപ്പൊ ഇനിയിപ്പോ അവിടെ അമ്മയുടെ ഡ്യൂട്ടി എടുക്കേണ്ടി വരും.
2: അമ്മയുടെ ഡ്യൂട്ടി, ഫുൾ ഡ്യൂട്ടി. ഇനി
0: ഫുൾ ഡ്യൂട്ടി.
2: എനിക്ക് തയ്യലാണ് ജോലി. ഇനിയിപ്പോ തയ്യലൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, സമയം ഉണ്ടാവില്ലല്ലോ.
0: കുട്ടികളുടെ ആവശ്യമൊക്കെ വരുമ്പോ പിന്നെ അമ്മമാര് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിന്നല്ലേ പറ്റുള്ളൂ.
2: അതന്നെ,
0: അതാണ് അമ്മമാരുടെ കാര്യം അങ്ങനെയൊക്കെയാണ്.
2: അയ്യോ, ഭയങ്കര സന്തോഷായിട്ടല്ലതാ.
0: ആണോ? ഏത് പാട്ടാ വേണ്ടത് ബിന്ദുന?
2: എനിക്ക്, ഞാനിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ഏതാ വേണ്ടത് പറയാൻ
0: തീർക്കണമേ എന്നുള്ള പാട്ടായാലോ?
2: എന്തോ
0: ചുമ്മാ പറഞ്ഞതാ, കൺഫ്യൂഷൻ തീർക്കണമേ.
2: എന്റെ വിവാഹ വാർഷികമാണ്.
0: അപ്പൊ വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ചുള്ള ഒരു
2: 6 വർഷമായ വിവാഹ വാർഷികം.
0: ശരി.
2: അപ്പൊ അതിനു വേണ്ടി എനിക്കും ചേട്ടനെയും കൂടി വേണ്ടിട്ട് ഒരു നല്ലൊരു പാട്ട്.
0: തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ചുതരാം. ഓക്കെ, ബൈ ബൈ.
2: ബൈ ബൈ. ഓക്കെ, സീ യു.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഗുഡ് മോർണിംഗ് വലട്ട, അസ്സലാം അലൈക്കും.
2: വാലൈക്കും അസ്സലാം. ഹലോ VPS ലേക്ഷോർ. ആശിച്ചി ബാലേട്ട, ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു സീനിയർ പദവി കിട്ടുന്നത് ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. LKG മുതൽ 3-ാം ക്ലാസ് വരെ സ്കൂളിലെ ഏറ്റവും ജൂനിയർമാരിൽ പെട്ട ഞങ്ങൾക്ക് 4-ാം ക്ലാസ്സിലേക്ക് ജയം കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ചെറുതൊന്നുമല്ലായിരുന്നു. കാരണം ആ പ്രൈമറി സ്കൂളിലെ ഏറ്റവും ഉയർന്ന ക്ലാസ് 4-ാം ക്ലാസ് ആയിരുന്നു. അതായത് അവിടുത്തെ VIP കൾ ഞങ്ങളാണ്. ജൂൺ മാസം സ്കൂൾ തുറന്ന ദിവസം പുതിയ യൂണിഫോമും ഇട്ട് 3-ാം ക്ലാസ്സിലെ കുട്ടിക്കാലമൊക്കെ അവസാനിപ്പിച്ച് ഞാനൊരു 4-ാം ക്ലാസ്സുകാരൻ ചേട്ടനായി സ്കൂൾ മുറ്റത്തേക്ക് മാസ് എൻട്രി നടത്തി. ക്ലാസ്സിലെത്തിയപ്പോൾ കൂട്ടുകാരൻ പ്രമോദ് പറഞ്ഞു, ഡാ, നമ്മളിപ്പോൾ സ്കൂളിലെ ഏറ്റവും വലിയ ചേട്ടന്മാരാണ്. ഈ പുതിയതായി ചേർന്ന LKG ക്കാരെ ഒക്കെ ഒന്ന് വിരട്ടണം. കോളേജിലൊക്കെ ചേട്ടന്മാർ റാഗിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യാറുണ്ടെന്ന് എന്റെ വല്യേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരീക്ഷിച്ചാലോ? റാഗിംഗ് എന്ന വാക്ക് കേട്ടപ്പോൾ എനിക്ക് കൗതുകമായി. റാഗിംഗ് നടത്തിയാലേ സ്കൂളിൽ ചേട്ടനാകാൻ പറ്റുള്ളൂ എന്ന് പ്രമോദ് പറഞ്ഞപ്പോൾ എന്റെ രക്തം തിളച്ചു. അങ്ങനെ ഞാനും പ്രമോദും കൂടി ഇരകളെയും തേടി സ്കൂൾ മുറ്റത്തേക്ക് ഇറങ്ങി. സ്കൂൾ മുറ്റത്ത് അതാ നിൽക്കുന്നു ഞങ്ങൾക്ക് പറ്റിയ 1-ാം തരം ഇര. LKG യിൽ പുതിയതായി ചേർന്ന ഒരു ചെറിയ പയ്യൻ. വീട്ടിൽ നിന്നും അമ്മയെ പിരിഞ്ഞു വന്ന സങ്കടത്തിൽ 2 കണ്ണും തുടച്ച് മൂക്കളയെ ഒലിപ്പിച്ച് പാവം കരഞ്ഞു നിലവിളിക്കുകയാണ്. ഞാൻ ചുറ്റും നോക്കി, ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. വളരെ ഗൗരവത്തിൽ അവന്റെ അടുത്ത് പോയി ഒരൊറ്റ നിൽപ്പ്, എന്നിട്ട് ശബ്ദം പരമാവധി കനപ്പിച്ച് ചോദിച്ചു, എടാ, നിന്റെ പേരെന്താ? അവൻ പേടിയോടെ എന്റെ വലിയ യൂണിഫോമിലേക്കും ഗൗരവമുള്ള മുഖത്തേക്കും നോക്കി. കരച്ചിലിനിടയിലൂടെ പതുക്കെ പറഞ്ഞു, അപ്പു. ഞാൻ പ്രമോദനെ നോക്കി ഒന്ന് കണ്ണടിച്ചു കാണിച്ചു. വീണ്ടും പറഞ്ഞു, അപ്പു ആണെങ്കിലും ഒപ്പു ആണെങ്കിലും കേട്ടോ, 4-ാം ക്ലാസ്സിലെ വലിയ

0: ചേട്ടന്മാരെ കണ്ട ബഹുമാനിക്കണം. നീ എന്താടാ ഞങ്ങളെ കണ്ടിട്ട് വണങ്ങാത്തത്? ഇനി മുതൽ നീ സ്കൂളിൽ വരുമ്പോ എനിക്കൊരു നെല്ലിക്ക മിഠായി വീതം തരണം. തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ ക്ലാസ് കയറ്റൂല, വഴി വെച്ച് തല്ലും. പാവ അപ്പ പേടിച്ച് വിറച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് തലയാട്ടി. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കോളേജിലെ റാഗിംഗ് ഒക്കെ എത്ര സിമ്പിൾ. ഞാൻ സ്കൂളിലെ പുതിയ ഡോൺ ആയി മാറിയിരിക്കുന്നു. പക്ഷേ എന്റെ ഡോൺ കളിയുടെ ആയുസ് കൃത്യം 2 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് എന്റെ പുറകിൽ നിന്ന് ഒരു സിംഹഗർജനം കേട്ടത്. എടാ നീ അവിടെ എന്താ ചെയ്യുക? ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ദാ പുറകിൽ നിൽക്കുന്നു കയ്യിൽ ഒരു വലിയ അറ്റൻഡൻസ് രജിസ്റ്ററുമായി ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ മേരി ടീച്ചർ. ടീച്ചറെ കണ്ടതും ഗ്യാസ് പോയി. പ്രമോദിനെ നോക്കിയപ്പോൾ അവൻ ടീച്ചറിനെ കണ്ടപാടെ ക്ലാസ്സിലേക്ക് ഓടിയിരുന്നു. ഒരു സൂചന പോലും തന്നില്ല ദുഷ്ടൻ. അപ്പോ എന്നെ ചൂണ്ടിക്കാണിച്ച് മിസ്സിനോട് പരാതി പറഞ്ഞു. ടീച്ചറെ, ഈ ചേട്ടൻ എന്നെ ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞു, മിഠായി ചോദിച്ചു. ടീച്ചർ എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഇടത്തെ ചെവിക്ക് പിടിച്ച ഒരറ്റ തിരി. 4ാം ക്ലാസ്സുകാരൻ വലിയ റാഗിംഗ് സിംഹമായിരിക്കാണല്ലേ, പുതിയ കുട്ടികളെ പേടിപ്പിക്കാൻ നീ ആരടാ? ടീച്ചർ എന്റെ ചെവിയിൽ നിന്നും കൈവിട്ടില്ല. സ്കൂൾ മുറ്റത്തെ എല്ലാ കുട്ടികളും കാണെ ഒരു കുറ്റവാളിയെപ്പോലെ എന്നെ വലിച്ചിടച്ചാണ് ഹെഡ്മാസ്റ്ററുടെ റൂമിലേക്ക് കൊണ്ടുപോയത്. ഹെഡ്മാസ്റ്ററുടെ റൂമിലെത്തിയപ്പോൾ കഥ മാറി. വലിയൊരു വടിയും പിടിച്ച് ഇരിക്കുന്ന എച്ച് എം സാറിനെ കണ്ടപ്പോ തന്നെ എന്റെ പകുതി
1: ജീവമായി.
0: മേരി ടീച്ചർ എന്റെ കുറ്റപത്രം വായിച്ചു. സാർ, ഇവൻ പുതിയ കുട്ടികളെ ഭീഷണിപ്പെടുത്തി മിഠായി പിടിച്ചു വരിക്കുകയാണ്. എച്ച് എം എന്നെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞടാ, 4ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേ വലിയ റൌഡിയായോ നീ, കൈ നീട്ടടാ. സാർ എന്റെ കയ്യിൽ 3 അടി തന്നു. എന്റെ കൈ രണ്ടും തടിച്ചു ഉയർത്തു. അടി കൊണ്ട് കഴിഞ്ഞ് സാർ പറഞ്ഞു, ഇനി മേലാൽ പുതിയ കുട്ടികളെ പേടിപ്പിച്ചാൽ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അന്ന് വൈകുന്നേരം വരെ ഹെഡ്മാസ്റ്റർ ഓഫീസിന് മുന്നിൽ തൊഴുകൈകളോട് എനിക്ക് നിൽക്കേണ്ടി വന്നു. സ്കൂൾ വിട്ടപ്പോൾ ആ LKG അപ്പോ എന്റെ മുന്നിലൂടെ ചിരിച്ചു കൊണ്ട് നടന്നുപോയി. അവനെ നോക്കാൻ പോലും പറ്റാത്തത്ര വലിയ ചമ്മലിലായിരുന്നു ഞാൻ. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് വലിയ കാര്യങ്ങളിലേക്ക് എത്തിയെങ്കിലും അന്ന് 4ാം ക്ലാസ്സിലെ ആ ആവേശത്തിൽ ഒരു LKG വിരട്ടി അവസാനം ചെവിക്ക് പിടുത്തവും അടിയും വാങ്ങിയ ആ സുദിനം ഞാൻ ഒരിക്കലും മറക്കില്ല. അന്നത്തോടെ എന്റെ റാഗിംഗും തീർന്നു, ഡോൺ കളിയും തീർന്നു. ശ്യാം കുമാർ ആണ് കത്ത് അയച്ചിരിക്കുന്നത്. പറ എന്തെങ്കിലും ഡോൺ കളി ഉണ്ടായിട്ടുണ്ടോ?
1: ഡോൺ കളിയൊന്നും എനിക്കുണ്ടായിട്ടില്ല. നല്ലത് തന്നെയായി. കാരണം എന്താ വെച്ചാൽ 4ാം ക്ലാസ് കഴിഞ്ഞ് കുറെ ക്ലാസ് മുന്നിലുണ്ടല്ലോ. അപ്പോഴൊക്കെ കുഞ്ഞു കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെയുള്ള ഓരോ കാര്യം നടത്തുന്ന ഒരു പരിപാടി മുളയിലെ നുള്ളിയ ആ ടീച്ചർക്ക് ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
0: എന്റെ തുടയിൽ ഇപ്പോഴും ഒരു പാട് ബാക്കിയുണ്ട്.
1: നിങ്ങൾ വീരനായിരുന്നു.
0: എന്റെ ഏറ്റവും ഇളയ അനിയനുണ്ടല്ലോ, പുരുഷോത്തമൻ, അവൻ കിട്ടേറ്റാന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോ അവന് സ്ഥിരമായിട്ട് അവന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി റാഗ് ചെയ്യാണ്. അപ്പൊ പെൻസില് പിടിച്ചു വാങ്ങിക്കുക, സ്ലേറ്റ് പൊട്ടിക്കുക, അങ്ങനെ എല്ലാ ദിവസവും ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ അന്ന് 7ാം ക്ലാസ്സിൽ എത്തിയിരുന്നു. അപ്പൊ എന്നോട് ഇവൻ എല്ലാ ദിവസവും പരാതി
1: പറഞ്ഞപ്പോ
0: ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 6 ആളുകളെയും കൂട്ടിട്ട്
1: പോവാണ്.
0: ഉച്ചക്ക് ഇങ്ങനെ നേരെ പോയി. ഇല്ല, നേരെ പോയി. പോയാലേ കൊടുത്തു അടി. പിന്നെ നോക്കിയിട്ടൊന്നുമില്ല. അടിയെല്ലാം കൊടുത്ത് അവൻ കരഞ്ഞു. ഇനി എന്തെങ്കിലും റാഗ് ചെയ്താൽ നിന്നെ അങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ക്ലാസ്സിൽ നിന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ സ്കൂളിലെ പ്യൂണ് വന്നിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്.
1: സി ബാലകൃഷ്ണനെ,
0: അതിലെല്ലാവരുടെ പേരും കറക്റ്റ് ആയിട്ട് വന്നു. ബാലകൃഷ്ണൻ സി എന്ന് എന്നെ വിളിക്കേണ്ടതിന് പകരം പാവം ബാലകൃഷ്ണൻ ടി എന്ന് പറഞ്ഞ വേറൊരു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അവനെ വിളിച്ചു. 6 പേരെയും കൊണ്ടുപോയിട്ട് എല്ലാവർക്കും തുരുതുര അടി കൊടുത്തു. ഈ പാവം ബാലകൃഷ്ണനും കിട്ടി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ചങ്ങാതി മറ്റതാണ്.
1: അപ്പൊ
0: ആ കൂട്ടത്തിന് ഒരാൾ പറഞ്ഞു, സാർ ഈ ബാലകൃഷ്ണൻ അല്ല മറ്റേ ബാലകൃഷ്ണനാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ മാത്രം കൂട്ടി കൊണ്ടുപോയി എന്നെ അടിച്ച് നേലം പരിശാക്കി. അതുപോലെ തല്ലി ഹെഡ്മാസ്റ്റർ. അപ്പോഴാണ് അറിയുന്നത് മോനാരാ, ടീച്ചറുടെ മോനാണ്. അപ്പൊ ഒരാള് അവിടെ ക്ലർക്കായി ജോലി ചെയ്യുന്നു, അച്ഛൻ. അമ്മയാണെങ്കിൽ ടീച്ചറാണ്. അപ്പൊ ക്ലർക്കിന്റെയും ടീച്ചറിന്റെയും മോനായതുകൊണ്ട് പാവപ്പെട്ട എനിക്ക് നല്ലോണം അടി കിട്ടി.
1: അപ്പൊ ഇതാണ് നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം. ഞാൻ മാഷമോളായതുകൊണ്ട്
0: എനിക്ക് മാഷമക്കളെ കാണാനേ ഇഷ്ടമല്ല.
1: എനിക്ക് മനസ്സിലായി അന്ന് തുടങ്ങിയ ദേഷ്യം എന്നും കാണിക്കുന്നത് കള്ളൻ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ചിറയിലെ മുതല. ഒരു ദിവസം പ്രഭാതം പൊട്ടിവിടർന്നത് പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയും കൊണ്ടാണ്. ചിറയിൽ ഒരു വലിയ മുതല കിടക്കുന്നു എന്ന വിസ്മയിക്കുന്ന വാർത്ത. അതെ, ആ വാർത്ത വിസ്മയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. പുന്നയൂർകുളം പഞ്ചായത്തിലെ ആൽത്തറ എന്ന ഗ്രാമത്തിലെ ഏറെ ജനകീയവും ശുദ്ധവുമായ വലിയ ജലാശയമാണ് ഏലിയൻ കാട് മനവകയിലുള്ള ചിറ. മൂന്ന് ഭാഗവും കുളിക്കടവുള്ള ചിറ. എപ്പോഴും ചിറ ശബ്ദമുഖരിതമായിരുന്നു. കുളിക്കുന്നവരില്ലെങ്കിൽ മീൻ പിടിക്കാൻ എത്തുന്നവരുടെ ബഹളവും ചിരികളും ഒഴിഞ്ഞ നേരമില്ലാത്ത അവിടെ മുതലയോ? കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് ഓടി. ഓടുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് പറയുന്നത് കേട്ടു. ഐത്തകാലത്ത് അതിൽ ചീങ്കണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. കിഴക്കേലെ പറമ്പിൽ കെട്ടിയ ആടിന്റെ കഴുത്ത് പിടിച്ച് വലിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മഴക്കാലത്ത് വെയിൽ വരണ നേരത്ത് തിരുമ്പണ കല്ലമ്മൽ വായും പൊളിച്ചത് കിടക്കും. പുറത്തതിന്റെ കുട്ടികളെയും വെച്ചുകൊണ്ട് ഈച്ചകൾ വായിൽ വന്നിരുന്നാൽ അപ്പ വായടയ്ക്കും. പഴംപുരാണം കേട്ട് അഴിക്കാൻ തുടങ്ങിയ അമ്മയെ ശ്രദ്ധിക്കാതെ ഓടുമ്പോൾ ഞാൻ ഓർത്തു, അതൊക്കെ ഏത് കാലത്ത് നടന്ന കാര്യമാ, ഇന്നിപ്പൊ പെട്ടെന്നൊരു മുതൽ എവിടുന്ന് വന്നു? ഇതിനിടയിൽ ചിറയ്ക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നു. ചിലർ ചിരിച്ചുകൊണ്ട് തിരിച്ചു നടക്കുന്നു. ചിറയുടെ നടുക്ക് എന്തോ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു, നല്ല നീളത്തിൽ. പക്ഷെ ആളുകൾ ചിരിക്കുന്നത് എന്തിനാവും? അപ്പോൾ തിരിച്ചു വന്നിരുന്ന വടക്കേലെ ബാലേട്ടൻ പറഞ്ഞു, ആടേം ബാലേട്ടൻ, അതില് മുതലും സമ്പത്തും ഒന്നും ഇല്ല. ആ ശങ്കുരുവിന്റെ പ്രകടനമാണ്. ഓന നട്ടപ്രാന്ത, ഇന്നിപ്പോൾ വെള്ളത്തിലാ കളി. ഞാൻ സൂക്ഷിച്ചു നോക്കി. അതെ, ഒരാൾ ഇരു കൈകളും തലക്കി പുറകിൽ മടക്കി വെച്ച് ചമ്രം പടിഞ്ഞ കാലുകളുമായി വെള്ളത്തിന് മീതെ കിടക്കുന്നു. ഇതെങ്ങനെ വെള്ളത്തിന് മീതെ കിടക്കാൻ പറ്റുന്നു? ഇയാള് മുങ്ങാതെ എങ്ങനെയാ പായയിൽ കിടക്കുന്നത് പോലെ വെള്ളത്തിൽ കിടക്കണേ? സംശയങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും സമാധാനമായി. ഏതായാലും മുതലയില്ലല്ലോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മണിക്കൂറോളം മതിക്കേണ്ട കുളമാണ്. ഞാൻ തിരിച്ചു പോന്നു. വീട്ടിലെല്ലാവരും കൂടി നല്ല ചർച്ചയിലാണ്. വിഷയം

0: എന്ന മുതലയെ പറ്റി തന്നെ. അവിടെ അടുത്ത് തന്നെയുള്ള ആളായിരുന്നു അയാൾ. കുന്നത്തൂര് ചായപ്പിടിക നടത്തുന്ന അപ്പുണ്ണിച്ചായന്റെ ഇളയ സഹോദരൻ. എന്റെ ഓപ്പമാരുടെ കൂടെ പഠിച്ചതാണത്രേ. ചെറുപ്പത്തിൽ ആരോടും പറയാതെ നാട് വിട്ടെങ്ങോട്ടോ പോയി. പിന്നെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് നാട്ടിൽ പ്രത്യക്ഷനായപ്പോൾ അയാൾക്കൊരു സന്യാസ വേഷമായിരുന്നു. ചെറുപ്പക്കാരനായ അയാൾ സുബ്രഹ്മണ്യ സേവകനായി സ്വന്തം വീട്ടിലെ അമ്പലപ്പുരയിൽ കാവടിയും മുരുകന്റെ ഫോട്ടോയും വെച്ച് സേവ തുടങ്ങി. മഞ്ഞമുണ്ടും ചുറ്റി മുടിയും വളർത്തി ഭസ്മക്കുറിയും പൂശി ശങ്കുരു പൂശാലിയായി അറിയപ്പെട്ടു. ആ ആളെയാണ് മുതലയായി എല്ലാവരും കണ്ടത്. എന്തായാലും ആളേറെക്കാലം പൂശാലി വേഷം കെട്ടി നടന്നെങ്കിലും പിന്നീട് കല്യാണമൊക്കെ കഴിച്ച് ഗൃഹസ്ഥനായി. ഇന്ന് ശങ്കുല പൂശാലി ഇല്ല. സ്ഫടികജലം നിറഞ്ഞ ചിറ, പുല്ല് നിറഞ്ഞ് മലമ്പാമ്പ് പോലുള്ള ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായ വേദനിക്കുന്ന കാഴ്ചയായി മാറി. എല്ലാം മാറുമല്ലേ, മാറ്റമൊഴിച്ച്. ഈ ഓർമ്മകളും എന്നിൽ നിന്നെന്നെങ്കിലും മാഞ്ഞു പോയേക്കാം. അതുവരെ ഞാൻ ഇവയൊക്കെ ഓർത്തെടുത്ത് ഓമനിക്കട്ടെ. യശോദാ മുരളി, അവണൂർ.
1: യശോദ ചേച്ചി, നല്ല കത്താണ്. നമ്മുടെ എല്ലാ നാട്ടിൻ പുറങ്ങളിലും ഇങ്ങനെയുള്ള ചില വേഷധാരികളോ ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാന് എന്റെ കുട്ടിക്കാലത്ത് ഓർമ്മിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇതുപോലുള്ള. ഒരാളെ നമ്മള് പറയല് ചെമ്പരത്തി സ്വാമി എന്നാണ്. എല്ലാ ദിവസവും രാവിലെ ചെമ്പരത്തി എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് വലിയ കുറിയൊക്കെ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് പുള്ളിനെ ചെമ്പരത്തി സ്വാമി എന്നാണ് വിളിക്കുന്നത്. ആ വീട്ടില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ ചെമ്പരത്തി അമ്മ എന്നാണ് വിളിക്കുന്നത്. അവര് എനിക്ക് തോന്നുന്നു പന്തളം ആ ഭാഗത്ത് നിന്നോ എവിടുന്നോ വന്നിട്ട് നമ്മുടെ നാട്ടിൽ താമസമാക്കിയ ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഒരു ചെറിയ തോർത്തുമുണ്ട് മാത്രം എടുത്ത് നഗ്നപാദനായി തലയിൽ ഒരു ചുമടും വെച്ച് സ്ഥിരമായിട്ട് നമ്മുടെ ആ ഭാഗത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരാളുണ്ടായിരുന്നു. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാൾ. പക്ഷെ എന്തോ ഒരു തലക്ക് ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പോകുന്നത്. അപ്പൊ ഒന്നുമില്ല, നമ്മളെ കണ്ടാ പെട്ടെന്ന് ഒരു സാധു സാധു, അതാണ് വേറൊന്നുമില്ല. നമ്മൾ ആരെ കണ്ടാലും സാധു സാധു. അതാരാണെന്ന് പോലും നമുക്കറിയില്ല, എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാനിങ്ങനെ ആ രൂപം എന്റെ കൊച്ചു മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. സാധു സാധു.
0: അത് നമ്മളെ ആയിരിക്കാം അദ്ദേഹം പറയുന്നത്. ഞാനിങ്ങനെ നടക്കുന്നു, നിങ്ങളിങ്ങനെ വേഷം കെട്ടി നടന്നിട്ട് കാര്യമില്ല, സാധു. നമ്മളെ കൊണ്ട്
1: നിങ്ങളെ കണ്ടില്ലല്ലോ,
0: നിങ്ങളല്ലേ കണ്ടത്. ഇവിടെയൊക്കെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് എല്ലാരിൽ നിന്നും വ്യത്യസ്തനാവുക എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഒരു സന്യാസി വേഷം കെട്ടിയ ഒരാള് വിവേകാനന്ദ സ്വാമി ഇങ്ങനെ ഒരു കടവ് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് വിവേകാനന്ദ സ്വാമിയുടെ മുന്നിൽ ഒന്ന് വലിയ ആളാവണല്ലോ. വേഗം അവിടെ കണ്ട ഒരു ഇല എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ ഇലയിൽ പുള്ളി നിന്നിട്ട് അക്കരെ എത്തി. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നുമല്ലോ ഭയങ്കര സംഭവം. എന്നിട്ട് വിവേകാനന്ദ സ്വാമി തോണി കടന്ന് അവിടെ എത്തുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് വലിയ ആളായിട്ട് ഇങ്ങനെ കണ്ടോ എന്റെ ഒരു സംഭവം. വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്ര വർഷം അങ്ങ് ഇതിനുവേണ്ടി പ്രയത്നിച്ചു എന്ന് വെച്ചപ്പോ പറഞ്ഞു 25 വർഷം. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, രണ്ടണയുടെ വില പോലും ഇല്ലല്ലോ, ഞാനിപ്പോ ഈ കടത്ത് കിടന്നത് രണ്ടണ കൊണ്ടാ. നിങ്ങൾ 25 വർഷം വെറുതെ പോയില്ലേ, രണ്ടണ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അസൂയല്ല, വ്യത്യസ്തനാകാൻ വേണ്ടി മനുഷ്യന് എന്തും കാണിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ കാണിക്കാത്ത എത്രയോ മഹാന്മാര് നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പ്രഹസനം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക.

0: പോകല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. കത്തുകൾ അയക്കാനുള്ള വിലാസം എല്ലാവർക്കും അറിയാം, ഹലോ വി പി എസ് ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര പി ഒ.
0: നമ്മുടെ മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ്. നമ്പർ 8157000888 ആണ്. കത്തുകൾ അയക്കുക, മെയിലുകൾ അയക്കുക, വിളിക്കണമെന്നുള്ള മെസ്സേജുകളും അയക്കുക. ഒന്നിനും മറക്കേണ്ട, രണ്ടു ദിവസം ലീവാണ്. വീണ്ടും നാളെ കാണാം. നന്ദി,
1: നമസ്കാരം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS Lakeshore Hospital, Ernakulam.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇനി കേരള സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: അവതരണത്തിനായി നിയമസഭയിലേക്ക്.
1: ബജറ്റ് അവതരിപ്പിക്കാവുന്നതാണ്
2: സാർ. 2027 മുതൽ 2028 29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര മേശപ്പുറത്ത് വയ്ക്കുന്നു. പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, കേരള സംസ്ഥാനത്തിന്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ പൊതുജന ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യ

ധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യ നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടുകൂടിയ ആധുനിക അടിസ്ഥാന സൌകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTP 6.94% ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 0.59% മുകളിലായിരുന്നു 15-16. 2025-26 GSTP 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുകയാണ്. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൌണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിന് പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1-7-2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിന്റെ യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ, റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും
മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ

വെച്ചിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ഉയർത്തുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാനിനി വ്യക്തമാക്കാൻ പോകുന്നത്. സർ, മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. സർ, സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടംഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാസേവനങ്ങൾ, അവസാനഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാരിടൈം മ്യൂസിയം. പുരാതന തുറമുഖമായ മുസിരീസ് മുതൽ പേരുകേട്ട ബേപ്പൂർ ഉരു നിർമ്മാതാക്കൾ വരെയും കൊല്ലം ട്രേഡ് റൂട്ട് മുതൽ ആധുനിക കാലത്തെ വിരിഞ്ഞ മാഴക്കടൽ തുറമുഖം വരെയും
കേരളത്തിനും

മാരിടൈം ചരിത്രത്തിൽ കേന്ദ്രസ്ഥാനമുണ്ട്. ഈ പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവ് നൽകുന്നതിനുമായി കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, കടൽ മേഖലാ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംവേദനാത്മക പ്രദർശനങ്ങൾ, പൌരാണിക രേഖകളുടെ ശേഖരങ്ങൾ, ഗവേഷണ സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം ടൂറിസത്തിന്റെ അടിത്തറയായിരിക്കും ഇത്. കേരളത്തെ മുൻനിര ഇക്കോണമിയും മാരിടൈം ലോജിസ്റ്റിക്സ് ഹബ്ബുമായി ആക്കി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് നിദർശനമായിരിക്കും ഈ മ്യൂസിയം. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സദേൻ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കടൽ തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതു സമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. ഒറ്റപ്പെട്ട പദ്ധതികളിലൂടെയല്ല, സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാവും. ഈ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ, ഭരണപരവും നയപരവുമായ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ധ ഏജൻസി വഴി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിനായി 100 കോടി രൂപയും സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തുന്നു. സർ, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതിൽ സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും. ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൌസ് സൌകര്യവും ഫാർമ കാർഗോ സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ ആരംഭിക്കും. സർ, ഇൻവെസ്റ്റ് കേരളം മികച്ച മനുഷ്യ വിഭവശേഷി, ഉയർന്ന സാക്ഷരത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ, ശക്തമായ ഉപഭോക്തൃ വിപണി, സാമൂഹ്യ സ്ഥിരത എന്നിവ കേരളത്തിന്റെ വലിയ ശക്തികളാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൌഹൃദമല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി സത്വര നടപടികൾ സ്വീകരിക്കും. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി, നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുന്ന ഒരു ഏകജാലക സംവിധാനമായിരിക്കും ഇൻവെസ്റ്റ് കേരളം സെൽ. ഇതിനുള്ള മാർഗരേഖയായി
പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ.

പ്രോട്ടോകോൾ നടപ്പിലാക്കും. സർ, പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കേരളത്തിലുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് മികച്ച സംഭാവന നൽകും. നിക്ഷേപത്തിന് തയ്യാറായ പദ്ധതികളുടെ ഒരു നിര, ഒരു പൈപ്പ് ലൈൻ നിലനിർത്തുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിവിധ മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഈ സംവിധാനം വഴി ഏറ്റെടുക്കാൻ കഴിയും. സർ, പദ്ധതികളുടെ പുരോഗതിയും പൂർത്തീകരണവും കൃത്യമായി നിരീക്ഷിച്ച് വിജയകരമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഖ്യമന്ത്രി അധ്യക്ഷനായും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനായും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. സർക്കാരിന്റെ നിക്ഷേപ പ്രോത്സാഹന സംവിധാനങ്ങളിൽ മികച്ച പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും പുതുയുഗ കേരളത്തിന് വഴിയൊരുക്കുന്നതിനും ഇതൊരു നിർണായകമായ ചുവടുവയ്പ്പായിരിക്കും. സർ, കേരള MSME ഗ്രോത്ത് സ്കീം. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയിൽ MSME കളുടെ പങ്ക് നിസ്തുലമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ വെറും തൊഴിൽ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, നവീകരണത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും പ്രധാന ചാലക ശക്തികളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇ കോമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഇന്ന് MSME കൾക്ക് ആഗോള വിപണികളിലേക്ക് എത്തിച്ചേരാനും വലിയ കമ്പനികളുമായി മത്സരിക്കാനും കഴിയുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. ഇവർക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായവും പ്രോത്സാഹനവും ടാക്സ് ഇൻസെന്റീവും സർക്കാർ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചാലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ടെക്നോമെന്ററെയും മാനേജ്മെന്റ് മെന്റർമാരുടെയും സേവനം ഉറപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോകോളുകൾ, തത്സമയ പൊതുവെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിച്ച് ഭാവിയിൽ ആവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി വ്യവസായ അക്കാഡമിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തി പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് മിഷൻ പിന്തുണ നൽകും. സർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്തർദേശീയ തൊഴിൽ മേഖലകൾ എന്നിവയ്ക്ക് മിഷൻ പ്രത്യേക പ്രാധാന്യം നൽകും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്പേസ് ഇക്കോണമി. ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം സാറ്റലൈറ്റ് റോക്കറ്റ് നിർമ്മാണം മുതൽ ഡൌൺസ്ട്രീം ഡാറ്റ അനലിറ്റിക്സ് വരെയുള്ള മേഖലകളിൽ
വൻ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജി

ക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇവർക്കായി ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്ത പദ്ധതി കേരള നോളജ് വാലി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തുപോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക. ഉയർന്ന അക്കാഡമിക് മികവും ശാസ്ത്രവൈദഗ്ധ്യവും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദൃഢമായ വ്യാവസായിക അക്കാഡമിക് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമാകും ഈ കേന്ദ്രം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താനും ഗവേഷണ നേട്ടങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റാനും കേരളത്തെ ഏഷ്യയുടെ തന്നെ ഭൌതിക തലസ്ഥാനമാക്കി മാറ്റാനും കഴിയുന്ന ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായൊരു പശ്ചാത്തലമായിരിക്കും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഒരു ദേശീയ, നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്തെയും സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ള ഒരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൌകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്.
വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ.

മാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൌകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പമ്പ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ രംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൌകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായൊരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ് സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോകപ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ

ചുമതലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധ വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക സ്ത്രീകളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൌസുകൾ, ഡോർമിറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിന്റെ നടത്തിപ്പിനായി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാകും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചക കലാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിന്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിനു മുന്നിൽ

പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെന്റ്, ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യ വ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെയും മുൻകരുതലിന്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് പ്രതിരോധം ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണം അയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്കുറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി തൃശൂർ ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റേണ്ടതുണ്ട്. സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഈ 2 നഗരങ്ങളിലും മുൻപന്തിയിൽ എത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി.
ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്നു.

അവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൌജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സർ, തദ്ദേശ സർക്കാരുകൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവയ്ക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൌജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ. സർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവയ്ക്കുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ വർദ്ധിപ്പിച്ച് 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതന 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1,000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ ഒരു തിങ്ക് ടാങ്കായിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോയാൽ മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സർ കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി 1,534.98 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന്

തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൌൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെ അശരണരുടെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൌൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികൾ ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെന്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സർ, ക്ഷീരവികസനം. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനുള്ള 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപാദനവും സംരക്ഷണത്തിനുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിന്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിന്റെ പ്രതിദിന ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീര സാന്ദ്രം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സർ, മത്സ്യബന്ധനം. മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആന്റ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപയുൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറിഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. സർ, വനം വന്യജീവി വകുപ്പ്. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സർ, പരിസ്ഥിതി വകുപ്പ്. പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും.

2050-ഓടുകൂടി കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സർ, മലയോര കർഷകക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കർഷക കൃഷിരീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ്, 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സർ, ഗ്രാമവികസനം. ഗ്രാമവികസന മേഖലയ്ക്കാകെ 2,138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2,090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടമെന്ന നിലയിൽ 1,422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സർ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ്. 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തിലെ നിയോജകമണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൌകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ്, അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സർ, സഹകരണം. സഹകരണ മേഖലയ്ക്കായി ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപത്തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ്ജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ PCP പൊതുസഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൌകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും.

ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം, അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൌസുകളുടെ നിർമ്മാണം തുടങ്ങിയവ PPP മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സാർ, ഊർജ്ജ മേഖലയ്ക്ക് 1284.75 കോടി രൂപ ഉയരുത്തുന്നു. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും ITക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്കാകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവരം.

2.0 കോടി രൂപയും ITക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൌശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരതാ ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സാർ, ഇൻക്യുബേഷൻ സെന്റർ. പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെന്റർ. വളർന്നുവരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയാണ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെന്റ് പരിശീലനം, ഓഫീസ് സൌകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്കാകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ ITഅടിസ്ഥാന സൌകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ICT അടിസ്ഥാന സൌകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ് തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമിനിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൌകര്യം ഏർപ്പെടുത്തും. മുസ്ലിം ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ, ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ടുകൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി

സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ ജൈവ വൈവിധ്യ കണ്ടൽക്കാട് ഫാം കാർഷിക ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനതു പാരമ്പര്യവും ഭക്ഷ്യ സംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, നാറ്റ്പാക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. മറ്റ് ഗേൾ ഫ്രണ്ട്ലിയാക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ സംസ്കരണത്തിലുള്ള സൌകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്രാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയുണ്ട്. ഉദാഹരണത്തിന്, ഹാവാർഡിൽ 100 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. JNU ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും അക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവയ്ക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാ സാംസ്കാരിക മേഖല. കലാ സാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന് നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും. ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 2076.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ

സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ രണ്ടാം മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആയുഷ് ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിനും നേരിടുന്നതിനും ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തി സംവിധാനങ്ങൾ സൃഷ്ടിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. കെ എം സി എസ് എല്ലിന്റെ മരുന്ന് സംഭരണ പ്രക്രിയ പുനഃപരിശോധിക്കുകയും കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ ആരംഭിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ച് ചികിത്സ ഉറപ്പാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കും. രോഗനിർണയ ടെസ്റ്റുകൾക്കായി ലാബ് സൌകര്യങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സൌകര്യം ഏർപ്പെടുത്തും. ആദ്യഘട്ടം 2 കോടി രൂപ വീതം ചെലവിൽ 10 ലാബുകൾ സജ്ജീകരിക്കുന്നതാണ്. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. ജലവിതരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി 895.59 കോടി രൂപ മാറ്റിവെക്കുന്നു. പല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. ഇതിനായി കോളേജ് ലാബുകളും പ്രയോജനപ്പെടുത്തും. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. ഐടി അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ ഓഫീസ് വെൽനസ് ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 2,979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1,638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1,341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധികവിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഇ ഗ്രാൻസ്, വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു.
കേരളത്തെ ഭിന്നശേഷി

കൃഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ദന്തരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ UDF കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. Type 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെന്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബാരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. സർ, ദേവസ്വം വികസന പ്രവർത്തനങ്ങൾ. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിപക്ഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കും. സർ, എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്ക് മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമാറേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. സർ, മാവേലിക്കര റേഞ്ചിൽ നിന്നും ചെട്ടിക്കുള വരണിക്കാവ് പഞ്ചായത്തുകളെയും കായംകുളം റേഞ്ചിൽ നിന്നും പത്തിയൂർ പഞ്ചായത്തും നൂറാട് റേഞ്ചിൽ നിന്നും വള്ളിക്കുന്നം പഞ്ചായത്തും ചേർത്തുകൊണ്ട് ഒരു പുതിയ മാതൃകാ റേഞ്ച് ഓഫീസ് സ്ഥാപിക്കും. ഭരണ നിർവഹണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണപരിഷ്കാര നടപടികൾ കൈക്കൊള്ളും. സർ, പോലീസ് വകുപ്പ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. ഇത്തരം കേസുകളിൽ പരാതി അറിയിക്കാൻ രഹസ്യ സ്വഭാവമുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, പോർട്ടൽ എന്നിവ സജ്ജീകരിക്കും. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ANTF, ഡാൻസ് ഓഫ്, SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും. സർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാരി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നി രക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സർ, ജുഡീഷ്യറി നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത, സുതാര്യത,
സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി

ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെന്റ് സെന്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവർണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെന്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSREC സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവർണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവർണൻസിനെ പൊതുഭരണത്തിന്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFC മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDP കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 ഒക്ടോബർ 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൌകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വർഷം അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിനായി 5,952.29 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടംഘട്ടമായി BM&BC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ, ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും.

ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യവസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ: പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ് ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്ത്ര ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്ത്ര ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുതാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 കോടി രൂപയും ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിനായി പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ, ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് ROB നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 കോടി രൂപ വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണ നിലനിർത്തുന്നതിനായി കൂണമ്മാവ് സെന്റ് ഫിലോമിന സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീന്തീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ. കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWG നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150th ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി

കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താര നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വിനായ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് ആർ ശങ്കർ ഫൌണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിന് മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാനഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വയുടെ പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കസ്റ്റമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി, GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2 ലക്ഷം കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്, സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്കനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൌൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. സർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ്

ന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3000 രൂപ എന്നത് 1500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 146355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിലും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000 താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൌകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്തമാക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്, ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്. കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൌരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ്സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന
സാമൂഹ്യ രാഷ്ട്രീയ

0: സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 169,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുക്കണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്കബാക്കി -382.382.45 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -1,504.63 കോടി. സർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
1: താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിലെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനമായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. അതിന്റെ തത്സമയ പ്രക്ഷേപണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ബജറ്റായിരുന്നു. അടുത്ത 5 വർഷത്തെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു ദിശാസൂചിക എന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയ ധവളപത്രത്തിലെ കണക്കുകൾ കൃത്യമായി ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. ഒപ്പം മുൻകാലങ്ങളിൽ വികസനത്തിന്റെ ഒരു പ്രധാന വെഹിക്കിളെന്ന് നമുക്ക് പറയാവുന്ന കിഫ്ബിയുടെ ഘടനയിലുള്ള സമഗ്രമായ പരിഷ്കരണത്തെക്കുറിച്ചും അത് പഠിക്കാനുള്ള വിദഗ്ദ്ധ സമിതിയെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം വികസനത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ തീരദേശം 600 കിലോമീറ്ററോളം വരുന്ന തീരദേശ ഒപ്പം ജലസ്രോതസ്സുകളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള മാരിടൈം ആയിട്ടുള്ള നമ്മൾ ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാരിടൈം വികസനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ടായി. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം, അത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികളായ ആളുകൾക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇപ്പം കേരള മാരിടൈം പോളിസി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ മിഷൻ സമുദ്ര, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400 കോടി രൂപയാണ് മിഷൻ സമുദ്ര പദ്ധതിക്കായി ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. രാജ്യാന്തര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ രൂപീകരണം, ഒപ്പം വികസനം, അതിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ, കൂടാതെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ വൺ കേരള കരുതൽ മിഷൻ, രോഗികളായ ആളുകൾക്ക് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്ന രീതിയിലുള്ള വൺ കേരള കരുതൽ മിഷൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ ചെറുകിട ഇടത്തരം വ്യവസായ അങ്ങനെ ഒരു 10,000-ത്തോളം MSME ആരംഭിക്കാനുള്ള നടപടികൾ, ഒപ്പം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. കൂടാതെ നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി 5 കോടി രൂപ വിലയിരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ

എന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ലോകോത്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി റിസർച്ച് പാർക്കുകൾ, വീണ്ടും വയോജന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക നമ്മുടെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ഒരു ക്ഷേമത്തിനായിട്ടൊരു വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. ഒപ്പം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഭൂപരിഷ്കരണം 2.0, അതിനകത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും, മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ഒപ്പം വയോജനങ്ങളുടെ പരിഗണനയ്ക്കായി തന്നെ അവരുടെ പരിചരണത്തിനായുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കായിക കേരളത്തിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മലബാറിൽ ഏകദേശം 50 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കൂടാതെ ചലച്ചിത്ര മേഖലയ്ക്കും കൃത്യമായ വകയിരുത്തലുകളാണ് ഈ ബജറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജെ സി ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം നിലവിൽ കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നുള്ളതുണ്ടാകുന്നു. ഒപ്പം കോഴിക്കോട് എം ടി വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കൂടാതെ സംഗീത സംവിധായകൻ, അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. കൂടാതെ ഏവരും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുന്നത്, അതിനായി പ്രാഥമികമായി ഈ പദ്ധതിയിലേക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തുടങ്ങിയ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ, കൂടാതെ ജെൻസികളെ ആകർഷിക്കുന്നതിനായിട്ട് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടിയോളം രൂപ, ഒപ്പം നിർമ്മിത ബുദ്ധി മേഖലയിൽ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള നിർമ്മിത ബുദ്ധി മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ. ഇപ്പം നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായിട്ട് 600 കോടി രൂപയും ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ടാകുന്നു. ഒപ്പം നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൌൾട്രി ക്ലബ്ബുകൾ രൂപീകരിക്കും. ഒപ്പം ക്ഷീരവികസന മേഖലയിൽ ഏകദേശം 102 കോടിയിലധികം രൂപ, സംസ്ഥാനത്തിന്റെ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്താനുള്ള പദ്ധതികളും, ഒപ്പം അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിനായി 240 കോടിയിലധികം രൂപ വിലയിരുത്തി. ഒപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ പരിഹരിക്കാനായിട്ട് ഏകദേശം 190 കോടിയിലധികം രൂപ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡോ സൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുമെന്നും ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. ഐ ടി മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് കോഴിക്കോട് സൈബർ പാർക്കിനെ ഉയർത്താനുള്ള നടപടികളുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ കശുവണ്ടി മേഖലയിലേക്ക് സമഗ്ര പാക്കേജ് അവതരിപ്പിക്കുന്നു. പുതുതലമുറ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നു. ഒപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിന്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ആലപ്പുഴയിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഹൌസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. റാഗിംഗ് തടയാനായി മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്ട് കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. ഒപ്പം ആരോഗ്യ ടൂറിസം മേഖല ഡെസ്റ്റിനേഷൻ കേരളത്തിന് അത്തരത്തിൽ ടൂറിസം മേഖലയുടെ ഒരു ഡെസ്റ്റിനേഷൻ ആഗോള ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ. ഒപ്പം ആരോഗ്യമേഖലയിലുള്ള മറ്റു മാറ്റങ്ങൾ, ആരോഗ്യമേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ അവർ പ്രോജക്ട്, കൂടാതെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി മറ്റ് രോഗങ്ങളുണ്ടോയെന്ന് കണ്ടെത്താനുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും കൃത്യമായ പരിഗണനയാണ് ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി ഏകദേശം 20 കോടി രൂപ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള, മുൻപ് ഒരിക്കൽ തറക്കല്ലിട്ടതാണ് രണ്ടാം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. കൂടാതെ സമാന സ്വഭാവമുള്ള

0: മനതി ബോർഡുകൾ ലയിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഈ ബജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി കുട്ടികൾക്ക് ഈ ഗ്രാന്റുകൾ കൊടുക്കും, ഭിന്നശേഷിക്കാർക്ക് പൊതുവായിടങ്ങളിൽ റാമ്പടക്കമുള്ള സൌകര്യങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്നുള്ളതും ഈ ബജറ്റിൽ പരിഗണനയ്ക്ക് വിധേയമായൊരു വിഷയമാണ്. ഒപ്പം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി ഇൻസുലിൻ പമ്പ് തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിലുള്ള വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഇ ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഫയലുകളുടെ നീക്കം, സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളുടെ നീക്കം അതിവേഗത്തിലാക്കും, ഹൈറാർക്കി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേഷൻ ഹെഡ് ഓഫീസർമാരായിട്ട്, SHOമാരായിട്ട് കൂടുതൽ വനിതകൾ, കൂടാതെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനായി 10 കോടി രൂപ ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാനായി അവൾക്കൊപ്പം എന്ന പദ്ധതി, പിന്നെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകുന്നു, നിലമ്പൂർ സർക്കാർ കോളേജിന്റെ കെട്ടിടം, ഒപ്പം കോട്ടയത്തെ സ്കൈവാക്കിന്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കും എന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ട്, ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 3 കോടി രൂപ, കൂടാതെ അന്തരിച്ച നടൻ സലീംകുമാറിന് എറണാകുളത്ത് സ്മാരകം ഏകദേശം 1 കോടി രൂപ അതിനായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും, ഒപ്പം ക്യാൻസർ സെന്റർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ബാലരാമപുരം നാവായക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി രൂപ ഓളം വിലയിരുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ കെ ആർ നാരായണന്റെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബജറ്റിന്റെ സമാപനം നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞ വരാനിരിക്കുന്ന 5 വർഷത്തെ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടായി. കൂടുതലായും നാടിന്റെ വികസനം, ഒപ്പം ക്ഷേമം, സമാന്തരമായ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന വർധന, അത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാന ബജറ്റിന്റെ ഈ തത്സമയ പ്രക്ഷേപണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടാവും. കൂടാതെ 12:30 വാർത്ത, 12:50 വാർത്തകളിലൊക്കെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. കൂടാതെ രാത്രി 9:15 ആകാശവാണിയുടെ വാർത്താ വിഭാഗം ബജറ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയുണ്ടാകും. കൂടാതെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ തുടർന്ന് ആകാശവാണിയുടെ പരിപാടികളിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെ തന്നെ ഉണ്ടാകും. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ തുടർന്ന് 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. ഈ തത്സമയ പ്രക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ, ഈ പരിപാടി ഒപ്പം സന്തോഷ് കുമാർ, ഒപ്പം ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ നായർ. സംസ്ഥാന ബജറ്റിന്റെ ഈ തത്സമയ പ്രക്ഷേപണം ശ്രവിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിൻ്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തലസമയ ഫോണിൻ പരിപാടി

ിൽ ചർച്ച ചെയ്യുന്നു. ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ എൽ ബി സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9444555888 0484242639397 0484242639487 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9444555888 0484242497 0484242387 ഓർമ്മിക്കുക, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് വൈകിട്ട് 5:10 വികസിത ഭാരത് റോസ്കാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്കാർ മേള 2026 ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം വൈകിട്ട് 5:10 കേൾക്കാം.

0: ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നൃത്യങ്ങൾ വൈകിട്ട് 6. ചൂർണികര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാഘോഷം വൈകിട്ട് 6. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വായനാ പക്ഷാചരണം 2026. നാടാകെ വായനക്കൂട്ടം ഉദ്ഘാടനം വൈകിട്ട് 6 വായനശാല ഹാളിൽ. നാട്ടുവിശേഷമാണ് നിങ്ങൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സേവന വാർത്തകൾ. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിധവ അഥവാ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ 2026 വർഷത്തേക്കുള്ള വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ സമർപ്പിക്കാത്തവരും 2019 ഡിസംബർ 31 വരെ പെൻഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാക്കിയിട്ടില്ലാത്തതുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994924081. നമ്പർ ആവർത്തിക്കാം: 7994924081. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല 2026 പത്മവിഭൂഷൺ ഡോക്ടർ MS വെല്യത്താൻ സ്മാരക പ്രഭാഷണത്തിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രഭാഷകന് ഡോക്ടർ വെല്യത്താൻ സ്മാരക മെഡലും പ്രശസ്തി പത്രവും 1,00,000 രൂപയുടെ പാരിതോഷികവും ലഭിക്കും. ഇമെയിൽ മുഖേന നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ഹാർഡ് കോപ്പികൾ 7 സർവകലാശാലയിൽ ലഭിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയിൽ

0: 70 വയസ്സ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്കും നാമനിർദ്ദേശ ഫോമിനും www.kuhs.ac.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം, www.kuhs.in.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: വായനയുടെ അപരല

0: സാഹിത്യ സുരഭിയിൽ
1: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
2: വന്ദനം ഗ്രന്ഥങ്ങളെ ക്രമാൽത്തേനൂറി വന്നിടും പാരിന്റെ സൗരഭാണുക്കളെ.
3: എൻ്റെ വായനയുടെ തുടക്കം അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയിൽ നിന്നാണ്.
1: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി
0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8157-86922 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനോടകം നടപ്പാക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു.
1: പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹരിത ഇന്ധന സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്ത് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ ചേർത്ത് ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് നിർമ്മിക്കും. കേരളത്തെ ഏഷ്യയിലെ സുപ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് ആക്കി മാറ്റാനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിക്ഷേപ സൌഹൃദമാക്കി മാറ്റുന്നതിന് ഇൻവെസ്റ്റ് കേരളം സെൽ ഏകജാലക സംവിധാനം ആരംഭിക്കും. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. ഇതിനായി മിഷൻ സമുദ്ര പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു.
1: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും.
0: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടി രൂപയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും

0: ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. വയോജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
1: വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: നമസ്കാരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപ നിരക്കിലും, പവന് 1,06,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണയുടെ സ്വദേശിനി അമ്മിണിയുടെ കൃഷിവിശേഷങ്ങൾ. പള്ളുരുത്തിയിലെ ക്ഷീര കർഷക രംഭ ചന്ദ്രബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഏഴ് 7:55 ഒരിടത്തൊരിടത്ത് പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം.

ഇന്ന് രാത്രി 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. അഡിനോയിഡും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05.

ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ വായനയുടെ അപാരലോകം ദേശീയ വായനാ ദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കെ സച്ചിദാനന്ദൻ, ദേശമംഗലം രാമകൃഷ്ണൻ, സോക്രട്ടീസ് കെ വാലത്ത്, ഫ്രാൻസിസ് നൊറോണ, ഗ്രേസി, എൻ എ സുധീർ, വി എം ഗിരിജ, പ്രിയ എ എസ്, മനോജ് കുറൂർ, പി എഫ് മാത്യൂസ്. തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അപസ്മാരം എന്ന രോഗാവസ്ഥ ഒന്നിലേറെ തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ജന്നി വരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം ഉണ്ടാകുന്നത് തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിലെ ഒരു കോശം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ഒരുമിച്ച് അമിതമായും അതിസങ്കീർണമായി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ, അമിതമായി വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ജന്നി ഉണ്ടാകുന്നത്. അത് തലച്ചോറിന്റെ ഏത് ഭാഗത്ത് നിന്നും വരുന്നു എന്നുള്ളതനുസരിച്ച് ഈ ജന്നിയുടെ ലക്ഷണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്നുമാണ് വരുന്നതെങ്കിലാണ് നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ജന്നി അഥവാ കോട്ടൊക്കെ കാണുന്നത്. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷണം വ്യത്യസ്തമായിരിക്കും. സ്പർശനത്തിനെ അറിയുന്ന പെരൈറ്റൽ ലോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വശം തരിപ്പ് പോലെയായിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം പോലെയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഫിറ്റ്സ് പ്രത്യക്ഷപ്പെടാം. അത് ഒന്നിലേറെ തവണ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഈ രോഗം പാരമ്പര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ?
2: ഈ അപസ്മാരം എന്നത് നമുക്ക് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായ പ്രായവൃദ്ധർക്ക് വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല രീതിയിൽ തലച്ചോറിനുള്ള ചാനലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് അസുഖങ്ങളുടെ, അതായത് ചില രാസവസ്തുക്കളുടെ തുലനത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരാം. പിന്നെ പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം വരുന്ന രീതിയിൽ ജന്നി ഉണ്ടാകാം. അതുപോലെ ഫാമിലിയൽ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഇങ്ങനെ പലതരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ എപ്പിലെപ്സി വരാവുന്ന മറ്റ് കാരണങ്ങൾ, അതായത് നമ്മുടെ ജനനശേഷം ഒന്ന് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന തകരാറുകൾ, ഓക്സിജൻ നല്ല രീതിയിൽ കുഞ്ഞിന്റെ തലച്ചോറിന് കിട്ടാതെ വരിക, രക്തയോട്ടം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജനന സമയത്ത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അപസ്മാര രോഗത്തിന് കാരണമാകാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ, അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ

0: ആക്സിഡന്റിലൂടെയൊക്കെ ഉണ്ടാകുന്ന തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോന്ന് വരുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമോ ഉണ്ടാകുന്നവ, അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധകൾ, തലച്ചോറിലെ മുഴകൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ അപസ്മാര രോഗത്തിന് കാരണമാകാം. പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് ജെന്നിക്ക് കാരണമാകാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നതും കൂടുന്നതും എല്ലാം ജെന്നി ഉണ്ടാകാം. അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത്, കുറയുന്നത, പ്രത്യേകിച്ചും കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്, ഇവയെല്ലാം ജെന്നി ഉണ്ടാകാൻ കാരണമാകാം. പക്ഷേ അടിക്കിടെ ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസോ സോഡിയമോ പോലുള്ള കാര്യങ്ങളൊന്നും കൂടെ അല്ലാതെ ജെന്നി അടിക്കടി വരുന്ന ഒരു രോഗാവസ്ഥയെ ആണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. അതിൽ തന്നെ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, അത് പ്രധാനമായിട്ട് ഒരു ടീനേജ് പ്രായത്തിലാണ് ആരംഭിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയും കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ചു പോകുന്ന ഞെട്ടൽ പോലെ, പ്രത്യേകിച്ച് അതിരാവിലെകളിലും ഉറക്കമുളയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന ഞെട്ടലുകളായിരിക്കാം ഈ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സിയുടെ തുടക്കം. പിന്നീട് അതിനുശേഷം ശരീരം മൊത്തത്തിൽ വെട്ടലും വിറയലും വരുന്നത് പോലെയുള്ള പൂർണ്ണമായിട്ടുള്ള ജനിരോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സെൻസ് എപ്പിലെപ്സി, പിന്നെ പലതരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡും സോഡിയം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജനിതകമായിട്ടുള്ള എപ്പിലെപ്സികളും ഉണ്ട്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏത് ഭാഗത്തെ കോശങ്ങളാണ് ഈ അബ്നോർമലായിട്ട് ഫയർ ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒന്ന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് തലച്ചോറിലെ ഈ ടെമ്പറൽ ലോബ്, അതായത് രണ്ട് വശത്തും നമ്മുടെ പ്രധാനമായിട്ടും കേൾക്കുക, മണമറിയുക, ഇവയെല്ലാം അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആദ്യ ലക്ഷണം പലപ്പോഴും ഇത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടും. അതിന് നമ്മൾ ഓറ എന്ന് പറയും. അതൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സ്മെൽ, പലപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്ന പോലെയായിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തോ ഉരുണ്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഉയർന്ന നെഞ്ചിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത് പോലെ അപരിചിതത്വം തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും സ്ഥലമെല്ലാം അപരിചിതം, ആൾക്കാരെ പരിചയമില്ലാത്ത പോലെ തോന്നുക. നമ്മൾ അത് ഒരു ലക്ഷണം. മറ്റൊന്ന് വളരെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പരിചയം ഉള്ളതുപോലെ തോന്നുക, തിരിച്ചു അനുഭവപ്പെടാം, അങ്ങനെ ഒരു ഓറ തോന്നാം, അല്ലെങ്കിൽ ദേഹത്തൊരിടത്ത് നിന്ന് തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഈ ഓറയ്ക്ക് ശേഷം പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് പോവുക, കണക്ഷൻ വിട്ട് തുറച്ചങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം ഓട്ടോമാറ്റിസംസ്. അപ്പോൾ പലപ്പോഴും കൈകളിൽ ഇങ്ങനെ വിരലുകളെ ചലിപ്പിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊപ്പം ചുണ്ടിലും നാവിനും വായ്ക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ, അത് നാക്ക് വെച്ച് ഇങ്ങനെ ചുണ്ട് അനക്കുന്ന നക്കുന്നത് പോലെയും ചവയ്ക്കുന്ന പോലെയും ചെയ്യുക. അതിനുശേഷം നടന്ന എന്താണെന്ന് പൂർണ്ണമായിട്ടും മറന്നുപോകാം. ഇങ്ങനെ ഒരു നാല് സ്റ്റേജിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോകാം. ചിലപ്പോൾ മൊത്തത്തിൽ ബോധക്ഷയം വന്ന് വെട്ടലും വിറയലും നാക്ക് കടിക്കുന്ന പോലെയും മലമൂത്ര വിസർജനമൊക്കെ സംഭവിക്കാം. മറ്റൊന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു ഓറ ഉണ്ടാവില്ല, അത് വരാൻ പോകുന്നതായിട്ട് അറിയില്ല. അതിനു മുന്നേ തന്നെ ആൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും കൈകാലുകൾ മൊത്തത്തിൽ ഒരുമിച്ച് വെട്ടിത്തുടങ്ങുകയും ചെയ്യാം. ചിലരിൽ ഈ ജെന്നി വന്നതിന് ശേഷം ഒരു വശത്തെ കൈക്കോ കാലിനോ തളർച്ച അനുഭവപ്പെടാം. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ വരാം. അപ്പം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന സ്ഥലത്ത്, കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിൽ നിന്നുമാണ് ഈ ജെന്നിയുടെ വൈദ്യുതി ആദ്യമായിട്ട് വരുന്നെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. പെട്ടെന്ന് എന്തെങ്കിലും ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്ന പോലെ, കളർഫുൾ ലൈറ്റ്സ് പോകുന്ന പോലെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിറ്റ്സിന്റെ ലക്ഷണം കാണാം. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലും ഇട്ട് അടിക്കുകയും വായിലൂടെ നിറയും പുതയും വരികയും മലമൂത്ര വിസർജനം ചെയ്യുകയും നാക്ക് കടിക്കുക കണ്ണു മുകളിലോട്ട് പോയി, ഇതെല്ലാം എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഒന്നിലേറെ തവണ ഒരേ ദിവസം വരാം. ചിലപ്പോൾ മിക്കപ്പോഴും രണ്ട് മിനിറ്റിനുള്ളിൽ തനിയെ ആ ജെന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കാം. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.
1: മാഡം, ഒരാൾക്ക് അപസ്മാരം പൊടുന്നനവേ ഉണ്ടായാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഒരാൾക്ക് അപസ്മാരം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് അയാളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അയാളുടെ കൈകാലുകളൊക്കെ പിടിച്ചു വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വായിലേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതെല്ലാം ശ്വാസകോശത്തിലോട്ട് കടന്ന് അണുബാധയ്ക്ക് കാരണമാകാം. അതുപോലെ വായ്ക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും വായിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെ താക്കോല് പോലുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറ്റുമെങ്കിൽ ആ രോഗിയെ ഒന്ന് മാറ്റിക്കിടത്തുക. കഴുത്തിന് ചുറ്റും

0: ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുക. ഈ വെട്ടൽ തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തുക. അപ്പോൾ വായിലുണ്ടാകുന്ന കുറേ സ്രവങ്ങളുണ്ടാവും, ഇവയെല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം 2 മിനിറ്റിനുള്ളിൽ ഈ രോഗിയുടെ ജെന്നി ചലനങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എമർജൻസി അലേർട്ടാണ്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികളിൽ അപസ്മാരം ഉണ്ടായാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണമാണ്. അത് പലപ്പോഴും ജനിതക കാരണങ്ങളല്ല. ഈ ഗർഭാവസ്ഥയിൽ പലപ്പോഴും പ്രഷർ, രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ തലച്ചോറിനകത്ത്, ഈ ഗർഭിണിയുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുന്ന അവസ്ഥയും ചുരുങ്ങുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലും തലച്ചോറിനുള്ളിലെ വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാം. നമ്മൾ CVT എന്ന് പറയും. CVT, പ്രസ്, RCVS, എക്ലാംസി, അങ്ങനെ ഒരു 3-4 കാരണങ്ങൾ അത് യൂഷ്വലി ഗർഭാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. അത് ഗർഭിണിക്കാണ് സംഭവിക്കുക. അത് കുഞ്ഞിനെ ഡയറക്റ്റ് അപസ്മാരത്തിന് കാരണമാവില്ല. പക്ഷെ അമ്മയ്ക്ക് അപസ്മാരം വരുന്ന ആ സമയത്ത് കുഞ്ഞിന് ഒന്ന് അമ്മ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിന് പരിക്ക് പറ്റാൻ കാരണമാകാം. കുഞ്ഞിനൊരു പക്ഷേ നല്ല രീതിയിൽ ഓക്സിജൻ ആ സമയത്ത് കിട്ടാതെ വരികയാണെങ്കിൽ അതെല്ലാം കുഞ്ഞിന് തകരാറുണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഒരു ജന്നി ഉണ്ടാകുന്നത് കുഞ്ഞിന് ഭാവിയിൽ ജന്നി ഉണ്ടാകാനുള്ളൊരു ഡയറക്റ്റ് കാരണം ആകുന്നില്ല.
1: അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളും അത് ഈ രോഗത്തിനൊരു കാരണമാണോ?
0: ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും മാത്രം കാരണം ഒരാൾക്ക് ജന്നി വരില്ല. പക്ഷേ ജന്നി ഉള്ള ഒരാൾക്ക്, അപസ്മാര രോഗമുള്ള ഒരാൾക്ക് ബ്രെയിൻ റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി ഒരു 6 to 8 hours ഓരോ അഡൾട്ട് മുതിർന്ന വ്യക്തിയും ഉറങ്ങേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വിശ്രമം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ജന്നി വരാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് മാത്രം ഒരിക്കലും ജന്നിക്കൊരു കാരണം ആകുന്നില്ല.
1: മാഡം, അപസ്മാരം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമോ? അതുപോലെ തന്നെ അവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനാവുമോ?
0: വളരെ ചെറിയൊരു 1% രോഗികൾക്ക് മാത്രമാണ് ശരിക്കും മരുന്നുകളിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാതെ വരുന്നത്. മിക്കവാറും ഒരുവിധപ്പെട്ട നല്ല 1% രോഗികൾക്കും കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ, അവയുടെ കറക്റ്റ് കോമ്പിനേഷൻ, ഒന്നിലേറെ മരുന്നുകൾ വേണ്ടി വരാം. അതിന് വേണ്ട അളവിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏത് തരം ജന്നിയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ജന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാകും. ചിലർക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഈ ജന്നി ഉണ്ടാകുന്ന വൈദ്യുത തരംഗം കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിന് ചിലപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്തതായിട്ട് വന്നേക്കാം. അല്ലാത്ത പക്ഷം ഇവർക്കെല്ലാം നല്ല രീതിയിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. പക്ഷെ അപകടകരമായുള്ള സാഹചര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഈ വൈദ്യ ഒരുപാട് ഫയർ, തീയോട് അനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർ, ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡൈവിങ്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ആ സാഹചര്യത്തിൽ ജന്നി വന്നാൽ ആ രോഗിക്ക് അപകടം വരാം, അത്തരം സാഹചര്യങ്ങൾ അവരൊഴിവാക്കണം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബജീവിതവും എല്ലാം അപസ്മാരമുള്ള ഏതൊരു രോഗിക്കും സാധ്യമാണ്.
1: മാഡം, അപസ്മാരമുള്ള രോഗികൾ ഡ്രൈവിംഗ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്?
0: അത് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഈ ജന്നി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയും ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഹെവി ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
1: മാഡം, അപസ്മാര ബാധിതരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: അപസ്മാരമുള്ള ഒരു രോഗി നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരു ഹൃദ്രോഗം പോലെയോ ഒക്കെ ഉള്ള മറ്റൊരു രോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അപസ്മാരം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വേണ്ട മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഏതൊരാളെ പോലെയും അവർക്ക് കഴിയാനാകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ വിവാഹം തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ള ഒരു വർഷം മുന്നേ തന്നെ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാരണം എല്ലാ മരുന്നുകളും ഗർഭിണി ാകാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗം നല്ല രീതിയിൽ നിയന്ത്രണം വരുത്തുകയും തകരാറുണ്ടാകാത്ത, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത മരുന്നുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വരും. അതല്ലാതെ എന്തുകൊണ്ടും മറ്റേതൊരു രോഗം പോലെയും നോർമലായി ചികിത്സിച്ച് തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 21 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി.

0: ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഈ യോഗാ ദിനത്തിൽ യോഗയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യകരവും സന്തോഷകരവും സജീവവുമായ ജീവിതത്തിനായി യോഗയെ ജീവിതശൈലിയായി സ്വീകരിക്കാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിന്റെ വഴികാട്ട്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദ്വിവത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസായ 18 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപ് നേരിട്ടെത്തി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282858374. നമ്പർ ആവർത്തിക്കാം, 6282858374.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ 1 വർഷം അംഗത്വ കാലയളവ് പൂർത്തിയാക്കിയവരുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഈ മാസം 25 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-81-23-00-762. ഒരിക്കൽ കൂടി പറയാം, 04-81-23-00-762. services.unorganized.wssb.org/index.php/home എന്ന വെബ്സൈറ്റ് വിലാസത്തിലും വിശദ വിവരങ്ങൾ ലഭ്യമാണ്. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റൊഴിവ്. യോഗ്യരായവർ ഈ മാസം 24 വൈകിട്ട് 3 PM അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 04-66-22-70-335, 04-66-22-70-335.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്രം മേഖലയിൽ ഒരു ഒഴിവുണ്ട്. സംസ്കൃത വിഭാഗത്തിൽ 7 ഒഴിവുകളുമുണ്ട്. UGC JRF യോഗ്യതയുള്ളവർക്ക് മലയാളം വിഭാഗത്തിലേക്ക് ഈ മാസം 30 വരെയും സംസ്കൃതം വിഭാഗത്തിലേക്ക് 26 വരെയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ www.nsgscollege.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.nsgscollege.org ഫോൺ നമ്പർ

0466 2212 2223 നമ്പർ ആവർത്തിക്കാം. 0466 2212 2223 കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 85-47-00-50-15 85-47-00-50-15 കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 12 വരെ gci.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97-47-53-20-54 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30:27. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

0: दीजिए।
1: नमस्कार।
2: उमंग उमंग उमंग उमंग
3: NCERT sponsored പരിപാടി ഉമംഗ് ആണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ടെത്തിക്കുന്ന പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റ്. പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പകർച്ചവ്യാധി പ്രതിരോധ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരള നോളജ് വാലി സ്ഥാപിക്കുമെന്നും ബജറ്റിൽ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാനും വിദേശത്തെ ലെഗസി യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾ സെൽ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സിക്കിൾ സെൽ രോഗത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ബീഹാർ സന്ദർശിക്കും. പട്നയിലും ഛപ്രയിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:45 പ്രകാശധാര. ഇതിൽ ദേശീയ പൊതുജന ദന്താരോഗ്യ ദിനത്തിൽ ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണി പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:10 വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
2: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: 6:10 അറിയിപ്പുകൾ, മധുരംഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:45 ചലച്ചിത്ര ഗാനം. 6:50 കാർഷിക ജീവനം. വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണയുട സ്വദേശിനി അമ്മിണിയുടെ കൃഷിവിശേഷങ്ങൾ. പള്ളുരുത്തിയിലെ ക്ഷീരകർഷക രംഭാ ചന്ദ്രബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. അഡിനോയിഡും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പുകൾ തുടരുന്നു. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 സംസ്ഥാന ബജറ്റ് 2026 തിരുവനന്തപുരം. പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന അവലോകനം, തിരുവനന്തപുരം റിലേ. 9:30 സാഹിത്യ സുരഭി, വായനയുടെ അപരലോകം. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കെ സച്ചിദാനന്ദൻ, ദേശമംഗലം രാമകൃഷ്ണൻ, സോക്രട്ടീസ് കെ വാലത്, ഫ്രാൻസിസ് നൊറോണ, ഗ്രേസി, എൻ എ സുധീർ, വി എം ഗിരിജ, പ്രിയ എ എസ്, മനോജ് കുറൂർ, പി എഫ് മാത്യൂസ്. തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം. 10:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഈ പരിപാടി നമ്മുടെ പ്രകൃതി, ഡൽഹി റിലേ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇനം, വില, കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50 രൂപ, ചില്ലറവില 55 രൂപ. മറുനാടൻ മൊത്തവില 46 രൂപ, ചില്ലറവില 50 രൂപ. പയർ 50, 55, 45, 50. ചേന 30, 35, 30, 35. മരച്ചീനി 26, 28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച മൊത്തവില 38 രൂപ, ചില്ലറവില 42 രൂപ. ചീര ചുവപ്പ് 38, 42. കുമ്പളങ്ങ 18, 22. ഞാലിപ്പൂവൻ 50, 57. പാളയംതോടൻ 29, 35. പൂവൻ 50, 55. റോബസ്റ്റ 32, 36. ബീട്രൂട്ട് 43, 50. വെണ്ടയ്ക്ക 42, 47. പാവയ്ക്ക 42, 47. ചുരയ്ക്ക 46, 52. വഴുതന 46, 52. കത്തിരി ഉരുണ്ടത് 46, 52. കാബേജ് 50, 57. കാരറ്റ് 70 രൂപ, 75 രൂപ. കോളിഫ്ലവർ 37, 42. കൊത്തമര 35, 40. കൂർക്ക 55, 60. ചേമ്പ് വലുത് 65, 70. ചേമ്പ് ചെറുത് 40, 45. വെള്ളരി 23, 28. മുരിങ്ങക്കായ 96, 102. ബീൻസ് 107, 112. ഇഞ്ചി 146, 152. പച്ചമുളക് 53, 60. കറി നാരങ്ങ 80, 85. ചെറുനാരങ്ങ 1, 3, 4. കോവയ്ക്ക 56, 62. മാങ്ങ പച്ച 35, 40. സവോള 26, 30. ചെറിയ ഉള്ളി 66, 72. ഉരുളക്കിഴങ്ങ് 26, 32. മത്തൻ 22, 26. പീച്ചിങ്ങ 65, 70. പടവലം 30, 35. തക്കാളി 48, 55. അമരപ്പയർ 65 രൂപ, 70 രൂപ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരമാണ് നിങ്ങൾ കേട്ടത്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ടി പി വിവേക് സംഗീതം നൽകി ആലപിച്ച ഗാനം. രചന കെ എ മുരളീധരൻ.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സേവന വാർത്തകൾ. മാവേലിക്കര ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ ഗൈഡൻസ് സെന്ററിന്റെ മേൽനോട്ടത്തിൽ തൊഴിൽ മേള ഈ മാസം 20 മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിലെ 3-ാം നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിലവിലുള്ള 150 ഒഴിവുകളിലേക്ക് നടക്കുന്ന ഈ നിയമനത്തിൽ SSLC, +2 ഡിഗ്രി എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. 20-ും 40-ും മധ്യപ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94-46-76-52-4 94-46-76-524 കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 12 വരെ https://gci.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SSLC തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97-47-53-20-54 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 97-47-53-20-54
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണുള്ളത്. +2 ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC/ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൗജന്യമാണ്. www.fcikerala.org ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയും OBC, OEC, ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 99-46-88-31-90. നമ്പർ ആവർത്തിക്കാം. 99-46-88-31-90. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ 2026 ജൂൺ 20 പകൽ 5 വരെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സിവിൽ സർവീസ് സ്റ്റേഷൻ കുയിലിമല ഇടുക്കി 685603 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. തപാലിലോ നേരിട്ടോ അപേക്ഷ നൽകാം. ഇമെയിലിൽ അയക്കുന്നവ സ്വീകരിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-233-0036 04-862-233-0036 1960 ഹോം ഗാർഡ്സ് ആക്ട് ചട്ടങ്ങൾ, 2009 ഹോം ഗാർഡ്സ് ഭേദഗതി ചട്ടങ്ങൾ എന്നിവയ്ക്ക് വിധേയമായി ഇടുക്കി ജില്ലയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകളിലേക്ക് പുരുഷ വനിത ഹോം ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ജയിൽ, ഫയർഫോഴ്സ് തുടങ്ങിയ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച സേനാംഗമായിരിക്കണം. SSLC യോഗ്യത. പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-ും ജൂലൈ 4-ും ഇടയിലുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10-ും വൈകിട്ട് 5-ും ഇടയിൽ ഇടുക്കി ജില്ലാ ഫയർ ഓഫീസിൽ അപേക്ഷ

സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94 97 92 01 64 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 94 97 92 01 64. പാലക്കാട് കൽട്രോണിൽ ഒരു വർഷത്തെ സൗജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് 85 90 60 52 73 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:45 പ്രകാശധാര. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായന മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മെക്സിക്കോ. വാർത്തകൾ വിശദമായി. ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ നൽകി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയും ധവളപത്രത്തിലെ കണക്കുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗും ഉറപ്പാക്കാൻ ബ്രാൻഡ് കേരളം ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി വികസിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടും പദ്ധതി നിർദ്ദേശങ്ങളുമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയെന്നാണ് മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
2: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
1: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല, നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജം

0: മായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ അറിയിച്ചു.
1: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര മാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്കനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതിതരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽവീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഗ്രതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,167 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവേണൻസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. യു ഡി എഫ് സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിനുശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.

0: കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: കാർഷിക മേഖലകളിൽ ഒരു ആശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുക.
0: വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് വായന ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാ ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50 മിനിറ്റിലാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ അമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ

0: ആദ്യ ബജറ്റ് തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനമെന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ഇന്ന് പ്രകാശധാരയിൽ ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു.
2: ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതവും പ്രായോഗികവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രിവെന്റീവ് ഡെന്റിസ്ട്രി അഥവാ പ്രതിരോധ ദന്ത ചികിത്സ. ദന്തരോഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും ജീവിത നിലവാരത്തെയും കാര്യമായി ബാധിക്കുന്നു. ഇവിടെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയുടെ പ്രാധാന്യം. എന്താണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി? പല്ലിന്റെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ അവ തടയുന്നതിനായി നമ്മൾ എടുക്കുന്ന ചെറിയതും കൃത്യവുമായ മുൻകരുതലുകളെയാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. ഒരു രോഗം തുടങ്ങുന്നതിന് മുന്നേ അത് ചികിത്സിക്കുക, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ അതിനെ തടയാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയിൽ ചെയ്യുന്നത്. എന്താണ് പ്രതിരോധ ദന്ത ചികിത്സ? പല്ലിന്റെ പോട് അല്ലെങ്കിൽ ദന്തക്ഷയം സാധാരണമായി നമ്മൾ കാണുന്ന ഒന്നാണിത്. ഇത് എങ്ങനെ തടയാം? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രധാന വില്ലൻ. പല്ലുകളിൽ ഒട്ടി നിൽക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പല്ലിലെ പോടിന് കാരണമാകുന്നത്. പല്ലുകളുടെ ഇടയിൽ കുരുങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ വളരെ കൃത്യമായ രീതിയിൽ, ശരിയായ രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യണം. വാ കഴുകുന്നതിലൂടെ ഒരു പരിധിവരെ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ സഹായിക്കും. എന്നാൽ ചോക്ലേറ്റ്സ് പോലെ ഒട്ടി നിൽക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെ പല്ലിൽ നിന്ന് മാറ്റാം? ചോക്ലേറ്റ്സ് ധാരാളമായി കഴിക്കാം, പക്ഷെ ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകുന്നത് ശീലമായി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുകയും വേണം. രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. രാവിലെ ബ്രഷ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നവരോട്, രാവിലെ ബ്രഷ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിനേക്കാൾ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനാണ് നല്ലത്. മറ്റൊരു പ്രധാന പ്രശ്നം വായ്നാറ്റമാണ്. ഭൂരിഭാഗം വായ്നാറ്റവും നമുക്ക് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്താൽ മാറ്റാൻ സഹായിക്കും. എങ്ങനെയുള്ള ടൂത്ത് ബ്രഷുകളാണ് നിങ്ങൾ സാധാരണമായി ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക് നമ്മൾ സോഫ്റ്റ് ടു മീഡിയം ബ്രിസിൽ ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കാറ്. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ദോഷകരമാണ്. പൽപ്പൊടികളും മറ്റു പരമ്പരാഗത രീതികളും പല്ലിന് തേയ്മാനം വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ടു മീഡിയം ബ്രിസിൽ ടൂത്ത് ബ്രഷും ഒപ്പം ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ടെക്നിക്, മോഡിഫൈഡ് ബാസ് എന്നാണ് ആ ടെക്നിക്കിന്റെ പേര്, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റാൻ ശ്രദ്ധിക്കണം. പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ മോണുകൾക്ക് ചുറ്റും അഴുക്കടിഞ്ഞുകൂടും. ഇത് മോണരോഗങ്ങൾക്കും രക്തസ്രാവത്തിനും വായ്നാറ്റത്തിനും ഒടുവിൽ പല്ലുകൾ കൊഴിയുന്നതിനും കാരണമാകും. ഇതെല്ലാം ഒഴിവാക്കാൻ നന്നായി ബ്രഷ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 6 മാസത്തിലൊരിക്കൽ ദന്തരോഗ വിദഗ്ധനെ കാണുക. ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗപ്രദമായ ഒരു ദന്ത പ്രതിരോധ ചികിത്സാ മാർഗമാണ് ഫ്ലോസ് ചെയ്യുക എന്നത്. രണ്ട് പല്ലിന്റെ ഇടയിൽ കുരുങ്ങി നിൽക്കുന്ന ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപക്ഷെ ബ്രഷ് ചെയ്യുന്നതിലൂടെ വരാത്ത അവസ്ഥയും ഉണ്ടാകാം. അത്തരം അവസരങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഫ്ലോസ്. പലതരത്തിലുള്ള ഫ്ലോസുകൾ ഇപ്പൊ വിപണിയിൽ ലഭ്യമാണ്. 2 ദിവസത്തിൽ ഒരിക്കൽ എങ്കിലും ഫ്ലോസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മറ്റൊരു സാധാരണമായി കാണുന്ന പ്രശ്നമാണ് നിര തെറ്റിയ പല്ലുകൾ. ഇവ നേരത്തെ കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ ഇവ പരിഹരിക്കാം. സങ്കീർണമായ പല്ലിൽ കമ്പിയിടുന്നത് പോലെയുള്ള ചികിത്സകൾ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധ ചികിത്സ വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റ് നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ അല്ലെങ്കിൽ വായിലെ അർബുദം എന്ന് പറയുന്നത്. സാധാരണയായി വായിലെ ക്യാൻസറിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുകവലിയും പുകയുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. കൌമാരപ്രായത്തിൽ തന്നെ ഇവ കണ്ടെത്തി ഇതിന്റെ ഉപയോഗം നിർത്തുന്നതാണ് അത്യുത്തമം. ഇതിനു പുറമെ മൂർച്ചയേറിയ പല്ലുകൾ ഒരു പ്രധാന കാരണമാണ് വായിലെ അർബുദത്തിന്. ഈ മൂർച്ചയേറിയ പല്ലുകൾ നാവിൽ തട്ടുകയും അത് മുറിവായി മാറുകയും ആ മുറിവ് ഉണങ്ങാതെ കുറേ കാലം നിൽക്കുകയും അത് ക്യാൻസറിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വായിലെ ക്യാൻസറിന്റെ പ്രഥമഘട്ടത്തിൽ വേദന ഉണ്ടാകാറുണ്ട്.

0: ഇല്ല. അതുകൊണ്ട് പലപ്പോഴും അതറിയാതെ പോകും. ഒരു ദന്ത പരിശോധനയിലൂടെ വായിലെ വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ പോലുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും. നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കാം, ജീവിതത്തിന്റെ നിലവാരം കൂട്ടാനും സാധിക്കും. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, ഇത്തരം പ്രതിരോധ ദന്ത ചികിത്സകൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഓറൽ ഹൈജീൻ ക്ലിനിക്കുകളും പുകയില വിമുക്ത ക്ലിനിക്കുകളും ഉണ്ട്. ഈ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം, രോഗികളെ ബോധവൽക്കരിക്കൽ, രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കൽ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. ഇത്തരം ക്ലിനിക്കുകൾ സന്ദർശിക്കുകയും അതിനു വേണ്ട ചികിത്സാ രീതികൾ തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ദന്താരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ്.
1: ദേശീയ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ധന്യ ആർ സംസാരിച്ചതാണ് പ്രകാശധാരയിൽ കേട്ടത്. ഇനി വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
3: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി.
2: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
3: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
2: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ.

0: വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME കൾ സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 1,69,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനായി

0: വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. ഗാനോത്സവം.

0: 400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:17. ഗാനോത്സവം

പ്രിയ ശ്രോതാക്കൾക്ക് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. വിനീത് ശ്രീനിവാസനും റിമി ടോമിയും ഉദയനാണ് താരമെന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

അടുത്ത ഗാനം പാടിയത് സുജാത മോഹൻ, ചിത്രം ക്ലാസ്മേറ്റ്സ്. ഗാനശില്പികൾ വയലാർ ശരചന്ദ്രവർമ്മ, അലക്സ് പോൾ.

ഗായകർ പി ജയചന്ദ്രൻ, സുജാത മോഹൻ. ചിത്രം ക്രോണിക് ബാച്ചിലർ. ഗാനരചന കൈതപ്രം. സംഗീതം ദീപക് ദേവ്.

ഗാനോത്സവത്തിൽ അടുത്തതായി കേൾക്കാം ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി സ്വർണലത പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് വിദ്യാസാഗർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവം തുടരുന്നു. യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഗിരീഷ് പുതഞ്ചേരി, വിദ്യാസാഗർ. ചിത്രം ഗ്രാമഫോൺ.

ഒരറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിൻ്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 94 46 45 58 88, അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. നമ്പർ ആവർത്തിക്കാം, 94 46 45 58 88, അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ സംഗീതം നൽകിയ ഗാനം, പാടിയത് യേശുദാസ്. ചിത്രം മനസ്സിനക്കരെ.

സുജാത മോഹന്റെ ശബ്ദം, മേശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഈരടികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പവഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.

0: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതെ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് എവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനു മടിക്കണം? നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.
3: ഇത് ആകാശവാണി കൊച്ചി എഫ്എം 102.3. സേവന വാർത്തകൾ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആന്റി റിട്രോവൈറൽ തെറാപ്പി സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത MBBS. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഈ മാസം 22 രാവിലെ 10 മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 2951 0 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 0491 2951 0
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കെൽട്രോൺ ജൂലൈയിൽ ആരംഭിക്കുന്ന മാധ്യമ പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ പരിശീലനമാണ് നൽകുന്നത്. ബിരുദം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.laborwelfarefund.in. മലമ്പുഴ വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് എന്നിവയാണ് ട്രേഡുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാം. ITIadmissions.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക: 0491 2815181. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0491 2815181. IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒഴിവിലേക്ക് അധ്യാപകനെ ക്ഷണിക്കുന്നു. യോഗ്യത ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും രേഖകളുമായി ഈ മാസം 22 രാവിലെ 10:30 നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം: 0484 2604116, 0484 2604116. കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ, ഡിസ്പെൻസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. പ്രായം 18-45 ഇടയിലായിരിക്കണം. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. താൽപര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 10:30 നാഗമഠം പാലത്തിനടുത്തുള്ള ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2583516 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 0481 2583516.

0: 6 സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ദേശീയ ലക്ഷ്യവർഷമായ 2047 മുമ്പ് ഇന്ത്യ സിക്കിൾ സെൽ രോഗവും മുക്തി നേടുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ ജനിതക രക്തവൈകല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിന് കൂട്ടായ ശ്രമങ്ങൾക്ക് മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. നിക്ഷേപകരിലൂടെ കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഗവൺമെന്റിന് വെല്ലുവിളികളുണ്ടെങ്കിലും പുതിയ പദ്ധതികളിലൂടെ വരുമാനം ഉറപ്പാക്കുമെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ഒരു വിസ്മയം

0: കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റിന് വെല്ലുവിളികളുണ്ടെങ്കിലും പുതിയ പദ്ധതികളിലൂടെ വരുമാനം ഉറപ്പാക്കുമെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ഒരു വിസ്മയവും കണ്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം എന്ന പേരിൽ പ്രഖ്യാപിച്ച ഭവന പദ്ധതി നിലവിലെ പദ്ധതിയാണെന്നും പുതിയതല്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്കെത്തിക്കാൻ തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട ഭരണമാണ് 12 വർഷമായി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ആകാശവാണി ന്യൂഡൽഹി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ചെയർ യോഗ സെഷൻ സംഘടിപ്പിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയിലെ ശ്രുതി അഗർവാൾ സെഷന് നേതൃത്വം നൽകി. വായന പക്ഷാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോർമോസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ട് ഇന്ത്യയുടെ എൽ എൻ ജി ടാങ്കറായ ദിശ ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തി. ഖത്തറിലെ റാസ് ലഫാൻ ടെർമിനലിൽ നിന്ന് 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായാണ് കപ്പലെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചയ്ക്ക് 3:30. ബ്രസീൽ ഹെയ്റ്റി മത്സരം രാവിലെ 6:00.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിളിക്കാം. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ 94 46 45 58 88, അല്ലെങ്കിൽ 04 84 2 4 2 6 3 9 7. മറ്റൊരു നമ്പർ 04 84 2 4 2 6 3 8 7.

0: ഹലോ.
1: ഹലോ ഹലോ,
0: ആ ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ അബൂബക്കറാണ്, ആലുവ കുട്ടമശ്ശേരിയിൽ നിന്ന്.
0: ഓ, അബൂബക്കർ എപ്പോഴും വിളിക്കുന്ന ആളാണല്ലോ.
1: ഇല്ല ഇല്ല ഇല്ല, എപ്പോഴൊന്നും വിളിക്കാറൊന്നുമില്ല. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് 6 മാസത്തിനപ്പുറത്താ വിളിച്ചത്.
0: ആണോ? കഴിഞ്ഞ പ്രാവശ്യം
1: പിന്നെ
0: വിളിച്ചപ്പോൾ ഞാനായിരുന്നു തോന്നുന്നു.
1: അതായിരുന്നു, ആയിരിക്കാം ആയിരിക്കാം, ശരിയായിരിക്കാം.
0: അപ്പൊ അബൂബക്കർ എവിടെയാണ്? ആലുവ,
1: കുട്ടമശ്ശേരി. കുട്ടമശ്ശേരി
0: കുട്ടമശ്ശേരി. ആലുവയിൽ നിന്ന് എത്ര ദൂരം അത്?
1: ആലുവ പെരുമ്പാവൂർ റൂട്ടാണത്. ആലുവ
0: ഓ
1: പെരുമ്പാവൂർ റൂട്ട്,
0: ഓ
1: കുട്ടമശ്ശേരി.
0: കുട്ടമശ്ശേരി. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട്?
1: നല്ലത്, ഒരു ഗ്രാമപ്രദേശമാണ്. ആ പെരിയാർ പുഴയുടെ, പെരിയാർ നദി ഞങ്ങൾക്ക് ഒരു ഫർലാങ്ങപ്പുറത്ത് കൂടിയാണ് പെരിയാർ ഒഴുകണത്. അതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ശാലീന സുന്ദരമായ ഒരു ഗ്രാമപ്രദേശം അത്ര തന്നെ.
0: എത്ര വർഷമായി അവിടെ താമസിക്കുന്നത്?
1: ഞാൻ, ഞങ്ങൾ ജനിച്ചു വളർന്നതെല്ലാം നമ്മൾ ഇവിടെ തന്നെയല്ലേ. നമ്മുടെ സ്വന്തം സ്ഥലമാണ്. അതെ,
0: ഓക്കേ.
1: എനിക്ക് മറ്റേ കൊച്ചി CMFR നിന്നാണ് റിട്ടയർ ചെയ്തത് ഞാൻ.
0: ഓ,
1: അവിടെ
0: ഓക്കേ.
1: അവിടെയായിരുന്നു.
0: എത്ര വർഷമായി ഇപ്പോൾ റിട്ടയർ ആയിട്ട്?
1: റിട്ടയർ ചെയ്തിട്ട് 10-12 വർഷമായി
0: ഓ,
1: അവിടുന്ന് റിട്ടയർ ആയിട്ട്.
0: എന്നിട്ട് റിട്ടയർമെന്റ്, പോസ്റ്റ് റിട്ടയർമെന്റ്

0: എന്തെങ്കിലും ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല ഇല്ല, അതിന് കാരണമുണ്ട്. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു ബ്ലൈൻഡ് പേഴ്സണാണ്, പാർഷ്യലി ബ്ലൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും അങ്ങനെ അധികം പോകാൻ എനിക്ക് കഴിയില്ല, കാഴ്ചക്കുറവുണ്ട്. വളരെ ചെറിയൊരു നിഴൽ പോലെയുള്ള ഇതേ ഉള്ളൂ.
0: ഓ, അപ്പൊ റേഡിയോ?
1: ആ, റേഡിയോ ഞങ്ങളുടെ സന്തത സഹചാരിയാണ്. രാത്രിയും പകലും റേഡിയോ, എല്ലാ ബ്ലൈൻഡിലും അങ്ങനെ തന്നെയാണ്.
0: ഓക്കെ, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇഷ്ടം കേൾക്കാൻ?
1: ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ട് തന്നെയാണ്. ഞാൻ പാട്ട് തന്നെയാണ്, കാരണം നമ്മൾ കുറച്ച് പാട്ടുമായിട്ട് ഒരുപാട് ബന്ധമുള്ള കൂട്ടത്തിലായതുകൊണ്ട് പാട്ട് തന്നെ പ്രധാനം. പിന്നെ അനന്തര പരിപാടി മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഇഷ്ടമാണ്. നാടകം, കഥാപ്രസംഗം, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ എല്ലാം ഇഷ്ടമാണ്. പ്രധാനം പാട്ടാണ്.
0: എങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം?
1: പാട്ട് മലയാളം, തമിഴ്, ഹിന്ദി, എല്ലാ ചിത്രങ്ങളിലെ പാട്ടുകളും ഇഷ്ടമാണെങ്കിലും പാട്ടുകൾ ഇഷ്ടം എനിക്ക് പ്രേമഗാനങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രേമഗാനങ്ങളാണ്.
0: അതെ,
1: സിനിമയിൽ നിന്ന്
0: പാടും,
1: കുറച്ചൊക്കെ പാടും. ഞാനിപ്പോ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുമസ് രാത്രി എന്ന ചിത്രത്തിലെ പി ലീല പാടിയ കൺമണി കരയല്ലെ എന്ന പാട്ടാണ്. അതിന്റെ രണ്ടു വരി പാടാം. കൺമണി കരയല്ലേ, കയ്യിൽ വന്ന നിധിയല്ലേ, കണ്ടിരിക്കും പൊങ്കിനാവിൻ ചെണ്ടിലുള്ള പൂന്തേനല്ലേ, കൺമണി കരയല്ലേ.
0: ഓക്കെ, ഇനി ഇന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്?
1: അതന്നെ, ഇത് തന്നെ, ഇത് തന്നെ.
0: ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്. തേവരയിലുള്ള ആരിഫ, കലൂർ കരുകപ്പള്ളിയിലുള്ള സൈനുദ്ദീൻ, തോട്ടക്കാട്ടുകളിലുള്ള കൃഷ്ണൻ, അങ്കമാലിയിലുള്ള വിശ്വനാഥൻ, ഇവരൊക്കെയാണ്, ഇവർക്കൊക്കെയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ, അവരെല്ലാം കേൾക്കുമോ?
1: ആ, അതിൽ ഇവര് ഒരാളുടെ കാര്യം സംശയമുണ്ട്, ബാക്കി എല്ലാവരും നിശ്ചയമായിട്ട് കേൾക്കും.
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഗാനം
1: കേൾക്കാം. എല്ലാവർക്കും, കൂടാതെ മാഡം ഒരു കാര്യം കൂടി, മാത്രമല്ല എന്റെ ജന്മനാടായ കുട്ടമശ്ശേരിയിലെ എല്ലാ സംഗീത പ്രേമികൾക്കും ഈ കാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതും കൂടെ ഉണ്ട്.
0: ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി.
1: താങ്ക് യു, താങ്ക് യു മാഡം. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാ?
1: ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. സഗീർ എന്നാണ് പേര്.
0: സജീർ.
1: സഗീർ സഗീർ
0: സജീർ. ഓക്കെ, സജീർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ സജീർ?
1: സഗീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയവൻ എന്നാണ്.
0: ഓ, ചെറിയവൻ. ഓക്കെ, സജീർ എന്ത് ചെയ്യുന്നു അവിടെ?
1: ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്നു കൊടുങ്ങല്ലൂർ.
0: ഓക്കെ, അപ്പൊ വീടും കൊടുങ്ങല്ലൂരാണോ?
1: അതെ അതെ, കൊടുങ്ങല്ലൂർ ഏകദേശം 1 കിലോമീറ്റർ കിഴക്ക് വശത്തായിരുന്നു മാത്രം.
0: അപ്പൊ ഓട്ടോ ടാക്സി രാവിലെ തൊട്ട് എത്ര മണിക്ക് തുടങ്ങും? ഓട്ടോ ടാക്സി ഓടിക്കണത് എങ്ങനെയാണ്? ആൾക്കാര് ഓൺലൈനിൽ വിളിക്കുവോ എങ്ങനെയാണ്?
1: ഉറക്കത്തിലേ തുടങ്ങി ചിലപ്പോ വിളിക്കും, ചിലവര് ചിലപ്പോ 5 മണിക്ക് വിളിക്കും, 4 മണിക്ക് വിളിക്കും, 8 മണിക്ക് വിളിക്കും. ഞാൻ വരുന്ന അവിടെ തന്നെയാണ്. എനിക്ക് കോൾ ഓട്ടം, പിന്നെ എന്റെ മക്കളും ഓട്ടോ ടാക്സി ഓടിക്കുന്നവരാണ്. ഒരാൾ ബസ് ഡ്രൈവറാണ്, ഒരാള് ട്രാവലർ ഓടിക്കണ്. എന്നാലും 2 വണ്ടിയുണ്ട് വീട്ടില്.
0: ഓ, എല്ലാരും ഓടിക്കുന്ന ആൾക്കാരാണ്.
1: അതെ അതെ, എല്ലാ ഡ്രൈവർമാരാണ്.
0: എല്ലാ ഡ്രൈവർ ഡ്രൈവർ എന്ന് പറയരുത്, പൈലറ്റുമാര്.
1: അതെ അല്ലേ. പിന്നെ ഒരു മകനുണ്ട് ഹബീബ് എന്ന് പറയുന്നു, ചെറായി ബസ് ഓടിക്കുന്നു.
0: ഓ ഓ, ശരി ശരി. അപ്പൊ സജീർ ഇപ്പോ അപ്പോ എത്ര വയസ്സുണ്ട് സജീറിന്?
1: എനിക്ക് 58 വയസ്സുണ്ട്.
0: ഓ ഓക്കെ ഓക്കെ. അപ്പോ
1: ചെറുപ്പം മുതലേ പാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര കമ്പമാണ്.
0: പാട്ട് മാത്രമാണോ വേറെ പ്രോഗ്രാംസും കേൾക്കാറുണ്ടോ?
1: എല്ലാം കേൾക്കാറുണ്ട്. റേഡിയോത്തില് നമ്മള് വണ്ടിയിലും വീട്ടിലും ഒക്കെ സെറ്റുണ്ട്. യാത്ര പോകുമ്പോഴും കേൾക്കും.
0: പിന്നെ ടി വി കാണാറില്ലേ അപ്പോ?
1: ടി വി വൈകിട്ട് കുറച്ച് സീരിയലുകള് അല്ലെങ്കിൽ നല്ല സിനിമ ഒക്കെ കുറച്ച് നേരം കാണും, അതിനൊക്കെ ടൈം കിട്ടുള്ളൂ.
0: പക്ഷെ റേഡിയോ കേൾക്കാനാണ് കൂടുതൽ സൗകര്യവും സമയവും ഒക്കെ നോക്കിയാല് അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നണം അല്ലേ?
1: അതെ അതെ അതെ അതെ. നമ്മള് വീട്ടിൽ വന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോ സ്വസ്ഥമായിട്ട് കേൾക്കും. അതേപോലെ തന്നെ എവിടെയെങ്കിലും ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് കേൾക്കുമ്പോ, അത് ഒരുപാട് കാലമായിട്ടുള്ളതാണ്.
0: എങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം?
1: അങ്ങനെയൊന്നുമില്ല, പഴയ പാട്ടും പുതിയ പാട്ടുകളും ഇഷ്ടമാണ്. എങ്കിലും നല്ല രീതിയിലുള്ള പാട്ടൊക്കെ പാടും. ചെറിയ ചെറിയ സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ട്.
0: അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു പാട്ട് പാടണോ?
1: ചെറുതായിട്ടൊന്ന് പാടാം.
0: കേക്കട്ടെ, ഞങ്ങളൊക്കെ കേക്കട്ടെ.
1: മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുളർത്തി ഒരു കുളന്ന നിലാവിൻ്റെ കുളിര് കോരി നിറുകയിൽ അരുമയായി കുടങ്ങരാരോ.
0: ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത് ഇപ്പൊ കേക്കാൻ വേണ്ടി?
1: നമുക്ക് ജോക്കറിലെ ഒരു പാട്ട് മതി, കണ്ണീർ മഴയത്ത് എന്നുള്ള
0: ജോക്കർ. ഈ പാട്ട് എന്തിനാ ആവശ്യപ്പെട്ടത്?
1: അത് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ
0: അപ്പൊ ചോദിക്കോ, അങ്ങനെ അങ്ങനെ കേക്കാൻ തോന്നുമ്പോ അങ്ങോട്ട് ആ സമയത്ത് എന്താ തോന്നണത് അത് പറയോ അല്ലേ?
1: കൂടുതലും ശോക ഗാനങ്ങളോടാണ്, നമ്മളെ ജീവിത രീതി അങ്ങനെയാണ്.

0: പിന്നെ
1: ഓക്കെ.
0: വീട്ടില് വൈഫുണ്ട്, ഭാര്യയുടെ പേര് നാസില.
1: ആഹാ, നാസില,
0: പിന്നെ
1: നല്ല പേരാണല്ലോ.
0: മരുമകളുടെ പേര് നസറിൻ.
1: ആ, അപ്പൊ
0: മകന്റെ
1: എല്ലാവർക്കും
0: പേര്
1: വേണ്ടി
0: സജിത്.
1: ഡെഡിക്കേഷൻ ആണോ ഈ പാട്ട്?
0: അതെല്ലാവർക്കും വേണ്ടി, അതായത് എല്ലാ ശ്രോതാക്കൾക്കും, പാട്ട് ആസ്വദിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കൊച്ചി എഫ് എമ്മിനും വേണ്ടി, എല്ലാവർക്കും, എല്ലാ
1: ഓക്കെ.
0: അവതാരകർക്കും.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടി ശോകഗാനമാണല്ലോ വെക്കണേ. അപ്പൊ എല്ലാരും സങ്കടപ്പെട്ടിരിക്കാനാണോ?
0: അങ്ങനല്ലാതെ എന്റെ ഒരു മനസമാധാനം.
1: ഓക്കെ ഓക്കെ, നമുക്കെല്ലാം സങ്കടപ്പെടാം ഒന്നിച്ച്.
0: മരത്തിന്റെ പേര് പറഞ്ഞു.
1: ലസിത.
0: ഓക്കെ ഓക്കെ,
1: ഓക്കെ, ശരി.
0: വളരെ സന്തോഷം
1: ഓക്കെ,
0: കേട്ടോ.
1: നന്ദി വിളിച്ചേനെ കേട്ടാ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ.
0: ഓക്കെ.

0: ഹലോ ഹലോ,
1: ഹലോ,
0: ആ വെള്ളിത്തിരക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ പറവൂർ കൈതാരത്തു നിന്നാണ് വിളിക്കുന്നത്.
0: കൈതാരം, അതെവിടെയാണ് പറവൂരിലെ?
1: പറവൂരിന്ന് തോന്നിയവാവ്
0: ആ
1: കാളികുളങ്ങര കോട്ടുവള്ളി. കോട്ടുവള്ളി
0: കോട്ടുവള്ളി. ഓക്കെ, പേരെന്താ?
1: രമണീ ധർമ്മജൻ.
0: രമണി ധർമ്മജൻ. ഓക്കെ,
1: ധർമ്മജൻ.
0: ധർമ്മജൻ ഇത് ഭർത്താവിൻ്റെ പേരാണോ?
1: ഓക്കെ ഓക്കെ.
0: ആ ഹാ ഓക്കെ. രമണി എന്ത് ചെയ്യണ?
1: ഞാൻ ഹൗസ് വൈഫാണ്, തൊഴിലുറപ്പിന് പോകും.
0: ഓക്കെ, ഹൗസ് വൈഫ്. അപ്പൊ ഇപ്പൊ ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ വീട്ടിൽ?
1: ഇല്ലില്ല ഇല്ലില്ല ഇപ്പില്ല.
0: ആ ഹാ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് മരിച്ചു പോയി, കുട്ടികളൊന്നുമില്ല, ഞാൻ തനിച്ചാണ്.
0: ഓ, എങ്ങനെ തനിച്ചുള്ള ജീവിതം എങ്ങനെയാണ്?
1: അതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണം.
0: മഴ മഴയും ഈ എന്താണ് ആ അതൊക്കെ വരുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ?
1: ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ നല്ല പതിവായി.
0: ആ പതിവായി. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ അടുത്തുണ്ടോ?
1: അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് അനിയൻ താമസിക്കുന്നുണ്ട്.
0: ഓ,
1: അതിന്റെ ഇപ്പുറത്ത് ചേട്ടൻ. അനിയന്റെ പേര് ബിനു, ഭാര്യയുടെ പേര് അമ്പിളി. അവർക്ക് രണ്ടാൺകുട്ടികളാ, അബിൻ ബിനവ്. പിന്നെ ചേട്ടൻ രാജീവ്, ചേച്ചി മിനി. അവർക്ക് രണ്ടു മക്കളാണ്, അതുൽ രാജും അഭിരാജും.
0: അപ്പൊ സഹായത്തിനൊക്കെ ആളുകളുണ്ട്.
1: ആ മൂന്ന് വീട് ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ്.
0: അപ്പൊ പാചകക്കാരി സ്വന്തം ചെയ്യോ?
1: ഞാൻ ചെയ്യും, ഒറ്റയ്ക്ക് ചെയ്യും.
0: ഓക്കെ, സ്വന്തം സ്ഥലം തന്നെ ഇത് ഇവിടെയാണോ? അല്ലേ
1: ആണ് ആണ്
0: അല്ലെ കല്യാണം?
1: എന്റെ വീടാ, എന്റെ വീട് ചേന്നമംഗലമാണ്, ചേന്നമംഗലം വലിയ വഴമ്പുള്ളിത്തരത്ത്.
0: ഓ ഓക്കെ. അവിടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു അല്ലേ?
1: ആ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. ഇവിടുത്തെ അച്ഛനും അമ്മയും ഇല്ല, എന്റെ അച്ഛനും അമ്മയും ഇല്ല. അവിടെ പിന്നെ ആങ്ങളുണ്ട്, ആങ്ങളുടെ ഭാര്യ ഗോപൻ, ആങ്ങളുടെ പേര് ഭാര്യയുടെ പേര് ജീഷ. അവർക്കൊരു മോളുണ്ട് നന്ദന. പിന്നെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട്.
0: അപ്പോ
1: വല്യച്ചി.
0: റേഡിയോ എത്ര മണിക്ക് തുടങ്ങും റേഡിയോ കേൾക്കാൻ?
1: ഞാൻ രാവിലെ വയ്ക്കും.
0: എന്നിട്ട്
1: പാട്ടുകളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: എങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം?
1: പഴയ പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം, പഴയ കാലത്ത.
0: ഓക്കെ, പാട്ട് പാടോ?
1: പാടെയൊന്നുമില്ല.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഇപ്പൊ ഞാൻ പറഞ്ഞത് മറഞ്ഞു പോയത് എന്തേ, നീ അകന്നു പോയത് എവിടെ എന്നും പറഞ്ഞൊരു പാട്ടില്ലേ.
0: ആ ഹാ, മറഞ്ഞു. ഓക്കെ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റഡ് ഉണ്ടോ?
1: ആയിരിക്കുമല്ല, ഞാനങ്ങനെ സ്വന്തം എനിക്ക് തോന്നി പാട്ടൊന്ന് കേൾക്കാൻ.
0: ഇത് രമണിക്ക് വേണ്ടിയുള്ള പാട്ട്.
1: ഓക്കെ
0: ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് നന്ദി.
1: ഇത് ലാവ്ലി മാഡാണോ?
0: അല്ല, ഞാൻ ലസിത.
1: ആ ഞാൻ നിങ്ങളൊന്നായതിനു ശേഷം വിളിച്ചിട്ടില്ല, ഇപ്പൊ ഒരു വർഷമായി വിളിച്ചിട്ട്.
0: ആണോ?
1: മുൻപ് വിളിക്കുമായിരുന്നു.
0: ഓക്കെ,
1: ജയമോഹൻ സാറൊക്കെ ഉള്ളപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: ശരി,
1: അഖിൽ സാറിനെ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, ഇപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി.

0: ഹലോ. ഹലോ.
1: ഹലോ,
0: ആരാ വിളിക്കുന്നത്?
1: ആന്റണിയാണ്, പനമ്പിള്ളി നഗറിലാണ്.
0: ആന്റണി, പനമ്പള്ളി നഗർന്ന്.
1: ടൈലർ തന്നെയാണ്, കടവന്തറ ആന്റണി അല്ല.
0: ഓ ഓക്കേ.
1: ഞാനൊരു കൊല്ലമായി മാഡം വിളിച്ചിട്ട്. ഓട്ടം കാര്യം, കഴിഞ്ഞ യോഗയുടെ

0: ഓ, അപ്പൊ കറക്റ്റ് ഒരു വർഷമായി.
1: അപ്പൊ ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറാണ്.
0: ഓ,
1: എന്റെ ജീവിതമാർഗം തയ്യലാണ്.
0: ആ,
1: ഞാൻ തയ്യൽക്കാരനാണ്. 45-50 വർഷമായിട്ട് തയ്ക്കണം.
0: ഓക്കെ.
1: അതോടൊപ്പം തന്നെ ഒരു 12 വർഷമായിട്ട് യോഗ മേഖലയില് അങ്ങനെ ഇൻസ്ട്രക്ടറായിട്ട് ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ എന്നൊരു യോഗ ശിരോമണി കോഴ്സ് ചെയ്ത് 12 വർഷമായി നമ്മള് അത് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യണ പ്രചരിപ്പിക്കണ.
0: ഓക്കെ. എവിടെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? വീട്ടിലാണോ?
1: അല്ല, നമ്മള് ഗ്രൂപ്പ് ക്ലാസ് കൊടുക്കണേണ്.
0: ഓക്കെ.
1: അതിപ്പോ നമ്മള് ഇവിടെ സെന്റ് ജൂഡ് ചർച്ച ഉണ്ട് തേവരയില്. അവിടെ മോർണിംഗ് എല്ലാ ദിവസവും 6:45 ക്ലാസ് തുടങ്ങും, 7:45 ക്ലാസ് തീരും.
0: ഒരു മണിക്കൂർ.
1: പിന്നെ ഇപ്പൊ നമ്മള് ഇവിടെ NSS കരയോഗം ഉണ്ട് കടവന്ത്ര. അവിടെയും ഒരു 10-40 പേര് ഡെയിലി യോഗ ചെയ്യും. അങ്ങനെ ഒന്നരാടം വെച്ച് ചെയ്തോണ്ടിരിക്കണേന്.
0: ഓക്കെ. എങ്ങനത്തെ ആൾക്കാരാണ് യോഗ ക്ലാസ്സിന് വരുന്നത്?
1: യോഗ ക്ലാസ്സിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും 50 വയസ്സ് കഴിഞ്ഞവരാണ് എല്ലാം. ഇത്
0: പിള്ളേര് വരാറില്ല അല്ലേ?
1: പിള്ളേര് വന്നുകഴിഞ്ഞാൽ നിൽക്കൂല, അവർക്ക് അത് അത്രക്ക് അങ്ങനെ ഇത് ചെയ്യാൻ കഴിയൂല, ഉൾക്കൊള്ളാൻ കഴിയൂല അവരുടെ ശരീരം.
0: ഓ, എന്താ
1: അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ഡൈനാമിക് ആയിട്ട് പോകണം. അവർക്ക് എപ്പോഴും ഈ കുറച്ച് അനങ്ങൾ കൂടുതൽ ഉള്ള കാര്യങ്ങളില്ലേ, ശരീരം കുറെ അനങ്ങളത് അങ്ങനെയൊക്കെയാണ്
0: അവർക്ക്.
1: യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരമ്പര്യ യോഗ എന്ന് പറയാൻ നേരത്ത് നമ്മള് വളരെ സിമ്പിളായിട്ടാണ് നീക്കണത്.
0: അവരുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും തോന്നുന്നു എപ്പോഴും.
1: ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു, ഈ കഴിഞ്ഞ 18-ാം തീയതി. അത് FH കോളേജിന്റെ NSS വിഭാഗമായിട്ട് ചേർന്ന്, അവിടുത്തെ സ്പോർട്സ് വിഭാഗമായിട്ട് ചേർന്നാണ് ചെയ്തത്. പക്ഷെ ആ കുട്ടികൾ പിന്നെ ഇവിടെ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ 150 ആൾക്കാരുണ്ടായിരുന്നു മൊത്തം. അപ്പൊ അവിടുത്തെ വലിയ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് മോർണിംഗ് 6:30 തുടങ്ങി 8:30 കഴിഞ്ഞ്. അതിന് നന്നായിട്ട് ആ കുട്ടികൾ നന്നായിട്ട് പരിശ്രമിച്ച് ചെയ്ത് കാര്യം, അവരെല്ലാവരും സ്പോർട്സിലും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിള്ളേരാണ്. നന്നായിരുന്നത്. ഇപ്പൊ എന്റെ ഒരു ഇതിൽ ഞാനൊരു 12 വർഷമായിട്ട് ശരിക്കും മരുന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈശ്വരന്റെ അനുഗ്രഹവും പിന്നെ നമ്മളുടെ പ്രാക്ടീസും കൊണ്ട്.
0: യോഗാസനങ്ങൾ ചെയ്യുമ്പോ തന്നെ നമുക്ക് എല്ലാവിധ അസുഖങ്ങളും ഇങ്ങോട്ട് മാറിപ്പോവും.
1: തീർച്ചയായിട്ടും മാറും. കാര്യം നമുക്കൊരു സമാധാനം. പിന്നെ ഇപ്പൊ ഞാൻ തയ്യലാണ്, എനിക്ക് 65 വയസ്സുണ്ട്. ഇപ്പോഴും ഞാനൊരു ദിവസം ഒരു നന്നായിട്ട് രാവിലെ ഒരു 10 മണിക്ക് ജോലി ചെയ്ത 8:30 വരെയും ജോലി
0: ചെയ്യും.
1: ഹാർഡ് വർക്കാണ്.
0: അത് തന്നെ യോഗ, യോഗാസനങ്ങളും പിന്നെ പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ ജോലി കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും, ക്വാളിറ്റി വൈസും അത്
1: നന്നാവും. മാഡം പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് മാഡത്തിന് ഇതിനെ കുറിച്ച് നന്നായിട്ട്.
0: ഞാനും യോഗ ചെയ്യുന്ന ആളാണ്, അതാണ് ഞാൻ ഇതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയാം. അത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് വിട്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ
1: മാഡത്തിന് കുറച്ച് അറിയാവുന്ന രീതിയിൽ അത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ
0: നമുക്കറിയാം.
1: സമാധാനമായിരിക്കും നമുക്കേ. സ്ട്രെസ് കൂടുതലാണ് ജോലിയിൽ, നമ്മളുടെ വീട്ടിലും ഉള്ള എല്ലാം കൂടി ആകുമ്പോ നമുക്ക് സ്ട്രെസ് വരും. പക്ഷെ പരമാവധി നമ്മ ക്ഷമിക്കാൻ പഠിക്കണുണ്ട്. കുറെ ഒക്കെ ക്ഷമ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. പഴയ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. അപ്പൊ എല്ലാവർക്കും ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ. ഇതിന് വേണ്ടത് ഒരു ചെറിയൊരു ടൗവല് മാത്രം മതി ഒരാൾക്ക് ഇരിക്കാനും ഒന്ന് കിടക്കാനും ആയിട്ടുള്ള.
0: അത് തന്നെ,
1: ചെലവൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ എന്റെ മകനും ഇത് ഈ മേഖലയിലാണ്, അവന്റെ തൊഴിൽ മാർഗം ഇതാണ്. അവനൊരു ഇൻസ്ട്രക്ടറാണ്. അതോടൊപ്പം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് പേഴ്സണൽ ട്രെയിനിങ് എന്റെ ഒരു റാങ്ക് ഹോൾഡറാണ്. അവൻ ജാഗ്രിക് യോഗ, അതാണ് അവന്റെ വയസ്സായ ആൾക്കാരുടെ കൂടെ നിന്ന് 45 മിനിറ്റ് അവരുടെ ഫ്ലാറ്റിൽ പോയിട്ട് ചെയ്യിപ്പിച്ചു കൊടുക്കും.
0: ശരി.
1: കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്, അവൻ സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്തേക്കണ ടൂൾസ് ആയിട്ട് ബാഗിൽ
0: പോകും.
1: നല്ല രീതിയിൽ പോകുന്നുണ്ട്.
0: ഓക്കെ. യോഗയുടെ കൂടെ പ്രാണായാമവും ചെയ്യോ?
1: ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഞങ്ങളുടെ കോഴ്സിൽ ഒരു 5 പ്രാണായാമം ഉണ്ട്. അത്യാവശ്യം കിടന്നും മലർന്നു കിടന്നും ഇരുന്നും കമന്നു കിടന്നും സ്റ്റാൻഡിങ്ങും.

0: ആയിട്ടുള്ള ഒരു ഒരു അറേഞ്ച്മെന്റിലാണ് ഇത് പോണത്.
1: ഓ
0: ഇങ്ങനെ നന്നായിട്ട് ആരും മുടങ്ങാറില്ല കൂടുതല്, വന്നവര് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഞായറാഴ്ച ഒരു ദിവസം, അത് ഞങ്ങളുടെ ഒരു ഉത്സവമാണ് യോഗ ചെയ്യുന്നവരുടെ, ഇന്റർനാഷണൽ യോഗ ഡേ
1: ആണ്.
0: അതിന്റെ വീഡിയോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, അത് അന്നത്തേക്ക് വെച്ചേക്കണേന്ന്. ഒന്നര മണിക്കൂർ ലൈവ് വീഡിയോ പോണുണ്ട്.
1: ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദി യോഗ ഡേ. ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത് സാറിന്?
0: അത് എന്നെന്നും കണ്ണേട്ടല്ലേ, ദേവദുന്ദുതി സാന്ദ്രലയോ എന്ന് പറഞ്ഞ പാട്ട്.
1: എന്നെന്നും
0: എന്നെന്നും കണ്ണേട്ടൽ,
1: കണ്ണേറ്റം
0: വരികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: അത് എന്റെ പേരുള്ള, എന്റെ പേര് ആന്റണി എന്നാണ്, ഈ ലോകത്ത് എന്റെ പേരുള്ള എല്ലാവർക്കും അതോടൊപ്പം എല്ലാ മനുഷ്യർക്കും.
1: ഓക്കെ, ആന്റണിമാർക്കും സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ അല്ലേ?
0: ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. കേക്കാം പാട്ട്.
0: താങ്ക് യു. ഓക്കെ.

0: വെള്ളിത്തിരക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് ലാലു.
0: ലാലു, എവിടുന്നാ? കാഞ്ഞൂർ എവിടെയാണ്?
1: കാഞ്ഞൂർ കാലടി അർത്ഥമുണ്ട്.
0: ഓ, കാലടി അടുത്ത.
1: തിരുവരാണിക്കുളം അമ്പലത്തിലേക്ക്.
0: ഓക്കെ, ലാലു എന്താ ചെയ്യുന്നത്?
1: എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്.
0: വർക്ക്ഷോപ്പാണോ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പോ എന്താ പഠിച്ചേക്കണേ?
1: ഞാൻ പഠിച്ചത് ഈ ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞ ട്രേഡാണ്.
0: ഓ,
1: ഐടിഐയില്.
0: ആഹാ,
1: ആ ഷീറ്റ് മെറ്റൽ സംബന്ധിച്ചുള്ള വർക്കുകളാണ് ചെയ്യുന്നത്.
0: ഓ,
1: കൺട്രോൾ പാനല് അങ്ങനെയുള്ള വർക്കുകൾ.
0: ഓക്കെ. അപ്പൊ ആരാണ് സപ്ലയേഴ്സ്? ഇത് പർച്ചേ ആരാണ്? ആർക്കാണ് അത്? ബിസിനസ് എങ്ങനെയാണ്?
1: നമുക്ക് എനിക്ക് കോൺട്രാക്ടർമാരെ തരുന്നുണ്ട് വർക്കുകൾ. BSNL, പിന്നെ പോസ്റ്റ് ഓഫീസിലൊക്കെ പാനൽ ബോർഡ് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ റേഡിയോ നെറ്റ്വർക്ക് വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
0: ഓ, ഇവിടെന്നുള്ള വർക്കും കിട്ടിയിട്ടുണ്ട്.
1: ജനറേറ്ററിന്റെ സൗണ്ട് പ്രൂഫിന്റെ അക്കോസ്റ്റിക്കിന്റെ വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
0: ഓക്കെ, എത്ര വർഷമായി ഇത് ഈ വർക്ക്ഷോപ്പ്?
1: 2002 ആരംഭിച്ചു.
0: ഓഹോ, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് എനിക്ക് ഒരു മകനും ഒരു മകളും ഭാര്യയും.
0: പിള്ളേര്, മക്കൾ എന്ത് ചെയ്യണ?
1: മക്കൾ എന്റെ കൂടെ വർക്ക്ഷോപ്പിൽ ഹെൽപ്പിനുണ്ടായിരുന്നു. അതിന് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കൊച്ചി മെട്രോയിൽ കയറിയായിരുന്നു. രണ്ടെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോ ദുബായ് മെട്രോയിലേക്ക് പോയിക്കാം.
0: ഓ, ഓക്കെ. മോളോ?
1: മോള് +2 പഠിക്കുന്നു.
0: ഓക്കെ. ഭാര്യ വർക്കിംഗ് ആണോ?
1: ആ, ഭാര്യ അല്ലേ,
0: ഹൗസ് വൈഫാണോ? ഹോം മേക്കർ? ഹോം മേക്കർ. ഓക്കെ.
1: ഞാൻ അവള് ഫോൺ കിട്ടി. ഞാനിപ്പോ മാഡം
0: ഞാനിപ്പോ ട്രാൻസ്ഫർ ആയി വന്നിട്ട് 2 വർഷമായി.
1: അപ്പൊ
0: ആ ഇല്ല, ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നതാണ്. ഞാൻ മൈസൂർ ഊട്ടിയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യ ട്രാൻസ്ഫേഴ്സ് ആണല്ലോ, അപ്പം അങ്ങനെ വന്നതാണ്. ഇവ ലാലു ഏതൊക്കെ പാട്ടുകൾ കേൾക്കണേ?
1: ഞാൻ ഈ രണ്ടു ലോകം സിനിമയില്ലേ, അതിനകത്ത് മംഗല്യത്തെ മണപാട്ടി എന്നൊരു പാട്ടുണ്ട്.
0: ഓക്കെ, ഈ പാട്ടിനോട് എന്താ ഇഷ്ടം? ഇത്ര ഇഷ്ടം ഇങ്ങനെ
1: ഈ പഴയ പടങ്ങളിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യേശുദാസിന്റെ പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് കിട്ടിയപ്പോ തന്നെ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു
0: കൊടുക്കൂ. ഹലോ,
2: ഹലോ.
0: ആ ഹലോ, എന്താ പേര്? ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ പേരെന്താ?
2: മോളി ലാലി.
0: ഓ, മോളി ലാലി. ഓക്കെ, ലാലു. ഓക്കെ. അപ്പോ ഭർത്താവ് ഇങ്ങനെ വർക്ക്ഷോപ്പിലൊക്കെ പണി ചെയ്ത് കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ആണോ? ഓ, അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും 50-50 ആണോ ഭക്ഷണം ഉണ്ടാക്കലും?
2: അല്ല, അത് 90% ഭർത്താവിന്റെ, അടക്കള 90% എന്റെ.
0: ആഹാ, ഓക്കെ, ഓക്കെ. അപ്പൊ പാചകത്തില് ആരാണ് എക്സ്പേർട്ട്? ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പാട്ട് രണ്ടുപേർക്കും കൂടിയാണോ? പിന്നെ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?

0: ആൽച്ചലിലെ പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എപ്പോഴും ജയന്റെയും പ്രേമനസിന്റെ പാട്ടുകളാണ് കേൾക്കാൻ ഇഷ്ടം. എപ്പോഴും അതാണ് കേൾക്കാറും. മിക്കപ്പോഴും റേഡിയോയുടെ സ്ഥിരം സ്വഭാവമാണ്, രാവിലെ മുതല് ഇത് തീരണ സമയം വരെ റേഡിയാണ്.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. എന്താ പറയുക, ആൾക്കാരെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കാം.
0: ഓക്കെ,
1: വിളിച്ചതിന് നന്ദി കേട്ടോ.

0: വെള്ളിത്തിരക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: റഷീദ് പാനായിക്കുളം, പാടി ബിലാൽ.
0: ഓക്കെ, റഷീദ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ യൂണിയനിലെ വർക്ക് ചെയ്യണം, പാനായിക്കുളം.
0: എവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞ?
1: പാനായിക്കുളം, പാനായിക്കുളം.
0: ഓക്കെ റഷീദ്, എന്ത് പാനായിക്കുളം, ഇതെവിടെയാണ്?
1: പാനായിക്കുളം ജംഗ്ഷൻ.
0: എന്ത് ജോലിയാണ് ചെയ്യണത്?
1: ലോഡിംഗ്, അൺലോഡിംഗ്.
0: ഓ ഓക്കെ, ഓക്കെ. എങ്ങനെയുണ്ട് വർക്കൊക്കെ? വർക്ക് വരുമ്പോ ബുദ്ധിമുട്ടാണോ? ലോഡിംഗ് അൺലോഡിംഗ്. എത്ര വർഷമായിട്ട് ഇത് ഈ പണി
1: ചെയ്യണോ?
0: ശരി ശരി. അപ്പോ റേഡിയോ എപ്പോഴും കേൾക്കാറുണ്ടോ? ഓക്കെ. എന്ത് ഏത് പ്രോഗ്രാംസ് ഒക്കെയാണ് റേഡിയോയിൽ കേൾക്കുന്നത്?
1: റേഡിയോയില് നമ്മളിപ്പോ പറഞ്ഞാൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, അതുവരെയുള്ള പരിപാടിയൊക്കെ. അതേ യൂണിറ്റഡില് റേഡിയോ ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് കട റേഡിയോ മരിച്ചുണ്ട്. അപ്പൊ പുള്ളി അത് ഇന്ന് കേൾക്കും. പലപ്പോഴും വർക്കിന് പോവാ, അല്ലെങ്കിൽ പരിപാടി കേൾക്കും.
0: ഓക്കെ, ഇപ്പൊ ജോലി
1: കേൾക്കാറുണ്ട്. നല്ല പരിപാടിയാണ്
0: ആണല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: നിറക്കോട്ടിലെ പൂമാനമേ ഓരോരോ

0: ഓക്കെ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ നമ്മുടെ എഫ് എമ്മിലുള്ള എല്ലാവർക്കും, യൂണിയനിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിന് നന്ദി.
1: ഓക്കെ.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി ഇന്ന് വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. അവതരണം ലസിത ടിബി, സ്റ്റുഡിയോയിൽ സഹായിച്ചത് ലിയ, സാങ്കേതിക സഹായം രത്നബായി, ഗോവിന്ദപ്രസാദ്, ജിജി ചെറിയാൻ.

0: Trey and Doug Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. ഇരുപതാം തീയതി പുലർച്ചെ 12:30 USA വേഴ്സസ് ഓസ്ട്രേലിയ, പുലർച്ചെ 3:30 ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡ് വേഴ്സസ് മൊറോക്കോ, രാവിലെ 6:00 ബ്രസീൽ വേഴ്സസ് ഹെയ്റ്റി, രാവിലെ 8:30 ടർക്കിയെ വേഴ്സസ് പരഗ്വേ, 20 രാത്രി 10:30 നെതർലൻഡ്സ് കോമ്പ് കോർക്കുന്നു സ്വീഡനുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ആകാശവാണി FM വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും

ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ. മിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ

0: കോർപ്പറേറ്റ് താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 USA ഓസ്ട്രേലിയയെയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 ബ്രസീൽ ഹെയ്ത്തി മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3 MHz. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 2:38 ഇപ്പോൾ കേൾക്കാം

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹലോ കൊച്ചി എഫ്എമ്മിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ എന്ന വിഷയമാണ്. യോഗ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സമഗ്രമായ ഒരു ജീവിത രീതിയാണ്, ഒരു ആരോഗ്യ പരിരക്ഷണത്തിനുള്ള ഒരു മാർഗമാണ്. എന്നാൽ കേവലം കുറച്ച് പോസ്റ്ററുകളും അല്ലെങ്കിൽ കുറച്ച് സ്ട്രെച്ചിങ്ങുകളും മാത്രമാണോ യോഗ? യോഗ അതിനപ്പുറം എന്തൊക്കെയാണ് എന്നാണ് നാം ഇന്ന് ഈ പരിപാടിയിലൂടെ തേടാൻ പോകുന്നത്. ഇതിൻ്റെ പ്രാമുഖ്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് ദിവസം കഴിഞ്ഞ്, അതായത് ഈ വരുന്ന ഞായറാഴ്ച June 21 12th അന്താരാഷ്ട്ര യോഗാ ദിനം കൂടിയാണ്. അപ്പം നമ്മളോട് ഇതൊക്കെ വിശദമായി സംസാരിക്കാൻ ഈ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് യോഗാചാര്യനായ ശ്രീ എൽ ബി സുരേഷ് മേനോനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ.
1: നമസ്തേ.
0: അപ്പോൾ സാറ് യോഗാചാര്യനായി വർഷങ്ങളായി, അല്ലെ, വളരെ ചെറുപ്പം തൊട്ടേ യോഗ പ്രാക്ടീസ് ചെയ്ത് തുടർന്ന് അത് ജീവിത സബരിയായി സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ യോഗ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു വ്യായാമ മുറ മാത്രമാണോ?
1: ഇതിനൊരു വ്യായാമ മുറ ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ഇത് ശരിക്കും പറഞ്ഞൊരു ജീവിതചര്യയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ വളരെ ആരോഗ്യകരമായിട്ട് ജീവിക്കാനായിട്ട് ചിട്ടയോടുകൂടി എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു ജീവിതചര്യയും കൂടിയാണ് യോഗ അഭ്യാസം എന്ന് പറയുന്നത്. അതിനെ യോഗാസനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ശരിക്കും.
0: അപ്പോൾ ഇന്ന് ഈ യോഗാ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ തീം എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ വയസ്സാകാം എന്നാണ്. അപ്പോൾ വയസ്സാവുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ഇപ്പോൾ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത്, അല്ല, എനിക്ക് വയസ്സായി, എനിക്കിനി ഇതൊന്നും ചെയ്യാൻ വയ്യ എന്ന്. പക്ഷേ വയസ്സാകുമ്പോഴും ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി, നല്ല ഗുണമേന്മയോടുകൂടിയുള്ള ജീവിതം ആരോഗ്യത്തോടെ കൂടിയും ജീവിക്കാം, അതിന് യോഗ എങ്ങനെ സഹായകമാകും എന്നുകൂടിയാണ് ഇന്നത്തെ ഈ വർഷത്തെ യോഗാദിനം പരിശോധിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കായി വിളിച്ചു തുടങ്ങാം. ഹലോ കൊച്ചി FM 4 വരെയുണ്ട്. വിളിക്കുന്ന നമ്പറുകൾ ഇതാണ്: 9446455888, അല്ലെങ്കിൽ 0484242397, ഇതും അല്ലെങ്കിൽ 0484242387. നമുക്ക് നമ്പർ പറഞ്ഞപ്പോൾ തന്നെ ഒരു കോള് വന്നു, നമുക്ക് നോക്കാം. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാറേ. ഞാൻ യോഗയുടെ ക്ലാസ്സിന്റെ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
0: ആണല്ലേ, ഓക്കെ. താങ്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി ഇവിടെ എൽ ബി സുരേഷ് മേനോനുണ്ട്. അദ്ദേഹം യോഗാചാര്യനാണ്. പേര് പറയാമോ? അതിനു മുമ്പ് ഒന്ന് പേര് പറയാമോ?
2: എന്റെ പേര് ശോഭനൻ.
0: ശോഭനൻ,
2: അരക്കപ്പടി, വെങ്ങോല അരക്കപ്പടി.
0: ശരി ശരി, സംശയം ചോദിച്ചോളൂ.
2: ഹലോ,
1: പറഞ്ഞോളൂ.
2: ഞാൻ 68 ഒരാളാണ്.
1: ഓക്കെ.
2: ഞാൻ സ്ഥിരമായിട്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്.
1: ഓക്കെ.
2: ഒരു 6 വർഷമായിട്ട്, 6 വർഷം മുമ്പ് ഞാൻ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത്, അതിനുശേഷം ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ യോഗയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞപ്പോൾ, ശീർഷാസനം ചെയ്യാമോ, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് യോഗ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്.

0: മൂന്ന് മണിക്കൂർ ചെയ്യാനുള്ള അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് എന്റെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയപ്പെടാതെ.
1: നല്ലൊരു ചോദ്യമാണ്, ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വളരെ ഗുണവും സിദ്ധിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളുടെ ഒരു സെലക്ഷൻ എന്ന് പറയുവാണെങ്കിൽ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, പ്രായം ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാൾ യോഗ അഭ്യാസം ഏതൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഇപ്പം അങ്ങ് 6 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 3 മണിക്കൂറോളം ചെയ്താലേ തീരുകയുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓരോ പ്രായത്തിനും അനുസരിച്ച് അതിയായിട്ടുള്ള വ്യായാമം ഒരിക്കലും നല്ലതല്ല. അതിവ്യായാമം നമ്മളെ വീണ്ടും ക്ഷീണിപ്പിക്കും. ശരീരത്തിൻ്റെ ടെക്സ്ചർ എന്താണോ അത് നോക്കി അതിനനുസരിച്ച് മാത്രം പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശീർഷാസനം മുതലായിട്ടുള്ള കഠിനമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആസനാസ് ഒരു പ്രായം കഴിഞ്ഞാൽ ചെയ്യുന്നതിന് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ശീർഷാസനം എല്ലാവർക്കും അത്ര അഡ്വൈസബിൾ അല്ല. താനും ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളുടെ ഞരമ്പുകൾക്കുള്ള ക്ഷീണം ഇതെല്ലാം, പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസൊക്കെ ആണെങ്കിൽ നമ്മുടെ നാഡികൾക്കുണ്ടാവുന്ന ക്ഷീണം, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശീർഷാസനമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് വിപരീത ഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കഠിന ആസനങ്ങൾ ഒഴിവാക്കി, എന്നാൽ അതിൻ്റെ ഏകദേശം ഒരു 80% പോലും ഗുണങ്ങൾ കിട്ടുന്ന സർവാംഗാസനം പോലുള്ള ആസനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഡെയിലി എല്ലാ ദിവസവും പരിശീലിക്കേണ്ട ആസനങ്ങളുടെ ഒരു സെലക്ഷൻ എടുക്കുമ്പോൾ അതിൽ ഫോർവേഡ് ബെൻഡ്, ബാക്ക് ബെൻഡ്, ബാലൻസിങ് ആസനാസ് അല്ലെങ്കിൽ ട്വിസ്റ്റിങ് ആസനാസ്, ശരീരത്തിലെല്ലാ ഭാഗത്തും എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള ആസനാസിൻ്റെ സെലക്ഷൻ, ഫോർ എക്സാമ്പിൾ ഒരു ബാക്ക് ബെൻഡിന് വേണ്ടിയിട്ട് ഭുജംഗാസനം, ഫോർവേഡ് ബെൻഡിങ്ങിന് വേണ്ടിയിട്ട് പാദഹസ്താസനം, ട്വിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വക്രാസനമോ അർത്ഥമത്സ്യാന്തരാസനമോ. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ നമുക്കൊരു ആയാസം കിട്ടുന്ന രീതിയിലും ഒരു നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടുന്ന രീതിയിലുള്ള ആസനാസിൻ്റെ ഒപ്പം തന്നെ പ്രാണായാമത്തിനും കുറച്ച് വിശ്രമിക്കാനുള്ള ശവാസനത്തിനും ധ്യാനത്തിനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ ഒരു ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ ഒതുക്കാവുന്ന രീതിയിലുള്ള ആസനാസ് ചെയ്യുക. പിന്നെ സാറ് കുറച്ച് കൂടുതൽ ആസനാസ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വിദ്യകൾ പഠിച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതിൽ തെറ്റില്ല. അതായത് തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ആസനാസ് ഒരു ദിവസം ചെയ്യുന്നു, കുറച്ച് ഇൻ്റർമീഡിയറ്റ് ആസനാസ് സെക്കൻഡ് ഡേ ചെയ്യുന്നു, അങ്ങനെ മാറി മാറി ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അതിയായിട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക.
0: സൂര്യ നമസ്കാരം സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് ദോഷമുണ്ടോ?
1: വളരെ നല്ലതാണ് സൂര്യ നമസ്കാരം. എല്ലാ ദിവസവും ഒരു 3 തൊട്ട് 5 എണ്ണമെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. നല്ല ഇമ്മ്യൂൺ പവർ ഉണ്ടാവും. നമുക്ക് ദുർമേധസ് അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ നല്ലതാണ്. പിന്നെ ഈ പ്രായം നമ്മുടെ ശരീരത്തിനെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും നല്ലൊരു വ്യായാമ മുറയും കൂടിയാണ് ഈ സൂര്യ നമസ്കാരം. എന്തുകൊണ്ടെന്നാൽ പ്രായം ആദ്യമായി ബാധിക്കുന്നത് നമ്മുടെ നട്ടലിനെയാണ്. നട്ടലിലെ 33 കശേരുക്കളും ശരിയായ രീതിയിൽ വഴക്കം നമുക്ക് അല്ലെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ തന്നെ യു ആർ ഓൾവേസ് യങ്. നമുക്ക് ഹൈ റിഫ്ലക്സ് ഉണ്ടാവും, ചുറുചുറുക്കോടുകൂടി നടക്കാൻ സാധിക്കും, ഓടിച്ചാടി നടക്കാൻ സാധിക്കും. പ്രായം ശരീരത്തിനെ അധികം ബാധിക്കില്ല എന്നുള്ളതാണ് സൂര്യനമസ്കാരം ഡെയിലി ചെയ്താലുള്ള ഗുണങ്ങൾ.
2: താങ്കളുടെ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്. ഈ വ്യായാമവും അതിവ്യായാമവും അത് എപ്പോഴും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം നാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഇങ്ങനെ വലിയ വെയിറ്റ് എടുത്ത് പൊക്കുകയും വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താലും മതിയായില്ല, കൂടുതൽ ചെയ്യണം കൂടുതൽ ചെയ്യണം എന്ന് മനസ്സിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഒരു ശരിയായ നല്ല രീതിയിലുള്ള ഒരു വ്യായാമം എന്ന് പറയുന്നത്?
1: ഒരു വ്യായാമം ചെയ്യുമ്പോൾ ഒരു നമ്മുടെ സാധാരണ ജീവിതചര്യ എന്താണെന്ന് നോക്കിയിട്ടായിരിക്കണം വ്യായാമം സെലക്ട് ചെയ്യേണ്ടത്. ഒന്നും അനങ്ങാത്ത ഒരാൾ വളരെ പെട്ടെന്നൊരു കഠിനമായിട്ടുള്ള വ്യായാമത്തിലേക്ക് നമ്മൾ തിരിയുവാണെങ്കിൽ ആ ഒരു ആവേശം 2 ദിവസം നിൽക്കുകയുള്ളൂ, പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നില്ല. അതേപോലെ ബോഡി പെയിനോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സ്പ്രെയിനോ എന്തെങ്കിലും ആവും. അപ്പോൾ ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു

0: വ്യായാമം നമ്മൾ തുടങ്ങുകയാണ്, ഇപ്പൊ യോഗയാണോ ജിമ്മാണോ വേറെ സൈക്ലിംഗ് ആണോ എന്താണെങ്കിലും, ആദ്യമേ ശരീരത്തിന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ളതോ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. ആദ്യം ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു പ്രിപ്പറേഷനാണ് അതിലൂടെ സാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിനെക്കുറിച്ച് നമുക്ക് തന്നെ സ്വയം ബോധമുണ്ടാവും, എനിക്ക് എത്രത്തോളം സ്റ്റാമിന ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും. അല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും ഇതിലെ വ്യായാമം വളരെ കഠിനമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ലോങ് ടേം ഇഞ്ചുറിയിലേക്ക് അത് വഴിവെക്കും.
1: നമുക്കൊരു കോളർ കൂടി ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ?
2: ഹലോ, ഞാൻ ഒരു 80 വയസ്സുകാരനാണ്.
1: പറയൂ പറയൂ, താങ്കളുടെ പേരൊന്ന് പറയാമോ?
2: എന്റെ പേര് ഗോപാലകൃഷ്ണ റാവു എന്നാണ്.
1: ഗോപാലകൃഷ്ണ റാവു, താങ്കൾ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സംസാരിക്കാം. ഓ ശരി, ശരി. താങ്കളുടെ സംശയം ചോദിച്ചോളൂ. യോഗാചാര്യൻ ശ്രീ സുരേഷ് മേനൻ ഇവിടെയുണ്ട്, അദ്ദേഹം മറുപടി പറയും.
2: അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരു യോഗ തൊട്ടടുത്ത വീട്ടില് യോഗ ക്ലാസ് നടത്തുന്നുണ്ട്.
0: പറഞ്ഞോളൂ.
2: അപ്പൊ അവിടെ വരുന്ന ഒരാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പരം കിട്ടിയായിട്ട് എന്റെ അറിവില്ല. അപ്പൊ അതേസമയത്ത് ഞങ്ങളുടെ ഒരു പ്രസ്ഥാനമുണ്ട്, അതായത് ഞങ്ങള് പ്രകൃതി ചികിത്സ എന്ന് പറയും. അതില് വെച്ചാല് പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ തിയറി. അതായത് നമ്മുടെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തമാണ്
0: പ്രകൃതി ജീവനം.
2: അതായത് പഴങ്ങളും വെള്ളം മാത്രം ഭക്ഷിക്കുക, പാല്, മുട്ട, ചായ, എരിവ്, പുളി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, പാദരക്ഷകൾ ഒഴിവാക്കുക.
1: നിങ്ങള് സംശയമുണ്ടെങ്കിൽ സംശയത്തിലേക്ക് വരാമോ?
2: ആ, അപ്പൊ യോഗ കൊണ്ട് ഫലമില്ലെന്നാണല്ലോ എല്ലാരും പറയുന്നത്. ഇപ്പൊ ഈ നടത്തുന്ന ആളുടെ അമ്മായപ്പനും ചേട്ടനും അവർക്ക് നടക്കാൻ വയ്യ. എന്നിട്ട് ഞാനിപ്പൊ ഒരു ദിവസം ഒരാള് ചെയ്യുന്ന ജോലി, ഒരു തച്ച് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് 80 സെന്റ് സ്ഥലമുണ്ട്, ഇതിനകത്ത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, വാഴ, കപ്പ, ചേന, ചേമ്പ് എല്ലാ കൃഷികളും ഉണ്ട്. അപ്പൊ ഇത് യോഗ ഫലപ്രദമാണ്, അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയില്ല.
1: ശരി ശരി, താങ്കളുടെ ചോദ്യം വ്യക്തമാണ്. യോഗ കൊണ്ട് പ്രയോജനമുണ്ടോ, അതെങ്ങനെ കാണുന്ന രീതിയിൽ പ്രയോജനമുണ്ടോ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒത്തിരി നന്ദി ചോദ്യത്തിന്. നന്ദി ചോദ്യത്തിന്.
0: നമ്മുടെ യോഗ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ശരിയായ ഒരു ആശയമല്ല. യോഗ പരിശീലിക്കുന്ന ആർക്കാണെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള തലത്തിൽ കുറേയധികം മാറ്റങ്ങളുണ്ടാവും. നമ്മളൊരു കാര്യത്തിനെ സംശയത്തോടെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ പരിശീലിക്കുകയാണെങ്കിൽ ഇത് 100% അതിന് ഗുണമുണ്ടാവുമെന്നുള്ളത് എൻ്റെ 30 വർഷത്തിന് മേലുള്ള എക്സ്പീരിയൻസിൽ ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ അത് സാറ് യോഗ പരിശീലിക്കാറുണ്ടോ?
2: ഇല്ല, എനിക്ക് ഇന്ന് വരെ 80 വയസ്സ് വരെ ഒരു അസുഖം, ഒരു പനിയോ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല.
0: ശരി, ഞാൻ ചോദിച്ചത് താങ്കൾ ഇതിനു മുമ്പ് യോഗ പരിശീലിച്ചിട്ടുണ്ടോ ഇല്ലയോ?
2: ഞാൻ ഇല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ.
0: യോഗ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾക്ക് കുറെ അറിവുകൾ ലഭിക്കാനും കൂടിയാണ്. അപ്പൊ ഇത്
2: അതിനെ എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും യാതൊരു പ്രശ്നമില്ല.
0: അതെ, ശരിയാണ്. നമുക്ക് യോഗ പരിശീലിക്കുന്നത് കൊണ്ട് പലവിധമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചൊരു ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് കിട്ടുന്ന,
2: എന്റെ തൊട്ടടുത്ത വീട്ടിലാണ് ഈ സംഭവം, ഞാൻ അവിടെ വരുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്.
1: താങ്കളുടെ ചോദ്യം മനസ്സിലായി. ഇത് വ്യക്തിപരമായ അല്ലെ, വ്യക്തിപരമായ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവാം.
0: അതായത് ഇത്രയേ ഉള്ളൂ. ഇത് ആശയപരമായിട്ടുള്ള ചില
1: ഭിന്നതകളാണ്.
0: ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന, ഭാരതത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജീവിതചര്യ, അതുകൊണ്ടൊരു ഗുണവും ഇല്ല എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ കേൾക്കുന്നത്.
1: അതൊരു

0: ഈവൺ
1: അതൊരു അഭിപ്രായ പ്രകടനമാണ്
0: അതെ
1: എന്നൊക്കെ ഉണ്ട് നമുക്ക്.
0: ഇവിടെ നമുക്ക് ഈവൺ എല്ലാ ഡോക്ടേഴ്സ് പോലും ഇപ്പോൾ യോഗയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് നമുക്ക് ഗുണം കിട്ടില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റായ ഒരു ധാരണയാണ് കേട്ടോ.
1: അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. നാം ഇതിൽ ഇനിയും പിടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മറ്റുള്ള ശ്രോതാക്കൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുന്ന ഇപ്പം. അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് ഒത്തിരി നന്ദി. തുടർന്നും പരിപാടി കേൾക്കുമോ, നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം, പ്രതീക്ഷിക്കാം കേട്ടോ. അതെ, നമ്മൾ ഇത് ഇതിനി ഇതിലൊരു ഡിബേറ്റ് ആയിട്ട് കൊണ്ടുവന്നാലേ ബാക്കിയുള്ള ശ്രോതാക്കൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം നഷ്ടമാണ്. ഓക്കെ, ഒത്തിരി നന്ദി, ഒത്തിരി നന്ദി. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, കൊച്ചി എഫ് എം ആണ്, താങ്കളുടെ സംശയം ചോദിച്ചോളൂ.
2: നമസ്തേ സാർ, ഞാൻ ശ്രീകുമാർ പാലാരിവട്ടത്തു നിന്നാണ്.
0: പറഞ്ഞോളൂ സാർ.
2: സാർ, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള യോഗ എന്നതാണല്ലോ ഈ പ്രാവശ്യത്തെ യോഗാദിന സന്ദേശം.
0: അതെ, തീം.
2: അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ജീവിതശൈലി രോഗമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വയസ്സായവരില്ലേ.
0: ഓക്കെ,
2: അപ്പൊ അവര് ഒഴിവാക്കേണ്ട യോഗാസനങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഒരു യോഗാസനം ചെയ്തതിന് ശേഷം അനുബന്ധമായിട്ട് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട എന്തെങ്കിലും യോഗാസനങ്ങൾ ഉണ്ടോ? പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവകാലത്ത് യോഗ പാടില്ല, എന്നാൽ ഗർഭകാലത്ത് നിർദ്ദിഷ്ട യോഗകൾ ചെയ്യാം ഒന്നുണ്ട്, അത് എത്ര മാസം വരെ ആകാം? ഇത്രയാണ് സർ അറിയേണ്ടത്.
0: ഓക്കെ, താങ്കൾ യോഗ പരിശീലിക്കാറുണ്ടോ?
2: യോഗ ഞാൻ സാറെ ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. പിന്നെ വായനയെന്നൊക്കെയുള്ള ചെറിയ അറിവുകളൊക്കെ ഉണ്ട്.
0: ഓക്കെ,
2: പിന്നെ മൊത്തമായ അറിവില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്.
0: ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ലാസ്റ്റ് ചോദിച്ച ചോദ്യമാണ് ആദ്യമേ ഞാൻ പറയുന്നത്, ഗർഭിണികൾക്ക് യോഗ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് ഒരു 3 മാസത്തിന് ശേഷം, ആദ്യത്തെ 3 മാസം യോഗ ചെയ്യാതിരിക്കുക, അതിനുശേഷം വളരെ ലഘുവായിട്ടുള്ള യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും എല്ലാ ദിവസവും പരിശീലിച്ചാൽ വളരെയധികം ഗുണങ്ങളുണ്ടാവുമെന്ന് മാത്രമല്ല, സുഖപ്രസവം സാധ്യമാവാനായിട്ട് യോഗ വളരെ നല്ലൊരു ഉപാധിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. കൊറോണ സമയത്ത് ഓൺലൈനിൽ കുറേ ഗർഭിണികൾക്ക് ക്ലാസ് കൊടുത്തിട്ട് 80% കേസുകളും അതെല്ലാം നോർമൽ ഡെലിവറി ആക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഗർഭിണികൾക്ക് യോഗ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് വെച്ചാൽ, അവർക്ക് ഈ മോർണിംഗ് സിക്നസ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ശരീരത്തിൽ അവിടെയൊക്കെ വരുന്ന പേശി വലിവുകൾ, മസിൽ പിടുത്തം എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. കുട്ടിയുടെ പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത്, പ്രത്യേകിച്ച് ഓരോ ആ ഇടവേളകളിലും ഉണ്ടാവുന്ന സ്കാനിങ്ങിലൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഗർഭിണികൾ യോഗ ചെയ്താൽ കിട്ടുന്ന വേറൊരു ഗുണം എന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ തന്നെ വേഗം കമഴ്ന്ന് വീഴുന്ന ഒരു സ്വഭാവം, സംസാരം വളരെ പെട്ടെന്ന് നേരത്തെ ആവുന്നതിൻ്റെയൊക്കെ സ്വഭാവം, ഇതെല്ലാം ഇപ്പോൾ അനുഭവത്തിലൂടെ കണ്ടേക്കണം. അപ്പോൾ അത്രത്തോളം യോഗ ഫലപ്രദമാണ് എന്നുള്ളതാണ്, അത് ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആദ്യം സാർ ചോദിച്ചു യോഗ പ്രായമാവുന്നവർക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആസനാസ് ഏതാണെന്ന് അല്ലേ?
2: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് രോഗമുള്ളവർ,
0: അതായത് നമുക്കിപ്പോൾ ജീവിതശൈലി രോഗമെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡയബറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. BP, ഷുഗറ്, ഇതെല്ലാം മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം നമുക്ക് യോഗ പരിശീലിക്കുമ്പോൾ ലഘുവായിട്ടുള്ള ഓരോ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ച് നമുക്ക് ഓരോ വളരെ സരളമായിട്ടുള്ള ആസനങ്ങൾ തൊട്ട് തുടങ്ങി അതൊരു ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഒരു ഗുരു വേണം ശരിക്കു പറഞ്ഞാൽ. ഒരാൾ യോഗ പഠിക്കുമ്പോൾ, ഒരു പുതിയവരായിട്ട് യോഗ പഠിക്കുമ്പോൾ ഒരു ഗുരു അടുത്ത് വേണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരപ്രകൃതിയും നമ്മുടെ അവസ്ഥയും മനസ്സിലാക്കി ഏതൊക്കെ ആസനാസ് എത്ര സീക്വൻസിൽ എത്ര ബ്രീത്ത് വെച്ച് ചെയ്യണം, എങ്ങനെ എത്ര ആവർത്തി ചെയ്യണം, ഓരോ ദിവസവും നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് കണ്ടിട്ട് പടിപടിയായിട്ട് അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോവാം. അപ്പോൾ ഒരു കുട്ടിയെ കൈപിടിച്ച് നടത്തുന്ന പോലെ ഒരു ഗുരു അടുത്തുണ്ടെങ്കിൽ അതിന് ഓരോ കറക്ഷൻസും നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റും കണ്ട് ഒരു ലെവലിൽ നമുക്ക് ഏതൊക്കെ കൊടുക്കണമെന്ന് ആ ഒരു ഗുരുവിനാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് യൂട്യൂബിൽ കണ്ടിട്ടോ മറ്റുള്ള

0: ഓൺലൈനിലൊക്കെ നമുക്ക് എന്തെങ്കിലും കണ്ട് ഒരു കറക്ഷൻ ഇല്ലാതെ, ഒരു ഗുരുവില്ലാതെ, ഗുരുമുഖത്തു നിന്നല്ലാതെ പഠിച്ചാൽ നമുക്ക് കുറച്ച് ദോഷങ്ങളും ഉണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു യോഗാസനം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് മുമ്പോട്ട് കുനിഞ്ഞു കൈ താഴെ മുട്ടുന്നില്ല, മുട്ടിച്ചാലേ നമുക്ക് ഗുണമുണ്ടാവൂ എന്നൊരു മിഥ്യാധാരണ പലർക്കും ഉണ്ട്. ഇപ്പോൾ തുടങ്ങുമ്പോൾ കുറച്ച് കുനിയുമ്പോൾ ഒരു മുഴം കുനി ഒരു ഗ്യാപ്പ് നമ്മൾ താഴെയായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ അത്രേ കുനിയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു മൂന്ന് തൊട്ട് അഞ്ച് ശ്വാസോച്ഛ്വാസം എടുത്തതിന് ശേഷം മെല്ലെ പൊങ്ങി വരുന്നു, പിന്നെ ഒരു പുറകോട്ട് വളയുന്ന ഏതെങ്കിലും ഒരു ആസനവും ചെയ്യുന്നു. അതായത് എപ്പോഴും ഒരു ഫോർവേഡ് ബെൻഡിങ് ചെയ്താൽ ഒരു ബാക്ക് ബെൻഡിങ് ചെയ്യണം. എക്സ്ട്രീമായിട്ടൊരു ഫോർവേഡ് ബെൻഡ് ഒരിക്കലും ചെയ്യാതിരിക്കുക. തലകറക്കം പോലുള്ള, അതായത് വെർട്ടിഗോ പോലുള്ള പേഷ്യൻസ് പെട്ടെന്ന് മുമ്പോട്ട് കുനിയാൽ പാടില്ല. ഓരോ പൊസിഷനിൽ വെർട്ടിഗോ എന്നൊക്കെ പറയുന്ന ആ വെർട്ടിഗോ പേഷ്യൻസിന് ചില പൊസിഷൻസിലുള്ള ആസനാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നോക്കി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ പരിശീലനം തുടങ്ങുകയാണെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് യോഗ പരിശീലിക്കാം. 88 വയസ്സായവർക്ക് പോലും യോഗ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നിലത്തിരിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ വരുന്ന പ്രായമായിട്ടുള്ളവരെ പോലും മെല്ലെ മെല്ലെ ചെയ്യിപ്പിച്ച് യോഗാസനാസ് ഫ്ലെക്സിബിലിറ്റിയൊക്കെ കൂട്ടിക്കൂട്ടി സുഖമായിട്ട് നിലത്തിരുന്ന് എഴുന്നേക്കാൻ പരസഹായമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മഹത്വമല്ല, യോഗയുടെ മഹത്വമാണ്.
1: ഹലോ, താങ്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കണം എന്ന് പറഞ്ഞു. പലപ്പോഴും ഇത് നമ്മൾക്കിപ്പോൾ സാങ്കേതിക വിദ്യയുടെയൊക്കെ എളുപ്പം കാരണം ഫോണിൽ തന്നെ കിട്ടുന്നു ഈ ആസനം ഇതിന് നല്ലതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതലും. അപ്പോൾ എന്തായാലും കഴുത്തിന് വേദന അല്ലെങ്കിൽ നടുവേദന ഉണ്ടാവും, അപ്പോഴായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുന്നത് ഇത് ചെയ്താൽ നടുവേദന മാറും യോഗയാണ് എന്ന്. പിന്നെ നമ്മൾ അത് കണ്ട് അതിനനുസരിച്ച് അതിനെ അനുകരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കണമെന്ന് പറയുന്നത്? അതിനോടൊപ്പം തന്നെ ഒരു നല്ല ഗുരുവിനെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? കാരണം ചുറ്റുമുള്ളവരിൽ ശരിക്കും ഇത് യോഗ കൃത്യമായി അഭ്യസിച്ചവരാണോ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നവരാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളിതുപോലെ ഒരു അടുത്ത് പോയി ജോയിൻ ചെയ്യണം, ചിലപ്പോൾ ഓൺലൈനും ആവാം. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്?
0: ഗുരു വേണമെന്ന് ഉള്ളത് നിർബന്ധം തന്നെയാണ്. ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ അപാകതകളുണ്ട്, കറക്ഷൻസ് ഇല്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. രണ്ടാമത്തത്, എങ്ങനൊരു നല്ല യോഗ ഗുരുവിനെ കണ്ടെത്താമെന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല പ്രായമായിട്ടുള്ളവരാണെന്നോ അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ്ഡ് ആവണമെന്ന് അല്ല, ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണോ. പിന്നെ നമ്മൾ ഒരു യോഗ ടീച്ചറിൻ്റെ അടുത്ത് പോയി നമ്മുടെ വിഷമങ്ങൾ പറയുകയാണ്, ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആവശ്യം, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ നമ്മൾ പരിശീലിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന് വല്ലാതെ ആയാസം തോന്നുകയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുകൾ തോന്നുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ മനസ്സിലാക്കിക്കൊള്ളുക നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ശരിയല്ല. അതായത് ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരു പേഷ്യൻറ്റിനെ ഇത് ചെയ്തു തുടങ്ങി വല്ലാതെ ബാക്ക് പെയിൻ ഒരു സ്റ്റേജിലേക്ക് വരുത്താൻ പാടില്ല. അപ്പോൾ വളരെ ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങളും പ്രാണായാമവും ചെയ്ത് അത് എങ്ങനെ സബ്സൈഡ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം അഡ്വാൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ആളാണോ, ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട് അവർക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് വളരെ സാവധാനം തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. ഫോർ എക്സാമ്പിൾ, പുറത്തുനിന്നൊരാൾ പറയുകയാണ് ഇത് ചെയ്യൂ, ഒന്ന് മുമ്പോട്ട് കുനിയുമ്പോൾ കുറച്ചും കൂടി കുനിയണം പോരാ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രേ കുനിയാൻ പറ്റുള്ളൂ, ഐ നീഡ് മോർ ടൈം എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ സാധിക്കണം.
1: അത് നമ്മുടെ ഒരു കുറച്ചിലാവരുതല്ലേ. നമ്മൾ പലപ്പോഴും ഒരു അപകർഷതാബോധം കൊണ്ട് നമ്മളത് ചെയ്യാൻ കാണിക്കും, പറ്റില്ല എന്ന് പറയാൻ നമുക്കൊരു നാണമാണല്ലോ.
0: പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, നമ്മൾ ഈ ഗ്രൂപ്പ് ട്രെയിനിങ്ങുള്ള സമയത്ത് ഒരു 15-20 പേരെ ഒപ്പം ചെയ്യിപ്പിക്കുന്ന സമയത്ത് പ്രായമായിട്ടൊരാൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ഒപ്പം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്യുന്ന അതേപോലെ എനിക്കും ചെയ്യണമെന്നൊരു തോന്നൽ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ പ്രായമായിട്ടുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പഠിപ്പിക്കും.

0: പഠിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് മാറ്റി ഇൻഡിവിജ്വലായിട്ടൊരു കോച്ചിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പ്രായം എന്ന് വെച്ചാൽ ശാരീരികമായിട്ട്, അതായത് നമ്മൾക്ക് ഒരു 50 വയസ്സുള്ള ഒരാളുടെ ഒരവസ്ഥയിൽ എടുക്കുന്ന 30 വയസ്സുള്ള ആൾക്കാരെ കാണാം.
1: അതായത്
0: ഒരു വ്യായാമം ഇല്ലാതെ ശരീരം അത്രയധികം പ്രായമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഒരാൾ, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും.
1: ശരീരത്തിന് പ്രായമായി അല്ലേ,
0: ശരീരത്തിന് പ്രായമായി,
1: വയസ്സ് അത്ര ഉണ്ടാവില്ല.
0: അതെ, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പം ഞാൻ സ്കൂളുകളിലൊക്കെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ വളരെ അതിശയകരമായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിയോട് ഒരു ഫോർവേഡ് ബെൻഡിങ് പറഞ്ഞിട്ട് ഒരു 80% കുട്ടികൾ നന്നായിട്ട് ചെയ്യുമ്പോൾ ഒട്ടും താഴേക്ക് കുനിയാൻ പറ്റാതെ ഒരു പകുതി മാത്രം കുനിഞ്ഞ് കൈ താഴേക്ക് കുറേയധികം എത്താനുണ്ട് എന്നുള്ളൊരു ലെവലിലെത്തുന്ന കുട്ടികൾ. അപ്പം നമുക്കിടെ ധാരണ എന്താണ്, കുട്ടികളെന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ്. പക്ഷേ വളരെയധികം 10-80 വയസ്സായിട്ടുള്ള ഒട്ടും അനങ്ങാത്ത ഒരാളുടെ ഒരു പ്രായത്തിൻ്റെ അവസ്ഥയിൽ ചെയ്യുന്ന കുട്ടികൾ പോലും ഉണ്ട്. അപ്പോൾ പ്രായം ശരീരത്തിനെ ഏത് വിധത്തിലും ബാധിക്കാം.
1: നമുക്ക് ഹലോ കൊച്ചി ഫാമിലിയിലേക്ക് ഇതുപോലെയുള്ള യോഗ സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9946455888048424243917. ഇതുമല്ലെങ്കിൽ 0484243487. നിങ്ങളുടെ സംശയങ്ങൾക്ക് LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഹലോ, കൊച്ചി FM ആണ്. പേര് പറയാമോ? ആ, താങ്കൾ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? ആ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? ആ, താങ്കൾ പറയുന്നത് കൃത്യമായിട്ട് വ്യക്തമാവുന്നില്ല.
2: മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
1: യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ഇപ്പോ നല്ല സൗഖ്യമുണ്ട്. ഓ ശരി ശരി. ഓ ശരി, യോഗ ഗ്രൂപ്പ് ഉണ്ട്.
2: എല്ലാവരും നല്ല ഇതായിട്ട് ചെയ്യണേ യോഗ, അതുകൊണ്ട് പല മാറ്റങ്ങളും. എനിക്ക് നടുവേദന ഒക്കെ ഉള്ളതായിരുന്നു, ഇപ്പൊ നടുവേദന ഒന്നുമില്ല. കുട്ടികളുടെ മനസ്സ് പോലെയായി.
1: അത് താങ്കൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, താങ്കളുടെ
0: എനർജി ലെവൽ മനസ്സിലാവുന്നുണ്ട്.
1: സ്വരത്തില് സ്വരത്തില് ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്താ ഒന്നുകൂടെ പറയാമോ? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? അടുത്തല്ല. ആ, നമ്മള് സംസാരിക്കുമ്പോ തിരിച്ചു കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സംശയമുണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ? താങ്കൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? നമ്മുടെ ഇവിടെ യോഗാചാര്യൻ LB സുരേഷ് മേനോനുണ്ട്.
2: ഞങ്ങള് പ്രായത്തിന്റെ ഇതനുസരിച്ച് യോഗ, ഞാൻ ആ പറയണത് പോലെ എല്ലാം ചെയ്യണം. അതിന് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. ഇനി പ്രായത്തിന്റെ അനുസരിച്ച് മാറ്റണോ?
0: ഇപ്പൊ എന്തായാലും നമ്മളുടെ ആ ശബ്ദത്തിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ഉണ്ട്. ഈ പ്രായത്തിലും ഒരു ചുരുതെറുക്കോടുകൂടി വളരെയധികം ആവേശത്തോടെ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യോഗ ചെയ്യുന്ന എല്ലാവർക്കും അതിന്റെ ഗുണങ്ങളുണ്ടാവുന്നുള്ളത് പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗ പരിശീലനം, അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിലാണ് എന്നുള്ളത് ഉറപ്പാണ് നമുക്ക്. അപ്പം നല്ലൊരു ഗുരുവിനെ തന്നെ കിട്ടിയാൽ തന്നെ വലിയൊരു കാര്യമുണ്ട്. അപ്പം ആ ഗുരുവിൻ്റെ കീഴിൽ തന്നെ കറക്റ്റായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുക.
2: ഞങ്ങൾക്ക് ടീച്ചറുണ്ടായി, 2 മാസം ടീച്ചർ വന്നിട്ട് പിന്നെ ഞങ്ങളിപ്പോ ടീച്ചറിനെ 2-ാമത് കൊണ്ടും കൂടി വിളിച്ചു.
0: ആ, അപ്പൊ ഈ പരിശീലനം
2: ഒന്നുകൂടി പഠിക്കാം.
0: എല്ലാ ദിവസവും നമ്മള് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ, കുളിക്കുന്നത് പോലെ തന്നെ, ശരീരത്തിന്റെ ഒരു ആവശ്യമായിട്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വാർദ്ധക്യം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക്. ആ, നല്ല കാര്യം.
1: അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോ
2: റേഡിയോയാണ് ഇപ്പൊ എന്റെ ഹോബി.
0: അപ്പൊ വിളിച്ചതിന് നന്ദി. പ്രത്യേകിച്ച് ഈ ഒരു ആശയം മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. പ്രായമായിട്ടുള്ളവർക്ക് ഇനിയാണെങ്കിലും യോഗ ചെയ്യാനായിട്ടൊരു പ്രചോദനമാകും ഈ ഒരു വാക്കുകൾ, കേട്ടോ. താങ്ക് യു.
1: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി FM ആണ്. വിളിക്കുന്ന ആളുടെ പേര് പറയാമോ?

0: മണി
1: മണി
0: മണി ഫോർട്ട് കൊച്ചി വെള്ളിയിൽ നിന്നാണ്.
1: ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. താങ്കളുടെ സംശയം ചോദിച്ചോളൂ.
0: ഞാനിപ്പോ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ട്. ഇന്നെ വരെ യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ശരീരത്തിന് നല്ലൊരു ആരോഗ്യവും നല്ലൊരു ഉണർവും കിട്ടുന്നതാണ്. യോഗ മോശമാണെന്ന് ഇന്നേരം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പറയണ കേക്കുമ്പോ ഞങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു അതിശയം തോന്നേനു. അപ്പൊ അതിനെ പറ്റി എന്താണ് ഈ 70 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരും യോഗ ചെയ്യണേന് വല്ല കുഴപ്പമുണ്ടാ?
2: ഒട്ടും സംശയിക്കണ്ട, ധൈര്യമായിട്ട് യോഗ പരിശീലനം തുടരുക. 70 വയസ്സാണെങ്കിലും 80 വയസ്സായാലും നമ്മളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെറുപ്പമായിട്ടും എപ്പോഴും നമുക്കിരിക്കാം. അസുഖങ്ങളൊന്നും ബാധിക്കാതെ മനസ്സിനെ സ്വസ്ഥമായിട്ടിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് യോഗയിൽ സ്വാസ്ഥ്യം. അതായത് ശരീരത്തിനും മനസ്സിനും സുഖവും അതിൻ്റെ ഒപ്പം തന്നെ ഒരു സംതൃപ്തിയും എപ്പോഴും മനസ്സിലുണ്ടാവുന്നൊരവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറയും, മതങ്ങളും അതൊക്കെ പറയുന്നുണ്ട് മനസ്സിനെപ്പോഴും ശാന്തിയും സമാധാനം ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അല്ലലുകളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അത് സാധിച്ചാൽ തന്നെ തീർച്ചയായിട്ടും യോഗ പരിശീലനം ചെയ്യണതിൻ്റെ ശരിയായ രീതിയിലുള്ള ഗുണം നമുക്ക് സിദ്ധിച്ചു എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ അത് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ തന്നെ പരിശീലിച്ചുകൊണ്ടിരിക്കൂ. നമുക്ക്
0: സൂര്യ നമസ്കാരം ഇപ്പൊ 5 വരെയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഇന്നുവരെ.
2: ഈ പ്രായത്തിൽ ഒരു 5 എണ്ണമൊക്കെ മതി, അതിൽ കൂടുതൽ ചെയ്യണ്ട കേട്ടോ. കേട്ടോ, 3 മുതൽ 5
0: സൂര്യകർപ്പുണ്ടേ, അപ്പൊ അങ്ങനെയുള്ള ചെയ്യാൻ പറ്റുമോ?
2: വെർട്ടിഗോ ഉള്ള സമയത്തൊന്നും ചെയ്യാൻ പാടില്ല. വെർട്ടിഗോ ഉള്ളവർ വളരെ സ്പീഡിൽ അങ്ങനെ ചെയ്യാനും പാടില്ല. വെർട്ടിഗോ ഉള്ളവർ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള സഡൻ മൂവ്മെൻറ്റ്സ് ഓഫ് ആസനാസൊക്കെ ഒഴിവാക്കണം. പെട്ടെന്നുള്ള ചലനങ്ങളുള്ള ആസനങ്ങൾ നമുക്ക് ചിലപ്പോൾ മുമ്പോട്ട് കുനിയുമ്പോഴായിരിക്കാം ഈ പറഞ്ഞ തലകറക്കം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോഴായിരിക്കാം. അപ്പോൾ അത് ഏത് പൊസിഷനിലാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുക കേട്ടോ. നമുക്കെല്ലാം വേണ്ട, നമുക്ക് വേണ്ട സ്റ്റെപ്സ് മാത്രം ചെയ്യാന്നുള്ളതാണ് കേട്ടോ.
1: ഒത്തിരി നന്ദി വിളിച്ചതിന്. ഈ യോഗയിൽ ഇതുപോലെ ഒത്തിരി ആസനങ്ങളുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ അനവധി ആസനങ്ങൾ? അത് ഓരോന്നിനും ഓരോ പ്രത്യേക ഗുണങ്ങളാണോ? എല്ലാവരും എല്ലാം പഠിക്കണോ?
2: നമുക്കങ്ങനെ ആവശ്യമില്ല. അതായത് നമുക്ക് ഒരു നിത്യവും പരിശീലിക്കാൻ പറ്റുന്ന ഒരു സമയം ക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർക്ക് വളരെ ബിസി ഷെഡ്യൂളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ നമ്മൾ യോഗ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ പറയാറുണ്ട് 1 മണിക്കൂറും സോറി യോഗ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല, ഒരു 30 മിനിറ്റ്സ് മാക്സിമം. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചലഞ്ചസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ആസനാസ ചെയ്യാൻ പറ്റണം. അതിനൊപ്പം തന്നെ ആദ്യം യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വാമിംഗ് അപ്പ് എക്സസൈസ് അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശരീരത്തിനൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് യോഗാസനങ്ങൾ ചെയ്യുന്നത്. യോഗാസനങ്ങൾ ചെയ്ത് അവസാനം ശവാസനം ചെയ്ത് കുറച്ച് പ്രാണായാമങ്ങളും ചെയ്ത് ധ്യാനവും ചെയ്ത് നിർത്തുക. അതൊരു അതാണൊരു സീക്വൻസ് ഓഫ് യോഗ പ്രാക്ടീസ്. അപ്പോൾ അതിൽ നമുക്കൊരു 1 മണിക്കൂറോളം ചിലപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു 20 മിനിറ്റിലോ അല്ലെങ്കിൽ 30 മിനിറ്റിലോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു യോഗ പ്രാക്ടീസിൽ നമുക്ക് വേണ്ട ഉൾക്കൊള്ളിക്കേണ്ട ആസനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ആസനങ്ങളൊക്കെ ഒഴിവാക്കി, എന്നാൽ നട്ടലിനും ഒരു പുറകോട്ട് വളയുന്നൊരു വ്യായാമമായിട്ടും മുമ്പോട്ട് കുനിയുന്നതും നേരത്തെ പറഞ്ഞ പോലെ സ്പൈന് ട്വിസ്റ്റ് കിട്ടുന്നതും, അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗുണം കിട്ടുകയും ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ സ്പൈന് എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ്സും സൈഡ് സ്ട്രെച്ച്, ഫോർവേഡ് ബെൻഡിങ്, ബാക്ക് ബെൻഡിങ്, എലോങ്ങേഷൻ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് കിട്ടുന്നത്, ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ള ആസനാസിൻ്റെ ഒരു സീക്വൻസ് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ആസനാസൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ യോഗ വളരെ കാര്യമായിട്ട് പരിശീലിക്കുന്ന ഒരു 2 മണിക്കൂറൊക്കെ പരിശീലിക്കുന്ന ആൾക്കാരുണ്ട്, സമയമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ. പിന്നെ കുറേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് വെച്ചാൽ വളരെ ടഫായിട്ടുള്ള ആസനാസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണെങ്കിൽ പോലും കൈയും കാലും പിടിച്ച് വലിച്ച് വേറൊരാളെ കൊണ്ട് അമർത്തി. അപ്പോൾ ഇതിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറവാണെങ്കിൽ പോലും അതിലും അതിയായിട്ട് വല്ലാതെ വലിച്ചൊക്കെ ചെയ്യുമ്പോൾ പല വിധമായിട്ടുള്ള ഇഞ്ചുറികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.

0: ഇതെവിടെ നിർത്തണമെന്ന് അറിയാത്ത
1: അതെ
0: ഒരവസ്ഥയുണ്ട്.
1: അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു കുറച്ച് നാളുകൾ കൊണ്ട് കിട്ടേണ്ട യോഗാസനങ്ങളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
0: ആയാസരഹിതമാവണം.
1: ശരീരത്തിനൊരിക്കലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കാതെ സ്ഥിരമായിട്ടും സുഖമായിട്ടും ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളാക്കി മാറ്റി സ്ഥിരമായിട്ടുള്ള അഭ്യാസങ്ങൾ കൊണ്ട് ഏത് വിധത്തിലും ശരീരത്തിനെ വഴക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ അതിനതിൻ്റെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ആ ഒരു ക്ഷമ കാണിക്കുന്നില്ല
0: ആളുകൾക്കെല്ലാം പെട്ടെന്ന് വേണമെന്നുള്ളൊരു,
1: പ്രത്യേകിച്ച് ഈ കമ്പാരിസൺ ഒരാൾ ചെയ്യുമ്പോൾ വേറൊരാൾ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തെ നമ്മൾ മറന്നുപോയി ഒരു വാശിയിൽ പരിശീലിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇഞ്ചുറി വരുന്നത്. അപ്പോൾ പിന്നെ ഉള്ളതും കൂടി മുടങ്ങുന്ന ഒരു സ്റ്റേജ് വരും.
0: അപ്പോൾ യോഗ എപ്പോഴും ഉള്ളിലേക്ക് നോക്കാനാണ്, ഇതൊരു പ്രദർശനപരമായിട്ട് ഇതിനെ സമീപിക്കുക.
1: അവിടെയാണ് ഇപ്പോൾ ഉണ്ടാവുന്ന ചില
0: പ്രശ്നം. നമുക്ക് ഒരു കോളറിലേക്ക് പോകാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്, വിളിക്കുന്ന ആളുടെ പേര് പറയാമോ? മോഹനൻ. ഓക്കെ, താങ്കളുടെ ചോദ്യം ചോദിച്ചോളൂ, സുരേഷ് മേനോൻ ഇവിടെയുണ്ട്, അദ്ദേഹം മറുപടി പറയും.
2: സാധാരണ ആസനങ്ങളും പ്രാണായാമങ്ങളും മെഡിറ്റേഷനൊക്കെ ഉറക്കം കുറവ് പരിഹരിക്കാനുള്ളതാണ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില അപ്പോ ഏതെങ്കിലും ആസനങ്ങളും പ്രാണായാമങ്ങളും നമ്മൾ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉറക്കത്തെ ഇല്ലാതാക്കുന്ന ആസനങ്ങളായിട്ടുണ്ടോ എന്നൊക്കെ അറിയാം.
1: ഉറക്കം സാധാരണ കുറവാണെങ്കിൽ അവർക്ക് ഉറക്കം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഉറക്കത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ പൊതുവെ നല്ലതാണ് ഈ നാഡിശുദ്ധി പ്രാണായാമം. അതിലൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ് ഭ്രമരി പ്രാണായാമം. ഭ്രമരി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സൊക്കെ മാറ്റാനായിട്ട് വളരെ ഇഫക്റ്റീവാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങളുണ്ടാവും ഈ ഭ്രമരി പ്രാണായാമമൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഉറക്കത്തിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാണായാമങ്ങളെന്ന് പറയുന്നത്, ഈ പ്രാണായാമം ഇത് കുറച്ചൊരു വലിയൊരു വിഷയമാണ്, എന്നാലും കുറച്ച് ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. പ്രാണായാമം എന്ന് വെച്ചാൽ പ്രാണന് കൊടുക്കുന്ന ആയാമം അല്ലെങ്കിൽ ശ്വാസത്തിന് കൊടുക്കുന്ന നിയന്ത്രണം. ആ ശ്വാസത്തിന് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള വളരെയധികം ഒരു കഴിവുണ്ട്. മനസ്സിൻ്റെ നിലയും ശ്വാസത്തിൻ്റെ ഗതിയും വളരെയധികം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ശ്വാസത്തിൻ്റെ ഗതിയും മനസ്സിൻ്റെ നിലയും വളരെയധികം ബന്ധമുണ്ടെന്ന് പറഞ്ഞ പോലെ, ചില പ്രാണായാമസ് കുംഭകത്തോടുകൂടി ചെയ്യുക, അതായത് ശ്വാസം വളരെ നേരം പിടിച്ചു നിർത്തി. അപ്പം പ്രാണായാമത്തിനൊരു മൂന്ന് പ്രോസസ്സാണല്ലോ, പൂരകം, കുംഭകം, രേചകം. ശ്വാസം എടുക്കുന്നതും പിടിച്ചു നിർത്തുന്നതും പുറത്തേക്ക് വിടുന്നതും. അപ്പോൾ സാധാരണ ഗൃഹസ്ഥാശ്രമികൾക്ക് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ആണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. കുംഭകത്തോടുകൂടി ചെയ്യുമ്പോൾ ചില നിഷ്കർഷകളൊക്കെ ഉണ്ട്. ഉജ്ജായി കുഴപ്പമില്ല, ഉജ്ജായി ഒന്നും പ്രശ്നമൊന്നുമില്ല, ഉജ്ജായിയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ കുംഭകത്തോടുകൂടി ശ്വാസം കുറേ നേരം പിടിച്ചിർത്തി ചില മാത്രകളുണ്ട്. ആ മാത്രകളുടെ ചില റേഷ്യോ ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജൊക്കെ വരാറുണ്ട്. അതായത് പ്ലെയിൻ ഓഫ് തോട്ട്സ്, നമ്മുടെ ചിന്താഗതി പോലും മാറുന്ന ഒരു സ്റ്റേജ് വരും. അത് അതിയായിട്ട് പ്രാണായാമ സാധന ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യുക ഒരു ആളുടെ ശരീരത്തിൻ്റെ കഴിവിനും വളരെയധികം അധികമായിട്ട് ചെയ്യുക, അപ്പോൾ ശരീരത്തിൽ വളരെയധികം ചൂട് വർദ്ധിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് പലപ്പോഴും മാറി നമ്മുടെ ചിന്തകൾക്കോ അല്ലെങ്കിൽ ഉറക്കത്തിനൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അഡ്വാൻസ് പ്രാണായാമസ് പ്രത്യേകിച്ച് കുംഭകത്തോടുകൂടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിത്യവും പരിശീലിക്കുന്ന നല്ലൊരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഒക്കെ മാത്രം ചെയ്യേണ്ട ചില സംഗതികളാണ് അഡ്വാൻസ് പ്രാണായാമസ്. നമ്മൾ സാധാരണ കാണുന്ന അനുലോമ വിലോമ പ്രാണായാമം അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമവും അല്ലെങ്കിൽ ഈ ഭ്രമരിയൊക്കെ ഉജ്ജായെല്ലാം എല്ലാ ദിവസവും ആർക്കും ചെയ്യാവുന്നതാണ്. ശ്വാസം പിടിച്ചു നിർത്തുന്ന ആ ഒരു പ്രോസസ്സിനെ മാത്രം നമ്മൾ വളരെയധികം സൂക്ഷിച്ചു കണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഭ്രമരി
0: എത്ര തവണ ചെയ്യാം അങ്ങനെയുണ്ടോ?
1: ഭ്രമരി നമുക്ക് ഒരു സാധാരണഗതിയിൽ ഒരു 3-5 മിനിറ്റ് വരെയൊക്കെ ചെയ്യാം. അത് ഇത് ഇപ്പോഴത്തെ കാലത്ത് ഈ ചോദ്യം വളരെ നന്നായി, വേറൊന്നുമല്ല ഈ പ്രായമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെയധികം പ്രധാനമായിട്ടൊരു ഒരു വിഷയം കൂടിയാണ് ഉറക്കം. അപ്പോൾ പ്രായമാവുന്നതോറും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ് ഈ ഭ്രമരി പ്രാണായാമം. പ്രത്യേകിച്ച്

0: ഉറങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഭ്രമരി ചെയ്താൽ വളരെ നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടാന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഭ്രമരി ചെയ്ത് നോക്കൂ. വളരെയധികം ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉറങ്ങി എത്താൻ നല്ലതാണ്. ഈ മഴ പെയ്യുമ്പോൾ, മഴ കേട്ട് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉറക്കം വരും എന്ന് പറയില്ലേ, അതേപോലെ ഈ ഒരു ഭ്രമരി ചെയ്താൽ വളരെ പെട്ടെന്ന് മനസ്സിന് ശാന്തത കിട്ടാന്നുള്ളതാണ്.
1: ആസനങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞില്ല,
0: എന്താ അറിയണ്ടേ?
1: ആസനങ്ങളുടെ ഏതൊക്കെ ഒഴിവാക്കാം, ഏതൊക്കെ നല്ലതാണ്?
0: ഉറക്കവും ആസനങ്ങളായിട്ട് ബന്ധം വലിയ കുഴപ്പമില്ല. നമുക്ക് ആസനാസ ചെയ്തിട്ട് ഒരാളുടെ ഒരിക്കലും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ.
2: നന്ദി നന്ദി വിളിച്ചതിന്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടി പോവാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. വിളിക്കുന്ന ആളുടെ പേര് പറയാമോ?
3: ബോബിൻ പോൾ.
2: ബോബൻ, ആ താങ്കൾ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? അല്ലെ, റേഡിയോ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. ആ താങ്കളുടെ സംശയം ചോദിച്ചോളൂ. യോഗാചാര്യൻ എൽ ബി സുരേഷ് ഇവിടെ ഉണ്ട്
3: സാറേ. ഞാൻ 73 വയസ്സായ ആളാണ്,
0: ചോദിച്ചോളൂ.
3: കർഷകനാണ്.
0: ആ നല്ല കാര്യം.
3: എനിക്ക് നേരത്തെ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ ഒഴിച്ച് എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഷുഗറിന് 2 വർഷത്തോളം മരുന്ന് കഴിച്ചു. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഒരിക്കൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് കഴിക്കണമെന്ന് പറഞ്ഞ്. ഞാൻ ഒരു 15 വർഷം മുമ്പ് ഞാൻ യോഗ തുടങ്ങി. ഞാൻ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു 8 ആഴ്ച പോയിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അത് തുടങ്ങി. 1 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഷുഗറിന്റെ മരുന്നൊക്കെ നിർത്തിയിട്ട് പോയി ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്റെ എല്ലാ അസുഖങ്ങളും മാറി. വളരെ ആരോഗ്യവാനായിട്ട് 73 വയസ്സുണ്ടെങ്കിലും ഇപ്പൊ ഒരു 35-വയസ്സുകാരന്റെ ആരോഗ്യത്തോടുകൂടി ജോലി ചെയ്യുന്നു.
0: വളരെ നല്ല കാര്യം.
3: ഞാൻ എന്റെ സംശയങ്ങള് ഞാൻ ഞായറാഴ്ച ചോദിച്ചു, ബാക്കി എല്ലാ ദിവസങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഒന്ന് പെട്ടെന്ന് പറയാം
0: എങ്ങനെയാണെന്നുള്ളത്.
3: ഇത് വല്ലതും പാളിച്ചുണ്ടോ, വല്ലതും കുറയ്ക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ.
0: സമയത്തിന്റെ പരിമിതിയുണ്ട്, എത്രയും പെട്ടെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല.
3: ഞാൻ പ്രാർത്ഥനയോടെ ആരംഭിക്കും, ഒരു വാമപ്പ് കഴിയും, അത് കഴിഞ്ഞ് ധ്യാനം, പിന്നെ നാഡീശുദ്ധി പ്രാണായാമം, പിന്നെ പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം, പിന്നെ ശ്വസന വ്യായാമം, പിന്നെ നമസ്കാരാസനം, സൂര്യാസനം, ഭ്രമണകം, വജ്രാസനം, ശവാസനം, അർദ്ധമേരുദണ്ഡാസനം, മേരുദണ്ഡാസനം, വിപരീത മേരുദണ്ഡാസനം, അർദ്ധപവനോക്തനാസനം, പവനമുക്താസനം, ലടുകാസനം, ഭുജംഗാസനം, അർദ്ധശലഭാസനം, ശലഭാസനം, പശ്ചിമോത്താനം, ഭാവമുക്താസനം, വേദബന്ധാസനം, വിപരീതകരണി മുദ്ര, ഗോമുഖാസനം, ധനുരാസനം, സർവാംഗാസനം, സൂര്യനമസ്കാരം 6 തവണ, ശവാസനം, പ്രാർത്ഥന. ഇതാണ് ഞാൻ ചെയ്യുന്നത്.
0: വളരെ നല്ലൊരു സീക്വൻസ് ആണ്. മാത്രമല്ല, ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വ്യായാമ മുറയെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. വളരെയധികം ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, അതിന് വളരെയധികം ഗുണം കിട്ടുന്നുണ്ട്. കൊള്ളാം, വളരെ നല്ലൊരു പദ്ധതിയാണ്, അത് അങ്ങനെ തന്നെ തുടർന്നു പോട്ടെ, വളരെ നല്ലതാണ് കേട്ടോ.
3: താങ്ക് യു സാർ. ഇതില്ല സാറെ, രാവിലെ ഇത് ചെയ്ത് കഴിയുമ്പോ ഒരു എനർജി ബൂസ്റ്റിംഗ് പോലെയാണ്. കിടക്കണ പോയിട്ട് ഇരിക്കാൻ പറ്റില്ല, ഓടി വന്ന്
2: പണിയെടുക്കും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒത്തിരി നന്ദി,
0: വളരെ സന്തോഷം.
3: താങ്ക് യു സാർ, താങ്ക് യു.
2: നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. പേര് പറയാമോ? പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ. യോഗാചാര്യൻ എൽ ബി സുരേഷ് മേനോൻ ഇവിടെ ഉണ്ട്.
0: നമസ്തേ.
4: ഞാൻ ഈ നമ്മളെ തയ്യലാണ് ജോലി. ഹലോ,
2: തയ്യലാണ് ജോലി, അത് കേട്ടു.
0: പറഞ്ഞോളൂ, പറഞ്ഞു.
2: സംശയം ചോദിച്ചോളൂ.
4: അപ്പൊ നമുക്ക് ഈ അസുഖമൊന്നും ഇല്ല, ഒരു അസുഖം തന്നെ ഇല്ലാത്ത ആളാണ്. ഇങ്ങനെ മണിക്കൂറുകൾ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പൊ യോഗം ചെയ്യണില്ല, സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ യോഗ ചെയ്തില്ല, നേരത്തെ കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും അറിയാൻ വേണ്ടിയാണ്.
0: നമ്മുടെ
4: നമസ്കാരവും നടത്തുന്നുണ്ട്.
0: നടപ്പ് നല്ലതാണ്, നല്ലൊരു വ്യായാമമാണ്. സൂര്യ നമസ്കാരം ഡെയിലി ഒരു 5 എണ്ണമെങ്കിലൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ്. അത് മാത്രം പോരാ കേട്ടോ, കുറച്ച് ശാസ്ത്രീയമായിട്ട് യോഗകളിൽ പഠിച്ചാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ തയ്യൽ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ നാളുകൾ നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു

0: ഇരിപ്പുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന കുറേ നട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ട്.
1: ഓ
0: അതായത് നമ്മൾ കുനിഞ്ഞിരുന്ന് നമ്മുടെ പോസ്ചറൽ ഡിഫക്റ്റ്, പ്രത്യേകിച്ച് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, എല്ല് തേയ്മാനം എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് പ്രാണായാമം എല്ലാം ശാസ്ത്രീയമായിട്ട് ചെയ്താൽ ഇനി പ്രായം ആവുമ്പോൾ നമുക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ആരോഗ്യത്തോടെ പോവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേദന തുടങ്ങും. ആ വേദനകൾ പിന്നെ നമുക്ക് ജോലിയെ ബാധിക്കും, പിന്നെ നമ്മുടെ വാർദ്ധക്യത്തിന് അതിനെ ബാധിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ശരീരത്തിനെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു തെളിവാണ് രാവിലെ നടക്കാൻ പോകുന്നതും സൂര്യനമസ്കാരവും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് യോഗാസനങ്ങളും കൂടി, ഏറ്റവും നല്ല അടുത്തുള്ള ഒരു യോഗ സെൻറ്ററിൽ പോയിട്ട് കുറച്ച് പഠിച്ച് നമുക്ക് നിത്യവും ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളുടെ ഒരു ഒരു ഷെഡ്യൂൾ നമ്മൾ മനസ്സിലാക്കി കുറച്ച് നാൾ പോയി പിന്നെ വീട്ടിൽ ചെയ്താലും മതി. എല്ലാ ദിവസവും യോഗ സെൻറ്ററിൽ പോലെ നടക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചെടുത്ത് പിന്നെ അത് തുടർന്നുകൊണ്ട് പോവുക എല്ലാ ദിവസവും, കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പ്രായമാകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടോ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് നമ്മൾ ഒരിക്കലും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക.
2: അപ്പോൾ ഈ ഉത്തരവും ഒരു നിമിത്തം ആവട്ടെ. അപ്പോൾ താങ്കൾ ഉടനെ തുടങ്ങും യോഗ അഭ്യസിച്ച് തുടങ്ങും. ഒത്തിരി നന്ദി വിളിച്ചതിന്. ഈ താങ്കൾ നേരത്തെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പ്രാമുഖ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഒന്ന് അണുവിടെ തെറ്റിയാൽ തന്നെ അത് ചിലപ്പോൾ വേറെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ യോഗയിൽ ശ്വാസം എടുക്കുന്നതും അത് പുറത്തേക്ക് വിടുന്നതും ഒരു ക്രമത്തിൽ വേണം, ഒരു താളത്തിൽ വേണമെന്നൊക്കെ ഉണ്ടല്ലോ. പ്രായമാകുമ്പോൾ അതിൽ ചിലപ്പോൾ അവർക്ക് ശ്വാസകോശപരമായ പ്രശ്നങ്ങളുള്ളവരോ അത് കൂടിയവരൊക്കെ ഉണ്ടാകും, അവരെന്താ അതിൽ ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ കാണുന്നൊരു പ്രവണത എന്താ വെച്ചാൽ കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവരെ പോലും ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം വളരെയധികം താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ പണ്ട് ഒരു ന്യൂമോണിയ ബാധിച്ചാൽ വളരെ പെട്ടെന്ന് അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി മാറ്റാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴത്തെ ഈ ന്യൂമോണിയ ചിലപ്പോൾ ഈവൺ ആൻറ്റിബയോട്ടിക് പോലും പെട്ടെന്ന് ശരീരത്തിലേക്ക് ഗുണം കിട്ടാനായിട്ട് വൈകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞു രോഗത്തിന്. അപ്പോൾ അത്രയധികം ലങ്സിനെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ശ്വാസനിയന്ത്രണ രീതികൾ പ്രാണായാമമൊക്കെ എല്ലാ ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ ഈ ലങ്സിൻ്റെ ശരിയായ രീതിയിലുള്ള കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ബ്രീത്ത് എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ലങ്സിന് ഒരു 30-40% ആണ് നമ്മൾ ഒരു ദിവസം ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ബ്രീത്തിങ് മെത്തേഡായിട്ടുള്ള പ്രാണായാമത്തിലൂടെ ഓരോ ആ ശ്വാസത്തിൻ്റെ ഒരവസ്ഥയും നമ്മൾ കോൺഷ്യസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 80-90% ലങ്സിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോൾ മോർ ഓക്സിജൻ മീൻസ് മോർ ഫ്രഷ്നെസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് വേണ്ട ഒരു അവയവം. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് പ്രാണ നമ്മുടെ ബോഡിയിൽ എന്താണോ അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു. നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും എല്ലാത്തിലും അതിൻ്റെ ഒരു വ്യത്യാസം പ്രകടമാവുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് യോഗ പരിശീലിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഒരു ബോധം ഉദിക്കാന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അല്ല, ഓരോ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങളെ വ്യക്തമായിട്ട് നിർവചിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വിവേകവും കൂടുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം ശ്വാസത്തിൻ്റെ ആ ഒരു താളം അത് വളരെ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എപ്പോഴും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് നമ്മൾ ശ്വാസത്തെക്കുറിച്ച് ലാസ്റ്റ് ചിന്തിച്ചത്?
2: അറിയാതെ തന്നെ അതിങ്ങനെ നടന്നു പോയി,
0: അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുന്ന കാരണം നമുക്കതിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ ശ്വാസത്തിനെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിനെ വളരെ പെട്ടെന്ന് ശാന്തമാക്കാം. ഇപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ വളരെ പെട്ടെന്ന് കൊടുക്കുന്നൊരു ടിപ്പാണത്. ഓരോ മണിക്കൂറിലും ഒരു 5-6 പ്രാവശ്യമെങ്കിലും ബോധത്തോടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറയും. ആ ശ്വാസത്തിനെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മനസ്സ് നമ്മുടെ ഗ്രിപ്പിലേക്ക് വരുന്നുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു താക്കോലാണ് ശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്വാസ നിയന്ത്രണത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും.
2: നമുക്ക് ഒരു കോള് കൂടി എടുത്തിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് ഈ സംഭാഷണം തുടരാം. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. താങ്കൾ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന്

0: പറയാമോ?
1: ഹലോ.
0: ആ പേര് പറയാമോ?
1: ആ എന്റെ പേര് ഭാമേന്നാണ്.
0: ഭാമ.
1: എനിക്ക് 75 വയസ്സുണ്ട്.
0: ചോദ്യം
1: കേൾക്കണ്ടോ?
0: ചോദിച്ചോളൂ, ചോദ്യം ചോദിച്ചോളൂ.
1: ചോദിച്ചോളൂ.
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: ആ ഞാൻ സാറേ, ഞാൻ 15 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ നമ്മുടെ രവിശങ്കർ സാറിന്റെ കീഴിലിങ്ങനെ യോഗ ചെയ്തതാണ്. പിന്നെ എനിക്കിങ്ങനെ പിത്തസഞ്ചിയുടെ ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നായിരുന്നു, അതങ്ങ് നിർത്തേണ്ടി വന്നു, നിന്നുപോയി കുറച്ച് നാളത്തേക്ക്. ഇപ്പൊ ഞാൻ കാലത്ത് രാവിലെ എനിക്ക് കുറച്ചൊക്കെ ചെയ്യണ്ട, പക്ഷെ എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ളൊരു ഇത് വരണില്ല.
2: ഓക്കെ.
1: ഏത് അരമണിക്കൂർ ഞാൻ ചെയ്യാൻ കുഞ്ഞു നിവർന്നും പിന്നെ ഇങ്ങനെ കൈ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് വശത്തേക്ക് ചെറിയല് അങ്ങനെയുള്ള യോഗ കുറച്ച് യോഗകൾ ചെയ്യും. പിന്നെ ഇരുന്ന് ഇങ്ങനെ നമ്മള് ഒരു മൂക്ക് അടച്ചെടുത്തിട്ട് മറ്റേ മൂക്കിട്ട് ശ്വാസം കഴിക്കല്,
2: പിന്നെ
1: ഇങ്ങനെ തല പൊക്കല്, അങ്ങനെയൊക്കെ ചെയ്യണ്ട്.
0: നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയാം, അതായത് തുടക്കക്കാർക്ക് വേണ്ടി, അതായത് ഇതിനെ കുറിച്ച് യോഗയെ കുറിച്ച് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു
1: മുട്ടുവേദന ഉണ്ട് എനിക്ക്. അതുകൊണ്ട് കാല് മടക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, കാല് മടക്കിയിട്ട് ഇരിക്കില്ല. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാല് തൂക്കിയിട്ട് ഇരുന്നാ ചെയ്യണ.
2: അതായത് നിലത്തിരിക്കാൻ സാധിക്കില്ല, ബെഡിലിരുന്നിട്ടോ കസേരയിലിരുന്നിട്ടോ ചെയ്യണം അല്ലേ?
1: നിലത്തിരിക്കാൻ ഒട്ടും പറ്റുന്നില്ല, മുട്ട് കൂയണില്ല.
0: നമുക്ക് അങ്ങനെ തന്നെ പറയാം, അതായത് വജ്രാസനത്തിനിരിക്കാതെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു 15 to 20 മിനിറ്റ് പറ്റുന്ന ഒരു,
2: അതായത് നമുക്ക് എന്താണോ അവസ്ഥ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം യോഗ ചെയ്യാന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പൊ നിലത്തിരിക്കാനോ കിടക്കാനോ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമങ്ങളുണ്ടല്ലോ, അത് കസേരയിലിരുന്ന് ചെയ്യാന്നുള്ളതാണ്. നട്ടൽ നിവർത്തി കസേരയിലിരുന്ന് നാഡീശുദ്ധി പ്രാണായാമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പറ്റുമെങ്കിൽ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കട്ടിലോ ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് കിടന്നിട്ട് ലഘുപവനമുക്താസനം അല്ലെങ്കിൽ ഏകപാദ പവനമുക്താസനം, അത് കുറേശ്ശെ മലർന്ന് കിടന്നിട്ട് ഓരോ കാലം നെഞ്ചിലേക്ക് മടക്കി നിവർത്തുന്നത് പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. അപ്പം അത് പല ആവർത്തിയായിട്ട്, അതായത് ശ്വാസം കളഞ്ഞുകൊണ്ട് മെല്ലെ കാല് മുട്ടുമടക്കി നെഞ്ചിലേക്ക് അടുപ്പിച്ച് കൈകൾ രണ്ടും കോർത്തു പിടിച്ചു മെല്ലെ ഒന്ന് അമർത്തിയതിന് ശേഷം സാവധാനം കാല് നിവർത്തു ശ്വാസം എടുത്തുകൊണ്ട് അങ്ങനെ മാറി മാറി ഓരോ കാലം ഒരു 10 പ്രാവശ്യം വീതം ചെയ്തു, കുറച്ച് റെസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരു 4-5 ആവർത്തി ചെയ്യുന്നു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചെയ്യണമെങ്കിൽ ആ മുട്ടുവേദനയ്ക്കൊക്കെ വളരെ നല്ല ആശ്വാസം ഉണ്ടാവും. അങ്ങനെ ചെയ്യുക. പിന്നെ ഏകപാദ മരുതണ്ടാസനം ഒക്കെ ചെയ്യുന്നുണ്ടാവും, കിടന്നിട്ട് ഓരോ കാല് പൊക്കുന്നതൊക്കെ. അപ്പോൾ കാലുകളുടെ മസിലിലെ കുറച്ച് ശക്തിയൊക്കെ കൂട്ടാന്നുള്ളതാണ്. പ്രായം ബാധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാലുകൾ, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായമാകും തോറും നമ്മുടെ കാലുകളുടെ മസിലിൻ്റെ ശക്തി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമുക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും നടത്താനും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനും വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കാലുകളുടെ ശക്തി പ്രധാനമാണ്. അപ്പോൾ കാലുകൾക്ക് ശക്തി ലഭിക്കുന്ന യോഗാസനങ്ങൾ, പ്രത്യേകിച്ച് കിടന്നിട്ട് ഓരോ കാലും പൊക്കിയിട്ട് ഒരു 3-5 ബ്രീത്ത് എടുക്കുകയും വിടുകയും ചെയ്യുന്ന ഏകപാദമേരുദണ്ഡാസനം പോലെ ഉള്ള ആസനങ്ങൾ, അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ട് കാലൊപ്പം പൊക്കിയിട്ടുള്ള മേരുദണ്ഡാസനം, അങ്ങനെ ഇതും കമഴ്ന്നു കിടന്നിട്ടുള്ള അർദ്ധശലഭാസനം മുതലായ ആസനങ്ങൾ ചെയ്യുന്നത് ലോവർ ബാക്ക് മസിൽസ്, ലംബാർ മസിൽസിനെ ബലപ്പെടുത്താനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും കാലുകളുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആസനങ്ങളൊക്കെ ലഘുവായിട്ട് പരിശീലിക്കൂ. മുട്ടുവേദനയ്ക്ക് എന്താണോ അതിന് മരുന്ന് അപ്ലൈ ചെയ്യേണ്ടത്, അടുത്തുള്ള ആയുർവേദമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡോക്ടറെ അത് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശരിയായ രീതിയിൽ യോഗ പരിശീലിക്കുക. നമുക്ക് വേണ്ട രീതിയിൽ മാത്രം യോഗയും കൂടി പരിശീലിക്കുകയാണെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല മുട്ടുവേദന ട്രീറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ മാറ്റുക, ഇല്ലെങ്കിൽ അത് നമുക്കത് കുറേശ്ശെ കുറേശ്ശെ അത് ബുദ്ധിമുട്ടുകളിലേക്ക് വന്നാൽ നമുക്ക് നടക്കാനൊക്കെ സഹായം വേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. ആ തൽക്കാലം വടി നല്ലതാണ്, എന്താ കാലിന് അധികം ലോഡ് വരാതിരിക്കാനായിട്ട് ആ വടി സഹായമാണ് കേട്ടോ.
0: യോഗയും കൂടെ തുടങ്ങും, നമുക്ക്
2: നല്ലൊരു യോഗാചാര്യന്റെ അടുത്ത് പോയിട്ട് നമുക്ക് വേണ്ട സ്റ്റെപ്സ് മാത്രമായിട്ട് ഒന്ന് പഠിച്ചെടുക്കുക കേട്ടോ.
1: ഞാൻ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പോയി ചെയ്യാറുള്ളായിരുന്നു.
2: ആ അപ്പോ നമുക്ക് അവിടെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹോം ട്യൂഷനുള്ള ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന, ഈ ഒരു ഏജിലൊക്കെ നമുക്ക് ദൂരെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പലപ്പോഴും നമുക്ക് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന യോഗാചാര്യന്മാരൊക്കെ കാണാം. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് അവരുടെ സഹായമൊക്കെ തേടുക. ഇത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, പ്രായമായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ കുട്ടികൾ മക്കളുണ്ടെങ്കിൽ

0: ദൂരെ നിന്നാണെങ്കിലും അവർക്ക് ദൂരെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ വന്ന് ഹോം ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന യോഗ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും പലയിടത്തും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യോഗ പരിശീലനമൊക്കെ കൊടുക്കണം നല്ലതാണ്. കേൾക്കുന്ന ശ്രോതാക്കൾ അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്.
1: തീർച്ചയായും ഒരു കോളിലൂടെ ഒക്കെ പോവാം. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ സാറേ, നമസ്കാരം.
1: ചോദ്യം ചോദിക്കാമോ?
2: പറയാം. എനിക്ക് വയ്യാത്തതാണ്, സൈക്കിളമെന്ന് വീണതാ, കഴുത്തിന്റെ ഞരമ്പ് ചതവ് പറ്റിയിരിക്കുന്നതാ.
0: എത്ര വർഷമായി? എത്ര നാളായി?
2: പത്തൊമ്പതില് പറ്റിയതാ, 19-15.
0: ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്?
2: ഇപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാ, യോഗകള് ഒരുവിധമൊക്കെ അറിയാൻ സംഘത്തിന്റെ ശാഖകളിലൊക്കെ പോയിട്ടുള്ളതാണ്.
0: നടക്കാനും ഇരിക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
2: നടക്കാൻ വേഗം നടക്കാൻ പറ്റില്ല.
0: അപ്പൊ എന്താ ബുദ്ധിമുട്ട് വന്നേ? വേഗം നടക്കുമ്പോ എന്തായിരിക്കും ബുദ്ധിമുട്ട്?
2: വേഗം നടക്കുമ്പോ ഈ ഞരമ്പ് ചതവാണ് കഴുത്തിലെ.
0: അപ്പൊ എന്തായിരിക്കും ആ സമയത്ത് ബുദ്ധിമുട്ട് വന്നേ?
2: നടക്കുമ്പോ വീഴും.
0: ഓക്കെ, ബാലൻസ് പോവും അല്ലേ?
2: ആ ബാലൻസ് പോവും. അതേമാതിരി പുറകിലേക്ക് നോക്കി അപ്പൊ വീഴും.
0: വീഴുന്ന തല ഇറങ്ങി വീഴണോ അല്ലെങ്കിൽ പെട്ടെന്ന് ബാലൻസ് പോകണം?
2: അല്ല, തല ഇറങ്ങിയതല്ല, നമ്മൾ എന്തെങ്കിലും പിടിച്ചിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കാം.
0: അപ്പൊ ബാലൻസിങ്ങനെയാണ് ബാധിച്ചേക്കണേ അല്ലേ?
2: ആ ബാലൻസ് ഉണ്ട്. അപ്പൊ അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഉത്തനാസനം ഉണ്ടല്ലോ, അത്രയ്ക്ക് വരെ എത്തില്ല. മുകളിലേക്ക് രണ്ടു കൈയും കൂട്ടി സൂര്യനമസ്കാരത്തിന്റെ ഫസ്റ്റ് നിൽക്കാം.
0: സൂര്യനമസ്കാരം ചെയ്യാറുണ്ടോ?
2: ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പുഷപ്പ് എടുക്കാറുണ്ട് രണ്ടായി നോക്ക്. അതെങ്ങനെ വെച്ചാൽ സിംഗിട് കട്ടിലാണ്. ഒരു വർഷം വരെ ഞാൻ നോക്കി പറ്റുന്നില്ല, താഴുമ്പളിക്കും വീഴും, അപ്പൊ കൈ മടങ്ങും. അങ്ങനെ ഇപ്പൊ ഞാൻ രണ്ട് സൈഡിലും പിടിച്ച് കട്ടിലിന്റെ തലപ്പടി ചവിട്ടി പിടിച്ചിട്ട് തള്ളി പിടിച്ചിട്ട് ശരീരം ടൈറ്റ് ആക്കും. എന്നിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു 10 ചെയ്യും ഞാൻ. ചിലപ്പോ 10 നമ്മളിക്ക് മൂക്കുത്തി വീഴൂട്ടാ.
0: അല്ല, അത് അത്ര ശാസ്ത്രീയമല്ല കേട്ടോ, വേറൊന്നും അല്ല. നമുക്ക് ഓൾറെഡി കഴുത്തിന്റെ പുറകിൽ ഒരു ഇഞ്ചുറി ഉള്ളതാണ്, ഞരമ്പിനെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഒരു പരിധിക്കുള്ള ശ്വാസം പിടിച്ച് കൈ അമർത്തി ബലം പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അല്ലാതെയുള്ള കുറേശ്ശെ കയ്യിൽ വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ അല്ലാതെ ഇങ്ങനെ ബലം പിടിച്ച് അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. പുഷപ്പ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത് ഷോൾഡർ മസിൽസിനെ കൂടുതൽ സ്റ്റിഫ്നെസ്സിലേക്ക് നയിക്കുകയും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്.
2: ഇപ്പൊ പുഷപ്പ് ഒരു 3-4 എടുക്കണെങ്കില് ഇപ്പൊ എനിക്ക് നിവർന്ന് നടക്കാം, വലിയ കുഴപ്പമില്ല. അതിലും വിട്ട് കൂടുതലാണ് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ, അല്ലെങ്കിൽ ചെയ്യാറില്ല. കൂടി 4-5 അങ്ങനെ ചെയ്യാറുള്ളൂ.
0: കുറച്ച് യോഗ പരിശീലിക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലുടെ അടുത്ത് യോഗ പരിശീലിച്ചാൽ നല്ലതാണ്. നമുക്ക് വേണ്ട സ്റ്റെപ്സ് മാത്രമേ ചെയ്യാവൂ ഈ ഒരു കണ്ടീഷനിൽ. ചില ബുദ്ധിമുട്ടുള്ള ആസനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തിരി എക്സ്പീരിയൻസ് ഇപ്പോൾ ഇതിൽ പറയുന്നതിൽ നമുക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട് സംസാരിക്കുന്നതിൽ ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടർ അടുത്ത് പോയാൽ നല്ലതാണ് കേട്ടോ, ഫലം ഉണ്ടാവും.
1: താങ്കളുടെ സംശയത്തിന് ഒത്തിരി നന്ദി. അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു. അപ്പോൾ ഇനിയും ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് 1 സംസാരിക്കാൻ പറ്റുകയുള്ളൂ. നാം ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നാളെ കഴിഞ്ഞ്, അതായത് ഞായറാഴ്ച June 21 12th അന്താരാഷ്ട്ര യോഗാ ദിനവും കൂടിയാണ്. ഈ പ്രാവശ്യത്തെ യോഗാ ദിനത്തിൻ്റെ വിഷയം തന്നെ ആരോഗ്യത്തോടെ വയസ്സാകാം എന്നാണ്. അപ്പോൾ നാം എല്ലാവരും വയസ്സാകുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നേ തുടങ്ങിയാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ല ജീവിതം തന്നെ ആരോഗ്യത്തോടുകൂടി തന്നെ ജീവിക്കാൻ പറ്റും. അപ്പോൾ യോഗയും അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും നമ്മളോട് ഇത്രയും നേരം വിശദമാക്കിയത് യോഗാചാര്യൻ LB സുരേഷ് ആണ്. ഒത്തിരി നന്ദി സാർ ഇത്രയും നേരം സംസാരിച്ചതിന്.
0: നമസ്തേ. താങ്ക് യു സോ മച്ച്.

ആകാശവാണി FM വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ഹെൽത്ത് ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കും. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിനും തോട്ടമേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാൻ നിയമഭേദഗതി കൊണ്ടുവരുന്നതിനും ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം 10,000 പുതിയ MSME സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ടും ടെക്നോമെന്ററുമാരുടെ സഹായവും നൽകുന്നതിന് ബജറ്റിൽ നിർദ്ദേശം. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പിലാക്കും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. പ്രമുഖ മാധ്യമ പ്രവർത്തകനും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടറുമായിരുന്ന NRS ബാബു അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ആകാശവാണി FM വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാലുമണിപ്പൂക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജസ് അയക്കാം ഇഷ്ടഗാനങ്ങൾക്കായി. നിങ്ങളുടെ വിശേഷങ്ങളും ഡെഡിക്കേഷൻസും എല്ലാം ഒരു മെസ്സേജിനിപ്പുറമുണ്ട്. ഇപ്പോൾ തന്നെ മെസ്സേജസ് അയച്ചു തുടങ്ങിക്കോളൂ. നമ്പർ അറിയാമല്ലോ, 94 46 45 58 88. 9444-55888. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ? ഇന്ന് വായനാ ദിനമാണ്. റേഡിയോ കേൾക്കുന്നതിനൊപ്പം തന്നെ വായനയുടെ വിശാലമായ ലോകം നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ. കൊച്ചു കൂട്ടുകാരും ഈ പ്രായത്തിൽ തന്നെ വായനയുടെ ലോകത്തിലേക്ക് കടന്നു വച്ചെല്ലണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. എന്തായാലും 4 മണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജ് ഒരു കൊച്ചു കൂട്ടുകാരിലൂടെയാണ്. കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നർത്തന ജീവനാണ്. അമ്മയുടെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം. ഹലോ, 4 മണിപ്പൂവിന് സുഖമാണോ? ഗുഡ് ഈവനിങ്. എന്റെ മെസ്സേജ് വായിക്കണം പ്ലീസ്. എന്നെ മറക്കല്ലേ 4 മണിപ്പൂവേ? മറക്കുന്നില്ലേ, മറക്കുന്നില്ലേ? ഇതാ പാട്ട് കേട്ടോ കേട്ടോ. അമ്മയുടെ കൂട്ടുകാരിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സനുജ ആൻറ്റി. സനുജ ആൻറ്റിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഇതാ കേട്ടോ കേട്ടോ.

അടുത്ത മെസ്സേജിലേക്ക് പെട്ടെന്ന് പോവാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് അഞ്ജലി, ആലുവയിൽ നിന്നാണ്. പ്രിയമാനവളെ എന്ന സിനിമയിലെ എനിക്കൊരു സ്നേഹിതൻ എന്ന പാട്ട് വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. അഞ്ജലി, എന്താ ചെയ്യുന്നത്? വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എന്തായാലും ഇപ്പോൾ ചോദിച്ച ഈ പാട്ട്, പ്രിയമാനവളെ സിനിമയിലെ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് വരാം.

ഹായ് നാലുമണി പോയെ, എനിക്ക് ഘുങ്കട്ട് കേ ആദസേ എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ? വെച്ച് തരണം കേട്ടോ, തീർച്ചയായിട്ടും തരാം കേട്ടോ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഇത് പറഞ്ഞിരിക്കുന്നത്, മെസ്സേജ് അയച്ചിരിക്കുന്നത് സാബു ആണ് ആലുവയിൽ നിന്ന്. അപ്പോൾ സാബു ചോദിച്ചിരിക്കുന്നത് ഹംഹെ

നാലുമണിപ്പൂക്കളിലൂടെ പാട്ടുകളുടെ വസന്തം ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പെട്ടെന്ന് പോയാലോ. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ മകൾ സോനയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോന മോളെ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാ ആശംസകളും നാലുമണിപ്പൂക്കളുടെ ഭാഗത്തുള്ള എല്ലാവരിൽ നിന്നും കേട്ടോ. അവൾക്ക് വേണ്ടി റോജ എന്ന സിനിമയിൽ ചിന്നച്ചിന്ന ആസേ എന്ന ഗാനം വെച്ച് തരുമോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് ലതികയാണ്, ലതിക ബാലകൃഷ്ണൻ മലപ്പുറത്ത് നിന്ന്. അതോടൊപ്പം ഇടപ്പള്ളിയിൽ നിന്ന് നിതീഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോൻ കിടുമോൻ എന്ന് വിളിക്കുന്ന മകനാണ്. നിതീഷിൻ്റെ മോനെ വിളിച്ച് വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ, കിടുമോൻ. നല്ല കിടു പേരാണല്ലോ. കിടുമോൻ എന്ന് വിളിക്കുന്ന നിതീഷ്, നിവേദ് നിതീഷിന് വേണ്ടിയിട്ട്. അപ്പോൾ നിവേദ് മോന് നമ്മുടെ എല്ലാവരുടെയും കിടുമോന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പാട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേട്ടിട്ട് വരാം.

പാട്ട് കേട്ടല്ലോ അല്ലേ, ഹാപ്പി ആയല്ലോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ പേര് അഖിൽ, പാലക്കാട്ട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. പ്രിയപ്പെട്ട അഖിൽ, ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. നാടോടി മൂവിയിലെ ജുംബ ജുംബ സോങ് വയ്ക്കാമോ? ഈ പാട്ട് നാലുമണിപ്പൂവിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം നാലുമണിപ്പൂക്കളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. മെസ്സേജ് വായിക്കുമല്ലോ ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. വായിച്ചല്ലോ ലേ. എന്തായാലും അഖിലിന് ഇഷ്ടപ്പെട്ട നാടോടി സിനിമയിലെ പാട്ട്, ആ ഇഷ്ടമുള്ള പാട്ട്, ഇതാ കേട്ടിട്ട് വരാം.

നാലുമണിപ്പൂക്കൾ വീണ്ടും നമ്മൾ അടുത്ത മത്സ്യത്തിലേക്ക് പോകുന്നു. പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ ബിജു പള്ളിത്താഴത്ത് കൂത്താട്ടുകുളത്തു നിന്നാണ്. എനിക്ക് നരിവേട്ട എന്ന സിനിമയിലെ മിന്നൻവള എന്ന് പാട്ട് വെച്ചു തരുമോ? ഇന്ന് നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. കൂത്താട്ടുകുളത്തു നിന്ന് ബിജുവിനൊപ്പം നമുക്കെല്ലാവർക്കും, നാലുമണിപ്പൂക്കളുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മിന്നൽവള എന്ന ഗാനം കേട്ടിട്ട് വരാം.

ഹലോ, നല്ലമണി പൂക്കൾ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റ് എന്ന ഗാനം വെച്ചു തരുമോ? സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ചേട്ടൻ്റെ മക്കളായ അമ്പാടി അത്തു. അമ്പാടിക്കും അത്തുവിനും വേണ്ടിയിട്ടും പിന്നെ എൻ്റെ അമ്മ അച്ഛൻ ഇവർക്ക് വേണ്ടിയിട്ടും അയക്കുന്നത് അഞ്ചുവാണ്. അഞ്ചു എവിടെന്നാ അയച്ചേക്കുന്നേ? സ്ഥലപ്പേര് വെച്ചിട്ടില്ല അല്ലേ? എന്തായാലും അഞ്ചു ചോദിച്ചേക്കുന്ന പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് ഒന്നുകൂടെ പറയാം. അമ്പാടിക്കും അത്തുവിനും വേണ്ടിയിട്ടും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടും. അതുപോലെ മറ്റൊരു മെസ്സേജുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഗോപിക വാവ ഗോപികയുടെ ബർത്ത്ഡേ ആണ്. വാവക്കുട്ടി, ബർത്ത്ഡേ ആശംസകൾ. അവൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടൊരു പാട്ട് വെച്ച് തരുമോ? തീർച്ചയായിട്ടും. ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് സംശുവാഹൻ, ഷാഹിന തൃശ്ശൂർ കോടാലി. ഷാഹിന തൃശ്ശൂർ എന്നാണ്, കോടാലി എന്ന സ്ഥലത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണി പോയേ, ഞാൻ കൊടുങ്ങല്ലൂർ ഏറിയാട് നിന്ന് ശുഭ ബാബുവാണ്. ഞങ്ങളൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു. മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങവെട്ടം സിനിമയിലെ പൂവേണം പൂപ്പട വേണം എന്ന പാട്ട് വെച്ച് തരുമോ? പാട്ട് ഡെഡിക്കേഷനുണ്ട്. ഡെഡിക്കേഷൻ ചെയ്തിരിക്കുന്നത് ബാബുചേട്ടനും മണിക്കുട്ടനും രാജിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാബുചേട്ടനും മണിക്കുട്ടനും രാജിക്കും, പിന്നെ ഈ നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

മൂന്ന് മക്കൾ, മൂത്തത് ബാലരുദ്ര, ഇളയ മകൾ ഇന്ദ്യരുദ്ര, പിന്നെ 5 മാസം പ്രായമുള്ള മകൻ മിച്ചൂട്ടൻ. മിച്ചൂട്ടനെ പേരിട്ടിട്ടില്ല. ഇവർക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ട് RRR മൂവിയിലെ ആ അടിപൊളി പാട്ടങ്ങൾ വയ്ക്കാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ബാലരുദ്ര, ഇന്ദ്യരുദ്ര, പിന്നെ മിച്ചൂട്ടൻ ഇവർക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത് റോഷനിയാണ്. പാട്ട് കേൾക്കാം. അതോടൊപ്പം ഹായ് നല്ലോണി പൂവേ, എൻ്റെ പേര് ആതിര, ഞാൻ എറണാകുളം കുമ്പളങ്കയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. എൻ്റെ മകൾ അഭിനയ അവളെ വീട്ടിൽ തുമ്പി എന്നാണ് വിളിക്കുന്നത്. തുമ്പി മോൾക്ക് ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ തുമ്പി മോളെ. അപ്പം അവൾക്കും വേണ്ടിയിട്ടും നേരത്തെ പറഞ്ഞ മൂന്ന് കുട്ടന്മാർക്ക് വേണ്ടിയിട്ടും RRR മൂവിയിലെ പാട്ട് കേട്ടിട്ട് വരാം.

0: പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDA കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11-ാം ക്ലാസ്സിൽ ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 85-47-00-50-15. ആവർത്തിക്കാം, 85-47-00-50-15.
1: ക്രിയാറ്റിനിൻ യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഫാറ്റ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തി വരുന്ന ഹെവി

ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ക്രെയിൻ, എക്സ്കവേറ്റർ, ഫ്രണ്ട് ആൻഡ് ലോഡർ ആൻഡ് ഫോർക്ക് ലിഫ്റ്റ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. 10-ാം ക്ലാസ് പാസ്സായ ലൈറ്റ് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി ജനറൽ വിഭാഗത്തിന് 35 വയസ്സാണ്. വിശദാംശങ്ങൾക്ക് www.fact.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-256-7544, 0484-256-7544. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2026-27 അധ്യയന വർഷത്തെ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കും. ഈ മാസം 22 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസരം. വിശദ വിവരങ്ങൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റായ admissions.qsat.ac.in സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി പറയാം, admissions.qsat.ac.in. വിവരങ്ങൾ അറിയാൻ ഫോൺ നമ്പർ 97 78 78 31 91, 97 78 78 31 91. ആശ്രമം സ്കൂൾ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിൽ സ്റ്റുഡൻസ് കൗൺസിലർമാരെ നിയമിക്കുന്നതിന് പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ 2-ാം നിലയിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 23 രാവിലെ 10:30 മുതൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. MSW MS സോഷ്യോളജി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായം 25 മുതൽ 45 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-250-5383, 0491-250-5383. ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റി സ്കിൽ അപെക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന് ആരംഭിക്കുന്ന വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏവിയേഷൻ ആൻഡ് എയർലൈൻ ക്യാബിൻ ക്രൂ, ലോജിസ്റ്റിക് ആൻഡ് വെയർഹൌസ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HR മാനേജ്മെന്റ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HR മാനേജ്മെന്റ്, മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ, ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി എന്നിവയാണ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം, 90 37 44 40 93. നമ്പർ ആവർത്തിക്കുന്നു, 90 37 44 40 93.

0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് ഈ മാസം 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 94 95 77 87 50. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി V.D. സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ എക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിദേശ സർവകലാശാലകളെ ഉൾപ്പെടുത്തി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ, തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ, വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. കോട്ടയം ആകാശപാതയുടെ നിർമ്മാണത്തിനായി 15 കോടി രൂപ വകയിരുത്തി. കോട്ടയത്ത് ഐ ടി പാർക്കിന്റെ

0: പ്രാരംഭ പ്രവർത്തനത്തിനുള്ള തുക വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയെയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 19 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം ശ്രദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി സല്ലാപം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന ഗാനം. പാടിയത് യേശുദാസ്, ചിത്ര.

ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 5:10 വികസിത ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ.

0: benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകം ഒന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
2: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
1: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
3: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ

0: ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
2: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,51,000 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് 80 കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതുഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
1: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
1: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൌമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൌമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRIS അന്താരാഷ്ട്ര യോഗ ദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ CK ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 പോയിന്റ് താഴ്ന്ന് 76,803, നിഫ്റ്റി 155 പോയിന്റ് നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2,074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF

സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 17 സെക്കൻഡ്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 3 സെക്കൻഡ്. ഇപ്പോൾ
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം

വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി അമ്മിണിയുടെ കൃഷിവിശേഷങ്ങൾ. അഞ്ചു പതിറ്റാണ്ടിലേറെയായി നെൽകൃഷിയുടെ പാരമ്പര്യം നെഞ്ചിലേറ്റി മുന്നേറുന്ന കർഷകയാണ് മണിയുടെ സ്വദേശിനി അമ്മിണി. കാലാവസ്ഥാ വെല്ലുവിളികളെയും കൃഷിയിലെ മാറ്റങ്ങളെയും അതിജീവിച്ച് ഇന്നും നെൽപ്പാടങ്ങളിൽ അവർ സജീവ സാന്നിധ്യമായി തുടരുന്നു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും പാരമ്പര്യ കൃഷിരീതികളിലെ അറിവും പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളും സമന്വയിപ്പിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മണ്ണിനോടുള്ള സ്നേഹവും അധ്വാനത്തോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് നെൽകൃഷിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കുന്ന ഈ കർഷക സമൂഹത്തിന് അഭിമാനവും പുതുതലമുറയ്ക്ക് പ്രചോദനവുമാണ്. കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ.

0: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. ഏകദേശം 5 പതിറ്റാണ്ടോളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പഴയ കാലത്തും കൃഷി ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളുടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷി രീതികൾ, അതും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു പഴയകാല ഓർമ്മകൾ?
1: കാള പോത്ത് അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു പണ്ട് കൃഷിക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെണ്ണുങ്ങളെ ഇറക്കി നമ്മൾ ചെയ്യാവുന്ന പരമത്. പിന്നെ വീട്ടില് എന്റെ ഭർത്താവാണ് വരമ്പ് വെട്ട് പണി അങ്ങനെയുള്ള പണികളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂലി കൊടുത്ത് ചെയ്യാനുള്ള ഒരു പരിസ്ഥിതി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് യന്ത്രങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. അപ്പൊ യന്ത്രങ്ങൾ വെച്ചാണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൈകൊണ്ട് ചെയ്യാവുന്നത് ഇപ്പൊ വരമ്പ് വെട്ട് പണികള് അങ്ങനെയുള്ള പണികളാണ് ഇപ്പൊ നമ്മൾ കൈകൊണ്ട് ചെയ്യണം. ബാക്കി എപ്പോഴും മെഷീനാണല്ലോ ചെയ്യണത്. ചുണ്ടൻ പൂത്ത്

0: അടിക്കല് അതൊക്കെ ഇപ്പൊ ചെയ്യണത് മെഷീനാ.
1: പണ്ട് കാലങ്ങളെക്കാളും കൂടുതൽ വിളവ് നമുക്ക് കിട്ടണത് ഇപ്പൊ തന്നെയാണ് അല്ലെ?
0: തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ വിളവ് കിട്ടണത്. ഏതാണ്ട് ഒരു 80,000 കിലോ നെല്ല് നമ്മളിപ്പൊ സപ്ലൈക്ക് കൊടുത്തു ഈ വർഷം. അപ്പൊ അങ്ങനെ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ വർഷം ചെല്ലും നമ്മുടെ ഒരു സപ്പോർട്ട് പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ കീഴിലുള്ളത് കാരണം നമ്മള് ചെയ്യാനുള്ളൊരു താല്പര്യം. ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കൂലി കൊടുത്ത് നമ്മളൊന്നും ചെയ്യിക്കല്ല. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നേട്ടങ്ങൾ കിട്ടണത്.
1: സ്വന്തമായിട്ടുള്ള സ്ഥലം ഉണ്ടോ അതോ എല്ലാം പാട്ടത്തിനെടുത്ത് തന്നെയാണോ ചെയ്യണത്?
0: ഇല്ല, എല്ലാം പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്.
1: ഏകദേശം എത്ര സ്ഥലം പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട്?
0: ഒരു 3 ഏക്കർ 4 ഏക്കർ സ്ഥലത്തോളം വരും നമ്മൾ ചെയ്യുന്ന കൃഷി സ്ഥലം.
1: ഇത്രയും ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ തനിയെ ചെയ്യാന്ന് പറയുമ്പോൾ അത് ശരിക്കും അധ്വാനകരല്ലേ?
0: അതെ, തന്നെ കൃഷിഭവനായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് തരണത്. അവര് വന്ന് കണ്ടാണ് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്തും നമുക്ക് അതിനെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തന്നോണ്ടിരിക്കുന്നത്. പറമ്പിലാണെങ്കിലും എല്ലാം കൃഷി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലോക്കിന് വിളിച്ചായിരുന്നു. നമുക്കത് പൈസ മുടക്കില്ലാതെ കുറെ സാധനങ്ങളൊക്കെ കിട്ടും. തെങ്ങന്തയ്യ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് തന്നെ വിളിച്ചായിരുന്നു.
1: ഈ ഒരു 3 ഏക്കർ സ്ഥലത്ത് എത്ര പൂ ചെയ്യുന്നുണ്ട് കൃഷി?
0: 2 പൂ ഇപ്പൊ കൃഷിയെ കിട്ടുള്ളൂ നമുക്ക്. ഇവിടെ പുഞ്ചപ്പാടങ്ങളുണ്ട്. അപ്പൊ അത് താഴ്ച വരുന്ന കണ്ടങ്ങളിൽ നമ്മളിപ്പോ മെഷീൻ ഇറങ്ങൂല്ല. അപ്പൊ അതുകൊണ്ട് 2 പൂപ്പ് കൃഷിയെ എടുക്കുള്ളൂ.
1: ഏത് സമയത്താണ് നമ്മള് കൃഷി ആരംഭിക്കണത്?
0: ഇപ്പൊ നമ്മള് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തോളം ആയുള്ളൂ. ഇനി അടുത്ത കൃഷി ഏതാണ്ട് മകരമാസം വരുമ്പോഴത്തേനും നമ്മൾ കൊയ്ത്തിന്റെ സമയം വരും. ആ സമയത്താണ് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ വിളവെടുക്കണ സമയമാണ്.
1: പണ്ട് കാലങ്ങളെക്കാളും വിളവ് കൂടുതൽ ഇപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. നെൽവിത്തിനും നല്ല വ്യത്യാസമുണ്ടല്ലോ, പണ്ട് ചെയ്തിരുന്ന വിത്തിനങ്ങളല്ലല്ലോ ഇപ്പൊ ചെയ്യണത്. അപ്പൊ അതും ഒരു കാരണമാണോ ഈ വിളവില് ഈ വ്യത്യാസം വരാൻ?
0: അത് കാരണമാണ്. പണ്ടത്തെ നെല്ലല്ല ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പൊ വേറെ നെല്ലുകളാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ സപ്ലൈക്ക് കൊടുക്കുമ്പോഴേ തൂക്കം നമുക്ക് കിട്ടണമല്ലോ. കിലോ തൂക്കം കിട്ടണമെങ്കിൽ നല്ല നെല്ല് നമ്മൾ ചെയ്യണം.
1: മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണോ എങ്ങനെയാണ്?
0: അല്ല, മഴയത്ത് വണ്ടിയൊന്നും ഇറങ്ങൂല. പാടങ്ങളിലൊന്നും താണു പോകും വണ്ടി ഇറങ്ങിയാല്. കൊയ്ത്തിനും ഒക്കെ വണ്ടി ഇറങ്ങുമ്പോഴത്തെ താണു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമ്മള് കൃഷി ചെയ്ത് എടുക്കും.
1: നെൽകൃഷിക്ക് വേണ്ട വെള്ളം അതെങ്ങനെയാണ് പാടങ്ങളിലേക്ക് എത്തിക്കുന്നത്?
0: ഞങ്ങള് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു വന്ന് ചെറിയ കനാലുകളുണ്ട്. കനാലിൽ കൂടി വരും ആ വെള്ളം.
1: നമ്മൾ ഈ നെൽകൃഷിക്ക് എന്തൊക്കെ വളമാണ് കൊടുക്കാറുള്ളത്?
0: രാസവളം മാത്രമേ ചെയ്യണുള്ളൂ. രാസവളവും പിന്നെ മരുന്നുമാണ് ചെയ്യുന്നത്. വേറെ വളങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നെല്ല് ശരിക്കായി വരില്ല. രാസവളം ഒരു 3 പ്രാവശ്യം വളമിടണം, 3 പ്രാവശ്യം മരുന്നടിക്കണം. അങ്ങനെയുള്ള ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി നന്നായിട്ട് കിട്ടുള്ളൂ.
1: രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോ ഈ നെല്ലിന്റെ ഇടയിലുള്ള കളകൾ അതിനും കുറവ് വരാറുണ്ടോ? എങ്ങനെയാണ്?
0: മരുന്നടിച്ച് കളയും, അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ ഉള്ളവരൊക്കെ പറിച്ചു കളയും.
1: ഇപ്പൊ നമ്മൾ ഇത്രയും നാളായിട്ട് നെൽകൃഷി ചെയ്യാണ്, അപ്പൊ എന്തെങ്കിലും ഒരു കീടങ്ങളുടെ ആക്രമണം, ഇപ്പൊ ഇല ചുരുട്ടിപ്പുഴു അങ്ങനെ എന്തെങ്കിലും ഒരു കീടങ്ങളുടെ ആക്രമണം കൊണ്ട് നമുക്ക് നെൽകൃഷിയില് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ?
0: ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഓലചുരുട്ടിപ്പുഴുവാണ്. കണ്ടു കഴിയുമ്പോഴത്തിന് അപ്പൊ തന്നെ എല്ലാവരും അടുത്തടുത്ത് കണ്ട കൃഷിക്കാരെ അപ്പ മരുന്നടിച്ച് മാറ്റി കളയുന്നത്.
1: അതേപോലെ തന്നെ പിന്നെ എല്ലാ കർഷകരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചാഴി.
0: അയ്യോ, അത് ഭയങ്കര.
1: അപ്പൊ നമ്മള് ചാഴിക്ക് ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
0: വേറെ ഒന്നും ചെയ്തിട്ട് നമ്മുടെ കൈവളങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചാഴിയുടെ മരുന്നൊക്കെ കിട്ടിയാലും നമ്മൾ അതൊക്കെ ചെയ്താലുണ്ടല്ലോ. ചെയ്താലും ഒന്നും അങ്ങ് ഏൽക്കൂല. കാരണം അതുപോലെ ചാഴി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. നമ്മള് ചാഴിക്ക് അപ്പൊ തന്നെ മരുന്ന് അടിക്കുക, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല.
1: പണ്ട് കാലങ്ങളിലെന്ന് പറഞ്ഞു കൊയ്ത്തിന് നമ്മുടെ തന്നെ പ്രദേശങ്ങളിലെ ഒരുപാട് പേര് കൊയ്യാനെല്ലാം വരാറുണ്ട്. അങ്ങനെ ഒരു കൊയ്ത്ത് ഉത്സവം തന്നെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് ആ കൊയ്ത്ത് രീതിയും അല്ലെങ്കിൽ പണ്ടത്തെ കൊയ്ത്ത് രീതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ തോന്നണത്?
0: ഇപ്പോഴും കൊയ്യാനായിട്ട് വണ്ടി ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേനെ ഇഷ്ടംപോലെ ആൾക്കാരോട് കാണാനും കേൾക്കാനും ചെയ്യുന്നെങ്കിലും കൊയ്യനൊക്കെ കാണാനൊക്കെ നല്ല രസങ്ങളല്ലേ. അപ്പൊ അതൊക്കെ കാണാനൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരുവൊക്കെ ചെയ്യാറുണ്ട് പാടത്ത്. ഇപ്പോഴും ഒരു കൊയ്ത്ത് ഉത്സവമാണ് ഇവിടെയൊക്കെ. ഞങ്ങള് കൃഷി ചെയ്യുന്നേരത്തൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോകാറും അതിനെപ്പറ്റിയ കൃഷി ഇത് കാണാനും രസിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്.
1: എത്ര ദിവസം കൊണ്ട് ഈ ഒരു കൊയ്ത്ത് മെഷീൻ വന്നാൽ നമ്മുടെ ഈ പാടങ്ങൾ മുഴുവൻ തീർക്കാൻ പറ്റാറുണ്ട്?
0: 2 ആഴ്ച 3 ആഴ്ച പിടിക്കും.
1: അതെല്ലേ.
0: ഞങ്ങള് 2 സ്ഥലത്തായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അത് ഒരിടത്ത് ആദ്യം നമ്മള് കൊയ്ത് കഴിയും, അത് കഴിയുമ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് പാടങ്ങളുണ്ട്, അവിടെയൊക്കെ.
1: നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
0: അപ്പൊ വണ്ടി വരുന്ന സമയമാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് എല്ലാവരും കൂടെ കൂടി പിന്നെ വണ്ടി ഇറക്കാനുള്ള സൗകര്യങ്ങൾ അത് ഉണ്ടാക്കും. പിന്നെ ഓരോരുത്തര് കൊയ്ത് പോണത് അങ്ങനെ, ഓരോരുത്തർ നെല്ല് കയറ്റണത് അങ്ങനെ, നെല്ല് കൊണ്ടുപോണത് അങ്ങനെ, പിന്നെ പാടത്തിട്ട് ഉണങ്ങി വണ്ടിക്ക് കയറ്റി സപ്ലൈക്ക് കൊണ്ടുപോണവരങ്ങനെ അങ്ങനെയൊക്കെ ആദ്യം ചെയ്യുന്നവരൊക്കെ ആദ്യം അങ്ങനെ കയറും. ഒരു ഭയങ്കര ഒരു ഉത്സവം തന്നെയാ.
1: നെൽവിത്ത് എങ്ങനെയാണ്? നമ്മുടെ തന്നെ നെൽവിത്താണോ ഉപയോഗിക്കുന്നത്?

0: അതോ എല്ലാ പ്രാവശ്യവും പുതിയ വിത്ത് തന്നെയാണോ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണോ?
1: ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. ഇപ്പൊ ഈ വർഷത്തെ നെല്ല് ഞങ്ങൾ വിത്തിന് വെച്ചേക്കും, അപ്പൊ അത് അടുത്ത വർഷം ഈ വിത്ത് വിതയ്ക്കും. ഞങ്ങൾ വേറെ ഒന്നും ഒരു വിത്ത് മേടിക്കാറില്ല, അത് ചെയ്യാറില്ല ഈ ഒരു വിത്ത് തന്നെ. കാരണം നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെ കനമുള്ള വിത്ത് ആണ് ഞങ്ങൾ ചെയ്യുന്നത്.
0: ചില പ്രദേശങ്ങളിലൊക്കെ തത്തകളുടെ ആക്രമണം വളരെ കൂടുതലാണ് അങ്ങനെ പറയാറുണ്ട്. ഈ നമുക്ക്
1: ഇല്ല ഇല്ല, തത്തയാണ്. പിന്നെ ആറ്റക്കിളി ഉണ്ട്, ആറ്റക്കിളി തിന്നോണ്ട് പോണേ എന്തോരം തിരിഞ്ഞു അതൊക്കെ.
0: നെല്ല് ഇപ്പൊ രണ്ട് പ്രാവശ്യം ആണല്ലോ ചെയ്യണത്, അത് കഴിഞ്ഞിട്ട് പാടത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാറുണ്ടോ?
1: പാടത്ത് കൃഷി പയറ് ആൾക്കാർ ഇടാറുണ്ട്. തടപ്പയറാണെങ്കിൽ അത് ഇടും, അല്ലെങ്കിൽ വെതപ്പയറാണെങ്കിൽ അത് വിതയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പാടത്ത്. വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് എല്ലാരും ചെയ്യണത്. അല്ലാത്ത അടുത്ത് ചെയ്താട്ട് വെള്ളം കിട്ടൂലല്ലോ. അപ്പൊ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ പയറൊക്കെ എല്ലാരും ഇടും.
0: അതുപോലെ നെൽകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട് അല്ലെ?
1: പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പാടത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ പയറിടുന്ന സമയമൊക്കെ വരുമ്പോ നമ്മള് കൃഷി ചെയ്യും.
0: എന്തൊക്കെ പച്ചക്കറിയാ ചെയ്യണത്?
1: പാവല്, വെണ്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പാടത്ത് നടും. എല്ലാരും വെള്ളരിയൊക്കെ, ഇഷ്ടംപോലെ വെള്ളരിക്കൊക്കെ കിട്ടും. വെള്ളരിയൊക്കെ നട്ടാ.
0: അതിന്റെ വിപണി നമ്മൾ എവിടെയാ കണ്ടെത്താറുള്ളത്? പ്രാദേശിക തലത്തിൽ തന്നെയാണോ വിപണി ഉള്ളത്?
1: കൂടുതലുള്ളത് നമ്മള് ഇവിടെ കടകളിലൊക്കെ കൊടുക്കും. പയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ കിലോ 2 കിലോ ഒക്കെ ഇങ്ങനെ വീതം വെച്ച് ഇങ്ങനെ കെട്ടി തൂക്കി കെട്ടി കൊണ്ടുപോയി കടകളിലൊക്കെ കൊടുക്കും. അതൊക്കെ മേടിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
0: പച്ചക്കറി കൃഷിക്കും വേറെ തൊഴിലാളികളെ ഒന്നും ആശ്രയിക്കാറില്ല, നമ്മൾ തന്നെയാണ് മുഴുവൻ ചെയ്യണത് അല്ലെ?
1: എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, ഒന്നിനും ആരെ ആശ്രയിക്കാറില്ല. പഞ്ചായത്തിന്റെ 5 അവാർഡ് കിട്ടിയ ആളാ ഞാന്.
0: ശരി, എന്തൊക്കെ പുരസ്കാരം?
1: പഞ്ചായത്തിന്റെ വകയായിട്ട്, പിന്നെ ബ്ലോക്കിന്റെ, എങ്ങനെയൊക്കെ കിട്ടിയിരുന്നു.
0: ഇത്രയും നാളെ ഇങ്ങനെ കൃഷി ചെയ്തിട്ട്, നെല്ലും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വിളവ് നമുക്ക് ലഭിക്കും എന്ന് തോന്നിയ കൃഷി ഏതാ?
1: കൃഷി നെല്ല് തന്നെയാ. എല്ലാവർക്കും നെല്ല് തന്നെയാ ഏറ്റവും കൂടുതൽ കൃഷിയുടെ നെല്ല്. ഇപ്പൊ സപ്ലൈക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒത്തിരി പാടങ്ങൾ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നവർക്ക് നഷ്ടമൊന്നുമില്ല, അല്ലാതെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര നഷ്ടമാ. കാരണം ഇത് തന്നെ നമ്മൾ ചെയ്യുമ്പോ വേറെ നമ്മുടെ കയ്യിൽ നിന്ന് കൂലികളൊന്നും കൊടുക്കണില്ല. നമ്മൾ തന്നെ ചെയ്യുമല്ലോ, ഞാനും എന്റെ ഭർത്താവും എല്ലാം ചെയ്യണത്, ഞങ്ങളുടെ ഇത് ചെയ്യണത് മുഴുവനും. അപ്പൊ നമ്മള് കൂലി കൊടുത്ത് ചെയ്യാത്ത കാരണം നമുക്ക് അതുകൊണ്ട് നേട്ടമുണ്ട്. അല്ലാതെ എല്ലാം ഒന്നേന്ന് തൊട്ട് കൂലി കൊടുത്ത് ചെയ്യുന്നവരെ ആണെങ്കിൽ അത് അവർക്ക് കുറച്ചൊക്കെ നഷ്ടങ്ങൾ വരും.
0: കൃഷി ചെയ്യാനൊരു മനസ്സും കൂടി വേണം.
1: അത് തന്നെ അത് തന്നെ അത് തന്നെ എപ്പോഴും പാടത്ത് ആയിരിക്കണം. രാവും പകലും ഒക്കെ ഒരുപോലെ നിന്ന് നോക്കിക്കണ്ടെടുത്തെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്കുണ്ടല്ലോ. പിന്നെ നമുക്ക് പറയാനും എടുക്കാനൊക്കെ നല്ല ഒരു ഓഫീസർമാരാ നമുക്ക് ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ള കാരണം നമുക്ക് ഒന്നോട് താല്പര്യം കൂടും. നമ്മളെന്ത് കാര്യത്തിനും വിളിക്കും പറയും, നമ്മളെ സഹായിക്കുന്നവരാകുമ്പോ നമുക്കൊന്നോടെ ഉത്സാഹം കൂടുമല്ലോ.
0: ഇതിന്റെ കൂടെ വാഴ കൃഷി ചെയ്യാറുണ്ടോ?
1: ഉണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. 2-3 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇപ്പൊ ഈ കാറ്റ് സമയത്ത് വരുമ്പോ, ഈ മഴക്കാലം വരുമ്പോഴത്തേനും എല്ലാം ഒടിഞ്ഞു പോകൂലേ. അപ്പൊ അതുകൊണ്ട് ഇനി സീസൺ അങ്ങ് മാറിക്കഴിയുമ്പോഴാണ് ഇനി എല്ലാം ചെയ്യണത്.
0: നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് കൃഷി പരാജയമാണ്, അപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, അങ്ങനെയാണ് പൊതുവെ എല്ലാരും പറയുന്ന ഒരു കാര്യം. അപ്പൊ എന്താ അവരോടൊക്കെ പറയാനുള്ളത്?
1: സ്വന്തമായിട്ട് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു നേട്ടം ഉണ്ടാവുന്നത്. സ്വന്തം ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, കാശ് കൊടുത്ത് ചെയ്യുന്നവർക്കൊന്നും അതിനെപ്പറ്റി വലിയ നേട്ടമൊന്നും ഇല്ല.
0: എന്തെങ്കിലും കൂടുതലായിട്ട് കൃഷി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ രീതിയിൽ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആശയം തോന്നിയിട്ടുണ്ടോ?
1: ഞങ്ങൾ പാട്ടത്തിനടുത്തൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അത് 13 സെന്റ് സ്ഥലമുള്ള, അത് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം. അപ്പൊ കുറെ നടീല സാധനങ്ങൾ, ഈ പച്ചക്കറിയുടെ സാധനങ്ങളും തെങ്ങൻ തൈ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എത്തിക്കാന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കൃഷികൾ ചെയ്യാൻ
0: ആഗ്രഹമുണ്ട് അല്ലെ?
1: അതെ.
0: നമുക്ക് ഇത്രയൊക്കെ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ സഹകരണം വളരെ പ്രധാനമുള്ളതാണല്ലോ. അപ്പൊ ആരൊക്കെയുണ്ട്?
1: ഞാനും എന്റെ ഭർത്താവും എപ്പോഴും കൃഷിയുടെ കാര്യങ്ങളാണ് നോക്കി നടത്തുന്നത്. പിന്നെ മകനുണ്ട്, മകനും വരും, എല്ലാ സപ്പോർട്ടിനും വരും. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന കാരണം കൂടുതൽ കൂടുതൽ കൃഷികൾ ഇപ്പൊ ഇങ്ങനെ ഓരോ പാടം അവിടെ കിടക്കുവാണെങ്കിൽ, എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ അത് ചെന്ന് ചെയ്യാൻ താല്പര്യപ്പെടും. അങ്ങനെയാണ് ഇത്രയും കൂടുതൽ കൃഷി ഇപ്പൊ നമ്മൾ ചെയ്തേക്കണത്.
0: മഴ അല്ലെങ്കിൽ വെയില്, അങ്ങനെ കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൃഷിയിൽ വന്നിട്ടുണ്ടോ?
1: ഒന്നുമില്ല, വെയിലത്ത് മഴയത്ത് എല്ലാം പണിയെടുത്തെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ.
0: ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ. കാർഷിക ജീവനത്തിന്റെ എല്ലാ ആശംസകളും.

വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി അമ്മിണിയുടെ കൃഷി വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കൃഷി രീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് അമ്മിണിയെ വിളിക്കാവുന്നതാണ്. നമ്പർ 82 81 23 71 19. നമ്പർ ഒരിക്കൽ കൂടി 82 81 23 71 19.

0: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ തുടർന്ന് അമ്മ പകർന്ന അറിവിലൂടെ, അമ്മയുടെ ഓർമ്മകളിലൂടെ രംഭ തന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുകയും വിജയത്തിലെത്തിക്കുകയും ചെയ്തു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെട്ടിരുന്ന നാളുകളിൽ സ്വന്തം തീരുമാനപ്രകാരം ഭർത്താവിന് താങ്ങാകുവാൻ ഇറങ്ങിത്തിരിച്ച ഈ വീട്ടമ്മ ഇന്ന് വിജയം കൈവരിച്ച ഒരു ക്ഷീര കർഷകയാണ്. 3 സെന്റിലെ വീട്ടിൽ 6 പശുക്കളെയും തന്റെ ചുറ്റിനുമുള്ളവർക്ക് യാതൊരു പരാതിക്കും ഇടം നൽകാതെ വൃത്തിയോടെയും ചിട്ടയോടെയും പരിപാലിച്ചു പോരുന്നു പള്ളുരുത്തി സ്വദേശി രംഭ. പ്രിയ ശ്രോതാക്കളെ, കേൾക്കാം പള്ളുരുത്തിയിലെ ക്ഷീര കർഷക രംഭ ചന്ദ്രബോസ് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. അമ്മ പകർന്ന അറിവിലൂടെ, അമ്മയുടെ ഓർമ്മകളിലൂടെ രംഭ തന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുകയും വിജയത്തിലെത്തിക്കുകയും ചെയ്തു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെട്ടിരുന്ന നാളുകളിൽ സ്വന്തം തീരുമാനപ്രകാരം ഭർത്താവിന് താങ്ങാകുവാൻ ഇറങ്ങിത്തിരിച്ച ഈ വീട്ടമ്മ ഇന്ന് വിജയം കൈവരിച്ച ഒരു ക്ഷീര കർഷകയാണ്. 3 സെന്റിലെ വീട്ടിൽ 6 പശുക്കളെയും തന്റെ ചുറ്റിനുമുള്ളവർക്ക് യാതൊരു പരാതിക്കും ഇടം നൽകാതെ വൃത്തിയോടെയും ചിട്ടയോടെയും പരിപാലിച്ചു പോരുന്നു പള്ളുരുത്തി സ്വദേശി രംഭ. പ്രിയ ശ്രോതാക്കളെ, കേൾക്കാം പള്ളുരുത്തിയിലെ ക്ഷീര കർഷക രംഭ ചന്ദ്രബോസ് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: എത്ര നാളായി പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട്? എങ്ങനെയാണ് പശു വളർത്തലിലേക്ക് എത്തിപ്പെട്ടത്?
1: 36 വർഷം കഴിഞ്ഞു ഇപ്പോൾ. അത് ചെയ്യാനുള്ള കാരണം, ചേട്ടന് കിട്ടുന്ന സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ആയി. വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ലോൺ അടക്കാനൊന്നും പൈസ ഇല്ലാണ്ടായപ്പോ എന്റെ താലിമാല വിറ്റിട്ട് പാനായി കുളത്തിൽ നിന്നാണ് ഞാനൊരു പശുവിനെ എടുക്കുന്നത്. 6500 രൂപ അന്ന് ആ പശുവിനെ എടുത്തത്. അതുമേന്നാണ് ഞാൻ തുടങ്ങിയത്. അതുവരെ ജോലിയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. കൂട്ടുകുടുംബമായിരുന്നു 8 വർഷം. അപ്പൊ എന്റെ വീട്ടില് ചെറുതിലേ തന്നെ പശുവിനെ വളർത്തിയാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ അത് കണ്ടു വളർന്നുകൊണ്ട് വേറെ ഒരു ജോലിക്കും പോവാതെ പശുവിനെ തന്നെ എടുത്ത്. അപ്പൊ അമ്മ പറഞ്ഞിരുന്നു, രാവിലത്തെ പാലിന്റെ പൈസ പശുവിന്റെ ഭക്ഷണത്തിനും വൈകുന്നേരത്തെ പൈസ നമുക്ക് ലാഭമായിട്ട് കിട്ടുമെന്ന്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്ത് അതുപോലെ തന്നെ കിട്ടുമായിരുന്നു.
0: ഇപ്പൊ എത്ര പശുക്കളുണ്ട്?
1: 1 പശുവിൽ നിന്നാണ് തുടങ്ങിയത്. 1 പശു കഴിഞ്ഞപ്പോ 2 പശുവായി. 2 പശു കഴിഞ്ഞ് 3 പശുവായി. 3 പശുവായപ്പോ ഞാൻ നിർത്തിവെച്ച്, 3 പശു മതിയെന്ന്. അപ്പ വേറെ ആരെ കയറ്റി കറപ്പിക്കെ പുല്ല് മേടിക്കുക ഒന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ തന്നെ പുല്ല് ചെത്തി, ഞാൻ തന്നെ കറന്ന്. അമ്മ കറക്കണതൊക്കെ നമ്മള് ചെറുതിലേ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ കറന്ന് പാല് നമ്മള് തന്നെ കൊണ്ടേ കൊടുത്ത് അങ്ങനെയാണ് പോന്നിരുന്നത്. ഇപ്പൊ 6 പശുണ്ട്. അതും 6 പശു ആകാൻ കാരണം, അതിന്റെ ഇടയിൽ കുറച്ചു നാള് മുമ്പ് എന്റെ മകൻ മരിച്ച്, മകന്റെ ഭാര്യയും 2 കുട്ടികളും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ 3 പശുവിനെയും കൂടി വാങ്ങിച്ചു. അങ്ങനെ 6 പശുവും കുട്ടികളും ഉണ്ട്. ഇപ്പൊ 2 കുട്ടിയുണ്ടായി. 1 കുട്ടിനെ ഇന്ന് ഞാൻ കൊടുത്ത്, കാളക്കുട്ടീനെ ഒക്കെ 1 കുട്ടിയുണ്ട്.
0: എവിടെ നിന്നാണ് ഈ പശുവിനെ ഒക്കെ വാങ്ങുന്നത്?
1: ഞാൻ വാങ്ങിക്കണത് അഞ്ചൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും കായംകുളത്തൊന്നും ആയിട്ടാണ് പശുവിനെ വാങ്ങിക്കണത്. കായംകുളത്ത് ഞാൻ ചെല്ലണ്ട, അവൻ ഫോട്ടോ അയച്ചു തന്നിട്ട് നല്ല പശുവിനെ കൊണ്ടുത്തരും. അതുപോലെ അഞ്ചൽപ്പെട്ടിയിൽ നമ്മൾ പോയിട്ട് കണ്ടെടുക്കണം. അവിടെ കുറെ പശുക്കളൊന്നും വരാറില്ല. നല്ല പശു വരുമ്പോ ചേട്ടൻ വിളിക്കും. അവിടെ നിന്നെടുത്ത പശുക്കൾക്കൊന്നും അസുഖമൊന്നും വരാറില്ല. നാട്ടിലെ പശുവാ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മൾ അറിയില്ല. പശു ഇവിടെ വന്ന് ഒരാഴ്ച കഴിയുമ്പോ തൈലേറിയൊക്കെ വരും. അപ്പൊ നമ്മളുടെ എന്ന് പറഞ്ഞാല് സ്ഥല സൗകര്യങ്ങൾ കുറവാ. ഇത് കോർപ്പറേഷൻ ഏരിയ അല്ലേ. നമ്മളുടെ പശു നമ്മ തൊഴുത്തിലാണ് നിർത്തിയേക്കണം. അതുകൊണ്ട് അഞ്ചൽപ്പെട്ടിയിലെ പശു എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ നാട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന പശുവാ. എന്റെ ഒരു ജേഴ്സി ഉണ്ട്, ജേഴ്സി ക്രോസ് ഉണ്ട്, HF ഉണ്ട്, പിന്നെ ഒരു സുനന്ദിനി ഉണ്ടായിരുന്നു. അതിനെ ഇപ്പൊ ചെന പിടിക്കാതെ കൊടുത്ത്.
0: ഒരു പശുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: എനിക്കിന്ന് വരെ തെറ്റ് പറ്റിയിട്ടില്ല. അമ്മ പറഞ്ഞു കേട്ട് അറിവുണ്ട്. ആ അടയാളോ ഞാൻ ചെല്ലുമ്പോ നോക്കുള്ളു പശുവിനെ. പശുവിനെ പിച്ചി നോക്കും അതിന്റെ തൊലിക്ക്. അപ്പൊ കട്ടിയുള്ള തൊലി എടുക്കരുത്. പറ്റ രോമമുള്ള പശുവിനെ എടുക്കണം. നീളം രോമമുള്ള പശുവിനെ എടുക്കരുത്. വാല് നിലത്ത് മുട്ടിക്കിടക്കണ പശുവായിരിക്കണം. മടിക്ക് 4 കാമ്പ് ഒരേപോലെ നിൽക്കണ കാമ്പുള്ള പശുവായിരിക്കും. കയറി ഇറങ്ങി നിൽക്കണ കാമ്പുള്ള എടുക്കരുത്. ആ അമ്മ മരിച്ചു പോയെങ്കിലും അമ്മയുടെ വാക്കുകൾ വെച്ചിട്ടാണ് മുന്നോട്ട് പോണത്. എനിക്കിന്ന് വരെ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല. കന്നി എടുത്താലും എനിക്ക് പാല് 10 ലിറ്റർ തന്നെ കിട്ടി. ചേട്ടൻ അവിടെ നിന്ന് 8 ലിറ്റർ ഉണ്ടാവുള്ളെന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോ 10 ലിറ്ററും കിട്ടാറുണ്ട്.
0: കൊണ്ടുവന്ന് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളൊക്കെയാണ് അവർക്ക് നൽകുന്നത്?
1: ഞാൻ സാധാ പ്രസവിച്ച പശുവിനെ എടുക്കാറുള്ളൂ. ചെന മലപ്പുറത്തൊന്നും പശുവിനെ എടുത്ത് പിറവത്തുനിന്നൊക്കെ ഇത്ര ലോങ്ങിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ വന്ന് പെട്ടെന്ന് പ്രസവിച്ചു നമ്മുടെ പൈസയൊക്കെ പോകും. അതുകൊണ്ട് പ്രസവിച്ച് ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴേ നമുക്ക് പശുവിനെ ഉണ്ടെന്നും പറഞ്ഞ് വിളിക്കുള്ളൂ. അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. കൊണ്ടുവന്ന വഴി അതിന്റെ അഴുക്ക് പോകാനുള്ള മരുന്ന് ഡോക്ടറെ കണ്ട് വാങ്ങിക്കും, അത് കൊടുക്കും. അത് കഴിഞ്ഞ് രണ്ടാം പേർ മൂന്നാം പേരൊക്കെ ആണെങ്കിൽ ഒരു കാൽസ്യം കൊടുക്കും.
0: ഡോക്ടർ വന്നിട്ടാണോ അവർക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നത്? പ്രസവത്തിന്റെ ശുശ്രൂഷ എത്ര നാളത്തേക്ക് അങ്ങനെ തുടരും?
1: പ്രസവത്തിന്റെ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചപ്പ തന്നെ കുട്ടി വരാതായ ഡോക്ടറെ വിളിക്കാറുണ്ട്. അറ്റൻഡറാണ് വരണത്. അത് ഏത് സമയത്ത് വിളിച്ചാലും അത് വരും. സാബു ആന്റണി റിട്ടയർഡ് ആയ മനുഷ്യനാ. അങ്ങോട്ട് വന്ന് എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും, മാഷൊക്കെ ഇട്ടില്ലെങ്കിൽ മുന്നേല് ആ മാഷ് എടുക്കാൻ നോക്കും, അല്ലായെങ്കിൽ മരുന്ന് വെച്ചിട്ട് പോകും പിറ്റേന്ന് നോക്കാന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യണം. പറഞ്ഞ സാബു ആന്റണി തന്നെയാണ് കുളമ്പ് രോഗത്തിന് കുത്തണത്. അത് ഡിസംബറിൽ കുത്തും, ജൂണിൽ കുത്തും. അതുകൊണ്ട് കുളമ്പ് രോഗമൊന്നും നമുക്ക് വരാറില്ല. പറയത്തക്ക അസുഖമൊന്നും എന്റെ പശുക്കൾക്ക് വരാറില്ല. പക്ഷെ അവരുടെ ശുശ്രൂഷനും പരിചരണവും അതുപോലെയാണ്.
0: ഇത്ര നാള് കൂടുമ്പോഴാണ് ഈ വെരയുടെ മരുന്നൊക്കെ കൊടുക്കുന്നത്?
1: വെരയുടെ പ്രസവിച്ച് 10 ദിവസം ആകുമ്പോഴും തള്ളക്കും, 15 ദിവസം ആകുമ്പോൾ കുട്ടിക്കും കൊടുക്കും, പിന്നെ 3 മാസം കഴിയുമ്പോൾ കൊടുക്കും.
0: കൂടാതെ രോഗപ്രതിരോധ മരുന്നുകൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്?
1: രോഗപ്രതിരോധം എന്ന് പറയാൻ കുളമ്പ് രോഗം മാത്രം നമുക്ക് പേടിക്കാനുള്ളൂ, വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. കാൽസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അസുഖങ്ങളും വരാറില്ല. പാലിന് നല്ല കൊഴുപ്പും SNF ഉം എല്ലാം.

0: പാലില് നന്നായിട്ട് കാണിക്കൂ.
1: അപ്പൊ ഇവിടെ സ്ഥലം കുറവാണ്, പുല്ല് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ പുല്ലിനൊക്കെ എവിടെ നിന്നാണ് പുല്ല് വാങ്ങുന്നതാണോ, അത് എങ്ങനെയാണ് പുല്ല് കണ്ടെത്തുന്നത്, വൈക്കോല്, അവരുടെ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്?
0: വൈക്കോല് നമ്മൾക്ക് സംഘത്തിൽ പാലൊഴിക്കണോണ്ട് 6 മാസം കൂടുമ്പോൾ നമുക്ക് വൈക്കോല് സബ്സിഡി ഇനത്തിൽ വരും. ഒരു ലോഡ് വൈക്കോല് 170 178 വൈക്കോലൊക്കെ ഉണ്ടാവും. അതെല്ലാവരും കൂടി പങ്കിട്ടെടുക്കും, അതിന് സബ്സിഡിയും തരും നമുക്ക് സർക്കാർ. നമ്മുടെ എയർപോർട്ടിൽ നിന്നൊക്കെ വെട്ടിക്കൊണ്ടു തന്നെ പുല്ലാ നമ്മൾ കൊടുക്കണത്. ഡെയിലി വാങ്ങിക്കണേന്ന്. മുമ്പ് 40 രൂപ ആയിരുന്നു ഒരു കെട്ടിന്. കെട്ടെന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു കെട്ടാ, പക്ഷെ ഇപ്പൊ അത് 50 രൂപയും. അപ്പൊ 50 രൂപയുടെ ഒരു നേരം പുല്ല് ഒരു നേരം വൈക്കോലായിട്ടാണ് പോണത്.
1: അതും വാങ്ങുക,
0: അതും കാശ് കൊടുത്ത് വാങ്ങിക്കണേ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് പുറത്തുകൊണ്ട് കെട്ടാമായിരുന്നു, 3 പശുവായിരുന്നപ്പോ. അപ്പൊ അവിടെയൊക്കെ വീട് വന്ന് ഫ്ലാറ്റ് ഒക്കെ വന്ന്, ഇപ്പൊ സ്ഥലമില്ല, അതുകൊണ്ട് പുറത്തു കൊണ്ടുപോകാറില്ല. പശു തൊഴുത്തിൽ തന്നെ 24 മണിക്കൂറും ഫാനൊക്കെ ഇട്ട് ഷീറ്റയില്ല നിക്കണത്.
1: പുല്ല് വൈക്കോല് കൂടാതെ വേറെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: കാലിത്തീറ്റയും ഗോതമ്പ് തവിടും സോയാബീന്റെ തുണ്ടും അതാണ് ഞാൻ കൊടുക്കണത് എന്റെ പശുക്കൾക്ക്. ഒരാൾക്കൊരു 3.5 കിലോ വെച്ച് കൊടുക്കും, 7 കിലോ തീറ്റ. അത് കൂടുതലും ഇല്ല കുറവില്ല, ഒരേ ലെവലിൽ കൊടുക്കണുണ്ട്. ഒരേ ലെവലിൽ തന്നെ എല്ലാവർക്കും പാല്.
1: ക്ഷീര കർഷക എന്ന നിലയിൽ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഉറക്കമില്ലെന്ന് വേണം പറയാൻ. കിടക്കണത് 9 മണിക്ക് തന്നെ കിടക്കും, പക്ഷെ 2 മണിയാകുമ്പോ തന്നെ ഉണർന്നിട്ട് ഫോൺ എടുത്തു നോക്കും, ആയാന്ന്. അപ്പൊ അവർക്ക് ഇച്ചിരി നേരം കൂടി കിടക്കാന്ന്. അങ്ങനെ 2:30 കഴിഞ്ഞ ഉണരും. ഉണർന്ന ഉടനെ ഓടിച്ചെന്ന് കുളിപ്പിച്ച് തീറ്റയൊക്കെ എടുത്തു വെച്ച് അവർക്ക് പുഷ്ടിയൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അതിൽ വെള്ളമൊഴിച്ച് അവര് കുടിക്കുകയും ചെയ്യും, ഞങ്ങൾ കുളിപ്പിക്കുകയും ചെയ്യും. 2 ഉപ്പം കഴിയും തട്ടൊക്കെ അടിച്ച് അയാള് കറക്റ്റ് 3:45 എത്തും കറവക്കാരൻ. പിന്നെ 4:30 4:30 അടുക്കാവും അയാള് പോകുമ്പോ. അപ്പൊ തന്നെ ഞാനും കുളിച്ച് റെഡിയായി പാലുമായിട്ട് 5 മണിക്ക് തന്നെ സൊസൈറ്റി തുറക്കും.
1: കൈക്കറവയാണോ മെഷീൻ കറവയാണോ?
0: കൈക്കറവയാണ്. മെഷീൻ കറവ ഞാൻ 65 രൂപക്ക് മെഷീൻ എടുത്തതാ. പക്ഷേ അത് എടുത്ത് കറക്കുമ്പോ നമ്മള് കൈക്ക് ചൊരുത്തി വെക്കുകയും വേണം. ലാസ്റ്റ് എങ്ങനെ പോയാലും 1 ലിറ്റർ പാല് വെച്ച് അതിന്റെ മടിയിൽ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ നമ്മളത് തീർത്ത് കറക്കാതെ വന്ന പശുവിന് മടിക്ക് നീര് വരും. കൈക്കറവ തന്നെയാണ് ഏറ്റവും ബെറ്റർ. മെഷീൻ പിന്നെ വൃത്തിയായി കഴുകിയില്ലെങ്കിൽ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചില്ല, അതിലും വലിയ ബുദ്ധിമുട്ടാവും, പുഴുക്കളൊക്കെ വരും. ഒരു ഒത്തിരി സമയം തെറ്റി അപ്പൊ തന്നെ അതിൽ പുഴുക്കൾ വരും.
1: പാല് രാവിലെ 5 മണിക്ക് കൊണ്ടുപോയി സൊസൈറ്റിയിൽ കൊടുക്കും.
0: 5 മണിക്ക് തന്നെ സൊസൈറ്റി തുറക്കും. അപ്പൊ തന്നെ അവിടെ ആള് ക്യൂവിലുണ്ടാവും. അപ്പൊ സെയിൽസ് ഗേൾ വരുന്നത് 5:30-ലാണ്. അപ്പൊ തന്നെ ഒരു 20 ലിറ്റർ പാൽ തീർന്നിട്ടുണ്ടാവും.
1: ഏകദേശം എത്ര പാല് കിട്ടുന്നുണ്ട്?
0: അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു 10-65 ലിറ്റർ പാൽ എനിക്കുണ്ട് 2 നേരവും കൂടെ.
1: വീടുകളിലൊക്കെ കൊടുക്കുന്നില്ല, എല്ലാം സൊസൈറ്റിയിൽ തന്നെ?
0: എല്ലാം സൊസൈറ്റിയിൽ തന്നെ. പിന്നെ വീടുകളിൽ കൊടുക്കണില്ല എന്നില്ല, ഒരു 2 വീട്ടിൽ പോണ വഴിക്ക് ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിലും വേറൊരു വീട്ടിലും കൊടുക്കുന്നുണ്ട്. പിന്നെ 36 വർഷം മുമ്പ് മേടിക്കണ രണ്ടുപേരും ഇവിടെ വന്ന് ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കണോണ്ട് അത്രേ കൊടുക്കുള്ളു. 2 ലിറ്റർ പാല് കൂടുതൽ ഞാൻ പുറത്ത് കൊടുക്കാറില്ല. അത് കഴിഞ്ഞ് ഞാൻ പാല് 2 സൊസൈറ്റിയിലും വളർന്നിട്ട് വരുമ്പോ 6:10 ഓടി വന്നിട്ട് ഒരു കിടപ്പ് കിടക്കും ഒരു കുറച്ച് സമയം, എന്നിട്ട് പിന്നെ പിന്നത്തെ പണി തുടങ്ങും.
1: ഇത്ര നേരം നമുക്ക് പശുത്തൊഴുത്തിൽ ചെലവഴിക്കേണ്ടി വരും?
0: കറക്റ്റ് പറഞ്ഞ 1 മണിക്കൂർ വെളുപ്പിനും 1 മണിക്കൂർ ഉച്ചക്കും 1 മണിക്കൂർ വൈകിട്ടും 3 നേരവും നമ്മൾ 1 മണിക്കൂർ 3 മണിക്കൂർ പോകും. വൈകുന്നേരം 1:30 ആകുമ്പോ വരാം. പുല്ലൊക്കെ ഇട്ടതൊക്കെ വാരിയൊക്കെ പറ്റി നമുക്ക് സ്ഥല സൗകര്യങ്ങൾ കൊണ്ടാണ്. പറമ്പാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണ്ട, 3 സെന്റ് സ്ഥലവും ഉള്ള എനിക്കാകെ. അപ്പൊ പുല്ലിട്ട തൊട്ടിയൊക്കെ വാരി കഴുകി ക്ലീൻ ആക്കി അവരുടെ തട്ടൊക്കെ അടിച്ച് അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ പാത്രത്തിൽ തന്നെ, നമുക്ക് പുതിയ ഇതൊന്നുമില്ല. അപ്പൊ പാത്രത്തിൽ തന്നെ 6 പേർക്കും വെള്ളമൊക്കെ വെച്ച് അവർ ഒരേ പാത്രം കുടിച്ച് അടുത്തൊരു പാത്രം ഏത് മഴയായാലും വെയിലായാലും നിറച്ച് വെച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പോരും. ഒരു കുന്തിരിക്ക പുകയും അങ്ങോട്ട് വെക്കും സന്ധ്യക്ക്.
1: എല്ലാ ദിവസവും കഴുകാറുണ്ട്?
0: എല്ലാ ദിവസവും കഴുകും, അത് നിർബന്ധമാണ്.
1: ചേച്ചിയെ സംബന്ധിച്ച് ഇത്ര വർഷത്തെ അനുഭവമുണ്ട്, അമ്മയുടെ ഉപദേശത്തിൽ നിന്നാണ് പോരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൽ കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, അപ്പൊ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ടോ?
0: ശ്രമിക്കാതെ നിവർത്തിയില്ലല്ല, നമുക്ക് വേറൊരു ജോലിയില്ല. നമ്മളുടെ ചേട്ടനും മരിച്ച് മകനും പോയി, നമ്മൾ ഈ ഒരു വരുമാനം കൊണ്ട് ഇപ്പൊ ജീവിച്ചു പോണത്. 2 കുട്ടികളും പഠിക്കണേന്ന്, കുട്ടികൾ ചെറുതായിരുന്നു മോ മരിക്കുമ്പോ. അപ്പൊ അവര് വലുതായി പോന്നാലും 11 വയസ്സൊക്കെയായി. അപ്പൊ അവരുടെ ഒരു കണക്കൂട്ടലോടുകൂടി നമ്മ മുന്നോട്ട് പോണേ. വേറൊരു ജോലിക്ക് പോണേലും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണേ.
1: ഇവിടെ വന്നപ്പോ സ്ഥലപരിമിതി ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല, ചാണകത്തിന്റെ മണമോ അങ്ങനെയൊന്നും ഇല്ല. എത്ര പ്രാവശ്യം വെച്ച് ചെയ്യും?
0: വേനലായ ഒരു 4 പ്രാവശ്യത്തെ കഴുകലുണ്ട്. മഴ പിടിച്ചാൽ 3 പ്രാവശ്യം കഴുകുള്ളൂ, വെളുപ്പിന് ഉച്ചയ്ക്ക് വൈകിട്ട്. അപ്പൊ അതുകൊണ്ട് മണമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ബ്ലീച്ചിട്ട് കഴുകും. ഡെയിലി ഈച്ചയുടെ മരുന്ന്, ഈച്ചയിൽ നിന്നാണ് അസുഖങ്ങളൊക്കെ വരണം പശുക്കൾക്ക്. അതുകൊണ്ട് ഈച്ചയുടെ മരുന്ന് നമ്മളുടെ മൃഗ ആസ്പത്രിയിൽ തന്നിട്ടുണ്ട്. അത് തളിക്കും വെള്ളത്തിലൊഴിച്ച്. പിന്നെ ഈച്ചയൊന്നും ഉണ്ടാവാറില്ല.
1: ഒരു തൊഴുത്തിന്റെ ഘടന എങ്ങനെയൊക്കെ ആയിരിക്കണം?
0: തൊഴുത്തിന്റെ ഘടന ഈ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ നമ്മുടെ വീടിന്റെ മോഡൽ തന്നെ പഴയ ഓലപ്പരുടെ പോലെ ആയിരിക്കണം. അതിന്റെ അതിന്റെ തൊട്ടിയൊക്കെ കെട്ടി ആ തൊട്ടിൽ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങള്, ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വന്ന് വീഴുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്, നമ്മളില്ലെങ്കിലും അവര് വെള്ളം കുടിക്കാനുള്ളത്, അങ്ങനെ ആയിരിക്കണമെന്നാ. പക്ഷെ നമുക്ക് സ്ഥലമില്ലല്ലോ, മൊത്തത്തില് കാറ്റും വെളിച്ചമൊന്നും.

0: നന്നായിട്ട് കയറണ സ്ഥലവും തൊഴുത്തിന് നല്ല പൊക്കവും അങ്ങനെയുള്ള സ്ഥലമാണ് തൊഴുത്തിന് പറ്റിയത്, സൗകര്യം അതാണ് നല്ലത്.
1: പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, പാൽ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്താറുണ്ടോ?
0: കുറച്ച് പാല് നമ്മളെടുത്ത് പനീർ ഉണ്ടാക്കും, നമ്മൾ കറിക്കെടുക്കും, ഒരു 100 ഗ്രാം 100 രൂപ കൊടുക്കും, അത് മേടിക്കാൻ 1000 പേരുണ്ട്.
1: ചാണകം, മൂത്രം, ഇതിനൊക്കെ ഇപ്പം ആവശ്യങ്ങൾ ആരുണ്ടല്ലോ, അതൊക്കെ വിപണി കണ്ടെത്താറുണ്ടോ?
0: വിൽക്കാറൊന്നുമില്ല, ആര് കൊണ്ടുവന്ന് പാത്രം വെച്ചാൽ അവർക്ക് ചാണകവും മൂത്രമോ ഒക്കെ ബക്കറ്റിൽ പിടിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് എനിക്ക് അവിടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഗോവക്ക, വെണ്ടക്ക, അച്ചിങ്ങ, വേപ്പ്, മുളകൊക്കെ പൊക്കത്തുണ്ട്, അതിനൊക്കെ ഒഴിക്കും. വേനൽ വരുമ്പോൾ 2-3 ചാക്ക ഉണക്കി വെക്കും. ബാക്കിയുള്ള എല്ലാരും ജനങ്ങൾ കൊണ്ടുപോകണേ അവർക്കടെ വീട്ടിൽ നല്ല തേങ്ങയും വാഴക്കോലൊക്കെ ഉണ്ട്. അവര് ബക്കറ്റ് വെച്ചേക്കണേന്ന് 6 ബക്കറ്റ് വെച്ചിട്ടുണ്ട്, 2 2 പേര് അത്ര ഉണ്ടാവാറുള്ളു, അത് അവര് കൊണ്ടുപോയിക്കോളൂ.
1: ദിവസമുള്ള ചാണകം കൊടുക്കാറ്?
0: ദിവസമുള്ള ചാണകം എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മള് പറമ്പിൽ കെട്ടി ലാഭിഷായിട്ട് പശു തിന്നണില്ല, ഒരു കെട്ട് പുല്ലും 1 500 രൂപയുടെ കെട്ട് വൈക്കോലി 2 നേരത്തേക്കാക്കിയാ കൊടുക്കണത് 6 പേർക്ക്. പത്രമുള്ള തീറ്റയും പിന്നെ 3.5 കിലോന്റെ കാലിത്തീറ്റയും മാത്രമല്ലേ ഉള്ളു.
1: അതനുസരിച്ച് അവർക്കത് മതിയാകുമോ?
0: അവർക്കത് പോരാ, എങ്കിലും നമുക്ക് അത്രയും നിവർത്തിയുള്ളു. അതുകൊണ്ട് കറക്റ്റായ ഭക്ഷണവും കറക്റ്റായ പാലും തരണ്ട്, ഒരു മാറ്റമില്ലാതെ. ഇത്രയും നാളൊക്കെ ഒരുവിധം നമ്മൾ പിടിച്ചു തന്നെ നിന്നത്. ഇപ്പൊ കാലിത്തീറ്റ വർധന, സർക്കാർ 4 രൂപ പാലിന് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ കറവക്കാരന് പൈസ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പുല്ലിന് 40-50 ആയിട്ടുണ്ട്, വൈക്കോലി 400-500 ആയിട്ടുണ്ട്. വൈക്കോലി കിട്ടാത്തൊരു സമയമാണ് ഇപ്പൊ. ഇനി കൊയ്ത്ത് ഇവർക്ക് നവരാത്രി ഒക്കെ ആകുമ്പോഴാണ് കൊയ്ത്ത്, അപ്പോഴാണ് നമുക്ക് കിട്ടണേ. ഇപ്പൊ അവിടെ ഇല്ല സാധനം, ഇപ്പൊ എല്ലായിടത്തും മഴയല്ലേ, അപ്പൊ അപ്പൊ വില കൂടും. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് നഷ്ടമാണ്, പക്ഷെ അതനുസരിച്ച് പാല് നമുക്ക് ഉണ്ടെങ്കിൽ നഷ്ടമൊന്നും വരാൻ പോകില്ല. അവരുടെ പരിചരണം ശുശ്രൂഷ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കാനില്ല.
1: ചേച്ചിയെ സംബന്ധിച്ച് ഇതൊരു ജീവിതോപാധിയാണ്, മുമ്പത്തെ ജീവിത രീതി അപേക്ഷിച്ച് ഇപ്പം പശു വളർത്തലിന് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളതെന്ന് പറയാം?
0: വെള്ള പ്രതിസന്ധി പൈസ ഈ സാധനങ്ങൾക്ക് കൂടിയതിൽ മാത്രമുള്ളു, അല്ലാതെ ഒന്നുമില്ല. പിന്നെ നഷ്ടമൊന്നും പറയാനും പറ്റൂല, എന്നാൽ ലാഭമൊന്ന് പറയാനും പറ്റില്ല, ആ ലെവലില പോണത്. എന്നാലും കുട്ടി കുറച്ചും കൂടി ആകുന്നവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ അവൻ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളു, +2 കഴിയുന്നവരെയെങ്കിലും ഇത് പിടിച്ചു നിർത്തണോ എന്നുള്ള ഇതില് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ.
1: മക്കൾക്ക് ഇതിനോട് താല്പര്യമുണ്ടോ?
0: അയ്യോ, അവന് ഭയങ്കര താല്പര്യം. അവൻ തന്നെ ഞാൻ വെറ്റിനറി ഡോക്ടർ ആവുമെന്നും പറഞ്ഞാണ് അവൻ പഠിക്കുന്നത്. ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നാലും അമ്മ മറിക്കോ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞാൽ കൊച്ചി പിടിച്ചു കൊടുക്കണം, ഞാൻ പിടിക്കാനേ ചെല്ലണ്ട. അപ്പൊ അത്രക്ക് താല്പര്യം. ഇടക്കൊക്കെ പുതിയ വശം എടുക്കുമ്പോ പാത്രമോട്ട് എല്ലാം കിടക്കാം, ദൈവമേ കാല് വലിച്ചെടിക്കും ചെല്ലല്ലേ എന്ന് പറഞ്ഞാലും അവൻ പോവാറുണ്ട്.
1: പൊതുവെ പറയില്ലേ പശു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്, അതിനെ ചേച്ചിക്ക് എന്താണ് അഭിപ്രായം?
0: എനിക്കൊരു അഭിപ്രായമില്ല, ഞാൻ എല്ലാ സ്ഥലത്തും പോകും. എന്താണെന്ന് വെച്ചാൽ എന്റെ പാല് കൊടുക്കൽ 6 മണിക്ക് കഴിഞ്ഞ്, പിന്നെ ഗുരുവായൂർ പോണ, എനിക്ക് പോയിട്ട് വരാം. 2 മണിയാവുമ്പോഴത്തേനും അല്ലേ, ദേ ഞാൻ വരാൻ വൈകും, പാൽ എളുപ്പം എത്തിച്ചേക്കണേ, ദേ ഇന്ന് ഞാനില്ല, ഒന്ന് കുളിപ്പിച്ചേക്കണേ. അങ്ങനെ എപ്പിച്ചു ഞാൻ എല്ലാ സ്ഥലത്തും പോകും, ഞാനൊരു സ്ഥലത്തും പോവാതിരിക്കില്ല. അതൊക്കെ വെറുതെ ആളുകൾ പറയണേല്ലേ, അതിനെ നല്ല രീതിയിൽ നോക്കി നിർത്തിയേക്കണേല്ലേ. അപ്പൊ അവര് ഒരു ദിവസത്തൊക്കെ അവർക്ക് ഇത്തിരി പൈസ കൂടുതൽ കൊടുത്താ ഗർവക്കാർ തന്നെ ചെയ്തു തരും. പഴനിയിലും തിരുപ്പതിയിലും ഒക്കെ ഞാൻ അങ്ങനെ പോയത്.
1: ഒരു ക്ഷീര കർഷക എന്ന നിലയിൽ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്?
0: കർഷക എന്ന നിലക്ക് നമ്മൾ പുറത്തു പോയൊരു ജോലി എടുത്താൽ നമ്മളുടെ കുടുംബം നഷ്ടപ്പെട്ടു, നമ്മുടെ കുട്ടികളെ നോക്കാൻ പറ്റില്ല. നമ്മള് കാലത്തെ എല്ലാ തട്ടിക്കൊട്ടിയിട്ടിട്ട് ഓടും, തിരിച്ചു വരുമ്പോ ടയേർഡാവും, വീട്ടിലെ പണി നോക്കാൻ പറ്റില്ല. വീട്ടിലെ പണി നടക്കും, നമ്മുടെ കാര്യങ്ങളും നടക്കും, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ ഗ്യാസ് വന്ന 1000 രൂപ കൂടണ്ട, ഇപ്പുറത്തെ വീട്ടിൽ ഒരു മരിപ്പ് വന്ന അയ്യോ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകണമല്ല, പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതിന് പോകണ്ട. അങ്ങനെയുള്ള ഉപകാരങ്ങളുണ്ട്. പിന്നെ നല്ല പാല് കുടിക്കുക, ആര് വന്നാലും ഒരു ഗ്ലാസ് ചായ തൃപ്തിയോട് കൂടി കൊടുക്കുക, തൈര് കൂട്ടി ചോറ് തിന്നുക, എല്ലാം ഒറിജിനൽ കഴിക്കുക.
1: ചേച്ചി പറഞ്ഞു മുകളില് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെന്ന്.
0: അങ്ങനെ പോയാലും ഒരു പാത്രത്തിൽ നിന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 കിലോ 4 കിലോ നനകിഴങ്ങ്, പുല്ലങ്കിഴങ്ങ് എന്ന് പറയും അതുണ്ടാവും. കാച്ചിലാണെങ്കിൽ വയലറ്റ് കാച്ചിലൊക്കെ നമ്മക്ക് പുഴുങ്ങാനുള്ളത് ഉണ്ടാവും. സാധാരണ ഈ പശുക്കളുള്ള ആൾക്കാർ നേരത്തെ തന്നെ ഇതിനോടൊക്കെ തന്നെ താല്പര്യം, എന്റെ അമ്മക്കും ഇതൊക്കെ തന്നെയാണ് താല്പര്യം, ആ താല്പര്യം നമ്മക്കും തന്നെയുണ്ട്.
1: ശ്രോതാക്കൾക്ക് ചേച്ചിയോട് സംസാരിക്കാൻ ഫോൺ നമ്പർ പറയാമോ?
0: എന്റെ ഫോൺ നമ്പർ 97-45-98-60-15. ഒന്നുകൂടി പറയാം, 97-45-98-60-15.
1: ഇത്രയും നേരം പശു വളർത്തലിനെ കുറിച്ച് ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ച രംഭചേച്ചിക്ക് ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
0: നന്ദി, നമസ്കാരം.
1: ഇതുവരെ ശ്രോതാക്കളോട് അനുഭവങ്ങൾ പങ്കുവച്ചത് പള്ളുരുത്തിയിലെ ക്ഷീര കർഷക രംഭ ചന്ദ്രബോസ്.

0: में 18,880 करोड़ रुपए से अधिक की सम्मान राशि सीधे हस्तांतरित की जाएगी। पीएम किसान की इस किश्त के साथ ही किसानों को हस्तांतरित कुल राशि 4,46,000 करोड़ रुपए से अधिक हो जाएगी, जो करोड़ों किसान परिवारों को आर्थिक संबल प्रदान कर रही है। अन्नदाता का बढ़ता मान
1: पीएम किसान। ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം നീതു എൻ ടി, ജയശ്രീ വേണുഗോപാൽ. കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 20:02. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 21,600 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 26,000 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,500 രൂപ, വടക്കൻപറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 12,800 രൂപ, വടക്കൻപറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 37,500 രൂപ, കട്ടപ്പന 36,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 23,000 രൂപ, എറണാകുളം 23,500 രൂപ, ആലുവ ക്വിൻ്റലിന് 4,300 രൂപ, വടക്കൻപറവൂർ ക്വിൻ്റലിന് 4,200 രൂപ, തൊടുപുഴ 1,000 23,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,100 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,100 രൂപ, ആലുവ 67,500 രൂപ, കോതമംഗലം 70,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,900 രൂപ, കട്ടപ്പന 2,700 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, കോതമംഗലം 70,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 23,500 രൂപ, മൂവാറ്റുപുഴ 21,500 രൂപ, കോതമംഗലം 24,900 രൂപ, തൊടുപുഴ 26,000 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, കോതമംഗലം 16,300 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 79,800 രൂപ, കോഴിമുട്ട 100 വടക്കൻപറവൂർ 740 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 7,500 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ, വടക്കൻപറവൂർ 4,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,400 രൂപ, ആലുവ 3,800 രൂപ, വടക്കൻപറവൂർ 4,400 രൂപ, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: അച്ചിക്ക് വേദനയുണ്ട്
1: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തന് ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലൊരു പൊളിച്ച തമാശ.
2: ശനി
3: ദശ, ശനി ദശ.
4: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
5: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അയ്യ.
4: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
6: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോച്ചെ ജാനേ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പെഹ്ലീ നോക്കരി പാനേ വാലി യുവാകെ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കേ ബീച്ച് ഏക് മജ്ബൂത് സേതു ബനാനേ വാലി യോജന ഹൈ.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി

0: ായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
1: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം സംരംഭകത്വം വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ വി ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം

പോഷ് ആക്ട്. പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 52 സെക്കൻഡ്. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ. പ്രിയ ശ്രോതാക്കളെ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനും പ്രധാന പ്രവർത്തകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് June 19. അതാണ് നമ്മുടെ വായനാ ദിനം. 1945 47 ഗ്രാമീണ ഗ്രന്ഥശാലകളുള്ള തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന്റെ രൂപീകരണമായിരുന്നു തുടക്കം. ഇന്ന് നിലവറയിൽ പി എൻ പണിക്കരുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. അനൌപചാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
2: വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകന്മാരുടെ സ്ഥാനം അദ്വിതീയമാണെന്ന് പറയേണ്ടതില്ല. പക്ഷേ അധ്യാപകന്മാർ ഇന്ന് പഴയതുപോലെ മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമേ നാം ആശിച്ച ലക്ഷ്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനമെത്താൻ സാധിക്കുകയുള്ളൂ. പഴയ അധ്യാപകന്മാർ അവരുടെ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വീടുകളിൽ പോയി പോലും സന്ദർശിച്ച് വേണ്ട പ്രചോദനം കൊടുത്തിട്ടുള്ളത് കാര്യം എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. പണ്ടത്തെ അധ്യാപകന്മാർ ആ കാര്യത്തിലൊക്കെ വളരെ അർപ്പണബുദ്ധിയുള്ളവരായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ധാരാളം പേരില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ആ പഴയ കാഴ്ചപ്പാട് ഇന്നുണ്ടാകുന്നില്ല എന്നുള്ള ഒരു ദുഃഖസത്യം പറയാതിരിക്കാൻ നിർവാഹമല്ല. അധ്യാപകർ വിചാരിക്കാതെ വിദ്യാഭ്യാസം ഒരു തരത്തിലും പുരോഗമിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളുടെ ഇടയിൽ പഠിക്കണമെന്നുള്ള വാസന വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. അധ്യാപകൻ അർപ്പണബുദ്ധിയോടുകൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കുട്ടികളെ ശരിയായ നിലയിൽ കൊണ്ടുവരാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ഈ അനൌപചാരിക വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്ക് മാത്രമാണ് കാര്യമായ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് പല വിദ്യാർത്ഥികളും പഠനകാര്യത്തിൽ വേണ്ടത്ര താല്പര്യമുള്ളവരല്ല. കാരണം രക്ഷകർത്താക്കൾക്ക് പഠിക്കുന്നതിനെക്കുറിച്ച് നാം ആഗ്രഹിക്കുന്ന പോലുള്ള താല്പര്യമില്ല. പിന്നെ എൻ്റെ കുട്ടിയെയും സ്കൂളിൽ അയക്കണമെന്നല്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ യാഥാർത്ഥ്യമായ ലക്ഷ്യം കുട്ടികളിൽ എത്തണമെന്ന് ആഗ്രഹമുള്ള രക്ഷകർത്താക്കൾ വളരെ ചുരുക്കമാണ്.

0: അപ്പം വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെങ്കിൽ രക്ഷകർത്താക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ താല്പര്യം വേണം. അവരുടെ നിരക്ഷരത മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് അധ്യാപകന്മാർക്ക് വലുതായ കടമയുണ്ട്. അധ്യാപകരും കൂടെ അതിന് ഇറങ്ങിയാൽ നിരക്ഷരത മാറ്റാൻ എളുപ്പം സാധിക്കും. അവരുടെ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ആ കുട്ടികളുടെ രക്ഷകർത്താക്കളെ കൂടെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിരക്ഷരത വളരെ വേഗം മാറ്റാൻ കഴിയുമെന്നുള്ളതിന് എന്താണ് സംശയം? ഇപ്പോൾ ഇത് അലവൻസ് കൊടുത്തോ ശമ്പളം കൊടുത്തോ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ സാധ്യമല്ല എന്നും ഉള്ള ഒരു നിലയിലാണ് എത്തിയിരിക്കുന്നത്. സാർവത്രികമായി സാമൂഹ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകന്മാരും രംഗത്തിറങ്ങിയെങ്കിൽ മാത്രമേ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ സാധ്യമാകുകയുള്ളൂ. അതിന് മുൻകൈ എടുക്കേണ്ടത് അധ്യാപകന്മാരാണ്. അധ്യാപകർ വിചാരിച്ചാൽ ഈ നിരക്ഷരത തുടച്ചു മാറ്റാൻ കഴിയും. വിദ്യാർത്ഥികളെ ആ കാര്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ താല്പര്യപ്പെടുത്തേണ്ടത് അധ്യാപകരാണ്. വിദ്യാർത്ഥികളെ തന്നെ ചുമതലപ്പെടുത്തിയാൽ ഒക്കുകയില്ല. അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നോട്ടിറങ്ങിയാൽ ഇന്ന് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാനം വളരെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ഇപ്പോഴ് കോളേജ് കുട്ടികളെ ഈ രംഗത്തിറക്കുന്നതിന് വേണ്ടി അധ്യാപകന്മാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് നടക്കുകയാണ്. മിക്കവാറും നടന്നു കഴിഞ്ഞു നമ്മുടെ മൂന്ന് യൂണിവേഴ്സിറ്റിയിലും. ഇതിന് സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററും ആണ് ഈ അധ്യാപക ട്രെയിനിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. അവരെ ഈ അനൗപചാരിക വിദ്യാഭ്യാസപരമായ പ്രവർത്തനം നടത്തുന്നതിന് കുട്ടികളെ കൂടുതൽ സജ്ജമാക്കാൻ അധ്യാപകന്മാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പം മൂന്ന് യൂണിവേഴ്സിറ്റിയിലും സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കഴിഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും മിക്കവാറും തീരാറാകുന്നു. ഈ മാഷ്ടർമാരോടൊപ്പം ഇപ്പം ഞങ്ങളും പല കോളേജുകളിലും പോയി വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ട് അവരെ പഠിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സമീപനം ഇല്ലാത്തത് കൊണ്ട് ഇതൊരു പുതുമയായി തോന്നും. പ്രത്യേകിച്ച് സേവനമെന്നുള്ള ഒരു മനസ്ഥിതി നമ്മുടെ രാജ്യത്ത് വളരെ കമ്മിയായേ കാണാനുള്ളൂ. പഠിച്ചവർ പഠിക്കാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത് കേവല നീതി മാത്രമാണ്. അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസം ലഭിച്ച എല്ലാ ആളുകളും ശ്രമിച്ചിരുന്നെങ്കിൽ കേരളം ഇന്ത്യയ്ക്ക് മാതൃക കാണിക്കാമായിരുന്നു സാക്ഷരതാ രംഗത്ത്. അല്ലാതെ ഇത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കുറേ ഉദ്യോഗസ്ഥന്മാരോ കുറേ ശമ്പളം പറ്റിയോ മാത്രമേ ഇമ്മാതിരി പ്രവർത്തനം നടത്തൂ എന്ന് വന്നാൽ നാം ആശിച്ച ലക്ഷ്യത്തിൽ അടുത്ത കാലത്തെത്താൻ സാധ്യമല്ല. നേരെ മറിച്ച് സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ആളുകളെല്ലാം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അധ്യാപകന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ രണ്ട് കൊല്ലം കൊണ്ട് അത്ഭുതകരമായ പരിവർത്തനം വിദ്യാഭ്യാസ രംഗത്തിൽ കേരളത്തിലുണ്ടാക്കാൻ കഴിയും. അക്ഷരം പഠിക്കണമെന്നോ ഒക്കെ ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഫലമില്ല. അവരുമായി സന്തത സഹകരണത്തോടുകൂടി അവരെ പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ആദ്യമായി ബോധ്യപ്പെടുത്തണം. അതിന് ഞങ്ങളിപ്പോൾ പറയുന്നത് ഓരോ സാമൂഹ്യ പ്രവർത്തകനും ഓരോ വീട്ടിൽ പോയി അവരുമായി ബന്ധപ്പെടണം, അവരുടെ കുശലങ്ങൾ അന്വേഷിക്കണം, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ കേൾക്കണം, അവരുമായി ചർച്ച ചെയ്യണം. അങ്ങനെ സാമൂഹ്യ പ്രവർത്തകനും ഈ അടുത്തുള്ള വീട്ടുകാരുമായി ബന്ധം വേണം. ഇന്നിപ്പം ഒരു അയൽവക്കത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞാൽ പോലും നമ്മുടെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് വിരോധവും അതൃപ്തിയുമാണ് കാണുന്നത്. അയൽവക്കത്ത് പോയാൽ അവരെങ്ങനെ സ്വീകരിക്കുമെന്ന് വരെയാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ അതല്ല, അയൽവക്കത്തുള്ളവരും നമ്മുടെ ആളുകളാണ് എന്നുള്ള ചിന്തയോടുകൂടി ഈ വിദ്യാർത്ഥികളും സാമൂഹ്യ പ്രവർത്തകരും ഓരോ വീടുകളിലേക്ക് പോവുക. ഞങ്ങളിപ്പോൾ അതിന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ 10 വീടിൻ്റെ ചുമതലയെടുക്കണം. ഇന്ന് ഈ വിദ്യാർത്ഥികൾ 10 വീടിൻ്റെ ചുമതലയെടുത്ത് ഓരോ വീട്ടിലും പോയി അവരുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഫലം ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ കിട്ടുന്നു. ഇതൊരു വലിയ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനമാണ്. ജനങ്ങളിൽ അറിവും ബോധവും ഉണ്ടാകാതെ എവിടാ ജനാധിപത്യ ഭരണം വിജയിക്കാൻ പോകണം? ജനാധിപത്യ ഭരണത്തിൻ്റെ വിജയത്തിന് അനുവേക്ഷണീയമായ കാര്യമാണ് ഇന്ന് ഓരോ വീടുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അറിവും ബോധവും ഉള്ളവരാക്കാൻ കഴിയുന്നത്.
1: പ്രശസ്ത ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന പി എൻ പണിക്കരുടെ വാക്കുകളാണ് നാം ഇന്ന് നിലവറയിൽ കേട്ടത്.
2: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു. സേവന വാർത്തകൾ. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ പി ജി ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പി ആർ ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗങ്ങളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഈ മാസം 22 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97 47 85 17. മറ്റൊരു നമ്പർ കൂടി 98 47 03 09 32. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 97 47 85 17, 98 47 03 09 32.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: വന്ദനം ഗ്രന്ഥങ്ങളെ ക്രമാൽ തേനൂറി വന്നിടും പാരിന്റെ സൗരഭാണുക്കളെ.
4: എന്റെ വായനയുടെ തുടക്കം അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയിൽ നിന്നാണ്.
2: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്ഷമിക്കണം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 5 വർഷ ഇന്റഗ്രേറ്റഡ് പി ജി ബി വോക്ക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഇന്ന് നടത്താനിരുന്ന റിയൽ ടൈം കൌൺസിലിംഗ് ഈ മാസം 23-ലേക്ക് മാറ്റി. ബിടെക് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ മാസം 16 മുതൽ ആരംഭിച്ചു. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 20-ഉം ബിടെക് പ്രോഗ്രാമുകൾക്കുള്ളത് ഈ മാസം 22-ഉമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവേശന വെബ്സൈറ്റ് www.admissions.kusat.ac.in സന്ദർശിക്കുകയോ 97 78 78 31 91 അല്ലെങ്കിൽ 88 48 91 26 06 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 97 78 78 31 91 88 48 91 26 06.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04812 56 25 03. നമ്പർ ഒരിക്കൽ കൂടി 04812 56 25 03.

ഗവൺമെന്റ് ഐ ടി ഐ പെരുവയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ പ്രവേശനം നൽകുന്നതിനായി എസ് എസ് എൽ സി പാസ്സായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർക്ക് www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തിരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ഐ ടി ഐകളിൽ ചെന്ന് അപേക്ഷകളുടെ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04829 2926 78, മറ്റൊരു നമ്പർ 85925588. നമ്പറുകൾ ഒരിക്കൽ കൂടി: 04829 2926 78, 85925588. എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. സത്യ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: ഗുണത്തെ ആസ്പദിച്ചാണ് മഹത്വം കിടക്കുന്നതെങ്കിൽ ബ്രാഹ്മണരിൽ നീചന്മാരുണ്ട്, പുലയരിൽ ബ്രാഹ്മണരുണ്ട്. പരശുരാമൻ ക്ഷാത്ര തേജസ്സിന്റെ ഉടമയായിരുന്നു. ബ്രാഹ്മണനായിരുന്നിട്ടും അദ്ദേഹം ആയുധം കയ്യിലെടുത്തു. മഹാത്മൻ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തിരുത്തിയാലും. അമതൻ നിർത്തി. മുൻനിരയിൽ നിന്നും സ്വരമുയർന്നു. മറുപടി പറയൂ, ആ പുലയച്ചക്കനെ നിലയ്ക്ക് നിർത്തൂ. ശാസ്ത്രികൾ പ്രതിമ കണക്കെ ഇരിക്കുകയാണ്. വേദങ്ങളിൽ, ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുങ്ങിത്തപ്പി. അമതൻ്റെ വാദമുഖത്തെ നേരിടാൻ ഒരു വൈക്കോൽ തുരുമ്പ് പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അമതൻ അവിടെ പുതിയൊരു ചിന്തയുടെ നെയ്ത്തിരി കത്തിച്ചു വച്ചു. അതിൻ്റെ പ്രകാശം ശാന്തവും സുന്ദരവുമായിരുന്നു. പക്ഷേ ആ കൊച്ചു നാളത്തെ ഊതിക്കെടുത്താൻ ഒരു കൊടുങ്കാറ്റിന് പോലും കഴിയുമായിരുന്നില്ല. ആ കൊച്ചു നെയ്ത്തിരിയുടെ മുന്നിൽ ശാസ്ത്രികൾക്ക് തലകുനിക്കേണ്ടി വന്നു. അമത, ശാസ്ത്രികൾ വിളിച്ചു. അമതൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അടുത്തു വരൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. അമതൻ ശാസ്ത്രികളുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ കഴുത്തിൽ നിന്നും മുത്തുമാല ഊരിയെടുത്ത് ശാസ്ത്രികൾ അമതനെ അണിയിച്ചു. അമതൻ കൈകൂപ്പി. അമത, നീ എനിക്ക് പുതിയ അറിവ് നൽകിയിരിക്കുന്നു. നീ നേടിയ പാണ്ഡിത്യം പ്രശംസനീയമാണ്. മനുഷ്യൻ്റെ ഭാഷയിൽ ചിന്തിക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കുന്നു. ശരിയാണ്, സത്യം നിന്റെ ഭാഗത്താണ്. ശാസ്ത്രികൾ വികാരഭരിതനായി, കണ്ണു നിറഞ്ഞു. അദ്ദേഹം അമതനെ മാറോടണച്ചു. അവൻ്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് ശാസ്ത്രികൾ പറഞ്ഞു, നിനക്ക് സമസ്ത വിജ്ഞാനവും ലഭിക്കുമാറാകട്ടെ. മനുഷ്യന് ഉൾക്കാഴ്ച നൽകാൻ നിനക്ക് കഴിയട്ടെ. നീ വിജയിക്കും, തീർച്ച. അമതൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹാത്മൻ, അങ്ങ് പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനാണ്. അതേസമയം ഏറ്റവും വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. താങ്കളിൽ നിന്ന് എനിക്ക് വളരെയധികം പഠിക്കാനുണ്ട്. ഞാനതിന് കാത്തിരിക്കുകയാണ്. അവിവേകമായി ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് സദയം ക്ഷമിച്ചാലും. അമതൻ ശാസ്ത്രികളെ നമസ്കരിച്ചു. വിജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ സമ്മേളിക്കുന്ന ആ രംഗം സദസ്സ് കോരിത്തരിപ്പോടെ നോക്കിക്കണ്ടു. അമതൻ ഒരു പുലയച്ചെറുക്കൻ. മഹാപണ്ഡിതനായ ശാസ്ത്രികളെ തോൽപ്പിച്ച വാർത്ത നാടൊട്ടുക്കും പരന്നു. അത് നാടുവാഴിയുടെ

0: വാതിലും എത്തി. അദ്ദേഹം ശാസ്ത്രികളെ വിളിപ്പിച്ചു. ശാസ്ത്രികളെത്തി. "ഇരിക്കൂ ശാസ്ത്രി." ശാസ്ത്രി ഇരുന്നു. "ഒരു പുലയച്ചെറുക്കൻ ശാസ്ത്രികളെ പരാജയപ്പെടുത്തി എന്ന് കേട്ടു. ശരിയാണോ?" നാടുവാഴി ചോദിച്ചു. "ശരിയാണ്." അമതന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എന്നെക്കൊണ്ടായില്ല. സാക്ഷാൽ സരസ്വതീ ദേവിയുടെ അനുഗ്രഹം നേരിട്ട് വാങ്ങിയവനാണ്. അവനെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കെല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. ശാസ്ത്രികൾ പറഞ്ഞു. "എന്ത് വിഡ്ഢിത്തമാണ് ശാസ്ത്രി പറയണത്! പുലയൻ പണ്ഡിതനാകുന്നത് ബ്രാഹ്മണരായ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആട്ടെ, എനിക്ക് ആ ചെറുക്കനെ ഒന്ന് കാണണം. അവനെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ എന്ന് നോക്കണം. ഞാൻ നാടുവാഴിയാണ്. എന്നെ ധിക്കരിക്കാൻ ഒരു പീക്കിരി പയ്യന് ധൈര്യം വരുമോ എന്നറിയട്ടെ."
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി ലക്ഷദ്വീപ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടി നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീഡിയോ സന്ദേശത്തിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു. PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് BJP. വായനയാണ് വിജ്ഞാന വിസ്ഫോടന കാലത്തെ ഏറ്റവും വലിയ കരുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PN ഫൗണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വായനാദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശം സന്ദർശിച്ച സംഘം തങ്ങളുടെ വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വേഴാമ്പൽ കീഴും വേനൽ കുടീരം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗ്രേറ്റ് ഹോൺബിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് പൈഡ് ഹോൺബിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മല മുഴക്കി വേഴാമ്പൽ. ഇത് ഇന്ത്യയിലെയും തെക്കു കിഴക്കൻ ഏഷ്യയിലെയും ഇടതൂർന്ന വനങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും ആകർഷകമായ പക്ഷികളിലൊന്നാണ്. ശ്രദ്ധേയമായ രൂപത്തിലും ആകർഷകമായ പെരുമാറ്റത്തിലും പേരു കേട്ട പക്ഷിയാണ് മല മുഴക്കി വേഴാമ്പൽ. കാടുകളിൽ ഇവയുടെ ശബ്ദം മുഴക്കി കേൾക്കുന്നതുകൊണ്ടാണ് ഇവയെ മല മുഴക്കി വേഴാമ്പൽ എന്ന് വിളിക്കുന്നത്. വലിപ്പമുള്ള ശരീരവും കൊക്കിനു മുകളിൽ കാണപ്പെടുന്ന കറുപ്പ് കലർന്ന തൊപ്പി പോലെയുള്ള

ഒരു ഘടനയും വേഴാമ്പലുകളുടെ പ്രത്യേകതയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ആൺ വേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരവും 5 അടിയോളം ചിറകളവും 2 മുതൽ 4 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. തൂവലുകൾ പ്രധാനമായും കറുപ്പും വെളുപ്പും നിറത്തിലാണ് കാണപ്പെടുന്നതെങ്കിലും തലയുടെ പിറകിലും കൊക്കിലും തൊപ്പി പോലെയുള്ള ഘടനയിലും മഞ്ഞ നിറമാണുള്ളത്. വേഴാമ്പലുകൾ കൂടുതലായും പഴങ്ങളാണ് ഭക്ഷിക്കുന്നത്. എന്നിരുന്നാലും അവർ ചെറിയ സസ്തനികൾ, ഉരഗങ്ങൾ, പ്രാണികൾ എന്നിവയും ഭക്ഷണമാകാറുണ്ട്. വിത്ത് വിതരണക്കാർ എന്ന നിലയിലുള്ള ഇവയുടെ പങ്ക് വന

0: ജീവിതം കൂടിൻ്റെ ബാക്കി ഭാഗം അടയ്ക്കുന്നു. തൻ്റെ തൂവലുകൾ പൊഴിച്ചുകൊണ്ട് പെൺപക്ഷി കുഞ്ഞുങ്ങൾക്ക് പതുപതുത്ത കൂടൊരുക്കും. മുട്ടകൾ വിരിയും വരെ പെൺപക്ഷി കൂടിന് വെളിയിൽ വരാറില്ല. ഇതേസമയം ആൺപക്ഷിയാണ് തീറ്റ തേടി പെൺപക്ഷിക്ക് നൽകുന്നത്. മുട്ട വിരിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് ശേഷം കൂടിൻ്റെ അടച്ച ഭാഗം പൊളിച്ച് അമ്മക്കിളി പുറത്തു വരും. കുഞ്ഞുങ്ങൾ കൂടിൻ്റെ ദ്വാരം ചെറുതാക്കും. പിന്നീട് ആൺപക്ഷിയും പെൺപക്ഷിയും കുട്ടികൾക്ക് തീറ്റ കൊടുക്കും. സാധാരണ ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് പ്രജനനകാലം. ഏകദേശം 35 മുതൽ 50 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. ജീവിതത്തിൽ ഇവയ്ക്ക് ഒരു ഇണം മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും വേട്ടയാടലും മൂലം മലമുഴക്കി വേഴാമ്പൽ നിലവിൽ IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ എന്ന പട്ടികയിലാണുള്ളത്. വനനശീകരണവും അനധികൃത വന്യജീവി വ്യാപാരവും അവരുടെ ജനസംഖ്യയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ആവാസ വ്യവസ്ഥ സംരക്ഷണം, ഈ പക്ഷികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാടികൾ എന്നിവ സംരക്ഷണ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: തപസ്യ ഹോമിയോപ്പതി
3: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. വിജയ് ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ അഡിനോയിഡിന് ഹോമിയോപ്പതി ചികിത്സ. ഇതേക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം.
3: നമ്മുടെ മൂക്കുമായി ബന്ധപ്പെട്ടുള്ള അലർജി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില അസുഖങ്ങൾ, ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. കുട്ടികളുടെ കാര്യം പറയുമ്പോഴും ഇതേ ഒരു അവസ്ഥ നമ്മൾ പറയാറുണ്ട്. നിത്യവും ജലദോഷം, അല്ലെങ്കിൽ തൊണ്ടവേദന, അല്ലെങ്കിൽ മൂക്കടപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പനിയാവും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ പറയും. പലപ്പോഴും ടോൺസിലൈറ്റിസ് എന്നുള്ള അസുഖം, ടോൺസിലിന്റെ വീക്കം, ഇതാകാം. പിന്നെ അഡിനോയിഡ് എന്നുള്ളൊരു പദം പലപ്പോഴും കേൾക്കാറുണ്ട്. കുട്ടികളുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ, എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ മൂക്കിന്റെ പുറകിലിരിക്കുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ്. അതിന് വീക്കം വരുന്ന, അഡിനോയിഡൈറ്റിസ് വരുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന് ഹോമിയോപ്പതി എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെ അതിന് ഒരു രോഗ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ പങ്കുവെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥി, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒരു ഗുണം എന്തൊക്കെയാണ്?
4: ഇപ്പം നമ്മൾ അഡിനോയിഡ് ഗ്രന്ഥിനെ കുറിച്ചും അഡിനോയിഡിന് വരുന്ന വീക്ക്, അതായത് അഡിനോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ പുറകിലായിട്ട്, നമ്മുടെ തൊണ്ടയുടെ മുകളിലായിട്ട്, നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാലോ, വാ തുറന്ന് നോക്കിയാലോ, മൂക്കിൽ കൂടെ നമ്മൾ നോക്കിയാലോ ഒന്നും കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അത്. അവിടെ നമുക്ക് ഉള്ളിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ഗ്രന്ഥി കുട്ടികളിലാണ്, അത് കൂടുതലും ഒരു 2-3 വയസ്സ് തുടങ്ങി ഒരു 14-15 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കുന്ന ഒരു പ്രായമാണ്. അതിനുശേഷം അത് ചുരുങ്ങി പോവുകയാണ് അത് ചെയ്യുന്നത്. അതിന് പ്രധാനമായും അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ അതിന് ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേച്ചർ. അതായത് നമ്മുടെ ടോൺസിൽ പോലെ തന്നെ ഒരു ലിംഫാറ്റിക് ടിഷ്യൂ ആണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചൊക്കെ പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഈ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഈ നമ്മൾ വായുവിൽ ഇഷ്ടംപോലെ രോഗാണുക്കളും, അതായത് ഫംഗസും, ബാക്ടീരിയ, അലർജൻസ്, ബാക്കി വൈറസുകൾ, അതുകൊണ്ട് പൊടിപടലങ്ങൾ, പോളൻ ഗ്രെയിൻസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇംപ്യൂരിറ്റീസ്, അതായത് മലിനീകരണമായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അകത്തേക്ക് വലിച്ച് കയറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു

0: അതിനൊക്കെ ഒന്ന് തടയാന്ന് മാത്രമല്ല, അത് എന്താന്ന് മനസ്സിലാക്കി എടുക്കുക. അതൊരു ഗേറ്റ് മാനാണ്. നമ്മൾ ഒരു അവിടെ നിൽക്കുന്ന ആള്, നമ്മൾ ഒരു ഗേറ്റ് കീപ്പർ നിൽക്കുമ്പോൾ അവർ എന്തിനാ ഏതിനകത്തേക്ക് കയറ്റി വരണ്ടേ, ഏതൊക്കെയാണ് നമ്മൾ നോക്കണ്ടേ എന്നുള്ളതാണ് അവിടുത്തെ ജോലി. അടിനോടിന്റെ ജോലിയും അത് തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പോകുന്ന സാധനങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പ്രശ്നമുണ്ടാക്കുന്ന, നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് ഉറപ്പു വന്നാൽ അതിനെതിരെയുള്ള രോഗപ്രതിരോധ പരിപാടികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാം, ആരംഭിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ അടനോട് ഗ്രന്ഥിയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ
1: പ്രവർത്തനം അതാണ്.
0: അതിപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പായി ഇങ്ങനെ ഉണ്ടായി ശരിയായി ശരിയായി വരുന്ന സമയമാണ്
1: പ്രതിരോധശേഷി.
0: അതെ, ഒരു 14-15 വയസ്സ് വരെയുള്ള ആ സമയത്ത് പ്രതിരോധശേഷി എല്ലാം ഒന്ന് ഓക്കെ ആയി ശരിയായി വരുന്ന സമയമാണ്. അതുവരെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഉള്ള ഒരു ഗ്രന്ഥിയാണ് ഈ അടനോട് എന്ന് പറയുന്നത്.
1: ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് നമുക്കൊരു ഊർജം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ അടിനോട് ചെയ്യുന്നത്.
0: അപ്പോ ഇതിന്റെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതിന് വരുന്ന ഇൻഫ്ലമേഷനെ കുറിച്ചാണ് നെർക്കെട്ട്. അതിപ്പോ അടിനോട് ഗ്രന്ഥിക്ക് വരുന്ന ആ ഒരു വീക്കം എന്ന് പറയും. അപ്പൊ അടിനോഡൈറ്റിസ് എന്ന് പറയുന്ന അതിങ്ങനെ ഗ്രന്ഥി ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് വരുന്ന കാര്യം. അപ്പൊ ഇത് വളർന്ന് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് അതിന് ഒരു പണി കൂടുതൽ എടുക്കുമ്പോൾ, അതായത് നമ്മൾ വലത്തേക്കൈ കൊണ്ട് പണി കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ വലത്തേക്കൈ കുറച്ചും കൂടി ബലമുള്ളതും കുറച്ചുകൂടി വലിപ്പമുള്ളതായിട്ട് മാറും റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആണെങ്കിൽ. അതുപോലെ തന്നെ അടിനോടിന് കൂടുതൽ ജോലി എടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വലുതാവാൻ തുടങ്ങും. അത് വലുതാവുമ്പോൾ അത് നമ്മുടെ എയർ പാസേജ് പോകുന്ന, അതായത് നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം പോകുന്ന ശ്വാസനാളത്തെ സ്ഥിതി അതിൻ്റെ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് വലുതായി കഴിയുമ്പോൾ അത് അവിടെ ബ്ലോക്ക്, അവിടെ ഒരു തടസ്സം വരാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറും. അപ്പോഴാണ് ഈ ഓരോ പ്രശ്നങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതിന് ആ ഒരു അടിനോടിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നത്. സ്ഥിരമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അവിടെ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അകത്തേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഈ അകത്തേക്ക് ചെല്ലുന്ന സാധനത്തിനോട് ഓവറായിട്ടുള്ള സെൻസിറ്റിവിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് ഈ ഗ്രന്ഥി കൂടുതൽ ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവുമ്പോൾ അതിന് കൂടുതൽ ഹൈപ്പർട്രോഫിയിലേക്ക്, അത് വലുതാവുന്നു
1: വലുതായി,
0: അതിന് കൂടുതൽ പേരെ അറ്റ് എ ടൈം നോക്കേണ്ട രീതിയിലേക്ക് വരുമ്പോൾ അത് വലുതായി വലുതായി വരും. അത് ഒരു അസുഖത്തിലേക്കും ഒരു പ്രോബ്ലത്തിലേക്കും പോകുന്നതിനെയാണ് നമ്മൾ അഡിനോഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോഡ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത്.
1: അപ്പോൾ ഇത് എന്ത് കാരണം കൊണ്ടാണ്?
0: ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുട്ടികളിൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അലർജി എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. അതിനകത്ത് ഒരുപാട് തരം അലർജികളുണ്ട്. നമ്മളെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന വായുവിൽ ഒരുപാട് അലർജൻസ് ഉണ്ട്, ഒരുപാട് മലിനമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് പൂമ്പൊടി വീട്ടിലിരിക്കുമ്പോൾ, വീട്ടിലിരിക്കുന്ന ഡസ്റ്റ്, വീട്ടിലുള്ള ഫംഗസ്, മറ്റേ അനിമൽസിന്റെ ഒക്കെ ഇത് വരുന്നത്, അങ്ങനത്തെ രോഗങ്ങൾ വരുന്നത്, അപ്പൊ അങ്ങനെ
1: തുടങ്ങുന്ന
0: പുക ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ഒരു നാലു പേര് കളിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ടിൽ എങ്ങനെയായാലും പൊടി ഉണ്ടാവും. പക്ഷെ അത് നാലു പേർക്കും നാല് രീതിയിലായിരിക്കും സിംപ്റ്റംസ് വരുന്നത്.
1: പക്ഷെ
0: അലർജിയുള്ള കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ, അതിനെ
1: ചുമയായിട്ടോ
0: തുമ്മലായിട്ടോ ഒക്കെ അത് തുടങ്ങും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അടിനോട് ഗ്രന്ഥിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ അത് കൂടുതലായിട്ട് സിവിയർ ആവാനായിട്ട് വരും, അത് ഗുരുതരാവും. അതുപോലെ ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്നാലും അത് ഇൻഫെക്ഷനിലേക്ക് വരാം, ഇയറിൽ ഇൻഫെക്ഷൻ വന്നാലും അങ്ങനെ വരാം,
1: ചെവിക്ക്
0: വന്നാലും വരാം. പിന്നെ ചില ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സിട്രിക് ഫ്രൂട്ട്സ് ഉള്ള കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് പുളിപ്പുള്ളത് കഴിച്ച്
1: കഴിഞ്ഞാൽ,
0: ഓറഞ്ച് നാരങ്ങ പോലെയുള്ള കഴിച്ച് കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് തൊണ്ടയിലെ ചൊറിച്ചിലായിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. അത് പിന്നെ മൂക്കടപ്പും മൂക്കൊലിപ്പുമായിട്ട് പിന്നെ മാറാറുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്.
1: അപ്പൊ ഇതിൽ സാധാരണ നമുക്ക് ഒരു കുട്ടിക്ക് ലക്ഷണങ്ങളായിട്ട് വരുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു മൂക്കടപ്പും മൂക്കൊലിപ്പും അങ്ങനെയുള്ള അതോ ശ്വാസ തടസ്സമൊക്കെ ആയിട്ട് വരാറുണ്ടോ?
0: അതെ, അപ്പൊ നമുക്ക് ലക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കിതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനോ ടീച്ചർമാർക്കോ ആർക്കും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സിംപ്റ്റംസ് ആണ് പ്രാരംഭത്തിൽ വരുന്നത്. അത് വിട്ടുമാറാത്ത മൂക്കടപ്പ്, വിട്ടുമാറാതെ നിൽക്കുന്ന മൂക്കൊലിപ്പ്, ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംപ്റ്റം. അപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ മഴ വന്ന്, ഇപ്പം നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാം, നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാം പെട്ടെന്ന് ഭയങ്കര ചൂട് വരുന്നു, പെട്ടെന്ന് മഴ വരുന്നു. അപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് കളിച്ചൊന്ന് പ്ലേഗ്രൗണ്ടിൽ കളിച്ചിട്ട് വരുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും സിംപ്റ്റംസ് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരം അത് മാറാതെ ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്നത്, അതായത് കുറേ നാളുകളായിട്ട് ഒരേ പ്രശ്നം, അത് മൂക്കടപ്പാണെങ്കിൽ മൂക്കടപ്പ്. അപ്പോൾ ഈ മൂക്കടപ്പ് വരാനായിട്ടുള്ള റീസൺ അതിൻ്റെ ബാക്കിൽ അടിനോട് ഗ്രന്ഥി ഇങ്ങനെ അത് വീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീങ്ങിയിരിക്കുമ്പോൾ
1: സ്ഥലം കുറയാണ്.
0: അപ്പോൾ സ്ഥലം കുറയുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അടുത്ത കോമ്പൻസേഷനായിട്ട് വാ തുറന്നു പോകും. വാ തുറന്നു പോയാലേ ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്വാസം എടുക്കുന്നത് അപ്പോൾ വാ തുറന്നു പോകുമ്പോൾ അറിയാതെ വായെന്ന് നമ്മുടെ സലൈവ, നമ്മുടെ ഉമിനീര് സൈഡിൽ കൂടെ ഒലിക്കാൻ തുടങ്ങും, വായിൽ കൂടെ പത വരാൻ തുടങ്ങും. കുറേ നേരം കഴിയുമ്പോൾ ചുണ്ടൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങും, തൊണ്ടയെല്ലാം ഡ്രൈ ആവാൻ തുടങ്ങും. അങ്ങനത്തെ സിംപ്റ്റംസിലേക്ക് അത് കയറും. അങ്ങനെ

0: അത് കുറേ നാൾ ഒരു വർഷങ്ങളോളം അത് ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറും,
1: മുഖത്തിന്റെ ഘടന തന്നെ
0: ഒരു ഘടന
1: മാറും,
0: മാറും. അതിനാണ് അഡിനോയിഡ് ഫേസിസ് എന്ന് പറയുക. അപ്പോൾ അത് മുഖം നീണ്ടു പോവുക, പാലറ്റ് ആർച്ചായി പോവുക, പല്ലിൻ്റെ നമ്മുടെ ഉന്തി വരിക, അതുപോലെ അതിൻ്റെ അലൈൻമെൻ്റ് മാറുക, അതൊക്കെ വന്ന് നേരെയുള്ള തെറ്റുക. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അതിന് കൂടുതലായിട്ട് ബുദ്ധിമുട്ട്. അത് പിന്നെ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണിക്കണം, അങ്ങനെ ഓരോ കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ ഈ ഡെന്റിസ്റ്റിനെ കാണിക്കുമ്പോൾ ആയിരിക്കും പലരും പറയുന്നത് അഡിനോയിഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. പലരും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇതിന് മുമ്പേ നമുക്ക് മനസ്സിലാവും. ഈ സ്ഥിരമായിട്ടുള്ള മൂക്കടപ്പും മൂക്കൊലിപ്പും വരുമ്പോൾ തന്നെ നമ്മൾ സസ്പെക്ട് ചെയ്യണം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്
1: സാധ്യതയുണ്ട് എന്നുള്ളത്.
0: പിന്നെ കാണുന്നതാണ് സൈനസിൽ ഇൻഫെക്ഷൻ. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അലർജിയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇവിടെ നമ്മുടെ സൈനസിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു സെക്രീഷൻസ് ഉണ്ട്, ഒരു സ്രവങ്ങളുണ്ട്. അപ്പോൾ സ്രവങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന ട്യൂബ് കൂടി കൂടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ആ ട്യൂബിൻ്റെ അവിടെയും ഇതിൻ്റെ ഒരു വലുപ്പം കാരണം, നെർക്കെട്ട് കാരണം അവിടെ ഒരു തടസ്സം വരാണ്. അപ്പോൾ ഈ തടസ്സം വരുന്ന കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കഫം ഇതെല്ലാം അവിടെ കെട്ടിക്കിടക്കാനും അത് സൈനസ് ഇൻഫെക്ഷനിലേക്ക് പോകാനും പിന്നെ തലവേദന, പിന്നെ അതും ഒരു കട്ടിയായിട്ടുള്ള മ്യൂക്കസ് ആയിരിക്കും പിന്നെ മൂക്കിന്ന്
1: കട്ടിയുള്ള
0: കഫമായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് മൂക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വേദന, പിന്നെ വായ്ക്ക് ഒരു സ്മെല്ല്, ഒരു ഓഫൻസ്, ഒരു നല്ല വായനാറ്റം പോലെയുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ കഫക്കെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് തൊട്ടടുത്തിരിക്കുമ്പോൾ മൂക്കടപ്പുണ്ട്, നമുക്ക് ശ്വാസം എടുക്കാൻ നമുക്ക് കുറച്ച് അകന്നിരുന്നാൽ പോലും നമുക്ക് കേൾക്കാം ഈ സൗണ്ട്, നമ്മൾ ശ്വാസം വലിക്കുന്ന സൗണ്ട്. അത് നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നോർമലി നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്കൊരു നമുക്ക് അത്രയും ശക്തി കൊടുത്ത് വലിക്കേണ്ട കാര്യമില്ല. നമുക്ക് മൂക്ക് ഓപ്പൺ ആണ്, രണ്ട് ഓട്ടയുണ്ട്, അപ്പോൾ അതിൽ കൂടെ നമുക്ക് നോസ്ട്രലിൽ കൂടെ നമുക്ക് എടുക്കാം. പക്ഷേ ഇവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്ത വരുമ്പോൾ ഒരു കൂടുതൽ ഫോഴ്സ് ആയിട്ട് എടുക്കും, കൂടുതൽ ഫോഴ്സ് ആയിട്ട് എടുക്കും, വലിച്ചെടുക്കും. വലിച്ചെടുക്കുമ്പോൾ അവിടെ ഹോൾ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയൊരു വിസിലിംഗ് സൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൗണ്ട് എന്തായാലും ഉണ്ടോ,
1: വിസിലൂതുന്ന
0: സൗണ്ട്. അത് ചെറിയ ഹോളിൽ കൂടെ പോകുമ്പോൾ വിസിലൂതുന്ന സൗണ്ടിലേക്ക് മാറിപ്പോകും സൗണ്ട്. പിന്നുള്ളത് ചെവിയിലുള്ള ഇൻഫെക്ഷനാണ്. ചെവിയിലുള്ള ഇൻഫെക്ഷനും ഈ അഡിനോയിഡ് ഇരിക്കുന്ന ആ ഭാഗവും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഈസ്ട്രോജൻ ട്യൂബുണ്ട്. അപ്പോൾ ഈ അതിൽ കൂടെയും ഈ ചെവിയിലെ സ്രവങ്ങളും ഇവിടുത്തെ സ്രവങ്ങളെല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ട്യൂബൊക്കെ വെച്ചിരിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ചെവിയിലേക്കുള്ള ഇൻഫെക്ഷനും പെട്ടെന്നായിരിക്കും പിടിക്കുന്നത്.
1: അതായത് ഈ ട്യൂബിലൂടെയാണ് അണുബാധ ചെവിയിലേക്ക്.
0: അതെ. അപ്പോൾ അത് പിന്നെ കുറേ നാളിരിക്കുമ്പോൾ പിന്നെ ചെവി വേദനയായി, പിന്നെ ചെവിയിൽ സുഷിരം വരുന്ന രീതിയിലേക്ക് ആവും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ചെവിയിൽ ഹിയറിങ്ങിന് ചെറിയ കേൾവിക്ക് ചെറിയ അപാകതകൾ തുടങ്ങും, ചെവി പൊട്ടി വലിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അതിന് ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ, അത് വേറൊരു കണ്ടീഷനാണ്, ആ ഇതിനകത്തേക്ക് മാറും. ഇതെല്ലാം ഈ ഇതിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരിക്കും
1: പ്രശ്നം.
0: പിന്നെ ഉള്ളത് പാരൻസിന് ഏറ്റവും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം രാത്രി ഉള്ള ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ടാണ്. അത് മൂക്കടപ്പുള്ളതുകൊണ്ട് തന്നെ വാ തുറന്നിരിക്കും, വായ ഉപിനീര് വരുന്നുണ്ടാവും, അതിലുപരി രാത്രി സ്ലീപ്പ് ആപ്നിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഉറക്കത്തില് ഉറക്കം ശരിയാവാതെ വരുന്നത്, ഉറക്കം ശരിയാവാതെ വരാൻ കാരണം നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. നമ്മൾ ശ്വാസം എടുക്കുന്നതിന്റെ അളവ് കുറയുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയും രാത്രി. രാത്രി നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല,
1: ശക്തി എടുത്ത്
0: വലിക്കാൻ പറ്റില്ല ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ബ്രെയിൻ അലേർട്ടാവും. അപ്പോൾ ആ കുട്ടീനെ പെട്ടെന്നൊന്ന് എഴുന്നേപ്പിക്കുന്നതാണ് ശരിക്കും, അതൊന്നും ഓക്കെ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ കഴുത്തിന്റെ പൊസിഷൻ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എഴുന്നേക്കുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എഴുന്നേറ്റിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കയറി വരും.
1: ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസം
0: ആണത്. അങ്ങനെ വരുമ്പോൾ ഉറക്കം ശരിയാവില്ല. ഉറക്കം ശരിയാവാതെ വരുമ്പോൾ ആ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്കറിയാം വളർച്ചയുടെ സമയമാണ്. ഈ വളർച്ചയുടെ സമയത്ത് നല്ല ഉറക്കം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വളർച്ചയുടെ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ മിക്ക പിള്ളേരും കാലത്ത് ഇപ്പോൾ 8 മണിക്കും 7 മണിക്കൊക്കെ ക്ലാസ് തുടങ്ങുന്ന കുട്ടികളാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഉറക്കം മതിയാവില്ല അവർക്ക്.
1: ക്ലാസ്സിലിരുന്ന്
0: ഉറക്കം വരും. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അമ്മ എനിക്ക് കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങണം, എനിക്ക് ഉറക്കം മതിയായില്ല, ആ ഒരു ഒരു ഒരു ആക്റ്റീവ് മൂഡിലേക്ക് അവർ കയറി വരുന്നില്ല. അവർക്ക് എപ്പോഴും ക്ഷീണം, ടയർഡ്നെസ് ഇതൊക്കെയാണ് അവരുടെ ഇത് വരുന്നത്. അത് അവരുടെ പഠനത്തിനെയും ബാധിക്കും. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒരു കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അവർക്ക് അസ്വസ്ഥതകൾ തുടങ്ങും. ഇപ്പോൾ രാത്രി ഉറങ്ങാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുമ്പോൾ പകല് പഠിക്കുന്ന കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ആക്റ്റീവായിട്ട് ഇൻഫെക്ഷൻ നിൽക്കുന്നു. ഇൻഫെക്ഷൻ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി ആ ഇൻഫെക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയും പണിയെടുക്കണം. ഈ പഠിക്കാനായിട്ടുള്ളതും നന്നായിട്ട് അധ്വാനിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയും കൂടി വരുമ്പോൾ പെട്ടെന്ന് വീക്കാവുന്നു. അപ്പോൾ അത് പഠനത്തിനെ ബാധിക്കും. അവർ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുമ്പോൾ അതിനനുസരിച്ച് ബോഡി ഡെവലപ്മെന്റ് കുറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള വളർച്ച കുറയും, അവർക്ക് പഠിക്കാനുള്ളത് കുറയും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കയറി കയറി വരും.
1: പല ബുദ്ധിമുട്ടുകളും ഇതിനോട് അനുബന്ധമായിട്ട്
0: കയറി വരും. അത് പെട്ടെന്ന് വരുന്ന സിംപ്റ്റംസ് അല്ല, അത് കുറേ നാൾ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അത് ഒരു ഇൻഫെക്ഷൻ, സ്ഥിരമായിട്ടുള്ളൊരു ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ വരുന്നതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു, വായിക്കൂടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ നമ്മൾ ശ്വാസം ഇത് രണ്ടും ഒരുമിച്ചാണ് പോകേണ്ടത്. പക്ഷെ മൂക്കടഞ്ഞിരിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഭക്ഷണം വേഗം കഴിക്കാൻ പറ്റില്ല അവർക്ക്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വരുമ്പോൾ അവരപ്പോ ഭക്ഷണം പെട്ടെന്ന് അവർ അത് നിർത്തും. അപ്പൊ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കില്ല മൂക്കടപ്പുള്ളതുകൊണ്ട്. നമുക്കറിയാം ചില നമുക്ക് ചെറിയ നീരുവീഴ്ച വരുമ്പോൾ പോലും ഭക്ഷണം ചിലപ്പോൾ മൂക്കടയുമ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്ഥിരമായിട്ട്

0: പോകുന്ന ഒരു രീതിയിലേക്ക്
1: അവസ്ഥയായി.
0: വരും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. നമുക്കിത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഓരോ പാരൻസിനും നമുക്ക് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്
1: തിരിച്ചറിയാൻ
0: മനസ്സിലാവാൻ തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ.
1: ഡോക്ടർ, ഇതിപ്പോ നമ്മൾ ലക്ഷണങ്ങൾ വെച്ച് നമ്മളിങ്ങനെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ വായ തുറന്നുറങ്ങുന്നതും മുഖത്തിന്റെയും അല്ലെങ്കിൽ പല്ലുന്തി വരുന്നതും ഇതൊക്കെ നമ്മൾ വായിലൂടെ ശ്വസിക്കുന്നതിന്റെ ഒക്കെ ഒരു ലക്ഷണമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അഡിനോയിഡ് തന്നെയാണ് ഈ പ്രശ്നം എന്നുള്ളത് നമ്മൾ തീർച്ചപ്പെടുത്താൻ എന്താണ് കൃത്യമായ ഒരു
0: കൃത്യമായിട്ട് നമുക്ക്
1: രോഗനിർണയം?
0: ഇതിനകത്ത് രണ്ട് കാര്യം ചെയ്യാം. ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത് നമുക്കൊരു ENT ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻഡോസ്കോപ്പി ആണോ ഉള്ളത്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാലോ മൂക്കിക്കൂടെ വായ്പ നോക്കിയാൽ കാണാൻ പറ്റില്ല. അത് അതിന് ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട്, നോസിന്റെ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് എൻഡോസ്കോപ്പി നോക്കിയാലാണ് നമുക്കത് കൺഫേം ആയിട്ട് അതും എത്ര ശതമാനം വളർന്നിട്ടുണ്ട്, എത്ര ബ്ലോക്കേജ് ഉണ്ട്, എത്ര പാസേജ് എത്ര ക്ലിയർ ആണെന്ന് മനസ്സിലാവും. പിന്നെയുള്ളത് നമുക്ക് എക്സ്റേയിൽ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ വളരെ അക്യുറേറ്റ് ആയിട്ടാണെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്.
1: ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ ഹോമിയോപ്പതി എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്? നമ്മളിപ്പോ ഇതിലൊരു പാരമ്പര്യ ഘടകം ഉണ്ടോ? അതേപോലെ തന്നെ ഇത് ഇപ്പോ അനുബന്ധമായിട്ട് മറ്റു അസുഖങ്ങളായിട്ട് ബന്ധം എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഹോമിയോപ്പതി ഇതിനെ കാണുന്നത്?
0: ഹോമിയോപ്പതി നമുക്ക് ഇതിന് നമുക്ക് സർജറീനെ മാറ്റി വെച്ചിട്ട് സർജറിയിലേക്ക് പോവാതെ അഡിനോയിഡിനെ ചുരുങ്ങി വരുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മരുന്നുകളുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇതിനകത്ത് പാരമ്പര്യം എന്ന് പറയുന്നത് അലർജി ഒരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ അലർജിക് റിയാക്ഷൻ ഇറിറ്റേഷൻ ഉള്ള കുട്ടികൾക്ക് അതിനെ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓവറായിട്ടുള്ള പ്രതികരണമാണ്. അപ്പൊ ആ ഓവറായിട്ടുള്ള പ്രതികരണം നല്ല ഇമ്മ്യൂണിറ്റി അല്ല, അതിനെ നമ്മൾ കുറയ്ക്കണം. അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ മരുന്നുകളെ കൊണ്ട് സാധിക്കും. അത് കുറച്ചാൽ അതിനോട് കൂടെ ഇത് എല്ലാ പ്രശ്നങ്ങളും തനിയെ കുറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ സെൻസിറ്റിവിറ്റി കുറയുമ്പോൾ അഡിനോയിഡിന്റെ ഫംഗ്ഷനും കുറഞ്ഞു കുറഞ്ഞു വരും. അതിന് കൂടുതൽ അലർജിക് ഇറിറ്റേഷൻ കൊണ്ടുവരുന്ന ആ വീക്കം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അഡിനോയിഡിന്റെ സൈസ് കുറയും. അഡിനോയിഡിന്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പാസേജ് ഓക്കെ ആവും. അപ്പൊ ശ്വാസം വലിക്കുമ്പോൾ അവിടെ ആ സൗണ്ട് പോവും, മൂക്കടപ്പ് പോവും, വായ തന്നെ അടയും. വായ തന്നെ അടയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ വായ അടയില്ല, അത് പിന്നെ നമ്മൾ കമ്പ്ലീറ്റ് ശരിയാക്കണം. അതിനൊക്കെ മുമ്പേ ആണെങ്കിൽ തനിയെ വായ അടച്ചു വെച്ചാലും ശ്വാസം എടുക്കാൻ പറ്റും. ഉറക്കം വളരെ ക്ലിയർ ആവും. കാലത്ത് എഴുന്നേക്കുമ്പോൾ ആ കൊച്ചിന് ആ ടയർഡ്നെസ്സും വീക്ക്നെസ്സും ഉണ്ടാവില്ല. പിന്നെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ അത് വളരെ കുറയും. അപ്പൊ അതിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ബാലൻസ്ഡ് മോഡുലേറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം.
1: പ്രതിരോധ ശേഷിയെ നമുക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഒരു
0: ചികിത്സയാണ് വരുന്നത്. അപ്പൊ അതിന് നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളിൽ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഭക്ഷണക്രമവും അവരുടെ പാരമ്പര്യവും അവർക്കെതിരെ മുമ്പ് വന്നേക്കുന്ന അസുഖങ്ങളും പിന്നെ അവരുടെ പേടികളും അവരുടെ സ്വഭാവവും അവരുടെ ഉറക്കത്തിന്റെ രീതികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടാണ് ഒരു വ്യക്തിഗതമായ മെഡിസിനാണ് നമ്മൾ ഒരു മരുന്നാണ് നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്ത്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ ഒരു 4 മാസം 5 മാസം ചിലപ്പോൾ ഒരു 6 മാസം ചിലപ്പോൾ കഴിക്കേണ്ട വരും. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം എൻഡോസ്കോപ്പി ചെയ്തതും രണ്ടാമത് എൻഡോസ്കോപ്പി ചെയ്തതും നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അറിയാം അതിനകത്ത് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന്. ഇനി എൻഡോസ്കോപ്പി ചെയ്തില്ലെങ്കിലും നമുക്ക് അതിന്റെ സിംപ്ടം വെച്ച് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വ്യത്യാസം വരും. ലക്ഷണങ്ങൾ നന്നായിട്ട് വ്യത്യാസം വരും. കാരണം വെച്ചാൽ ലക്ഷണങ്ങൾ വ്യത്യാസം വരണമെങ്കിൽ അതിന്റെ ആ സ്വെല്ലിങ് കുറഞ്ഞാലേ ഈ ലക്ഷണങ്ങളെല്ലാം ശരിയായി വരുള്ളൂ. വലിപ്പം കുറഞ്ഞാൽ മാത്രമേ അവിടുത്തെ പാസേജ് ക്ലിയർ ആവുള്ളൂ. പാസേജ് ക്ലിയർ ആയാൽ മാത്രമേ ബാക്കിയുള്ള സിംപ്ടംസ് എല്ലാം കുറയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് അപ്രോച്ച് ചെയ്യുന്നത്.
1: നമ്മൾ സാധാരണ പറയുന്നത് അഡിനോയിഡ് നേരത്തെ തന്നെ വീങ്ങിയിരിക്കുന്ന കുട്ടികളിൽ ഇതൊരു 12-14 വയസ്സാകുമ്പോഴേക്കും തന്നെ അത് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യം
0: സാധാരണഗതിയിൽ 12-13 വയസ്സാകുമ്പോഴേക്കും അത് നമുക്ക് വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരാം. കാരണം ബാക്കി ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി എല്ലാം പ്രതിരോധശേഷി നോർമൽ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അഡിനോയിഡിന്റെ ഫംഗ്ഷൻ മാക്സിമം കുറഞ്ഞു കുറഞ്ഞു പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ ഇതൊരു ഇൻഫെക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും കുറേ നാൾ പിടിക്കും അത് കുറയാനായിട്ട്. പിന്നെ രണ്ടാമത് ഒരു അലർജി കൊണ്ടാണ് ഇത് വരുന്നതെങ്കിൽ അപ്പോഴും അലർജി എന്നുള്ള കണ്ടീഷനെ നമ്മൾ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല. അത് വീണ്ടും അപ്പൊ അടുത്തൊരു സ്റ്റേജിലേക്ക് മാറാണ്. അത് ഒരു സൈനസ് ഇൻഫെക്ഷനിലേക്കോ ബാക്കി ബുദ്ധിമുട്ടിലേക്കോ അത് പിന്നെ അത് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് മാറാണ്,
1: മറ്റു അസുഖങ്ങളിലേക്ക് മാറാം
0: മാറാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് അത് ഫേസിന്റെ ഘടനയും ബാക്കി കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഓരോ കൊല്ലം ചെല്ലുന്നതും അപ്പൊ അത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവാതെ അതിന്റെ അത്രയും അസ്വസ്ഥതകൾ ഉണ്ടാവില്ല, അത്രയും പിന്നെ അത് ശരിയാക്കാൻ അത്രയും പണിപ്പെടേണ്ട ആവശ്യമില്ല. ആദ്യമേ തന്നെ നമുക്ക് ശരിയാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊച്ചിന്റെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും, പഠനവും മെച്ചപ്പെടും, ലൈഫ് സ്റ്റൈലും നല്ല ഒരു ഒരു നല്ല രീതിയിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനെ കയറി വരാനായിട്ട് അത് ആദ്യമേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
1: അഡിനോയിഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഒരു അസുഖമായിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും അത് വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ
0: ധാരാളമാണ്.
1: പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരത്തെ തന്നെ അതിനെ എന്താണെന്ന് കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഹോമിയോ വഴി സാധിക്കുമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഇത്രയും നല്ല വിവരങ്ങൾ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തെ കുറിച്ചും ഒക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി.
0: നമസ്കാരം.
2: അഡിനോയിഡിന് ഹോമിയോപ്പതി ചികിത്സ, ഇതേക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസും.

0: മായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
1: തപസ്യ ഹോമിയോപ്പതി
2: എഫ് എം ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ
2: ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. FM ഈവനിംഗ് തുടരുന്നു. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഇലക്ട്രീഷ്യൻ കം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ 600 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. അപേക്ഷകരുടെ യോഗ്യത SSLC, ഇലക്ട്രിക്കൽ ട്രേഡിൽ ഉള്ള ITI NTC സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 23-ാം തീയതി രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842777489. മറ്റൊരു നമ്പർ കൂടി 04842776043. നമ്പറുകൾ ആവർത്തിക്കുന്നു: 04842777489, 04842776043.
4: Try and down waves. Let's play football.
5: FIFA World Cup 2026 updates.
6: ഇരുപതാം തീയതി പുലർച്ചെ 12:30 USA vs ഓസ്ട്രേലിയ, പുലർച്ചെ 3:30 ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡ് vs മൊറോക്കോ, രാവിലെ 6 മണിക്ക് ബ്രസീൽ vs ഹെയ്റ്റി, രാവിലെ 8:30 ടർക്കിയെ vs പരഗ്വേ, 20-ാം തീയതി രാത്രി 10:30 നെതർലൻഡ്സ് കോംബ് കോർക്കുന്നു സ്വീഡനുമായി.
7: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൌജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ അടുത്ത മാസം പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ

8157 86 92 82. നമ്പർ ഒരിക്കൽ കൂടി 8157 86 92 82. ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. സംഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡിയിൽ. ഹസ്രത് ജയ്പുരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ശങ്കർ ജയ്കിഷൻ, പാടിയത് മുഹമ്മദ് റാഫി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
1: കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കെഎസ്ഇബി അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ IMG ജംഗ്ഷൻ, കുഴിക്കാട്ടുമൂല, കുസുമഗിരി, നിലംപതിഞ്ഞുമുകൾ, ഇൻഫോ പാർക്ക് പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും, പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ സൌത്ത് ജനതാ റോഡിൽ ഫ്രണ്ട്ഷിപ്പ് നഗറിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസ് ആണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ അടുത്ത മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും www.recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.recruit.cusat.ac.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

0: പാലക്കാട് LBS ൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ +, GST, ടാലി, മൊബൈൽ ടെക്നോളജി ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 94 95 79 33 08. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 94 95 79 33 08.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കോട്ടയം ജില്ലയിൽ കടത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. റെഗുലർ അപേക്ഷകർക്ക് ഈ മാസം 22 വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടതുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495-77-87-50. നമ്പർ ഒരിക്കൽ കൂടി 9495-77-87-50. കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. വിശദവിവരങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റ്.

വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9995113019. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9995113019. എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്, ചിത്രം ഇന്ദ്രജാലം.

0: ആകാശവാണി കൊച്ചി FM 102.3 FM ഈവനിംഗിൽ ഇനി
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: അത്ര ലഘുവായ ഒരു പ്രശ്നമായിരുന്നില്ല അത്. ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഇടവഴിയിലൂടെ നടക്കാൻ കഴിയാതാവുക, പുഴക്കടവിൽ കുളിക്കുവാൻ സാധിക്കാതാവുക, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉടൻ കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണിത്. ഒരാളാണ് ഇങ്ങനെ എല്ലായിടങ്ങളിലും പെൺകുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യം ഈ പ്രശ്നമെത്തിയത് രാമറിന്റെ മുന്നിലായിരുന്നു. വന്നവരെല്ലാം പറഞ്ഞു, കണ്ണച്ചന്റെ കൊയ്യക്കാരനാണ് മരുതൻ, ഓനാണ് ഞാളെ പെൺകുട്ടികളെ സ്വീപ്പാക്കുന്നത്, ഓനെ നിലയ്ക്ക് നിർത്തേണ്ടത് കണ്ണച്ചനാണ്, ഓറോട് ഞാക്ക് ഇത് പറയാൻ വിഷമമുണ്ട്, ഇനി രാമർ തന്നെ വേണം ഒരു നിവൃത്തി ഉണ്ടാക്കാൻ. എന്തു ചെയ്യണമെന്നറിയാതെ രാമർ കുഴങ്ങുകയായിരുന്നു. ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ് മരുതൻ. സാമാന്യ ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് അസാധാരണ ശക്തി കൊടുത്താലുള്ള കുഴപ്പങ്ങളാണ് മരുതനിലൂടെ പ്രകടമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നവും. മരുതൻ കണ്ണച്ചന്റെ പണിക്കാരനാണെങ്കിലും പോക്കർ ഹാജി ചാർത്തിക്കൊടുത്ത സ്ഥലത്താണ് താമസിക്കുന്നത്. ആരെയും കണ്ടറിഞ്ഞ് മാനിക്കുന്ന ശീലവും മരുതനില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലോ ഉപദേശിച്ചാലോ മാറുന്ന സ്വഭാവവുമല്ല മരുതന്റേത്. പ്രായമായ പെൺമക്കളുള്ളവരുടെ മനസ്സിൽ മരുതൻ ഒരാധിയായിട്ട് നാളുകളേറെയായി. അവനെക്കുറിച്ചുള്ള പരാതി രാമറിനോട് ആദ്യം പറഞ്ഞത് മേൽപ്പറമ്പിൽ അന്തുറുവായിരുന്നു. കണ്ണച്ചന്റെ വീട്ടിലേക്ക് തിരക്കിട്ട് പോകുന്നതിനിടയിലാണ് അന്തുറു പ്രശ്നം അവതരിപ്പിച്ചത്. കടപ്പുറത്ത് നിന്ന് മീൻ വാങ്ങി കൊട്ടകൾ കാവിൽ തൂക്കി വരികയായിരുന്നു അയാൾ. രാമറെ കണ്ടയുടനെ മീൻകാവ് തോളിൽ നിന്ന് ഇറക്കി നിലത്തുവെച്ചു. വൈകിപ്പോയാൽ മീനിന് ആവശ്യക്കാർ കുറയുമെന്ന കാര്യം പോലും അയാൾ മറന്നിരുന്നു. അന്തുറു പറഞ്ഞു, എന്റെ മോൾ ഐസു മെലഞ്ഞാന്ന് പുഴയിൽ കുളിക്കാൻ പോയി, പുഴയിലിറങ്ങിയപ്പോഴുണ്ട് തെങ്ങിന്റെ മോളിൽ മരുതെ, കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ തെങ്ങിന്റെ ചോട്ടിൽ മരുതെ, പിന്നെയും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് പുഴേന്റെ കരയിൽ മരുതെ, പിന്നെയും കുറച്ച് കഴിഞ്ഞ് നോക്കാൻ കഴിഞ്ഞില്ല, അപ്പോളേക്കും മരുതൻ ഓളുടെ കണ്ണടക്കം പൊത്തി പിടിച്ചിനു, ഓളെന്താ ചെയ്യ, നിന്റെ മോൾ ഐസക് ഇനി കുളിക്കാൻ പോവാൻ പറ്റൂലേ, കണ്ണച്ചനോട് പറഞ്ഞ് രാമർ ഒരു നിവൃത്തി ഉണ്ടാക്കി തരണോ. പുഴക്കരയിൽ ചകരിയുടെ ചീഞ്ഞ മണം പൊറ്റ പിടിച്ചു കിടക്കുന്ന ഒരിടത്തിരുന്ന് ചകരി തല്ലുന്ന കുങ്കിയമ്മ അതിനേക്കാൾ വലിയ ദേഷ്യത്തിലായിരുന്നു. ചകരിയെ അല്ല തല്ലുന്നത്, മറിച്ച് മരുതനെ തന്നെയാണെന്ന ഭാവമായിരുന്നു അവർക്ക്. വർദ്ധിച്ച ദേഷ്യത്തോടെ ചകരി തല്ലുന്നതിനിടയിൽ കുങ്കിയമ്മ പറഞ്ഞു, നിന്റെ തീയെ മരിച്ചതിന് ശേഷം മറ്റുള്ളവന്റെ കുണ്ട കോരിയിട്ടാണ് ഞാള് കയ്യുന്നത്, മോളെ പോറ്റുന്ന കഷ്ടപ്പാട് എനിക്കറിയൂ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനും മോളും ചെറ്റയ്ക്കുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഉണർന്നപ്പോ ഒരു കെട്ട മണ എന്റെ മൂക്കിലേക്ക് കയറി, അതൊരു കൊയ്യക്കാരന്റെ മണാണല്ലോ എന്ന് നിരീച്ച് എന്നെ കുറങ്ങാൻ കഴിഞ്ഞില്ല, ഓൻ എടിയോ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച്, മോള് നല്ല ഉറക്കത്തിലായിനു, കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടതെന്താന്നോ, നിങ്ങളെ മരുതനുണ്ടല്ലോ എന്റെ മോളുടെ നെഞ്ചത്ത് കയറാൻ നോക്കുന്ന്, നിലാവിളിച്ചുള്ളതുകൊണ്ട് ഞാനത് കണ്ട്, ചേറ്റന്റെ ഓല പൊളിച്ചാവോ അകത്ത് കടന്നത്, ഞാൻ ഉയ്യാരം കൂട്ടി, മോൾ ഉണർന്നപ്പോ മോൾ ഒച്ച വെച്ച്, അന്നേരം ഓ ഇറങ്ങി ഓടി, കൊള്ളനായിന്റെ മോയ്. കല്ലിന്റെ പുറത്ത് ചകിരി ഇല്ലാതിരുന്നിട്ടുകൂടി വർദ്ധിച്ച ദേഷ്യത്തോടെ കുങ്കിയമ്മ കയ്യിലിരുന്ന കോലുകൊണ്ട് നിലത്തടിച്ചു. അതിന്റെ ചിതറിയ ഒച്ച തെല്ലു നേരത്തേക്ക് അവിടെ മാറ്റുലിക്കൊണ്ട്. കുങ്കിയമ്മ മരുതനെ കുറെ ശപിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരാ നിങ്ങൾ കണ്ണച്ചനോട് പറയണോ. വടകരയിലേക്കുള്ള പച്ചത്തേങ്ങ തോണിയിൽ കയറ്റി അങ്ങാടിയിലേക്ക് മടങ്ങുന്ന വഴി പെട്ടെന്ന് ഒരിടവഴിയുടെ വളവിൽ ചങ്ങാരത്തു താഴെ ഉണക്കൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവന്റെ കയ്യിൽ നിവർത്തിപ്പിടിച്ച ഒരു കത്തിയുണ്ടായിരുന്നു. കണ്ടപാടെ അവൻ തിരക്കി, ഏടെ ആ മരുതെ. ഉണക്കന്റെ മകളോടും മരുതൻ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടാകുമെന്ന് അവന്റെ നിൽപ്പ് കണ്ടപ്പോൾ തോന്നി. പക്ഷേ മരുതനുമായി നേരിട്ട് മുട്ടിയാൽ ഉണക്കന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്താണ് ഇവന്റെ ഭാവം? മരുതനെ കണ്ടിട്ട് എന്താ കാര്യം? രാമർ ചോദിച്ചു. ഓന്റെ കയ്യിൽ ഈ കത്തി കൊടുക്കൂ, എന്നിട്ട് പറയും ഈ കത്തി കൊണ്ട് എന്നെ എന്റെ മോളെയും കൊന്നു തരേ, മാനത്തോടെ പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചാകുന്നതല്ലേ നല്ലത്, അത് ഓന്റെ കൈയോണ്ടെന്റെ ആയിക്കോട്ടെ. പിന്നീട് സംസാരിക്കാനാവാതെ ഉണക്കൻ ആ വഴിയിൽ തന്നെ തളർന്നിരുന്നു പോയി. അയാളെ ആശ്വസിപ്പിക്കുവാൻ എന്നോണം രാമർ ഉണക്കന്റെ തോളിൽ കൈകളമർത്തി, എന്നിട്ട് പറഞ്ഞു, എന്താ ഉണ്ടായതെന്ന് പറ, വല്ല നിവർത്തിയെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അത് കേട്ട ഉണക്കൻ കരഞ്ഞു. അതിനിടയിൽ അയാൾ പറഞ്ഞു, ഞാട്ടിപ്പണി കഴിഞ്ഞ് കയറിച്ചായപ്പോ എന്റെ മോള് പുരയിലെത്തി, മേക്കഴുകാൻ ഓള് മാറപ്പുരയിലേക്ക് കയറിയതാണ്, മേൽമുണ്ടയച്ച് വെള്ളം മേത്തൊഴിക്കാൻ നോക്കുമ്പോ മാറപ്പുരന്റെ മൂല

0: കുരിളക്കോ വല്ല നായോ മറ്റോ എന്ന് കരുതി തെളിച്ച് പായിക്കാൻ നോക്കിയപ്പോ എന്തോ ഒന്ന് കയ്യിൽ പിടിച്ചി. പിന്നെ ഓൻ ചാടി വീണ് ഓളെ വായ പൊത്തിപ്പിടിച്ച്. ഓ കൊച്ചുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓളെ നെഞ്ചത്ത് കടിച്ച് പറിച്ചവൻ പോയത്. രണ്ടു ഭാഗത്തും ചോരൊലിക്കാണ്. എന്റെ മോള് ചാകൂന്ന് പറഞ്ഞ് പൊരയിലിരിപ്പുണ്ട്. ഒന്നുകിലും ഓനെ ഞാൻ കൊല്ലു, അല്ലെങ്കിൽ ഓ ഞാളെ കൊല്ലണോ. ഇതിനും പുറമെ വേറെയും ചില ആരോപണങ്ങൾ കൂടി മരുതനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. ആന്റണി.
4: വിഭിന്ന അർത്ഥങ്ങളിൽ ഒരേ പദം പ്രയോഗിക്കുന്ന പതിവ് എല്ലാ ഭാഷകളിലുമുണ്ട്. സ്കൂളുകളിലെ മലയാളം ക്ലാസ്സുകളിൽ പണ്ട് പദങ്ങളുടെ നാനാർത്ഥ പഠനം പ്രധാനമായിരുന്നു. പലപ്പോഴും പദത്തിന് സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള വിഭിന്നാർത്ഥ പദങ്ങൾ പഠിച്ചെടുക്കുന്ന അഭ്യാസമായിരുന്നു അത്. കുറി എന്ന പദത്തിൻ്റെ വിഭിന്നാർത്ഥങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ ക്രിയാരൂപം എടുത്താൽ കുറിക്കുന്നു, കുറിച്ചു, കുറിക്കും എന്നീ രൂപങ്ങളുണ്ട്. എഴുതുക എന്ന സാമാന്യാർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുന്നു. കുറിച്ചതിന് കുറിപ്പ് എന്ന് പറയും. പലതരം കുറികളുണ്ട്. പഴയ കുറിമാനം എന്നത് വിവരം അറിയിക്കാനുള്ള എഴുത്താണ്. തച്ചോളി ഒതയനും കതിരൂർ കുരുക്കളും തമ്മിൽ പൊന്നിയം പുത്തൻകളരിയിൽ സംഘപ്പൊയ്ത്ത് കുറിക്കുന്നു. ചില പാട്ടുകളിൽ എതിരാളിയെ മതിലൂർ ഗുരുക്കൾ എന്നാണ് പരാമർശിക്കുന്നത്. ഇവിടെ കുറി രേഖപ്പെടുത്തലാണ്. പലതരം കുറികളുണ്ട്. ക്രിസ്ത്യാനികൾക്കിടയിൽ വധുവിൻ്റെയും വരൻ്റെയും ഇടവകകളിൽ നിന്ന് അവരുടെ ഇടവകാംഗത്വം സാക്ഷ്യപ്പെടുത്തുന്ന രേഖയ്ക്ക് ദേശക്കുറി എന്നാണ് പറയുക. ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എഴുതുന്ന കുറിപ്പടിയും എഴുത്താണല്ലോ. കുറി ക്ഷണക്കത്തുമാണ്. കല്യാണക്കുറി ഒഴിവാക്കാനാവാത്ത ഘടകമാണല്ലോ. കല്യാണവുമായി ബന്ധപ്പെട്ട് കുറിക്കല്യാണവും ചങ്ങാതിക്കുറിയുമുണ്ട്. ഇവിടെ എഴുത്ത് എന്നുള്ള അർത്ഥമല്ല പ്രസക്തം. കുറി മുഹൂർത്തം കൂടിയാണ്. വിവാഹത്തിന് കുറിയിടുക എന്നാൽ മുഹൂർത്തം നിശ്ചയിക്കലാണ്. കുറി ലക്ഷ്യം എന്ന അർത്ഥത്തിനും ഉപയോഗിക്കും. കുറിക്ക് വെച്ചാൽ മതിൽക്കെങ്കിലും കൊള്ളണം എന്നൊരു പഴഞ്ചൊല്ല് ഗുണ്ടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കുറിക്ക് കൊള്ളുന്ന മറുപടി ഉണ്ടല്ലോ. ഇനി മറുപടിക്ക് പഴയ മലയാളത്തിൽ മറുകുറി എന്നും പ്രയോഗമുണ്ടായിരുന്നു. കുറി നറുക്കുകൂടിയാണ്. അവൻ്റെ വസ്ത്രങ്ങൾക്കായി അവർ കുറിയിട്ടു എന്ന് മലയാളം ബൈബിളിൽ പ്രയോഗമുണ്ട്. കായലരികത്ത് വളകിലുക്കിയ സുന്ദരിയോട് പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന കാമുകൻ്റെ അർത്ഥനയുള്ള ഗാനം പ്രസിദ്ധമാണല്ലോ. ചിട്ടി എന്ന അർത്ഥത്തിലും കുറി പ്രയോഗിക്കുന്നു. അക്കാര്യത്തിനായി ഞാനൊരു കുറി ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമ്പാദ്യ പദ്ധതിയായ ചിട്ടിയെയാണ് പരാമർശിക്കുന്നത്. കുറിക്ക് തവണ എന്നും അർത്ഥമുണ്ട്. ഇക്കുറി മഴ കനക്കും, എത്ര കുറി പറയണം എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ. കുറിക്ക് തിലകം അഥവാ പൊട്ട് എന്നും അർത്ഥമുണ്ട്. നീയാം തൊടുകുറി കളകായികെന്നു മേഷ, കുളിക്കും നേരത്തിനിപ്പുറം വിക്രമ നിർവര ധരാഹന്ത കൽപ്പാന്തതോയെ എന്ന പുനന്നമ്പൂതിരിയുടെ ആശംസ പ്രസിദ്ധമാണല്ലോ. തൊടുകുറിക്ക് ശ്രേഷ്ഠമായത്, അലങ്കരിക്കുന്നത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. പഴയ മലയാളത്തിൽ ജാതിസൂചകമായ കുറികളുണ്ടായിരുന്നു. തച്ചോളിപ്പാട്ടുകളിൽ നായർകുറി 5, തീയർകുറി 3 എന്നിങ്ങനെ പരാമർശങ്ങൾ കാണാം. കുറിയും കൂട്ടവും എന്നാണ് പ്രയോഗമെങ്കിൽ ഷണ്ഠകൂടൽ അഥവാ വഴക്കിടൽ എന്നാണ് അർത്ഥം. പഴയ സാഹിത്യകൃതികളിൽ കുറിക്കൂട്ട് പരാമർശിക്കപ്പെടുന്നു. കർപ്പൂരം, അഖിൽ, കസ്തൂരി, ചന്ദനം എന്നിവ ചേർത്തുണ്ടാക്കുന്ന സുഗന്ധ ലേപനമാണത്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: ഡാർജിലിംഗ്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗെയുടെ ജന്മസ്ഥലവും ഹിമാലയത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നുമാണ് ഡാർജിലിംഗ്. 1954 നവംബർ 4 ഹിമാലയൻ മൌണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് HMI സ്ഥാപിതമായത്. വളരെ പെട്ടെന്ന് തന്നെ HMI പർവ്വതാരോഹണ മേഖലയിലെ മികവിന്റെ കേന്ദ്രമായി മാറി. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ്. ഇനി നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ 1001 രാവുകൾ എന്ന കവിത.

രാവിലെ 8:05 യുവവാണി. ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം.

നാളെ 3:55 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡു വിതരണത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയിലെ. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ ഇക്കഴിഞ്ഞ 12 വർഷങ്ങളിലെ കേന്ദ്ര കാർഷിക പദ്ധതികളിലൂടെ കാർഷിക മേഖലയ്ക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ മുൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റും CMFRI മണ്ഡപം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ PA വികാസ് സംസാരിക്കുന്നു. ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന പെരുമ്പാവൂർ സ്വദേശിനിയായ അനു ശ്രീകുമാർ പങ്കെടുക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് ഇനി നാളെ വൈകിട്ട് 7:35. ഏവർക്കും ശുഭാശംസകൾ.

അവതരണം നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് പുതിയ യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യ ബജറ്റാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യുഡിഎഫിന്റെ പ്രഖ്യാപിത നയമായ അടിസ്ഥാന സൌകര്യ വികസനവും ജനക്ഷേമവും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അഞ്ചുവർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും യുഡിഎഫ് സർക്കാരിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, കൃഷി, തീരദേശ വികസനം എന്നിവയ്ക്കാണ് പ്രധാന മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് തുറമുഖ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി 400 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് വിഭാവനം ചെയ്ത മിഷൻ സമുദ്ര പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും വിഴിഞ്ഞം ബേപ്പൂർ തുറമുഖങ്ങളുടെ വികസനവും ഒരു വർഷത്തിനുള്ളിൽ ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു ആഗോള സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ശക്തമായ ഒരു മാരിടൈം സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റുന്നതിനൊപ്പം വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികൾക്കുള്ള സംവരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ഭൂമിയുടെ കൃത്യമായ വിവരശേഖരണത്തിനായി ലാൻഡ് ബാങ്കും യാഥാർത്ഥ്യമാക്കുകയാണ് ബജറ്റിലെ സുപ്രധാന തീരുമാനം. കൂടാതെ നിലവിലെ ഭൂനിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2 ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. കേരളത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി വരുന്നു. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ പ്രമുഖ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി നിലവിലുള്ള സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തും. ആഗോളതലത്തിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനാവസരങ്ങൾ ലഭ്യമാകും. സമകാലികമായ അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങളെ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആന്റ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷനായാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പ്രവർത്തിക്കുക. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിക്കുക, ഭാവിയിലേക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വ്യവസായ അക്കാദമിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻഗണനാ മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് ഈ മിഷൻ പൂർണ്ണ പിന്തുണ നൽകും. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ്വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്താരാഷ്ട്ര തൊഴിൽ മേഖലകൾ എന്നിവയ്ക്കാണ് ഈ മിഷൻ പ്രത്യേക മുൻഗണന നൽകുന്നത്. ഈ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കും. കൂടാതെ സംസ്ഥാനത്തെ സ്പേസ് പാർക്ക് പദ്ധതിക്കായി 5 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും കെഎസ്ആർടിസിയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കി. അങ്കണവാടി ജീവനക്കാരുടെ അടക്കമുള്ള ഓണററിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിന്

നടത്തിപ്പ് പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കുമെന്നും ബജറ്റ് പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോറും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാക്ക ജില്ലകളായ കാസർഗോഡിനും വയനാടിനും ഇടുക്കിക്കുമായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചെലവുകൾക്കായി 10 കോടി രൂപ പ്രാഥമികമായി മാറ്റിവച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. സ്ത്രീകൾക്കുള്ള സൌജന്യ ബസ് യാത്രയ്ക്കായി 600 കോടി രൂപ വകയിരുത്തി. കൂടാതെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ തുടരുന്നതിനും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനുമായി 14,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ശക്തിപ്പെടുത്തി കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള സമുദ്ര ലോജിസ്റ്റിക്സ് വികസനത്തിനും തീരദേശ അടിസ്ഥാന സൌകര്യങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നീക്കിവച്ചിരിക്കുന്ന വൻ നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഇതോടൊപ്പം വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ നിക്ഷേപം ആകർഷിച്ച് യുവാക്കൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റോഡുകൾ, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവ മെച്ചപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2,076 കോടി രൂപ മാറ്റിവച്ചു. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ നീക്കിവച്ചതിനൊപ്പം കാസർഗോഡ്, ഇടുക്കി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ വികസനവും മലപ്പുറത്ത് പുതിയ കാൻസർ സെന്ററും പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജീവനക്കാരുടെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം ഉടനുണ്ടാകുമെന്നും പ്രഖ്യാപനമുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,535 കോടി രൂപ നീക്കിവച്ചപ്പോൾ റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമായി. കൂടാതെ വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കാൻ 192 കോടി രൂപ മാറ്റിവയ്ക്കുകയും തീരദേശ നിവാസികളിൽ പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ലാൻഡ് റിഫോംസ് പദ്ധതിയും പുതിയ സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയുള്ള ജെൻസി സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഈ ബജറ്റിന്റെ സവിശേഷതകളാണ്. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ മേഖലകളെ ബന്ധിപ്പിച്ച് ആഗോള ഫർണിച്ചർ ഹബ്ബും 10 കോടി രൂപ ചെലവിൽ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബും സ്ഥാപിക്കുന്നതിനൊപ്പം കോഴിക്കോട് സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം അംഗീകരിച്ചുകൊണ്ട് വയനാട് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും. ഗതാഗത മേഖലയിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ ബസ് യാത്ര കാരണം KSRTC നഷ്ടം നികത്താൻ 600 കോടി രൂപ അനുവദിക്കുകയും തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, ക്യാമ്പസുകളിലെ പെൺ സൌഹൃദ സൌകര്യങ്ങൾ, പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷൻ എന്നിവയും ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങളാണ്. സാംസ്കാരിക കായിക മേഖലകളെയും ബജറ്റ് ചേർത്തുപിടിക്കുന്നു. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ JC ഡാനിയേൽ ഫിലിം സിറ്റിയും ചിത്രനഗരവും, കോഴിക്കോട് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, തൃശൂരിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി, മലബാറിൽ അത്യാധുനിക ഫുട്ബോൾ സ്റ്റേഡിയം എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ, ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. അന്തരിച്ച നടൻ സലീംകുമാറിന് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തി. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്ന പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്തെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരളം, MSME ഗ്രോത്ത് സ്കീം തുടങ്ങിയവയും കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം എന്ന പദ്ധതിയും നടപ്പിലാക്കും. കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും ഉണർവിനായി വൺ കേരള കരുതൽ മിഷനും പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
10,000 പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ പിന്തുണ നൽകി.

എഐ, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ടെക്നോളജി, ഇ കോമേഴ്സ് മേഖലകളിൽ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്കായി റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐഐടി മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിച്ച് സർവകലാശാലകളെയും വ്യവസായ മേഖലയെയും ബന്ധിപ്പിക്കും. ഗവേഷണ ഫലങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന കേരളത്തിൽ അവരുടെ കഴിവുകളും അനുഭവങ്ങളും സാമ്പത്തിക രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതിനായി സിൽവർ ഇക്കോണമി എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളം എഐ മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകി കേരളം ഒരു മലയാളം എഐ സംരംഭം ആരംഭിക്കും. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ അജണ്ടയുമായി കേരള സർക്കാർ അവതരിപ്പിച്ച 2026-27 പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടിന്റെ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കിടയിലും പശ്ചാത്തല വികസനത്തിനും നവകേരള നിർമ്മിതിക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താനും ലക്ഷ്യമിടുന്നതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ഈ പുതുക്കിയ ബജറ്റ്. സർക്കാർ നേരത്തെ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ച് രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സാധാരണ വാർഷിക ബജറ്റിനപ്പുറം സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖയായാണ് ഈ ബജറ്റിനെ സർക്കാർ കാണുന്നത്. പുതുയുഗ കേരളം എന്ന ആശയത്തെ മുൻനിർത്തി തൊഴിൽ സൃഷ്ടി, നിക്ഷേപം, വിജ്ഞാന സമ്പദ്വ്യവസ്ഥ, സമുദ്ര സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഭാവി വികസനത്തെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് 2026-27 ബജറ്റ്. വിഴിഞ്ഞ മുതൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വരെ, സമുദ്രവികസനം മുതൽ സ്പേസ് ഇക്കോണമി വരെ, ക്ഷേമം മുതൽ നിക്ഷേപം വരെ വ്യാപിച്ചു കിടക്കുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണ് ഈ ബജറ്റിന്റെ സവിശേഷതയെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. ബജറ്റ് വികസനരേഖയല്ലെന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ധവളപത്രത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ച യുഡിഎഫ് സർക്കാർ ബജറ്റിൽ വൻകിട പ്രഖ്യാപനങ്ങൾ നടത്തിയത് പരസ്പര വിരുദ്ധമാണ്. എൽഡിഎഫ് സർക്കാർ ഖജനാവിൽ ആവശ്യത്തിന് പണം കരുതി വച്ചിട്ടാണ് പടിയിറങ്ങിയത് എന്നതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റ് കേവലം മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്നും കരകയറ്റാൻ ഇതിൽ യാതൊരു ദിശാബോധവുമില്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉൽപാദനപരമായ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനു പകരം കടം വാങ്ങി ചെലവഴിക്കാനുള്ള മുൻ സർക്കാരിന്റെ അതേ പാത തന്നെയാണ് ഈ സർക്കാരും തുടരുന്നതെന്ന് ബി മുരളീധരൻ എംഎൽഎ വിമർശിച്ചു. നിങ്ങൾ കേട്ടത് സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 9:30 12 സെക്കൻഡ്. ഇപ്പോൾ
1: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

0: ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് പി എൻ പണിക്കർ നൽകിയ സംഭാവനയ്ക്കുള്ള സ്മരണ കൂടിയാണ് ഈ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. വായന നമ്മിൽ ഒരപര ലോകത്തെ നിർമ്മിക്കുന്നുണ്ട്. വായനയുടെ രാസപരിണാമങ്ങളിലൂടെ നാം നിരന്തര മാറ്റങ്ങൾക്ക് വിധേയരാവുന്നുമുണ്ട്, സ്വയമറിയാതെ തന്നെ. ഈ വായനാ ദിനത്തിൽ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ തങ്ങളുടെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു. ഒപ്പം മലയാളിക്ക് സുപരിചിതമായ പുസ്തകങ്ങളിൽ നിന്നുള്ള വായനയും കേൾക്കാം. കവിയും നിരൂപകനുമായ സച്ചിദാനന്ദൻ തന്റെ വായനയുടെയും എഴുത്തിന്റെയും പരിണാമഘട്ടങ്ങളെ നമുക്ക് മുന്നിൽ വെളിവാക്കുന്നു.
1: ഒരു വായനക്കാരനോ വായനക്കാരിയോ ആകുന്നത് അവരുടെ സവിശേഷമായ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. എൻ്റെ കാര്യത്തിൽ താരതമ്യേന ദരിദ്രം എന്ന് പറയാവുന്ന ഒരു വീട്ടിൽ ജനിച്ച ആൾ എന്ന നിലയിൽ എനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങി വായിക്കാനുള്ള സൗകര്യം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ചേച്ചി ഒരു നല്ല വായനക്കാരിയായിരുന്നു. അക്കാലത്ത് പ്രശസ്തങ്ങളായ നോവലുകൾ, തകഴി ദേവ്, പൊൻകുന്നം വർക്കി, കാരൂർ നീലകണ്ഠപിള്ള, ഒറ്റക്കാട്ട്, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ നോവലുകൾ വായിക്കുക, ചങ്ങമ്പുഴ ഉൾപ്പെടെയുള്ളവരുടെ കവിതകൾ വായിക്കുക,

0: ഇതൊക്കെ അവർക്ക് വളരെ പ്രിയങ്കരമായിരുന്നു. അവർ കിടന്ന് വായിക്കുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ട്, എൻ്റെ മനസ്സിലുള്ളവരുടെ ചിത്രം പോലും അത്തരത്തിലൊന്നാണ്. അപ്പോൾ അതാണ് എന്നെ ആദ്യമായി വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീടിനരികിൽ കലാകുസുമം എന്ന പേരിലൊരു വായനശാലയും ഞങ്ങളുടെ അപ്പർ പ്രൈമറി സ്കൂളിനരികിൽ ആശാൻ സ്മാരക വായനശാല എന്ന മറ്റൊരു വായനശാലയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകാം ആയിരുന്നു. അപ്പം എൻ്റെ വായന ആരംഭിക്കുന്നത് ഞാൻ സ്കൂളിൽ ചേരുന്നതിന് തൊട്ട് മുമ്പാണ്. ഞാൻ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയ കാലത്ത് അക്കാലത്ത് വായിക്കാവുന്ന കുട്ടികളുടെ പുസ്തകങ്ങളോ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുടെ പരിഭാഷകളോ ഒക്കെയാണ് വായിച്ചിരുന്നത്. ആ വായന പ്രൈമറി സ്കൂളിൽ ഞാൻ തുടരുകയും ചെയ്തു. എന്നാൽ ഈ വായന ശക്തമാകുന്നത് പ്രൈമറി സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ചില പുസ്തകങ്ങൾ എടുക്കാൻ ആരംഭിക്കുമ്പോഴാണ്. ഒപ്പം തന്നെ അപ്പർ പ്രൈമറി സ്കൂളിൽ എത്തിയതോടുകൂടി അതിനടുത്തുള്ള ആശാൻ സ്മാരക വായനശാല കുറെ കൂടി വലുതായതുകൊണ്ട് അവിടെ നിന്ന് മലയാളത്തിൽ അക്കാലത്ത് എഴുതിയിരുന്ന എല്ലാ പ്രമുഖരുടെയും പുസ്തകങ്ങൾ എടുത്തു വായിക്കാമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ചേച്ചി വായിച്ചിരുന്ന പോലുള്ള അനേകം നോവലുകൾ, കഥാസമാഹാരങ്ങൾ, കവിതകൾ ഒക്കെ വായിക്കാൻ ആരംഭിക്കുന്നത്. കുറച്ച് മുതിർന്നതോടുകൂടി ആശാനെ മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ പോലും വായിക്കാൻ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ അന്നത്തെ ആനുകാലികങ്ങളിൽ വന്നിരുന്ന എഴുത്തുകാരെ, പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പള്ളി മുതലായ എഴുത്തുകാരെ വായിക്കാൻ തുടങ്ങി. പിന്നീട് അതിൽ പി ഭാസ്കരനും വയലാറും ഒ എൻ വിയും സുഗതകുമാരിയും എൻ വി കൃഷ്ണവാര്യരും അങ്ങനെ എടുത്തു പറയാവുന്ന ഒട്ടേറെ കവികൾ വന്നു ചേരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ പരിഭാഷകൾ വായിച്ചു. അതാണ് ഒരു പക്ഷേ എൻ്റെ ലോകം കൂടുതൽ വലുതാക്കിയത്. ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള പരിഭാഷകൾ ഒരു വശത്ത്, അതായത് യശ്പാലിൻ്റെ ഉദാഹരണത്തിന് നിറം പിടിപ്പിച്ച നുണകൾ പോലുള്ള വിഭജനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ പ്രേംചന്ദിൻ്റെ ഗോദാൻ പോലുള്ള നമ്മുടെ സാമൂഹ്യാവസ്ഥയെ നന്നായി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ, ബംഗാളിയിൽ നിന്ന് അനേകം എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമുക്കറിയാവുന്നതുപോലെ, അത് ബങ്കിംചന്ദ്ര ചാറ്റർജി, ശരത്ചന്ദ്ര ചാറ്റർജി, വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ്, താരാശങ്കർ ബാനർജി, പിന്നീട് ആശാപൂർണദേവി, മഹാശ്വരദേവി, സുനിൽ ഗംഗോപാധ്യായ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ പരിഭാഷയിൽ മലയാളത്തിൽ ലഭ്യമാണ്. അതിൽ കുറേയധികം അന്ന് തന്നെ ലഭ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ലോകഭാഷകൾ എന്ന് നാം പൊതുവെ പറയുന്ന ഇന്ത്യക്ക് പുറത്തുള്ള ഭാഷകളിലെ കൃതികളുടെ വിവർത്തനങ്ങളും അന്ന് വായിക്കാൻ ആരംഭിച്ചു. ഞാൻ തുടങ്ങുന്നത് ഒരു പക്ഷേ ബൽസാക്കിൻ്റെ, മോപ്പസാങ്ങിൻ്റെ, ഫ്ലോബേറിൻ്റെ ഒക്കെ കൃതികളിൽ നിന്നാണ്. അവിടെ നിന്ന് ഞാൻ ടോൾസ്റ്റോയിലേക്ക് പോകുന്നു. ടോൾസ്റ്റോയുടെ അന്നാ കരിനീന ഇഷ്ടമാകുന്നതോട് യുദ്ധസമാധാനം വായിക്കാനുള്ള ധൈര്യം കിട്ടുന്നു. അതുപോലെ ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും ആദ്യം വായിക്കുന്നു. പിന്നീട് കൂടുതൽ വലിയ നോവലായ കരാമസോവ് സഹോദരന്മാർ വായിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ കൃതികളും വായിക്കുന്നു. അതോടൊപ്പം മറ്റ് പ്രശസ്തരായ ലോക സാഹിത്യകാരന്മാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തോമസ് മാൻ്റെ മാറ്റിവെച്ച തലകൾ, പോസ്റ്റ് ഹെഡ്സ് എന്ന് ഇംഗ്ലീഷിൽ ശീർഷകമുള്ള പുസ്തകം ചെറുപ്പത്തിൽ അപ്പർ പ്രൈമറി സ്കൂൾ കാലത്ത് തന്നെ വായിക്കുന്നത്. ജീവശാസ്ത്രം ആണ് ഡിഗ്രിക്ക് പഠിച്ചത്. അതിനുശേഷം ബിരുദാനന്തര പഠനം ഇംഗ്ലീഷ് ചെയ്തു. ആ കാലത്തൊക്കെ ഈ വായന തുടരുക മാത്രമല്ല വളരുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് പുതിയ എഴുത്തുകാരെ പരിചയപ്പെടാൻ മഹാരാജാസ് കോളേജ് ലൈബ്രറിയും ക്രൈസ്റ്റ് കോളേജ് ലൈബ്രറിയും അവിടുത്തെ ലൈബ്രറിയന്മാരും എനിക്ക് സഹായകമായി തീർന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വായന വളർന്നത്. ഈ വായന പിന്നീട് എന്നെ എഴുത്തിൽ കൂടി എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള കൃതികൾ രചിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി എഴുതിയതാണ് 11 വയസ്സിൽ ഞാൻ എഴുതിയ ഈയാമ്പാറ്റകൾ എന്ന പേരിലുള്ള കവിത. അതൊരു സ്കൂൾ മാഗസിനിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. പിന്നീട് സ്കൂൾ മാസികയിലും കോളേജ് മാസികകളിലും, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അന്വേഷണം, ജയകേരളം, ജനയുഗം മുതലായ വാരികകളിലും ആനുകാലികങ്ങളിലും ഒക്കെ തന്നെ ഞാൻ എഴുതാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കേരള സാഹിത്യ പാരമ്പര്യത്തിൻ്റെയും ഇന്ത്യൻ സാഹിത്യ പാരമ്പര്യത്തിൻ്റെയും ലോക സാഹിത്യ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ തന്നെയായ അംശങ്ങളാണ് എൻ്റെ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയത്, എനിക്ക് നിരന്തരമായി പ്രചോദനം നൽകിയത്. അതുകൊണ്ട് വായിക്കുക, തിരഞ്ഞെടുത്ത് വായിക്കുക, ഏറ്റവും നല്ല കൃതികൾ വായിക്കാൻ ശ്രദ്ധിക്കുക. സർഗാത്മകതയുടെ ഒരു ജീൻ ഉണ്ടെങ്കിൽ അത് നമ്മെ നല്ല എഴുത്തുകാരും ആക്കുന്നു. ഇതെല്ലാമാണ് വായന എനിക്ക് തന്നിട്ടുള്ള ഗംഭീരങ്ങളായ അനുഗ്രഹങ്ങൾ.
1: ഒരു ദേശത്തിന്റെ കഥ. ഒരു ദിവസം രാവിലെ ശ്രീധരൻ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം വ്രാന്തയിൽ വന്നു നിന്ന് നോക്കുന്നതും ചിരിക്കുന്നതും കണ്ടു. എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സഹപാഠി പട്ടിക്കലേക്ക് ചൂണ്ടിക്കാട്ടി. അവിടെ പച്ചവർണം പൂശിയ വലിയൊരു മോട്ടോർ കാർ, അതിൽ നിന്ന് ഒരു കുറിയ കിഴവനെ രണ്ടുപേർ പിടിച്ചു താഴെ ഇറക്കി സ്കൂളിലേക്ക് അനയിക്കുന്നു. കേളഞ്ചേരിയിലെ ചെറിയ മേലാന്റെ വരവാണ്, 6ാം ക്ലാസ് ഡിവിഷനിലെ ചന്തുക്കുട്ടി ഗ്രഹിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ

0: കീഴവനെന്ന് താൻ കരുതിയ വ്യക്തി വികൃതരൂപിയായ ഒരു ബാലനാണെന്ന് ശ്രീധരന് മനസ്സിലായി. കേളഞ്ചേരിയിലെ ചെറിയ ശങ്കരൻ മേലാൻ പുത്തൻ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണത്രേ. ഏതു ക്ലാസ്സിലാണെന്ന് നിശ്ചയമില്ല. ഇടയ്ക്കിടെ മാത്രമേ ചെറിയ മേലാനെ സ്കൂളിലേക്ക് എഴുന്നള്ളിക്കുകയുള്ളൂ. അതൊരു മഹാസംഭവം തന്നെയാണ്. കേളഞ്ചേരിയിൽ നിന്ന് പുത്തൻ ഹൈസ്കൂളിലേക്ക് ഒരു ഫർലോങ് ദൂരമേ ഉള്ളൂവെങ്കിലും ശങ്കരൻ മേലാന്റെ യാത്ര എപ്പോഴും കാറിൽ തന്നെയായിരിക്കും. ജ്യേഷ്ഠൻ കുഞ്ഞിക്കേളുമേലാൻ ബിലാത്തിയിൽ നിന്ന് വരുത്തിച്ച പുതിയ കാറാണ്. കാറിന്റെ പല കോണുകളിലായി 12 വിളക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അമ്പലക്കൂറ്റൻ മുക്രയിടുന്നതുപോലെ സ്വരം പുറപ്പെടുവിക്കുന്ന വലിയൊരു ഹോറണും കേളഞ്ചേരിയിലെ ഒന്നാം കാര്യസ്ഥൻ ശുപ്പു പട്ടരും കുഞ്ഞിക്കേളുമേലാന്റെ അംഗരക്ഷകനായ ഇരുമ്പൻ പോക്കരും ചെറിയ മേലാന്റെ ഓരോ വശത്തും ഉണ്ടായിരിക്കും. ഒരെഴുന്നള്ളത്തിന്റെ മട്ടിലാണ് അവരുടെ വരവ്. വാദ്യഘോഷത്തിന്റെ കുറവ് പരിഹരിക്കാൻ ആ കാളമുക്ര ഹോറൺ തുടരെ തുടരെ മുഴങ്ങിക്കൊണ്ടിരിക്കും. കാഴ്ചയ്ക്ക് ഒരു കുട്ടിസ്രാങ്കിനെപ്പോലെ മുരടനും വിരൂപിയും രോഗിയുമായ ശങ്കരമേലാനെ ശുപ്പുപട്ടരും ഇരുമ്പൻ പോക്കരും ക്ലാസ് മുറിയിലേക്ക് എഴുന്നള്ളിക്കും. അപ്പോൾ ഹെഡ്മാസ്റ്റർ കൊങ്ങിണി ബ്രാഹ്മണൻ ആദരവോടുകൂടി സ്വീകരിക്കാനെത്തും. ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്തു തന്നെ കക്ഷിയെ പ്രതിഷ്ഠിച്ച് അവർ തൽക്കാലം പിൻവാങ്ങും.
1: ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ പി എഫ് മാത്യൂസ് സ്വന്തം വായന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: എന്റെ വായനയുടെ തുടക്കം അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയിൽ നിന്നാണ്. അന്ന് മാതൃഭൂമി വാരികയുടെ അവസാനത്തെ പേജിലുള്ള ചിത്രകഥ മാത്രമായിരുന്നു. ഇപ്പോഴാണ് അത് ഗ്രാഫിക് നോവൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഗ്രാഫിക് നോവൽ വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമാണ്. ജൂൺ 4 ഗ്രാഫിക് നോവലിലെ ശക്തമായ സാന്നിധ്യമായ മാർജൻ സത്രാപി മരണമടഞ്ഞത്. അവരുടെ പെർസെപ്പോലിസ് എന്ന കൃതിയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് ഇറാൻ എന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ഏകാധിപത്യ ഭരണത്തെക്കുറിച്ചും അവിടുത്തെ പെൺജീവിതത്തെക്കുറിച്ചും ഒക്കെ വളരെ ശക്തമായ ആവിഷ്കാരം പകർന്നു തരുന്ന ഒരു കൃതിയായിരുന്നു. ഒരു മികച്ച നോവൽ എന്ത് ചെയ്യണമോ അതെല്ലാം മാർജൻ സത്രാപ്പിയുടെ പെർസെപ്പോലിസ് ചെയ്തിരുന്നു. ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അരവിന്ദൻ്റെ ആ ഗ്രാഫിക് നോവൽ എന്നെ നിർമ്മിക്കുക മാത്രമല്ല പുനർനിർമ്മിക്കുക കൂടി ചെയ്തു എന്നാണ് പറയേണ്ടത്. ബാല്യത്തിൽ തന്നെ ഈ രണ്ട് പ്രക്രിയയും നടക്കുന്നത് വളരെ അപൂർവമാണ്. അത്തരത്തിലൊരു കൃതിയായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. തീർച്ചയായിട്ടും ഫിക്ഷനാണ് കൂടുതൽ ഞാൻ വായിക്കുന്നത്. ഫിക്ഷൻ്റെ വിപരീതമായിട്ട് ആളുകൾ വിചാരിക്കുന്നത് ഫാക്റ്റാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യമല്ലാത്തത് ഫിക്ഷൻ എന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിലല്ല, സത്യമായ കാര്യങ്ങളാണ് ഫിക്ഷനിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്നത്. എനിക്കറിയാം, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആന്റൺ ചെക്കോവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫിക്ഷനിൽ എഴുതുന്നവർ ഏറ്റവും അധികം സത്യസന്ധരായിരിക്കുകയാണ് വേണ്ടത്. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലെ ആഴമേറിയ സത്യങ്ങൾ തിരയുന്നതിന് തീർച്ചയായും ഫിക്ഷനിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും. ആ തിരിച്ചറിവ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ വായനയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ എഴുതാൻ തുടങ്ങിയതിനും കാരണം എൻ്റെ അത്തരത്തിലുള്ള വായന തന്നെയാണ്. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരടയാളം സ്ഥാപിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണം ഞാൻ വായിച്ച പുസ്തകങ്ങളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല.
1: അമ്മ, മാക്സിം ഗോർക്കി. പകൽ മുഴുവൻ അമ്മ പലതരം ചിന്തകളിൽ മുഴുകിയിരുന്നു. അന്നവൾ മാനസികവും ശാരീരികവുമായ ഒരുതരം അസ്വസ്ഥതയിൽ തന്നെ കഴിച്ചുകൂട്ടി. അവളുടെ കൺമുമ്പിൽ കൂടി ആ ചെറുപ്പക്കാരുടെ മുഖങ്ങൾ തെരുതെരെ കടന്നുപോകുന്നതായി തോന്നി. ഗാനങ്ങൾ ചെവിയിൽ മുഴങ്ങി. ആ ചെറിയ ആഫീസർ അങ്ങുമിങ്ങും ചാടി നടന്നു. ഘോഷയാത്രയുടെ കൊടുങ്കാറ്റിൽ പവേലിന്റെ ഗംഭീരമുഖം തിളങ്ങിക്കണ്ടു. അതോടൊപ്പം ആൻഡ്രിയുടെ സന്തോഷം നിറഞ്ഞ കണ്ണുകളും പ്രത്യക്ഷമായി. അവൾ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ജനാലയിൽ ചെന്നിരുന്ന് റോഡിലേക്ക് നോക്കും, ചിലപ്പോൾ തറയിൽ നോക്കും. പെട്ടെന്ന് ഞെട്ടി അവൾ പരിഭ്രമിച്ച് എന്തോ തിരയുന്നതു കാണാം. പലതവണ വെള്ളം കുടിച്ചു, എങ്കിലും ദാഹം ശമിച്ചില്ല. അന്നത്തെ ആ ദിവസം രണ്ടു ഭാഗമായി വേർതിരിക്കപ്പെട്ടു. അവസാനം അനന്തമായ അന്ധകാരനിബിഡമായ ഒരു മരുഭൂമി പോലെ തോന്നി. എഴുത്തുകാരി ഗ്രേസി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു.
3: ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം വായിക്കുന്നത് 15-ാമത്തെ വയസ്സിലാണ്. സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ

0: സംഗൃഹീത രൂപമായിരുന്നു അത്. സംഗൃഹീത രൂപത്തിൽ ഏത് നോവൽ വായിച്ചാലും അതിൻ്റെ സമഗ്രത നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. എന്നാൽ പോലും ആ നോവലിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കഥാപാത്രമായിരുന്നു സുഭദ്ര. സുഭദ്രയെ പോലെ കരുത്തുള്ള ഒരു പെണ്ണാവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. അത്രയ്ക്കൊന്നും ആവാൻ പറ്റാത്തത് കൊണ്ടാവും ഞാൻ കരുത്തുള്ള ചില സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. എന്നാൽ എൻ്റെ ചിന്തയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതികൾ ആനന്ദിൻ്റെതാണ്. രാഷ്ട്രീയപരവും സാമൂഹികവുമായ പ്രശ്നങ്ങളിൽ ഞാൻ തൽപരയായി തീർന്നതിന് കാരണം ആനന്ദിൻ്റെ കൃതികൾ തന്നെയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും ഏകാധിപത്യത്തിൻ്റെ അന്തമില്ലായ്മയെക്കുറിച്ചും എന്നെ ബോധവൽക്കരിച്ചതും ആനന്ദിൻ്റെ ചിന്താധാരയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരാക്ടിവിസ്റ്റ് അല്ല ഞാൻ. എഴുത്തുകാർ അങ്ങനെ ആകണമെന്നില്ല. എഴുത്താണ് അവരുടെ ആക്ടിവിസം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ആനുകാലികങ്ങളിൽ ചെറു കുറിപ്പുകൾ എഴുതിയും കത്തുകൾ അയച്ചുമൊക്കെ ഞാൻ ചില ഇടപെടലുകൾ നടത്താറുണ്ട്. ഞാൻ ഇന്നേ വരെ വായിച്ച പുസ്തകങ്ങളൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
1: മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഹുസൂർ, വരൾച്ച കാരണം പശുക്കൾക്ക് കൊടുക്കുവാൻ പുല്ല് കിട്ടുന്നില്ല. അതിനെന്താണ് വേണ്ടത്? കാശ് വേണോ? തരാമല്ലോ, കുന്ദൻ പറഞ്ഞു. അതല്ല ഹുസൂർ, അവൾ തടഞ്ഞു. പാലിനു തന്നെ വിഷമമാകും. പശുക്കൾ നേരെ പാലു തരാതായിരിക്കുന്നു. പാലില്ലെങ്കിൽ തരണ്ട, നിർത്തിയേക്കൂ. അതല്ല ഹുസൂർ, ഇവിടേക്കുള്ള പാൽ എങ്ങനെയായാലും നിർത്തുകയില്ല. അതെടുത്തതിനു ശേഷമേ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. നിങ്ങളുടെ സൗകര്യം പോലെ, കുന്ദൻ പറഞ്ഞു. കാശ് വേണമെങ്കിൽ കൂട്ടിത്തരാം. അതല്ല ഹുസൂർ, അവൾ നിർത്തി. കുന്ദൻ എന്താണ് വേണ്ടതെന്നറിയാതെ വെറുതെ നിന്നു. രാവിലെ ഉണ്ടായിരുന്ന തണുപ്പ് ഉദിച്ചുകഴിഞ്ഞ് സൂര്യൻ മാച്ചുകളഞ്ഞുകഴിഞ്ഞു. സൂര്യരശ്മികൾ പതിയേണ്ട താമസം. പാറയും കല്ലുകൊണ്ടുണ്ടാക്കിയ വീടുകളും മണലുമെല്ലാം പഴുത്തു തുടങ്ങും. ഹുസൂർ, പാൽക്കാരി വീണ്ടും തുടങ്ങി. ഹുസൂർ, എൻ്റെ പതി. നിങ്ങളുടെ പതിക്ക് എന്തുപറ്റി? ഹുസൂർ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. ഭോല, ഭോല നിങ്ങളുടെ പതിയാണോ? അവൾ തല താഴ്ത്തി നിന്നു. തുണി കൊണ്ട് മുഖം മറച്ച് കരയുകയാണ് അവളെന്ന് കുന്ദന് മനസ്സിലായി. അയാൾ അടുത്തു ചെന്ന് അവളോട് വരാന്തയിലെ തിണ്ണമേൽ ഇരിക്കുവാൻ പറഞ്ഞു. അവൾ കൂട്ടാക്കിയില്ല.
2: കവി വി എം ഗിരിജ സ്വന്തം എഴുത്തിനെയും വായനയെയും വിലയിരുത്തുന്നു.
3: എൻ്റെ വായനയും എഴുത്തും ഒപ്പത്തിനൊപ്പം പോയി എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിക്കാലത്ത് എപ്പോഴാണ് വായന തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഓർമ്മയിലുള്ള ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു പുസ്തകമോ എന്തെങ്കിലും കടലാസോ വായിക്കുന്ന ഒരു ഞാൻ തന്നെയാണ്. വായിക്കാത്തൊരു എന്നെ എനിക്ക് ഓർമ്മയില്ല എന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പും മാതൃഭൂമി പത്രവും. അത് ഞാൻ കുട്ടിക്കാലത്ത് മുതലേ വായിക്കുമായിരുന്നു. പിന്നെ ചേച്ചിമാരുടെ മലയാളം ബി എന്ന് പറയുന്ന ഉപപാഠ പുസ്തകങ്ങൾ, അതൊക്കെ വായിക്കുമായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ അന്ന് പുസ്തകം വാങ്ങിക്കാൻ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ചേർക്കിൽ പാറുക്കുട്ടിയമ്മയും സരോജിനിയമ്മയും ട്രാൻസ്ലേറ്റ് ചെയ്ത കുട്ടികൾക്കുള്ള മഹാഭാരതം, സുമംഗലയുടെ ചില നോവലുകൾ, അത് ഖണ്ഡശ പൂമ്പാറ്റ എന്ന് പറഞ്ഞ മാസികയിൽ നിന്നാണ് വായിച്ചിരുന്നത്. അതിന്റെ പേജുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ കവിതകൾ ധാരാളം കേട്ടിരുന്നു. അത് പുസ്തകങ്ങളിലേക്കാളും മാതൃഭൂമിയിൽ വരുന്ന കവിതകളും പിന്നെ അച്ഛനും അമ്മയും ചൊല്ലിത്തരുന്ന കവിതകളും ആയിരുന്നു കേട്ടിരുന്നത്. അന്ന് ഓണപ്പതിപ്പ് വളരെ വിശേഷപ്പെട്ട രചനകളുള്ളതായിരുന്നു. വളരെ പ്രമുഖരായ കവികളൊക്കെ അതില്, ഒളപ്പമണ്ണയുടെ ഒക്കെ ഓണക്കവിത എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടും പൊടിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറും. അങ്ങനെയായിരിക്കാം എഴുതണം എന്നൊരു താല്പര്യം ഉണ്ടായത്. എൻ്റെ അച്ഛൻ നല്ല പോലെ കവിതകൾ വായിച്ചിരുന്നു. അച്ഛനിഷ്ടം വയലോപ്പിള്ളി, ഇടശ്ശേരി, പിന്നെ അക്കിത്തം, ഒളപ്പമണ്ണ അങ്ങനെയുള്ള കവികള്, സംസ്കൃതത്തില് വാത്മീകി രാമായണം അല്ലെങ്കിൽ വ്യാസ മഹാഭാരതം ഇതൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. കാളിദാസിനെയും വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ ചെറിയ ശ്ലോകങ്ങളോ ഒക്കെ അങ്ങനെ പറഞ്ഞു തരും. അപ്പൊ ഈ ഭാഷ എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു, ഭാഷയുടെ ഒരു ഭംഗി, അതിൻ്റെ ഒരു താളം, അതിൻ്റെ ഒരു ആവർത്തനം കൊണ്ട് കിട്ടുന്ന ചില അഴകുകൾ, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആ കുട്ടിക്കാല വായന ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വൃത്തത്തിലുള്ള കവിതകൾ തന്നെയാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്. നമ്മൾ വായിച്ച് കേട്ട അല്ലെങ്കിൽ പാടിക്കേട്ട കവിതകളുടെ ചൂട് പിടിച്ചുള്ള കവിതകളാണ് കുട്ടിക്കാലം.

ആദ്യമൊക്കെ എഴുതിയിരുന്നത്. ഗ്രാമം മഞ്ഞിൻ പുതപ്പു നീക്കി കണ്ണു തുറന്നു കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു വരിയൊക്കെ ഓർമ്മയുണ്ട്. അത് 8-ാം ക്ലാസ്സിലെ കവിതയാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷാണെങ്കിൽ ഇതേപോലെ ഇംഗ്ലീഷ് ബി ചേച്ചിമാരുടെ ഒക്കെ പുസ്തകങ്ങൾ എബ്രിഡ്ജഡ് ആയിട്ടുള്ള ഡിക്കൻസ് അങ്ങനത്തെ ഒക്കെ വായിച്ചു. ഷൊർണൂര് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. വാടാനാംകുറിശി നല്ലൊരു വായനശാലയും ലൈബ്രറിയും ഉണ്ടായിരുന്നു. ഇതിലെ രണ്ടിലെ പുസ്തകങ്ങളും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ സ്വകാര്യ ശേഖരത്തിലെ നല്ല പുസ്തകങ്ങളും അതൊക്കെയാണ് എന്നെ വായനക്കാരിയും എഴുത്തുകാരിയും ആക്കിയത്.

0: കഥാകൃത്തും നോവലിസ്റ്റുമായ സോക്രട്ടീസ് കെ വാലത്ത് സ്വന്തം വായനയെക്കുറിച്ച് സംസാരിക്കുന്നു.
1: കുട്ടിക്കാലത്ത് തൊട്ട് ഈ പനിയൊക്കെ പിടിച്ചിട്ട് സ്കൂളിൽ പോകാതിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് വായനാശീലം രൂപപ്പെട്ടത്. സമ്മാനപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു പുസ്തകം കൊണ്ടുവന്നിരുന്നു, എസ് പി സി എസ് ഇറക്കിയതാണ്. അതിൽ കുറേ ബാലസാഹിത്യ കൃതികളൊക്കെ ഉണ്ടായിരുന്നു. അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന പുസ്തകങ്ങളൊന്നുമില്ല, കിട്ടുന്ന എന്തും വായിക്കും. അങ്ങനെയാണ് വൈക്കം ചന്ദ്രശേഖരൻ നായർ ഡോക്ടർ, തോപ്പിൽ മാസിയുടെ തുലാഭാരം, കെ ടി മുഹമ്മദിൻ്റെ വെളിച്ചം വിളക്ക് അന്വേഷിക്കുന്നു, സി എൽ ജോസിൻ്റെ നാടകങ്ങൾ, ഇതൊക്കെ വായിച്ച ഓർമ്മ എപ്പോഴുമുണ്ട്. പിന്നീട് സ്നേഹസേന എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചിൻ്റെ വകയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം, ചെറിയ മാസികയാണ്. അതിനകത്ത് ഈ വലിയ സാരോപദേശ കഥകളൊക്കെ ഉണ്ടാവും, നല്ല രസമായിരുന്നു, അത് നല്ല ഇല്ലസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മലയാള മനോരമയുടെ നോവലുകളിലേക്ക് മാറി, തുടർന്ന് വളരെ വായനയിലേക്ക് നമ്മൾ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതിൽ വന്നിരുന്ന നോവലുകളൊക്കെ തന്നെയാണ്. പിന്നീട് എം ടിയിലേക്കും മൂന്നിലേക്കും കാക്കനാടിലേക്കും ഒക്കെ വരുമല്ലോ. പക്ഷേ ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ഇന്നില്ലാത്തൊരു വായന സംസ്കാരം അന്ന് നോവൽ സംസ്കാരം അന്ന് ഉണ്ടായിരുന്നു. ഒരു മിഡീവൽ നോവൽ കൾച്ചർ, കെ സുരേന്ദ്രൻ, മലയാറ്റൂർ, ജി വിവേകാനന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, എസ് കെ സാറാ തോമസ് അവരുടെ നേതൃത്വം നൽകിയിരുന്നൊരു ഒരു നോവൽ കൾച്ചർ അന്നുണ്ടായിരുന്നു. തകഴിയുടെയും മുകുന്ദൻ്റെയും എം ടിയുടെയും നോവലുകളും അതുപോലെ തന്നെ കാനത്തിൻ്റെയും മുട്ടത്തുറുക്കിയുടെ നോവലുകളും ഒക്കെ സമാന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിനിടയിൽ നിന്നുകൊണ്ട് ചമൽക്കാരങ്ങളൊന്നുമില്ലാതെ മനുഷ്യജീവിതത്തെ നേരിൽ കണ്ട് അതിൽ നിന്ന് ഉള്ള വ്യക്തമായൊരു മാനവിക ബോധം സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള നോവലുകളാണ് ചെയ്തിരുന്നതൊക്കെ. കെ സുരേന്ദ്രൻ്റെ നോവലുകൾ പ്രത്യേകിച്ചും അദ്ദേഹം ഓരോ കഥാപാത്രത്തിനും അദ്ദേഹം മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള ഒരു ഒരു തലം നൽകിയിരുന്നു. അപ്പോൾ ആ നോവലുകളൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാകും. അതുപോലെ അതിൽ നിന്ന് മാറിയിട്ട് പിന്നീട് സക്കറിയുടെ വരവോടെയാണ് സക്കറിയുടെ കഥകളിലാണ് നമ്മൾ ഒരു ആധുനികമായൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്.

0: നമ്മൾ മാത്രമല്ല, ജോർജ് ജോസഫ് കെ, തോമസ് ജോസഫ്, അങ്ങനെ ബാബു കുഴിമറ്റ്, അങ്ങനെ ഒരു വലിയൊരു നിര തന്നെ സക്രയിൽ നിന്ന്, സക്രയാണ് ശരിക്കും പറഞ്ഞാൽ ചെറുകഥാ സാഹിത്യത്തിൽ ഭാവകത്വത്തിൽ വലിയ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ഒരു എഴുത്തുകാരൻ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് പത്മരാജൻ്റെ കഥകളും നോവലുകളും തന്നെയാണ്. ആ പത്മരാജൻ്റെ സവിശേഷമായൊരു കഥാപ്രപഞ്ചം വളരെയധികം സ്വാധീനിച്ചിട്ടാണ്, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ കഥ 1980 നവംബർ 20 എഴുതുന്നത്. എഴുത്ത് തുടങ്ങിയ ശേഷമുള്ള വായന കുറച്ചുകൂടി മലയാളത്തിന് പുറത്തുള്ള ഭാഷകളിൽ നിന്നുള്ള വായനകൾ കൂടി നമ്മുടെ ലോകത്തേക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ മാർക്കസിനെ ഉൾക്കൊള്ളുന്നത്. മാർക്കസിൻ്റെ ഉച്ചമയക്കം എന്ന് പറഞ്ഞ കഥ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. അതുപോലെ റുൾഫോയുടെ തൽപ്പ എന്ന് പറഞ്ഞ കഥ, ബിമൽ മിത്രയുടെ കഥകളൊക്കെ പ്രത്യേകിച്ച് പറയണം, സഹശയനം, അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്തൊക്കെ പറഞ്ഞാലും കർക്കശക്കാരനെ ഒരു വായനക്കാരൻ എൻ്റെ ഉള്ളിലുണ്ട്. ആളെ നോക്കിയിട്ടല്ല, പുസ്തകത്തിന് എന്ത് പ്രചാരമുണ്ടെന്ന് നോക്കിയിട്ടല്ല എൻ്റെ വായന എപ്പോഴും എന്നും അതെ, സ്വന്തം രചനയെപ്പോലും മാറി നിന്ന് അന്യമനസ്സോടെ നോക്കി നിന്ന് കാണാനും കണ്ട് അതിലെ കുറ്റങ്ങളും കുറവുകളും പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു വായനാശീലം എനിക്ക് ഉണ്ടാക്കി തന്നതിന് എനിക്ക് എൻ്റെ പൂർവ്വസൂരികളായ എഴുത്തുകാരോട്, അവരുടെ വിലപ്പെട്ട സംഭാവനകളോട് വലിയ നന്ദി എക്കാലത്തും എന്നും ഉണ്ട്.
1: പത്മരാജൻ്റെ കഥ ആനക്കെണി. വയലിലേക്ക് തലകുനിച്ച് നിൽക്കുന്ന മുരിങ്ങയുടെ തളിരിലകൾ പറിച്ചെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയുടെ വിളി കേട്ടു. സുമിത്രേ, കിടന്ന് വിളിക്കണ്ട, ഒരു നേരം സ്വൈര്യം തരില്ല. എന്തിനാണ് വിളിക്കുന്നതെന്ന് പറയാതെ തന്നെ അറിയാം. ആശുപത്രിയിൽ പോകാൻ. ഇളയ കുട്ടിക്ക് അസുഖങ്ങൾ മാറിയിട്ട് ഒരു കാലമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒന്നു മാറുമ്പോൾ മറ്റൊന്നായി എന്നും രോഗങ്ങൾ. വളരെ അടുത്തുനിന്ന് ചോദ്യം കേട്ടു. എടി, നീ എന്തെടുക്കുവാണ് അവിടെ? വിളിച്ചത് കേട്ടില്ലേ? തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അമ്മ പുരയിടത്തിൻ്റെ അതിരിൽ നിൽക്കുന്നു, കയ്യിലിരിക്കുന്ന തവിയിൽ അരച്ച മുളകിൻ്റെ അവശിഷ്ടങ്ങൾ. അമ്മയ്ക്ക് കണ്ടുകൂടെ ഞാൻ എന്തു ചെയ്യുമായിരുന്നെന്ന്? എത്ര നേരമായി കിടന്ന് വിളിക്കുന്നു, ഒന്ന് വിളി കേട്ടാൽ നിനക്കെന്താ പല്ല് കൊഴിഞ്ഞു പോകുമോ? തർക്കുത്തരം പറഞ്ഞു നിന്നാൽ വിശേഷമില്ല. അവൾ താഴ്ത്തി പിടിച്ചിരുന്ന മുരിങ്ങക്കൊമ്പിൽ നിന്ന് പിടിവിട്ടു. വയലിൽ നിന്ന് തിട്ടയിലേക്ക് കയറി. അമ്മ ചോദിച്ചു, പയറു പറിച്ചോ? ഞാൻ അരിഞ്ഞെടുത്തോളാം, കുട്ട പിടിച്ചു വാങ്ങിക്കൊണ്ട് അമ്മ പറഞ്ഞു. നീ ആശുപത്രിയിൽ ചെന്ന് ആ കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചോണ്ടു വാ. മിനിയാന്ന് ഞാൻ കൊണ്ടുവന്ന പൊടിയും വെള്ളവുമൊക്കെ. രാവിലെ തീർന്നു, യാതൊരു കുറവുമില്ലെന്ന് പ്രത്യേകം പറയണം. അവൾ എന്തോ പറയാൻ വന്നതടക്കി വീടിനു നേരെ നടന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ചീത്ത കേൾക്കുമായിരുന്നു. സുഖമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് കരുനാവുകൊണ്ട് എന്തെങ്കിലും പറയുന്നതും ശരിയല്ല. അടുക്കളയിൽ നിന്ന് മേരി ഇറങ്ങി ഓടി. ഒരു വിറകുകൊള്ളി എടുത്ത് അതിൻ്റെ നേരെ എറിഞ്ഞു. നായ് കരഞ്ഞുകൊണ്ട് ഓടിമറഞ്ഞു. മീൻ മൂടി വെച്ചിരുന്ന മുറം മൂക്കുകൊണ്ട് തള്ളി മാറ്റിയിരിക്കുന്നു. ഭാഗ്യത്തിന് തിന്നിട്ടില്ല. അമ്മ ചട്ടിയുമെടുത്ത് വടക്കേ മുറ്റത്തേക്ക് പോയി. അടുപ്പിൽ അരി കിടന്ന് തിളച്ചു മറിയുന്നു. തവിയെടുത്ത് ഒന്നിളക്കി രണ്ടു മൂന്ന് വറ്റ് കോരിയെടുത്ത് വെള്ളം ഒഴുക്കി കളഞ്ഞതിന് ശേഷം തവിയോട് തന്നെ ചേർത്ത് അരച്ചു നോക്കി. ആയിട്ടില്ല, കുറെ കൂടി വേവാനുണ്ട്. ശരിക്കും എന്തില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ വക കുറ്റം പറച്ചിൽ കേൾക്കേണ്ടി വരുന്നത് തനിക്കാണ്. വീട്ടിൽ എന്തു കുഴപ്പമുണ്ടായാലും അതിനെല്ലാം ഉത്തരവാദികൾ പെൺകുട്ടികളാണെന്ന് അങ്ങോർ വിശ്വസിക്കുന്നു. ഭാഗ്യത്തിന് ചെല്ലമ്മയ്ക്കും രാധയ്ക്കും ഇപ്പോൾ ചീത്ത കേൾക്കേണ്ട, അവർ സ്കൂളിൽ പോക്കുകാരല്ലേ.
2: കവി ദേശമംഗലം രാമകൃഷ്ണൻ സ്വന്തം വായനയെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു.
3: എൻ്റെ പുസ്തക വായനാശീലം എൻ്റെ നാട്ടിൻപുറത്തെ വായനശാല ഉണ്ടാക്കി തന്നതാണ്. പിന്നെ ചായക്കടയിലെ വർത്തമാന പത്രങ്ങളാണ്. ആൾക്കാരെ വായിച്ചറിയലായിരുന്നു പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ വിനോദം. വായിൽ നോക്കിയിരിക്കൽ വായ്നോട്ടക്കാരൻ എന്നൊക്കെ അധിക്ഷേപിച്ച് പറയാറുണ്ടല്ലോ. മനുഷ്യനെ വായിച്ചറിയലാണ്, കേട്ടറിയലാണ്, കണ്ടറിയലാണ് പുസ്തക വായനയോടൊപ്പം ശീലിക്കേണ്ടത്. കാരണം നിങ്ങൾ തൊടുന്ന മനുഷ്യൻ ഒരു പുസ്തകമാണ്, നിങ്ങൾ തൊടുന്ന പുസ്തകമോ അതും ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കണം. കണ്ടതൊക്കെ വായിക്കിയ ശീലം ആകയാൽ ആദ്യം ഉള്ളിൽ കയറിക്കൂടിയത് ജിജ്ഞാസ ഉണർത്തുന്ന പരിണാമഗുപ്തി എന്ന സസ്പെൻസ് ഉള്ള ഡിറ്റക്റ്റീവ് നോവലുകളാണ്. കൗമാരത്തിൻ്റെ ഓമന കൗതുകങ്ങളെ ഉണർത്തുന്ന ചങ്ങമ്പുഴ കവിതകളുമാണ് ആ കൂട്ടത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ വിവേകത്തോടെയുള്ള, വിവേചനത്തോടെയുള്ള വായനകൾ, പുനർവായനകൾ, അതൊക്കെ സാധ്യ

വധിക്കാൻ കാലം കുറെ കൂടി കഴിയേണ്ടി വന്നു. കീർത്തിയിലേക്ക് ഉയർന്ന ദരിദ്ര ബാലന്മാർ എന്നൊരു പുസ്തകം എൻ്റെ നിരാശകളെ മാറ്റിമറിച്ചു. പിന്നോക്കാവസ്ഥയിൽ നിന്ന് അത് മാനസികമായി എന്നെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോയി. സ്കൂൾ കോളേജ് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറം ഞാനൊരു വായനക്കാരനും എഴുത്തുകാരനുമായി തീർന്നതിൽ എൻ്റെ ഗ്രാമത്തിലെ വായനശാല തന്നെയാണ് എൻ്റെ ഗുരുവായിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ പറയട്ടെ, 30 വർഷത്തോളം എൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു പുസ്തകം, മൈ അപ്രന്റിസ്ഷിപ്പ്, പരിശീലനം എന്നാണ് മലയാള വിവർത്തനം. അത് മാക്സിം ഗോർക്കി എഴുതിയതാണ്. വെറുമൊരു ഉദ്ദേശാധിഷ്ഠിത ഗ്രന്ഥമായിരിക്കാം അത് എന്ന വിചാരത്താൽ ഞാനത് തുറന്നു നോക്കിയിരുന്നില്ല. 30 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാനത് വായിച്ചു നോക്കി. എത്രയും ചേതോഹരമായിട്ടുള്ള ഗോർക്കിയുടെ ബാല്യ കൗമാരകാലങ്ങളുടെ അനുഭവങ്ങളാണ് ആ ഗ്രന്ഥത്തിലുള്ളത് എന്ന് കണ്ട് ഞാൻ വളരെയേറെ കുറ്റബോധത്തോടെ, ലബ്ധമായ ഒരു ജ്ഞാന സൗന്ദര്യ ബോധത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. അതെ, നിങ്ങൾ തൊടുന്ന പുസ്തകം ഉണ്ടല്ലോ, അത് ഒരു മനുഷ്യൻ മാത്രമല്ല, പ്രപഞ്ച ജീവിതത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദങ്ങളാണ് ഓരോ പുസ്തകവും.

എന്ന സവിശേഷമായൊരു ഇടപെടൽ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ചിലർക്കത് സംഗീതമാവാം, ചിലർക്ക് കലകളോടാവും സ്നേഹം, ചിലർക്ക് ചിത്രരചനയോടും മറ്റു ചിലർക്ക് പുസ്തകങ്ങളുമാവും കൂട്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും വീഴ്ചകളിലും എന്നെ താങ്ങി നിർത്തിയത് വായനയായിരുന്നു. കൗമാരകാലം മുതലേ വായിക്കുമായിരുന്നു. ഏതൊരു സാധാരണ വായനക്കാരനെയും പോലെ കോട്ടയം പുഷ്പനാഥ്, മുട്ടത്ത് വർക്കി, കാനം, ബാറ്റൺ ബോസ് തുടങ്ങിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലൂടെയായിരുന്നു എൻ്റെ വായനയും കടന്നുപോയത്. പിന്നീടാണ് ഞാൻ MDA ടി പത്മനാഭനെയും OV വിജയനെയും ബഷീറിനെയും ഒക്കെ വായിച്ചു തുടങ്ങുന്നത്. ഇത്തരം വായനകൾ നൽകിയ അനുഭവത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എന്നിലൊരു വായനക്കാരനോടൊപ്പം ഒരു എഴുത്തുകാരനുമുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവുന്നത്. ഞാൻ എഴുതാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതും ഈ വായനയിലൂടെയാണ്. തീർച്ചയായും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എത്തിച്ചേരാൻ എന്നെ സഹായിച്ചത് പുസ്തകങ്ങളാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് വളരെ കുറച്ച് ജീവിതാനുഭവങ്ങളെ ലഭ്യമാകൂ. എന്നാൽ പുസ്തക വായന നമ്മുടെ ഈ പരിമിതിയെ പൂർണ്ണമായും ഇല്ലാതാക്കി നമുക്ക് വിശാലമായൊരു ലോകത്തിൻ്റെ ക്യാൻവാസ് നൽകുന്നു. ഗാന്ധിജിയുടെയും ചാർളി ചാപ്ലിൻ്റെയും ഒക്കെ ആത്മകഥകൾ വായിക്കുമ്പോൾ മഹാന്മാർ ഒരു ദിവസം കൊണ്ടല്ല, മറിച്ച് ഏറെക്കാലത്തെ ക്ഷമാപൂർണമായ തപസ്യ കൊണ്ടാണ് ലോകം അറിയുന്ന വ്യക്തികളായി മാറിയതെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്തരം വായനയുടെ വിശാലമായൊരു ലോകം നമുക്കൊരു വിശ്വപൗരബോധവും സഹജീവി സ്നേഹവും ആർദ്രതയും കരുണയുമൊക്കെ സമ്മാനിക്കുന്നുണ്ട്. വായന നമ്മളെ കൂടുതൽ മനുഷ്യപ്പെട്ടുള്ളവരാക്കി മാറ്റുന്നു. ഈ വായനാ ദിനത്തിൽ ഞാൻ പ്രത്യേകമായി ഓർക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെയാണ്. അവർക്കായി ഒരു പുസ്തകം നമുക്ക് കരുതാനാവുമെങ്കിൽ അത് ഭാവിയെക്കുറിച്ചുള്ള കരുതൽ കൂടിയാവും. ഈ വായനാ ദിനത്തിൽ തൊട്ടടുത്തുള്ള ലൈബ്രറി സന്ദർശിക്കുവാനും കഴിയുമെങ്കിൽ ഒരു പുസ്തകം

0: വേണ്ട, ഈ പണ്ടപ്പരുപ്പ് പരാധീനങ്ങളെല്ലാം ലക്ഷിക്കണത് അവനല്ലേ. അവനില്ലാർന്നേക്ക് കാണാർന്നു. നീ ഒറ്റാന്തടിയും മുച്ചാവയറുമായി നടന്ന് നീ കണ്ടെടുത്തൊക്കെ താമസിച്ച് എത്ര രൂപയാ ചെലവാക്കിയത്? അതിനുള്ള പിഴ ഞാൻ അടച്ചു കഴിഞ്ഞു. ഒരുപാട് രൂപ ഞാനും ഇവിടെ ചെലവാക്കി. പതുക്കെ പറ, ഇല്ലെന്നാരും പറഞ്ഞില്ല. ആരും അറിയാതെ ഇപ്പൊ എനിക്ക് 10 രൂപ നീ താ. ഇതിനു മുമ്പ് ആരും അറിയാതെ ഞാൻ ഉമ്മായ്ക്ക് തന്ന രൂപയെല്ലാം അബ്ദുൽ ഖാദിർ മേടിച്ചതെങ്ങനെയാണ്? അവൻ ഈ രഹസ്യം എങ്ങനെ അറിഞ്ഞു? പതുക്കെ പറ, അമ്പിയും പാത്തൂട്ടിയും ചെന്ന് പറഞ്ഞുകൊടുത്തു. ഞാൻ വളരെ പതുക്കെ പറഞ്ഞു, ഉമ്മയോടൊരു രഹസ്യം ഞാൻ പറയാം, വേറെ ആരോടും പറയരുത്. എന്റെ പക്കൽ ആകെക്കൂടി ഇനി 5 രൂപയുടെ ഒരു നോട്ടുണ്ട്, വേറെ ദമ്പടി കാശൊന്നുമില്ല. ഉമ്മ ഉടനെ പറഞ്ഞു, അത് ഞാൻ എട്. ഞാൻ തിക്കും പൊക്കും നോക്കിയിട്ട് മുറിക്കകത്ത് ചെന്ന് നോട്ടും ഒരു ഏത്തപ്പഴവും എടുത്തുകൊണ്ടുവന്നു. ഏത്തപ്പഴത്തിന്റെ മണം പിടിച്ച് പാത്തുമ്മയുടെ ആട് മുമ്പിൽ ഹാജരായി.
1: നോവലിസ്റ്റ് മനോജ് കുറൂർ തന്നെ രൂപപ്പെടുത്തിയ വായനയെക്കുറിച്ച് സംസാരിക്കുന്നു.
2: ഒരു പുസ്തകം വായിക്കുന്നതിന് മുൻപുള്ളയാളല്ല, അത് വായിച്ചു കഴിഞ്ഞുള്ളയാൾ എന്ന് പറയാറുണ്ട്. ആ രീതിയിൽ നോക്കിയാൽ വായനശീലമുള്ള ഓരോരുത്തരും അവരവരെ നിരന്തരം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ അച്ഛൻ ചില വാരികകളും കൂടാതെ കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളും ഒക്കെ വീട്ടിൽ വരുത്താറുണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലാസിക്കുകളുടെ കോമിക് രീതിയിലുള്ള അവതരണം, രേഖാചിത്രങ്ങളായിട്ടുള്ള അവതരണം. അവ പ്രധാനപ്പെട്ട എല്ലാ ലോക ക്ലാസിക്കുകളെയും ചെറുപ്പത്തിൽ പരിമിതമായ രീതിയിലാണെങ്കിലും പരിചയപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയത്ത് ചുരുക്കമായിട്ട് നമുക്ക് കിട്ടുന്ന, ഒരു വർഷം വല്ലപ്പോഴും ഒക്കെ ആയിട്ട് കിട്ടുന്ന പോക്കറ്റ് മണി, വിഷുക്കൈനീട്ടം പോലെയുള്ള പോക്കറ്റ് മണി, അതിങ്ങനെ സമാഹരിച്ചു വെച്ച് സ്കൂളിനടുത്ത് തന്നെയുള്ള പുസ്തകശാലയിൽ പോയി കുറേ നേരം തിരഞ്ഞിട്ട് അതിൽ നിന്ന് പുസ്തകം, ആ പണത്തിന് പാകത്തിനുള്ള പുസ്തകം തിരഞ്ഞെടുത്തിരുന്ന ഒരു കാലം എത്ര മനോഹരമായിരുന്നു എന്ന് ഓർക്കുന്നു. അന്നാണ് പുസ്തകത്തിൻ്റെ വില നമുക്ക് ശരിക്ക് മനസ്സിലായത്. അങ്ങനെ വാങ്ങിച്ചൊരു നിധി പോലെ കൊണ്ടുവരുന്ന പുസ്തകം വായിക്കുമ്പോൾ കിട്ടിയിരുന്നൊരു ആഹ്ലാദം പിന്നീട് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് ഓർമ്മിക്കുന്നു. ചെറുപ്പത്തിൽ കലകളെ സംബന്ധിച്ച പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കലകൾ അവതരണം സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴേക്കും കലകളുടെ അവതരണം ആസ്വദിക്കുക, അതോടൊപ്പം തന്നെ അവയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തെളിച്ചം അത് ഒന്ന് വേറെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീടാണ് സാഹിത്യത്തിൻ്റെ വായനയിലേക്ക് കടന്നത്. ആ സമയത്താണ് OV വിജയൻ്റെ ഗുരുസാഗരം പോലെ, സേതുവിൻ്റെ നിയോഗം പോലെ, CR പരമേശ്വരൻ്റെ പ്രകൃതി നിയമം പോലെ, CV ബാലകൃഷ്ണൻ്റെ ആയുസിൻ്റെ പുസ്തകം പോലെ ഒക്കെയുള്ള നോവലുകൾ വാരികകളിൽ വന്നുകൊണ്ടിരുന്നത്. അവയെല്ലാം വളരെ ആർത്തിയോടെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വായിക്കാൻ കഴിഞ്ഞു. പിന്നീടാണ് കവിതകൾ കൂടുതൽ വായിക്കുന്നത്. കാരണം വെച്ചാൽ കവിതകൾ വായിക്കുന്നതിന് കുറച്ചുകൂടി ഒരു ശീലവും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നാറുണ്ട്. ധാരാളം കവികളെ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കവിതകൾ, പല നോവലുകൾ ഒക്കെയാണ് കൂടുതൽ സർഗാത്മക സാഹിത്യം എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടത്. പിന്നീട് മലയാളം പ്രധാന വിഷയമായിട്ടെടുത്ത് പഠിച്ചപ്പോഴും ഇംഗ്ലീഷുള്ള വായന തുടർന്ന് പോകാനായിട്ട് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. പലരും എഴുതാൻ ശേഷിയുള്ളവരുണ്ട്. അവര് പക്ഷേ അവരവരുടെ ആ ഒരു സർഗസിദ്ധിയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ള പുസ്തകങ്ങളൊന്നും വായിക്കാതെ തന്നെ. അങ്ങനെ ആയാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഭാഷയിലും ആഖ്യാനത്തിലും ഒക്കെ വന്നിട്ടുള്ള വലിയ വലിയ വ്യത്യാസങ്ങളോ വൈവിധ്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാവാതെ പോകും എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം. കലകളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും തത്വചിന്തയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അവയുടെ ഒരു ശേഖരം തന്നെ എനിക്കുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായാലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരിടം എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു പുസ്തക ശേഖരം എന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ജീവിതത്തിലെ വളരെ നിസ്സാരമായ ഈ തമ്മിലടികളും പരസ്പര വിദ്വേഷവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി എന്നും വിശ്വസിക്കാവുന്ന കൂട്ടുകാരായിട്ട് ഈ പുസ്തകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ പുസ്തകങ്ങളുടെ വില തിരിച്ചറിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും വായന ദിന ആശംസകൾ നേരുകയാണ്.
1: വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിൽ നിന്ന്.
3: റാങ്വാൽ റാങ് തൊപ്പി വീണ്ടും ധരിച്ചു, നേരെ കട്ടിൽ തലയ്ക്കൽ ചെന്നു. അലമാരിയിൽ താക്കോലുണ്ടെന്ന് കണ്ടു, തുറന്നു. വെള്ളി സാമാനങ്ങൾ കണ്ടു. ഒരു കരുതലും കൂടാതെ ആ മുറിക്ക് പുറത്തു കടന്നു. താൻ കിടന്നുറങ്ങിയ മുറിയിൽ ചെന്ന് ഭാണ്ഡത്തിൽ പാത്രങ്ങൾ തിരുകി വടിയെടുത്തു. പുറത്ത് ഭാണ്ഡമെടുത്തിട്ടു തോട്ടത്തിലേക്കിറങ്ങി. ഒരു മൃഗത്തെപ്പോലെ മതിലെടുത്തു ചാടിയോടി. വെള്ളി

0: സമ്മാനങ്ങൾ വെച്ചിരുന്ന കൊട്ട അതിനകം അയാൾ വലിച്ചെറിഞ്ഞിരുന്നു. പിറ്റേന്നു രാവിലെ മെത്രാൻ തോട്ടത്തിൽ നടക്കുകയായിരുന്നു. മാഡം മഗ്ലാർ വിഹ്വലയായി മെത്രാനെ സമീപിച്ചു. പ്രഭു, വെള്ളിത്തളികകൾ സൂക്ഷിക്കുന്ന കൊട്ട കണ്ടോ?
1: ഉവ്,
0: ദൈവത്തിന് സ്തുതി, അതിനെന്തുപറ്റിയെന്നെനിക്കറിയില്ല. അല്പം മുമ്പ് പൂന്തോട്ടത്തിൽ നിന്നും അദ്ദേഹം അത് കണ്ടെടുത്തിരുന്നു. അത് മഗ്ലാറിന് നൽകി.
1: ദാ, പിടിക്കൂ.
0: എന്ത്? ഇതിലൊന്നുമില്ലല്ലോ ആ വെള്ളിത്തളികകൾ.
1: അത് ശരി, വെള്ളിയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? അതെവിടെ പോയെന്ന് ഞാനെങ്ങനെ അറിയും?
0: ദൈവമേ, ഇന്നലെ ഇവിടെ തങ്ങിയ ആ വിചിത്ര മനുഷ്യൻ അത് മോഷ്ടിച്ചു. അവർ ചൊടിയോടെ നേരെ പ്രാർത്ഥനാമുറിയിലേക്ക് പോയി. അയാൾ കിടന്നിടത്തേക്ക് ചെന്നു. ക്ഷണം കൊണ്ട് തിരിച്ചെത്തി. അപ്പോൾ മെത്രാൻ കൊട്ട വീണു ചതഞ്ഞ ഒരു ചെടിയെ നോക്കി വിഷമിക്കുന്നതാണ് കണ്ടത്.
2: എഴുത്തുകാരി പ്രിയ എസ് തന്നെ എഴുത്തിലേക്ക് നയിച്ച വായനയെക്കുറിച്ച്.
3: വീട്ടിലെല്ലാവരും വായിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വായനയിലേക്ക് തിരിയുകയാണ് ഉണ്ടായത്. പിന്നെ ഒരുപാട് അസുഖങ്ങൾ വന്ന ആശുപത്രികളാവുന്ന കുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് പുസ്തകങ്ങൾ വേദന മറക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൊച്ചച്ഛനും ഒക്കെ കൊണ്ടുതരുമായിരുന്നു അവരുടെ ലൈബ്രറിയിൽ നിന്ന്. എഴുത്ത് എന്ന സ്വപ്നം തന്നത് വായനയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും എഴുതാൻ കഴിഞ്ഞേക്കും എന്നൊരു വലിയ സ്വപ്നം വായനയിലൂടെ മനസ്സിൽ മുളച്ചു വന്നു. പിന്നെ അതിൻ്റെ പുറകെയായി യാത്ര. എന്നോ ഒരിക്കൽ എഴുത്ത് കൈപ്പിടിയിൽ ഒതുങ്ങി. എഴുത്താണ് ഇപ്പോൾ അടുത്ത കാൽച്ചുവട് മുന്നോട്ട് വയ്ക്കാനുള്ള ഊർജം പകർന്നു തരുന്നത്. പണ്ടത്തെത്രയും വായനയില്ല എങ്കിൽ പോലും ഇപ്പോഴും നല്ല പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കാറുണ്ട്. ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു, സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ, സന്ധ്യാമേരിയുടെ മരിയ വെറും മരിയ, എല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പുസ്തകങ്ങളാണ്. എല്ലാ കാലത്തും വായന തുണയാകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഏത് ആപൽഘട്ടത്തിലും നമ്മൾ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭമോ ഒരു വരിയോ വന്ന് നമ്മളെ, നമ്മൾ വീണുകിടക്കുന്ന ആ പടുകുഴിയിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്താനായിട്ട് വിരൽ നീട്ടിക്കൊണ്ടുവരും. വായന തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കുട്ടികളും വായനയിലേക്ക് തിരിയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
0: ഹ്യൂഗിറ്റ, പെനൽറ്റി കിക്ക് കാത്തുനിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കപ്രിയറ്റി ഗീവർഗി സച്ചനോട് ഒരിക്കൽ, ഏറിയൽ രണ്ടു തവണ പറഞ്ഞിരിക്കണം. നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗി സച്ചന് അത് വായിച്ച പോലെ തോന്നി. ഒരു തവണയല്ല, പലതവണ. എല്ലാവരാലും ഒറ്റുകൊടുക്കപ്പെട്ട് രണ്ടു കൈകളും വിടർത്തി ഗോളി പെനൽറ്റി കിക്ക് കാത്തുനിൽക്കുന്നു. ഗാലറികളിൽ 50,000 തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോൾ നിശബ്ദരായിരിക്കും. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ കൂവും. ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മപരമ്പരകൾ ഗീവർഗി സച്ചൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ആ ജർമ്മൻ നോവൽ വായിക്കണം എന്ന് അച്ഛന് തോന്നിയതേയില്ല. അതോടെ ഗോളിയുടെ ജാതക കഥകൾ അവസാനിക്കും. പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവന്റെ കഥ ചുരുങ്ങുന്നു. ആദ്യത്തെ കുറച്ചു ദിവസം ഗോളി മാറ്റമില്ലാതെ യേശുക്രിസ്തുവായിരുന്നു. 1 നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി. കുറച്ചു നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഗോളി ഗോളിയത്തായി. ഒന്ന് മുറുമുറുക്കുവാൻ ഇരു ചെവി പോലും ഇല്ലാതെ ആകാശം മുട്ടിനിൽക്കുന്ന ഏകാന്തതയിൽ കവണിയിൽ നിന്ന് തൊടുത്തുവിട്ട പെനൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു. ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഗീവർഗി സച്ചന്റെ ഇടവക തെക്കൻ ദില്ലിയായിരുന്നു. കുറച്ച് മലയാളികൾ ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ. വിശ്വാസികളായി അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആഴ്ചയിലൊരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണാൻ പോകും. വല്ലപ്പോഴും സാഹിത്യ ചർച്ച ചെയ്യുവാൻ ഫാദർ കപ്രിയാറ്റി എത്തിച്ചേരും. അടുത്ത കാലത്ത് കുറച്ചാഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മരണ്ടി അച്ഛനെ കാത്തുനിൽക്കാറുണ്ടായിരുന്നു.
2: എഴുത്തുകാരൻ എൻ എ സുധീർ തന്റെ വായനാലോകത്തെ തുറന്നുവെക്കുന്നു.
4: വായന എന്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പകർന്നു തരുന്നത് എന്ന ചോദ്യം

വളരെ വ്യക്തമായൊരു ഉത്തരം പറയാൻ വായനക്കാരൻ നിലയിൽ എനിക്ക് കഴിയും തോന്നില്ല. മനുഷ്യൻ എന്ന നിലയിലൊരു ജീവിതത്തിൻ്റെ നിഗൂഢതകളെ, നമുക്ക് മനസ്സിലാകാത്ത പലതും ജീവിതത്തിലുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കാൻ, ഒരു പരിധിവരെ മനസ്സിലാക്കാൻ, ഒരു സോഷ്യൽ ബീങ്, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ട്. അറിവില്ലായ്മ കൊണ്ട്, അറിവില്ലാത്തവരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് കൊണ്ട്, മറ്റു തരത്തിലുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കുറേ പിരിമുറുക്കങ്ങളുണ്ട്. അവയെ വലിയ രീതിയിൽ കുറയ്ക്കാനും സഹായിക്കുന്നത് എന്നെ വായനയാണ്. അസംതൃപ്തമായ ഒരു ആത്മാവ് എന്നൊക്കെ പറയില്ല, അതിനൊരു ആശ്വാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കുറേ നിമിഷങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. വായിക്കുന്ന ഞാനൊരു സ്വതന്ത്രനായ മനുഷ്യനാണ്. സ്വാതന്ത്ര്യം എന്നത് അവിടെ ഒരു സ്വകാര്യ അനുഭവമാകുന്നു. അതിലൂടെ നേടുന്ന അറിവ് എൻ്റെ ജീവിതയാത്രയിൽ ഒരു വലിയ ഊർജ്ജമായും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്നെ അലട്ടുന്ന വലിയ പ്രശ്നം പുസ്തകങ്ങളിലൂടെ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഓരോ വായനക്കാരൻ്റെ മുന്നിലും ഒരു ദുരയോഗമാണെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അതിനുള്ള സാധ്യത വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന്, പുസ്തകങ്ങളുടെ ധാരാളിത്വം. അമിതമായാൽ അമൃതും വിഷം എന്ന് പറയാറില്ലേ പഴയൊരു പഴമൊഴി, അതിൻ്റെ അവസ്ഥയാണ്. അത്രമാത്രം പുസ്തകങ്ങളാണ് ദിനം പ്രതി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വായിക്കണം എന്ന തിരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയായിരിക്കുന്നു. അസംഖ്യം പുസ്തകങ്ങളിൽ നിന്ന് നല്ലതും ചീത്തയും കണ്ടെത്തുക വലിയ പ്രയാസം. ഇഷ്ടാനിഷ്ടങ്ങൾ വല്ലാതെ അപ്രസക്തമാവുന്നൊരു കാലം. വിഷയങ്ങളുടെ വൈബല്യം പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു വശത്ത് ചിന്തയുടെ ഒരു വിസ്ഫോടനം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സർഗാത്മകതയുടെയും ഒരു വലിയ ആഘോഷം നടക്കുന്നുണ്ട്. അതേസമയം മറുവശത്ത് വലിയ അസംബന്ധങ്ങളാണ്. ആർക്കും എന്തും എഴുതാം, എന്തും പുസ്തകമാവും എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഇതെല്ലാം കൂടി വായനക്കാരൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അവൻ്റെ തിരഞ്ഞെടുപ്പ് പ്രയാസമാവുന്നു. ഇതാണ് വായനക്കാരൻ്റെ നിലയിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി. പക്ഷെ വായന നമ്മുടെ തലച്ചോറിന്, നമ്മുടെ മസ്തിഷ്കത്തെ ഏതെല്ലാം തലത്തിൽ ചലനാത്മകമാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വായിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു കാര്യമാണെന്നും, വായിക്കുന്ന ഓരോ വാക്കും അർത്ഥമറിഞ്ഞ് വായിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. വായനയുടെ സ്വഭാവത്തിൽ പുതിയ കാലത്ത് വലിയ മാറ്റം വന്നിട്ടുണ്ട്. വായന ഒരു ധ്യാനം പോലെ ഏകാന്തമായി ഏറ്റെടുത്ത് നമ്മളെ നമ്മളാക്കി മാറ്റുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റാരെയും അനുവദിക്കാതെ നമ്മുടെ ചിന്തയെ അതിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുന്ന ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ഒരുപക്ഷെ മനുഷ്യവംശത്തിൻ്റെ ആ വലിയ സഞ്ചാരത്തിൽ, മനുഷ്യനെ മനുഷ്യനാക്കിയതിൽ വായനയിലൂടെ നേടിയ നേട്ടം വളരെ വലുതാണ്. അതിനെ ആ ഗൗരവത്തോടു കൂടി തന്നെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: പ്രിയരെ, വായന ഒരപര ലോകമാണ്. ഭാവനയുടെ, അറിവിൻ്റെ, ജീവിതാനുഭവങ്ങളുടെ അപരലോകം. ഇത് നമ്മെ വീണ്ടും വീണ്ടും മനുഷ്യരാക്കി തീർക്കുന്നു.
1: വായനയുടെ അപരലോകം പ്രത്യേക പരിപാടി സമാപിച്ചു. വായന സുനിത, സീന, രതീഷ് കുമാർ, മാണിക്യമംഗലം.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി, കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: ഇപ്പോൾ വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം.
5: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ.

0: ജൂൺ 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും ജൂൺ 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ 2 വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം, പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം, നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: നിങ്ങൾ കേട്ടത് വായനാ ദിനത്തോട് അനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകിയ സന്ദേശം.
2: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്നുകൂടി പറയാം. 94 47 56

0: 9446 2212 9446 2212 ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം ഫോണൌട്ട് ഗാനോത്സവം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി 68 20 21 എല്ലാവരും സഹകരിക്കുമല്ലോ ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 25 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കരീബ് എന്ന ചിത്രത്തിനു വേണ്ടി രാഹത്ത് ഇന്ദോരി വരികളെഴുതി അനു മാലിക് ഈണം പകർന്ന ഗാനം. പാടിയത് കുമാർ സാനു, സഞ്ജീവനി.

ഇനി സമീറിന്റെ വരികൾക്ക് ജതിൻ ലളിത് ഈണം നൽകിയ ഗാനം, പാടിയത് കുമാർ സാനു, അൽക്കായ് യാഗ്നിക്. ചിത്രം പ്യാർ കിയാ തോ ഡർനാ ക്യാ.

ഹം ദിൽ ദേ ചുക്കേ സനം ഈ ചിത്രത്തിനു വേണ്ടി ഇസ്മയിൽ ദർബാർ ഈണം നൽകി ഉദിത് നാരായണും അൽക്ക യാഗ്നിക്കും സംഘവും പാടിയ ഗാനം. ഗാനരചന മെഹബൂബ്.

ചിത്രം യെസ് ബോസ്. പാടിയത് അഭിജീത്. ഗാനരചന ജാവേദ് അഖ്തർ. സംഗീതം ജതിൻ ലളിത്.

അടുത്ത ഗാനം കൽഹോ നഹോ എന്ന ചിത്രത്തിനു വേണ്ടി ജാവേദ് അക്തർ എഴുതി, ശങ്കർ എഹ്സാൻ ലോയ് ഈണം നൽകി, ഷാൻ അൽക്കായാഗ്നിക് എന്നിവർ പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. തുടർന്ന് സദ്ഭരണത്തിൻ്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ നമ്മുടെ പ്രകൃതി, ഡൽഹിയിലെ